ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948 ശ്രാവണം 1, മലയാള വർഷം 1201 കർക്കിടകം 7, 2026 ജൂലൈ 23 തീയതി വ്യാഴാഴ്ച. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോ ഹെഡ്സിലും FM 101.1 മെഗാ ഹെഡ്സിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 45 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പെരിങ്ങര രാമൻ നമ്പൂതിരി.
1: ചപലാരസനാനിത്യം ആർദ്രസ്ഥലനിവാസിനീ സ്ഥലത്തേവ സുഖം തസ്മാത് താം ധീതാമ്നാ നിബന്ധയേത്. ഏറെ പ്രാധാന്യമുള്ളതും ഏവരും ധരിച്ചിരിക്കേണ്ടതും നിത്യജീവിതത്തിൽ ഏറെ പ്രസക്തിയുള്ളതുമായ ഒരു സുഭാഷിത ശ്ലോകമാണിത്. സ്വന്തം ഭാഷണം ഉയർച്ചയിലേക്കും താഴ്ചയിലേക്കും അഥവാ നന്മയിലേക്കും തിന്മയിലേക്കും അല്ലെങ്കിൽ നേട്ടങ്ങളിലേക്കും കോട്ടങ്ങളിലേക്കും നയിക്കുന്നു എന്ന സത്യം ഏറെ സുവിദിതമാണല്ലോ. ആ പ്രവൃത്തിയെ നിയന്ത്രിക്കുന്നതാകട്ടെ രസന അഥവാ നാവ് എന്ന അവയവവും. ലോകത്തിൽ കാര്യമാത്ര പ്രസക്തമായി സംസാരിക്കാൻ കഴിവുള്ള ഒരേയൊരു ജീവി മനുഷ്യൻ മാത്രം എന്ന സത്യം സർവവിദിതമാണല്ലോ. ഈ സംസാരത്തെ നിയന്ത്രിക്കുന്നതാകട്ടെ രസനയും, അവളാകട്ടെ ഏറെ ചപലയും. ചപല എന്നാൽ ചാവല്യത്തോടുകൂടിയവൾ, അതായത് കൃത്യമായി സ്ഥിരതയോടുകൂടി ഒരു പ്രവൃത്തിയും ചെയ്യാത്തവൾ. അതും പോരാ, അവളുടെ വാസസ്ഥാനമാകട്ടെ നിത്യമായി ആർദ്രതയുള്ള സ്ഥലത്ത്, അതായത് വായിൽ ആണുതാനും നല്ല വഴുക്കലുള്ള ഇടം തന്നെ, ആടിക്കളിക്കാൻ പറ്റിയ ഇടം, മർക്കടസ്യ സുരാപാനം എന്ന് പറഞ്ഞതുപോലെ. ഈ ഓടിക്കളിയും ചാടിക്കളിയും തന്നെ ആണ് അവളെ സ്ഥിരതയില്ലാത്ത നിലവാരമില്ലാത്ത വാക്കുകൾ സൃഷ്ടിക്കുന്നതും. ഈ വാക്കുകൾ തന്നെയാണ് മനുഷ്യൻ്റെ നേട്ടങ്ങൾക്കും കോട്ടങ്ങൾക്കും നിദാനവും. അവളെ വേണ്ടതുപോലെ നിയന്ത്രണം

0: ധരിച്ചാൽ നേട്ടങ്ങളും തുറന്നുവിട്ടാൽ കോട്ടങ്ങളും കൈവരുമെന്ന് സാരം. നല്ല വാക്കുകളെക്കൊണ്ട് നമുക്ക് പല സിദ്ധികളും കൈവരുമ്പോൾ തിരിച്ചായാൽ അത് നമ്മെ തന്നെ അധപ്പതനത്തിലേക്ക് നയിക്കുമെന്ന് മനസ്സിലാക്കണം. ഇതാകട്ടെ, ഏവർക്കും അനുഭവമാണല്ലോ. ആർദ്രസ്ഥലനിവാസിനിയായ ഈ രസനയെ, അതായത് രസനാസൃഷ്ടികളായ വാക്കുകളെ എങ്ങനെ നിയന്ത്രിക്കാമെന്നാണ് കവി ഇനി കാണിച്ചു തരുന്നത്. സത്തുക്കൾ അതിനെ ബുദ്ധിയാകുന്ന ദാമം കൊണ്ട് അഥവാ കയറുകൊണ്ട് നിയന്ത്രിച്ചു നടത്തണം എന്നാണ് കവി നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ നല്ല വാക്കുകൾ മാത്രം പുറത്തേക്ക് വരും. അതാകട്ടെ, നമുക്ക് നേട്ടങ്ങളെ മാത്രമേ പ്രദാനം ചെയ്യൂ. എന്നാൽ ആർദ്രസ്ഥലനിവാസിനിയും അതിനാൽ തന്നെ ഏറെ ചപലയുമായ, അതായത് ഓടിക്കളിക്കുന്ന സ്വഭാവമുള്ളവളുമായ രസനയെ അതിൻ്റെ തന്നെ വഴിക്കുവിട്ടാലോ, തീരെ നിയന്ത്രിക്കാതെ വിട്ടാലോ ചപലങ്ങളായ വാക്കുകൾ മാത്രം പുറത്തുവരും. വഴുക്കലുള്ള വായിൽ അവൾ ആടിക്കളിച്ചുകൊണ്ടേയിരിക്കും. അതുതന്നെയാണല്ലോ നമ്മുടെ സകലമാനവും കോട്ടങ്ങൾക്കും കാരണമാകുന്നതും. അതിനാൽ സത്തുക്കൾ ഈ രസനയെ ബുദ്ധിയാകുന്ന കയറുകൊണ്ട് ബന്ധിച്ച് അതിനെ ഏറെ നിയന്ത്രിച്ചു തന്നെ കൊണ്ടുപോകണം എന്ന് സാരം. ഇല്ലെങ്കിൽ വന്നുചേരുന്ന അനർത്ഥങ്ങൾ ഒട്ടും തന്നെ നിസ്സാരമാവില്ല എന്നും അറിയണം. തീരെ മെരുങ്ങാത്തതും ഏറെ വെകിളിയുള്ളതുമായൊരു കുതിരയെ അഭ്യാസി കടിഞ്ഞാൺ കൊണ്ട് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് പോലെ തന്നെ. അതുതന്നെയാണ് ഈ ലോകത്തിൻ്റെ സർവശ്രേയസ്സുകൾക്കും കാരണമായിത്തീരുന്നതും. ബുദ്ധി, ദാമം എന്നീ വാക്കുകൾ ഏറെ കൗശലത്തോടുകൂടി തന്നെയാണ് കവി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് എടുത്തു പറയാതെ വയ്യ തന്നെ.
1: പെരിങ്ങര രാമൻ നമ്പൂതിരി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: آقا شوفاني،
1: وش مالري؟
2: وش مالري؟ إننا വയലർ രാമവർമ്മയുടെ സർഗസംഗീതം എന്ന കവിതാ സമാഹാരത്തിലെ സത്യത്തിനെത്ര വയസ്സായി എന്ന കവിത കേൾക്കാം. പാരായണം ചെയ്യുന്നത് ജിതേന്ദ്രവർമ്മ.

ഉഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വയലാർ രാമവർമ്മയുടെ സർഗസംഗീതം എന്ന കവിതാ സമാഹാരത്തിലെ സത്യത്തിനെത്ര വയസ്സായി എന്ന കവിത. പാരായണം ചെയ്തത് ജിതേന്ദ്രവർമ്മ.

0: thorough and sincere discussion.
1: गहन चर्चा के माध्यम से इसकी बारीकियों में हम जाएं. What are the factors which are leading to paper leak? Who are the people involved? And how the central government has responded? जब हमारे ध्यान में कोई paper leak आया है, तो हमने किस तरीके से इसको address किया है?
0: The Union Minister said that NDA government, under the leadership of Prime Minister Narendra Modi, has taken up this matter very seriously. He reiterated the government's stand that it is ready for a discussion on need issue in Parliament and opposition should decide the duration of the debate. Mr. Nadda said Parliament is the most appropriate forum where in-depth discussion on the matter can take place. External Affairs Minister Dr. S. Jaishankar met his Canadian counterpart Anita Anand on the sidelines of Quad Foreign Ministers meeting in Manila, Philippines yesterday. In a social media post, Dr. Jaishankar said that India-Canada cooperation has been steadily growing. He said that the conversation focused on achieving the goals for the relationship set by the Prime Ministers of both the nations. The External Affairs Minister also met with his New Zealand counterpart, Winston Peters, and shared perspectives on the Indo-Pacific security situation. They also discussed enhancing maritime cooperation between India and New Zealand. National Broadcasting Day is being observed today. On this day in 1927, the first ever radio broadcast in the country went on air from Bombay Station under the Indian Broadcasting Company. On 8th of June in 1936, the Indian State Broadcasting Service became All India Radio AIR. This day highlights the pivotal role broadcasting has played in India's development, educational outreach and cultural preservation. During the independence struggle, radio was a powerful tool for disseminating information and fostering unity. Post-independence, it has been instrumental in promoting literacy, health awareness and agricultural knowledge, especially in rural areas. In 1956, the name Akashvani was adopted for the national broadcaster. Since 1927, radio has been an important part of people's life in the country. Akashvani has been serving to inform, educate and entertain the masses, truly living up to its motto, Bahujana Hitaya, Bahujana Sukhaya. In men's cricket, first T20 international of three-match series between India and Zimbabwe will be played today in Harare. The match will begin at 4:30 p.m. Indian time. Shreyas Iyer-led India will play the second T20 on Saturday and the third match on Sunday at the same venue. India hold a commanding advantage over Zimbabwe in the shortest format of the game. The two teams have faced each other 14 times in men's T20 internationals, with India winning 11 matches and Zimbabwe 3. In China Open Badminton, PV Sindhu, Ayush Shetty and Lakshya Sen have entered singles pre-quarterfinals in Changzhou. Double Olympic medalist PV Sindhu advanced to the women's single second round after defeating fellow Indian player Unnati Hooda. And that is the end of this news bulletin.
2: Akashvani Thrissur Arippugal Inna Prakshepanam Cheyyunna Paripadikal 6:15-ina Prabhatha Vandanam Adhyatma Ramayana Parayanam Ayodhya Kandam പാരായണം ചെയ്യുന്നത് കോട്ടക്കൽ മധു. തുടർന്ന് ശ്രീരാമകീർത്തനം പാടിയത് ഗായത്രി ഗിരീഷ്. 6:30-ന് മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 6:35-ന് ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40-ന് ഇന്നത്തെ ചോദ്യം. 6:45-ന് പ്രാദേശിക വാർത്തകൾ. 6:55-ന് സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00-ന് വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05-ന് പുലരിപ്പൂക്കൾ ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി. 7:10-ന് ഒരു രാഗം പല ഭാവം ആശയം ആവിഷ്കാരം ഡോക്ടർ കെ ജയകൃഷ്ണൻ. 7:20-ന് ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25-ന് മലയാളത്തിൽ വാർത്തകൾ. 7:35-ന് റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം. 7:40-ന് സമകാലികം വാർത്താ ഡയറി തയ്യാറാക്കിയത് ഭാസി പാങ്ങിൽ. കേരള കൗമുദി ചീഫ് റിപ്പോർട്ടർ. 7:50-ന് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. കർക്കിടക മാസത്തിലെ ആരോഗ്യ പരിപാലനം ആയുർവേദ ചികിത്സകയായ ഡോക്ടർ കാർത്തിക എ സംസാരിക്കുന്നു. 7:55-ന് ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8 മണിക്ക് ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും.

0: വാർത്തകൾ 8:30 ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടി. ജീവിതാഹ്ലാദത്തിന്റെ രസതന്ത്രം മനഃശാസ്ത്ര കോണിലൂടെ കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മാനസികാരോഗ്യ വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സെബിന്ദ് കുമാർ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു. 9:30 ഡോക്ടർ വിജയശ്രീ ഹരിദാസിന്റെ സംഗീത കച്ചേരി. ഡി സുനിത വയലിൻ, സി കൃഷ്ണചന്ദ്രൻ മൃദംഗം, കോട്ടയം ഷിനു ഗോപിനാഥ് ഘടം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 വൈകിട്ട് 4:45 6:40 രാത്രി 8:00 ചലച്ചിത്രഗാനങ്ങൾ. രാവിലെ 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ. ഇന്നത്തെ സ്വർണവില 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 തിരുവാതിര കളിപ്പാട്ട് KV സുധയും സംഘവും പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. മരുന്നുകളോടുള്ള അലർജി, ഡോക്ടർ ആരതി ആർ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനസല്ലാപം, ലൈവ് ഫോൺ ഔട്ട് ചലച്ചിത്രഗാന പരിപാടി. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം, മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം, ഭാഗം 19. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. 2:30 സ്വരസാഗരം, TV ശങ്കരനാരായണൻ പാടിയ കൃതികൾ. TKV രാമാനുജാചാര്യലു വയലിൻ, ബി ഹരികുമാർ മൃദംഗം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 5:00 ഹിന്ദി പാഠം. 5:15 ചലച്ചിത്രഗാനം. 5:20 അധ്യാത്മ രാമായണ പാരായണം. 7-ാം ദിവസം. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 നാടകഗാനങ്ങൾ. അർച്ചനപ്പൂക്കൾ എന്ന നാടകത്തിൽ രാജീവ് കോടമ്പള്ളി പാടിയ ഗാനം. മുന്തിരിത്തോപ്പിലെ കുറുക്കൻ എന്ന നാടകത്തിൽ MG സുരേഷ്, പന്തളം ശുഭ എന്നിവർ പാടിയ ഗാനങ്ങൾ കേൾക്കാം. 8:15 ടുഡേ ഇൻ പാർലമെന്റ്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. സർവലിഖിത വിജ്ഞാനീയം അവതരിപ്പിക്കുന്നത് അർച്ചന RS. 9:30 കഥകളി പദങ്ങൾ. 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. FM 101.1 MHz ഇനി പറയുന്ന പരിപാടികളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 ഗസൽ, ആശാ ഭോസ്ലെ, ഗുലാം അലി എന്നിവർ പാടിയത്. 11:02 ഹരിതം, ഹലോ ആകാശവാണി. ഉച്ചതിരിഞ്ഞ് 3:00 കണ്യാർ കളിപ്പാട്ട്, മേലാർകോട് ശിവദാസും സംഘവും അവതരിപ്പിച്ചത്. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 3:45 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. വൈകിട്ട് 4:00 സമകാലികം വാർത്താ ഡയറി പുനഃപ്രക്ഷേപണം. അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്ത് ഇന്ന് പലയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഴ സംബന്ധിച്ച് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരങ്ങളിൽ കാറ്റിന്റെ വേഗം 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയുമാകാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗത്തിന്റെ അറിയിപ്പ്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
4: കാഴ്ച
3: തിങ്കൾ രാവിലെ 8:30.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: ആകാശവാണി തൃശൂർ, പ്രഭാതവന്ദനം. രാമായണ പാരായണം, അയോധ്യകാന്ഡത്തിൽ നിന്നൊരു ഭാഗം. പാരായണം ചെയ്യുന്നത് ശ്രീ കോട്ടക്കൽ മധു.

ഇതുവരെ കേട്ടത് രാമായണ പാരായണം. പാരായണം ചെയ്തത് ശ്രീ കോട്ടയ്ക്കൽ മധു. ഇനിയൊരു ശ്രീരാമകീർത്തനം, പാടിയത് ഗായത്രി ഗിരി.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 6:30.
3: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.

0: ആകാശവാണി തൃശൂർ.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.
2: ഫോൺ 90 48 255 333.
4: പുകവലിക്കുന്നവരുടെയും പ്രമേഹ രോഗികളുടെയും കാലുകളിലെ രക്തക്കുഴലിലുണ്ടാകുന്ന തടസ്സം അഥവാ പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം. മുട്ടിന് താഴെ മുറിക്കുന്നത് ഒഴിവാക്കും ചെയ്യാം.
5: കൂടുതൽ വിവരങ്ങൾക്ക് ന്യൂറോ ആൻഡ് വാസ്കുലാർ ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഫോൺ 0493 262 262.
0: കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിൽ അഥവാ കേന്ദ്രങ്ങളിൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ നടത്തുന്ന BSc ഓണേഴ്സ് അഗ്രികൾച്ചർ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം കുമരകം കോട്ടയം, BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളാനിക്കര തൃശൂർ, BTech അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജി തവനൂർ മലപ്പുറം എന്നീ പ്രോഗ്രാമുകളിലെ CUET ICAR UG 2026 സീറ്റുകളിലേക്ക് അധ്യയന വർഷത്തേക്ക് 2026-27 അധ്യയന വർഷത്തേക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദവിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും admission.kau.in എന്ന സർവകലാശാല വെബ്സൈറ്റ് പോർട്ടൽ സന്ദർശിക്കുക. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 28. അന്വേഷണങ്ങൾക്ക് 0487-243-8139 എന്ന നമ്പറിൽ ഓഫീസ് സമയത്ത് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണിവരെ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0487-243-8139. റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിന് കീഴിലുള്ള റബ്ബർ കർഷകർക്ക് റബ്ബർ തൈകൾ വിതരണം ചെയ്യുന്നു. RR2 105-430 എന്നീ ഇനം നടീൽ വസ്തുക്കളാണ് പാലക്കാട് ജില്ലയിലെ റബ്ബർ ബോർഡിന് കീഴിലുള്ള കാഞ്ഞിക്കുളം റബ്ബർ നഴ്സറിയിൽ നിന്ന് വിതരണം ചെയ്യുന്നത്. റബ്ബർ തൈകൾ 1 ന് 100 രൂപയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്.

0: ആവശ്യമുള്ള കർഷകർ രാമവർമ്മപുരത്തുള്ള റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിൽ അപേക്ഷയും പണവും അടയ്ക്കേണ്ടതും അതിനുശേഷം അപേക്ഷകനോ അല്ലെങ്കിൽ അദ്ദേഹം അധികാരപ്പെടുത്തിയ ആളോ റീജിയണൽ ഓഫീസിൽ നിന്നും ലഭിക്കുന്ന കത്തും പണമടച്ച് രസീതും സഹിതം പാലക്കാട് ജില്ലയിലെ റബ്ബർ ബോർഡിന് കീഴിലുള്ള കാഞ്ഞിക്കുളം റബ്ബർ നഴ്സറിയിൽ ഹാജരായി നടീൽ വസ്തുക്കൾ ഏറ്റുവാങ്ങേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746574284 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ജൈവരോഗ കീടനിയന്ത്രണ സൂക്ഷ്മാണുക്കളും ജീവാണു വളങ്ങളും വ്യാപകമായി ഉൽപ്പാദിപ്പിച്ച് വിതരണത്തിന് തയ്യാറായിരിക്കുന്നു. രോഗനിയന്ത്രണത്തിന് സൂക്ഷ്മാണുക്കളായ സ്യൂഡോമോണസ് ഫ്ലൂറസൻസ്, ട്രൈക്കോഡെർമ വിരിഡെ എന്നിവ പൊടി രൂപത്തിലും ദ്രാവക രൂപത്തിലും ലഭ്യമാണ്. കീടനിയന്ത്രണോപാധികളായ ബ്യൂവേറിയ ബാസിയാന, ലെക്കാനിസീലിയം ലെക്കാനി, മെറ്റാറൈസിയം, പേസിലോമൈസിസ് തുടങ്ങിയവയും ലഭ്യമാണ്. ജീവാണുവളങ്ങളായ മൈക്കോറൈസ ഫോസ്ഫറസ് ജീവാണുവളം, അസോസ്പൈറില്ലം എന്നിവയും ജൈവ കീടരോഗ നിയന്ത്രണ കോംബി പാക്കറ്റുകൾ, വെർമി കമ്പോസ്റ്റ്, നീം ഗാർലിക് സോപ്പ് എന്നിവയും തയ്യാറാണ്. ആവശ്യക്കാർക്ക് വേണ്ട അളവിൽ പാക്ക് ചെയ്ത് നൽകും. കൂടുതൽ വിവരങ്ങൾക്കായി ഓഫീസ് സമയത്ത് ബന്ധപ്പെടുക. ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9747238532, മറ്റൊരു നമ്പർ 04872699987.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ വന്ധ്യതാ ചികിത്സ കുറഞ്ഞ ചെലവിലും ഉയർന്ന വിജയ നിലവാരത്തിലും
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.

0: എൻഎച്ച്എംഎസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് എം ജി റോഡ് തൃശൂർ ജാഗ്രത.
1: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
0: ഫോൺ 9387168444.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ

0: ആകാശവാണി തൃശൂർ, മീഡിയം വേവ് 630 കിലോഹെർട്സ്, FM 101.1 MHz. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 35:26.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം, വിളംബരം.
2: പ്രായോജകർ,
3: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: പത്രവാർത്തകൾ. ഇന്നത്തെ പത്രങ്ങളിലെ ചില പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ റാഗിംഗ് തടയുന്നതിന് നിയമം കൊണ്ടുവരാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വയനാട്ടിലെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ക്രൂര റാഗിംഗിനിരയായി ജീവനൊടുക്കിയ ജെഎസ് സിദ്ധാർത്ഥന്റെ പേരിലായിരിക്കും നിയമം നിർമ്മിക്കുക. കുട്ടികൾ നേരിടുന്ന മാനസികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സംസ്ഥാനത്ത് ടോക്ക് റൂം പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല. പീച്ചിയിൽ വീണ്ടും മുഴക്കവും പ്രകമ്പനവും. തെക്കേക്കുളം ജണ്ടുമുക്ക് ഭാഗങ്ങളിൽ ഇന്നലെയും ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കവും പ്രകമ്പനവും. 3 വീടുകളിൽ വിള്ളലും കണ്ടെത്തി. 3 ദിവസത്തിനുള്ളിൽ 2ാം തവണയാണ് ഭൂചലനമുണ്ടായത്. രാജ്യത്തെ വിവിധ ദേശീയ നിയമ സർവകലാശാലകളിലെ യുജി പിജി പ്രവേശനത്തിനുള്ള കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റിന്റെ നടത്തിപ്പ് ദേശീയ പരീക്ഷാ ഏജൻസിക്ക് കൈമാറരുതെന്ന് വിദഗ്ധ സമിതി. ക്ലാറ്റ് പരിഷ്കരിക്കാൻ നിയോഗിച്ചിരുന്ന വിദഗ്ധ സമിതിയാണ് കേന്ദ്ര ഏജൻസിക്കെതിരെ നിലപാട് സ്വീകരിച്ചത്. ക്രൂഡ് ഓയിൽ വില കുതിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായതോടെ രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $95 മുകളിലേക്ക് ഇന്നലെ എത്തി. 6 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന വിലയാണിത്. സൌദി അറേബ്യയുടെ സിവിലിയൻ ആണവ പദ്ധതിക്കായി യുറേനിയം സമ്പുഷ്ടീകരണത്തിന് അനുമതി നൽകുന്നു.

0: ആണവ കരാറിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകാരം നൽകിയെന്ന് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കോമൺവെൽത്ത് ഗെയിംസ് വ്യാഴാഴ്ച സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങ്. മത്സരങ്ങൾ വെള്ളിയാഴ്ച ആരംഭിക്കും. ഗ്ലാസ്ഗോയിലെ ഹൈഡ്രോ സ്റ്റേഡിയമാണ് മുഖ്യവേദി. വനിതാ ക്രിക്കറ്റ് കേരളത്തിന് വിജയത്തുടക്കം. ആദ്യ മത്സരത്തിൽ കേരള വനിതകൾ പോണ്ടിച്ചേരിയെ 5 wicketsന് തോൽപ്പിച്ചു.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
3: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ.
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ.
7: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
6: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി.

ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ ചോദ്യം ഉത്തരം ചിന്താ വിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യത്തിനുള്ള സമയമാണിനി. ചോദ്യം: എന്താണ് അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ മുദ്രാവാക്യം? ചോദ്യം ആവർത്തിക്കാം: എന്താണ് അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ മുദ്രാവാക്യം? ഈ ചോദ്യത്തിന്റെ ഉത്തരം രാവിലെ 7:55 കേൾക്കാം.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
2: അക്കൗണ്ടൻസ് അക്കാഡമി, ചോദ്യം ഉത്തരം ചിന്താവിഷയം, തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
3: സിആർഎപ്പിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി.
1: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം, ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 6:30.
4: പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
1: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.

അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 26-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 26-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

പുലരിപ്പൂക്കളിൽ രാവിലെ 7:05 ഗാനസ്മൃതി, 7:10 ഒരു രാഗം പല ഭാവം, ആശയം ആവിഷ്കാരം ഡോക്ടർ കെ ജയകൃഷ്ണൻ, 7:20 സേവന വാർത്തകൾ.

ഇന്ന് രാവിലെ 8:30 ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടി. ജീവിതാഹ്ലാദത്തിന്റെ രസതന്ത്രം മനഃശാസ്ത്ര കോണിലൂടെ കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മാനസികാരോഗ്യ വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സെബിന്ദ് കുമാർ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു. രാവിലെ 8:30.

ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താ വിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. എന്താണ് അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ മുദ്രാവാക്യം? ഈ ചോദ്യത്തിന്റെ ഉത്തരം രാവിലെ 7:55. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 42:58. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
3: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ ഗവൺമെന്റ് പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്ന KSRTC പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. സന്ദർശനത്തിൽ റൊമാനിയൻ പ്രസിഡന്റ് ദിക്കുഷോർ ദാൻ, ആക്ടിംഗ് പ്രധാനമന്ത്രി ഇലി ബോളോജൻ തുടങ്ങിയവരുമായി അവർ കൂടിക്കാഴ്ച നടത്തും. റൊമാനിയ ഇന്ത്യ പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് അംഗങ്ങളെയും രാഷ്ട്രപതി കാണും. ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി അവിടെ ഇന്ത്യൻ സമൂഹവുമായും ആശയവിനിമയം നടത്തും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായാണ് രാഷ്ട്രപതി റൊമാനിയയിൽ എത്തുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ രാഷ്ട്രപതി വനിതയാണെന്നത് അഭിമാനകരമായ കാര്യമാണെന്ന് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന സിൽജനോവ്സ്ക ദാവ്കോവ പറഞ്ഞു. സിക്കോബ്ജയിൽ ആകാശവാണി പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു അവർ. മുമ്പ് ഇന്ത്യയുടെ ദീർഘമായ ചരിത്രവും ആത്മീയതയും തന്നിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നതായും ദാവ്കോവ വ്യക്തമാക്കി. 16th ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ ആരംഭിക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗത്തിൽ ആഗോള ആരോഗ്യ മേഖലയിലെ സുപ്രധാന വിഷയങ്ങളും സഹകരണവും ചർച്ച ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ചർച്ചയുടെ ദൈർഘ്യം പ്രതിപക്ഷത്തിന് തീരുമാനിക്കാമെന്നും

0: കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും ഇതിൽ നിന്ന് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം അറിയിച്ചു. 150 പരീക്ഷാ പേപ്പറുകൾ ചോർന്നുവെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഇതെല്ലാം അന്വേഷണ വിഷയമാണെന്നും ഗവൺമെന്റ് നിഷ്പക്ഷമായ അന്വേഷണം നടത്തി സത്യം പൊതുജനങ്ങൾക്കും രാജ്യത്തിനും മുന്നിൽ അവതരിപ്പിക്കുമെന്നും ജെ പി നദ്ദ വ്യക്തമാക്കി. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ നീക്കത്തിനെതിരെ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച കെ പി സി സി ഓഫീസ് മാർച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. മെയ് മാസം മുതൽ തന്നെ നീറ്റ് വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ടിരുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ച് സി ബി ഐ അന്വേഷണം ആരംഭിക്കുകയും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുകയും ചെയ്തതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ സമരം ചെയ്ത രാഹുൽ ഗാന്ധി അടക്കം കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതിനെതിരെ സംസ്ഥാന വ്യാപകമായി കെ എസ് യു ഇന്ന് പ്രതിഷേധിക്കും. ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. ഫിലിപ്പീൻസിലെ മനിലയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനിടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ കാനഡ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും കാനഡയും തമ്മിലെ സഹകരണം വേഗത്തിൽ വളരുകയാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡോക്ടർ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാർ നിശ്ചയിച്ച ബന്ധത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലൂന്നിയായിരുന്നു ഇരുവരും തമ്മിലെ സംഭാഷണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എസ് എസ് കെ പദ്ധതി ഇനത്തിൽ നൽകേണ്ട ഈ തുക പി എം ശ്രീ പദ്ധതിയുമായി കൂട്ടിക്കുഴക്കരുതെന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. പി എം പോഷൺ പദ്ധതിയിൽ കേരളം സഹകരിക്കാമെന്നും അദ്ദേഹം കേന്ദ്രത്തെ അറിയിച്ചു. കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ, കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നൽകിയ അനുമതികൾ, തുരങ്കപാത നിർമ്മാണ മേഖലയിലെ സുരക്ഷാ വീഴ്ചകൾ, സാങ്കേതിക പിഴവുകൾ, പരിസ്ഥിതി അനുമതി നടപ്പാക്കൽ എന്നിവയും സമിതി പരിശോധിക്കും. അന്വേഷണം പൂർത്തിയാക്കി സമിതി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. നിതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥൻ അനുരാഗ് ജെയിനിനെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. 2 വർഷത്തേക്കാണ് നിയമനം. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്നതിന് കെ എസ് ആർ ടി സി പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്ന രാത്രികാല പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ ഉച്ചയ്ക്ക് മന്ത്രി സി പി ജോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയാക്കോട്.
1: യു ഡി എഫ് സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് പിങ്ക് പദ്ധതി നടപ്പാക്കുന്നത്. തുടക്കത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ടെക്നോ പാർക്ക് റൂട്ടിലാകും പിങ്ക് ബസ് സർവീസ് നടത്തുക. കിഴക്കേക്കോട്ടയിൽ നിന്നാരംഭിച്ച തമ്പാനൂർ മെഡിക്കൽ കോളേജ്, ടെക്നോ പാർക്ക് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങൾ വഴിയാകും ബസ് സർവീസ് നടത്തുക. രാത്രി 9 മണിക്ക് ശേഷം നഗരത്തിലെത്തുന്ന വനിതാ യാത്രക്കാർ, ആശുപത്രി ജീവനക്കാർ, സിനിമ കഴിഞ്ഞിറങ്ങുന്നവർ, തമ്പാനൂരിലെത്തുന്ന മെഡിക്കൽ കോളേജിലെ രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ സർവീസ് വലിയ ആശ്വാസമാകും. രാത്രി 10-നും രാവിലെ 5-നുമുള്ള ഷിഫ്റ്റുകളിൽ ജോലി കഴിഞ്ഞ് മടങ്ങുന്ന ഐ ടി ജീവനക്കാരുടെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിധ്വനി എന്ന സംഘടന നൽകിയ നിവേദനവും പരിഗണിച്ചാണ് സർവീസ്. തിരുവനന്തപുരം, എറണാകുളം ഡിപ്പോകളിൽ നിന്നുള്ള ഏറ്റവും പുതിയ ലിങ്ക് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് പിങ്ക് സർവീസിനായി നിലവിൽ അനുവദിച്ചിട്ടുള്ളത്. രാത്രികാലങ്ങളിൽ സാധാരണ ബസ്സുകൾ ഇല്ലാത്തതിനാൽ ഉയർന്ന തുക നൽകി മറ്റു വാഹനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന വനിതകൾക്ക് പിങ്ക് പദ്ധതി ഏറെ പ്രയോജനകരമാകും.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ജൂലൈ 23 ബോംബെ നിലയത്തിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം നടന്നത്. ഇതിന്റെ ഓർമ്മ പുതുക്കിയാണ് എല്ലാ വർഷവും ജൂലൈ 23 ദേശീയ പ്രക്ഷേപണ ദിനമായി ആചരിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
2: ഇന്ത്യയുടെ വികസനം, വിദ്യാഭ്യാസ പ്രചാരണം, സാംസ്കാരിക സംരക്ഷണം എന്നിവയിൽ പ്രക്ഷേപണ മേഖല വഹിച്ച സുപ്രധാന പങ്കിനെയാണ് ദേശീയ പ്രക്ഷേപണ ദിനം അടയാളപ്പെടുത്തുന്നത്. സ്വാതന്ത്ര്യസമരകാലത്ത് വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഐക്യം വളർത്തുന്നതിനും റേഡിയോ ശക്തമായ മാധ്യമമായി പ്രവർത്തിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ സാക്ഷരത, ആരോഗ്യ അവബോധം, കാർഷിക അറിവ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ റേഡിയോ വലിയ പങ്ക് വഹിച്ചു. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്നത് ഓൾ ഇന്ത്യ റേഡിയോ ആയി 1956 ദേശീയ പ്രക്ഷേപണ സ്ഥാപനത്തിന് ആകാശവാണി എന്ന പേര് നൽകി. ജനപ്രിയ ചലച്ചിത്ര

0: ഗാനം പ്രധാന ഉള്ളടക്കമാക്കി 1957 വിവിധ് ഭാരതി സേവനം ആരംഭിച്ചു. ബഹുജനഹിതായ, ബഹുജന സുഖായ എന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കി ജനങ്ങൾക്ക് വിവരങ്ങൾ നൽകാനും അവരെ ബോധവൽക്കരിക്കാനും വിനോദം പകരാനും ഈ ഡിജിറ്റൽ യുഗത്തിലും ആകാശവാണി സജീവമായി മുന്നേറുകയാണ്.
1: വൈദ്യുതി മേഖലയെ ജനസൗഹാർദ്ദമാക്കാൻ സാധ്യമായത് ചെയ്യുമെന്നും അധികാരങ്ങളുടെയും ചുമതലകളുടെയും വികേന്ദ്രീകരണമാണ് ഇവിടെ വേണ്ടതെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. തിരുവനന്തപുരം കിഴക്കേക്കോട്ട പവർഹൌസ് ബിൽഡിംഗിൽ നടത്തിയ KSEB തിരുവനന്തപുരം ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5-ാം വാർഡിൽ നിപ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഏർപ്പെടുത്തിയിരുന്ന നിരീക്ഷണം പിൻവലിച്ചതായി മന്ത്രി K.മുരളീധരൻ അറിയിച്ചു. June 11 റിപ്പോർട്ട് ചെയ്തതിനു ശേഷം 42 ദിവസം പിന്നിടുമ്പോഴും പുതിയ രോഗബാധിതരില്ലാത്ത സാഹചര്യത്തിലാണ് നടപടി. കാസർകോട് ജില്ലയിലെ നീലേശ്വരം മേഖലയിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ കാസർകോട്ട് അവലോകന യോഗം ചേർന്നു. നീലേശ്വരം നഗരസഭയിലെ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്കാണ് രോഗലക്ഷണങ്ങൾ കണ്ടത്. ജില്ലയിൽ 5 പേർക്ക് ഷിഗല്ല റിപ്പോർട്ട് ചെയ്തതായി DMO അറിയിച്ചു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ ഇന്ന് തുടക്കമാകും. 10 ദിവസം നീളുന്ന കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. 13 ഇനങ്ങളിലായി പാരാ അത്ലറ്റിക് താരങ്ങൾ ഉൾപ്പെടെ 125 അംഗങ്ങളാണ് ഇന്ത്യക്കായി മത്സരത്തിനിറങ്ങുന്നത്. 2022 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുമായി 4-ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ. August 2 മേള സമാപിക്കും. ഇന്ത്യ സിംബാബ്വെ 3 മത്സര T20 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 4:00 ഹരാരെ സ്പോർട്സ് ക്ലബിലാണ് മത്സരം. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ PV സിന്ധു, ആയുഷ് ഷെട്ടി, ലക്ഷ്യസൻ എന്നിവർ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ ഫൈനലിൽ കടന്നു. ചങ് ഷോയിൽ സഹതാരം ഉന്നതി ഹൂഡയെ പരാജയപ്പെടുത്തിയാണ് സിന്ധു പ്രീ ക്വാർട്ടറിലെത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ ഗവൺമെന്റ് പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്ന KSRTC പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാൻഡിൽ ഇന്ന് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: സംപ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചിക റിചാജ. അഥ വാർത്താഹ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപാദിതവാൻ യത് വികസിത ഭാരത നിർമ്മാണസ്യ സ്വപ്നം ജനാന്തോളനസ്യ രൂപം ധാരയേത്, രാഷ്ട്രസ്യ യുവജനാശ്ച അസ്യ സങ്കല്പസ്യ ആധാരശിലാഹ ഭവേയുഹ്. സർവേഷാം പരിഷ്കാരാണാം കേന്ദ്രേ നാഗരികാണാം കല്യാണമേവ ഭവിതവ്യമിതി തേനോക്തം. പ്രധാനമന്ത്രി നവദില്യാം വികസിത ഭാരത ലക്ഷ്യാണാം സിദ്ധ്യൈ ഗ്രാമവികാസസ്യ കൃഷേഹ സമാജകല്യാണസ്യ തഥാ സംബദ്ധ ക്ഷേത്രാണാം പ്രഗതി സമീക്ഷാർത്ഥം ആയോജിതസ്യ ഉച്ചസ്തരീയോപവേശനസ്യ അധ്യക്ഷതാം കുർവൻ ഏതദ് വക്തവ്യം പ്രദത്തവാൻ. അസ്മിന്നുപവേശനെ മന്ത്രിമണ്ഡല സചിവഃ പ്രമുഖമന്ത്രാലയാനാം സചിവാഃ തഥാ പ്രധാനമന്ത്രിണഃ കാര്യാലയസ്യ വരിഷ്ഠാധികാരിണഃ ച ഉപസ്ഥിതാഃ ആസന്. പ്രശാസനേന സംസദി നീറ്റ് പ്രശ്നപത്രസ്യ അനധികൃത പ്രകാശന പ്രകരണെ സാർത്ഥക ചർച്ചയൈ സ്വസജ്ജത പുനരുക്ത. ലോക്സഭായാം സംസദീയ കാര്യമന്ത്രി കിരൺ റിജിജുഃ അവദത് യത് രാഷ്ട്രസ്യ യൂനാം ഭവിഷ്യം മനസി നിധായ സംസദീയ നിയമാനുസാരം സർവേഷാം പക്ഷാണാം സഹഭാഗേന അസ്മിൻ വിഷയേ സാർത്ഥക ചർച്ചയൈ പ്രശാസനം സജ്ജമസ്തി. ഹ്യഃ തൃതീയദിനമപി സംസദി വിപക്ഷേണ നീറ്റ് പ്രശ്നപത്രസ്യ അനധികൃത പ്രകാശന പ്രകരണം ഛാത്രാണാം വിരോധ പ്രദർശനാനി ചോദ്ധൃത്യ പുനഃ പുനഃ വ്യവധാനം കൃതം. അനന്തരം ലോക്സഭാ രാജ്യസഭാ ച ആദിവസം യാവത് സ്ഥഗിതേ അഭവതാം. ഭാരതീയ ജനതാ പാർട്ടി ഇതി ദലസ്യ വരിഷ്ഠ നേതാ കേന്ദ്രീയമന്ത്രി ച JP നദ്ദ അവദത് യത് ഛാത്രൈ ഉത്ഥാപിതം നീറ്റ് പ്രശ്നപത്രസ്യ അനധികൃത പ്രകാശന പ്രകരണം രാജനീതി വിഷയ ന കർത്തവ്യഃ. അസ്മാത് പ്രകരണാത് രാജനൈതിക ലാഭസ്യ പ്രാപ്ത്യൈ പ്രയത്നഃ അപി ന സമീചീനഃ. असौह्यः नव

0: ಶ್ರೀರಾಮ ರಾಮ ರಾಮ ಶ್ರೀರಾಮಭದ್ರ ಜಯ.
1: ಅಧ್ಯಾತ್ಮರಾಮಾಯಣಂ ಎನ್ನ ಕೃತಿ ನಮಕ್ಕೆ ತನ್ನ ಮಹಾತ್ಮಾವಾನ ಎಳುತ್ತಚ್ಛ. ಮುಂಬ ಎಲ್ಲಾ ವೀಡುಗಳಿಲು ರಾಮಾಯಣ ಎಂದು ಪಾರಾಯಣ ಚೆಯುವಾಯಿರು. ಅಕ್ಷರಂ ಪಠಿಕ್ಕಾತ್ತವನಿಲೂ ಇದೆತ್ತಿಚೇರ್ನು ಎನ್ನುಳ್ಳದು ಸತ್ಯವಾನ. ಎಂಡ ನಾಟಿಲೊರು ಪಳೆಯ ಕಥೆಯುಂಡ್. ವಲಿಯ ವೀಟಿಲೆ ಕಾರಣವರು ವಿಳಕ್ಕು ಕೊಳುತ್ತಿ ವೆಚ್ಚ ರಾಮಾಯಣಂ ವಾಯಿಕ್ಕುನ್ನದು ಕಂಡ ಅವಡತ್ತೆ ಜೋಲಿ ಚೆಯ್ಯುನ್ನ ಒರಾಳ್ ವೀಟಿ ಪೋಯಿರುನ್ನು ಏದೆಂಗಿಲೂ ಒರು ಗ್ರಂಥಕ್ಕೆಟ್ಟೆಡುತ್ತು വെച്ചിട്ട് രാമായണം അയാൾക്ക് തോന്നുന്ന രീതിയിൽ ഉണ്ടാക്കി പാടുന്നു. അവനിലേക്കും രാമായണം ചെന്നു. അതായത് നിരക്ഷരനോ സാക്ഷരനോ എന്ന് നോക്കാതെ. മാത്രമല്ല, നാട്ടുംപുറങ്ങളിൽ നമ്മൾ എഴുത്തറിഞ്ഞുകൂടാ എന്ന് പറയുന്ന പലരിൽ നിന്നും രാമകഥകൾ പല രീതിയിൽ, സീതാദുഃഖം കളിപ്പാട്ട്, നാടൻപാട്ടിലും വേടമ്പാട്ടിലും ഒക്കെ ഒരുപോലെ നിറഞ്ഞിരുന്ന ഒന്നാണ് രാമകഥ. ആ രാമകഥയ്ക്ക് എന്തോ പ്രാധാന്യം ഉണ്ട്. നമ്മുടെ ഭൗതികതയെയും മനോജീവിതത്തെയും അധ്യാത്മജീവിതത്തെയും സംലയിപ്പിച്ച ഒരു മഹത്തായ കൃതിയാണ് അധ്യാത്മരാമായണം. പലരും ഇതിനെ അധ്യാത്മരാമായണം എന്ന് പറയുന്നത് ദൈവങ്ങളെക്കുറിച്ചുള്ള രാമായണമാണ് എന്ന് പറയാറുണ്ട്. അധ്യാത്മരാമായണം എന്നത് തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ഒരു വാക്കാണ്. സംസ്കൃതത്തിലുണ്ട്.

0: ഉണ്ടായിരുന്ന ഒരു അധ്യാത്മരാമായണത്തെ കൂടെ ആസ്പദമാക്കിയോ അതിനെ കുറേ അധികം ആശ്രയിച്ചോ ആണ് തുഞ്ചത്തെഴുത്തച്ഛൻ അധ്യാത്മരാമായണം കിളിപ്പാട്ട് നമുക്കുണ്ടാക്കിത്തന്നത്. ഈ കൃതി കുറേ ദൈവത്തിൻ്റെ വാഴ്ത്തൽ നിറഞ്ഞതാണ് എന്ന് നമ്മളെ പ്രഥമ ദൃഷ്ടിയാ തോന്നിപ്പിക്കുന്നു. പക്ഷേ ഇതിലൂടെ നമ്മൾ എവിടെ എത്തും? അതാണ് പ്രധാനം. നമ്മൾ ഇതിലൂടെ എത്തുന്നത് മനസ്സിൻ്റെ ഉപരിതലത്തിലുള്ളൊരു വിശുദ്ധിയിലേക്കാണ്. ആ വിശുദ്ധിയാണ് ആധ്യാത്മികത. ആ വിശുദ്ധിക്കകത്ത് പുല്ല്, പുഴു, പാമരൻ, സസ്യം, ജന്തു, ദേവന്മാർ, ഉപദേവന്മാർ, സാധ്യന്മാർ, സിദ്ധന്മാർ, ഗന്ധർവന്മാർ, മരീചികൾ, ജ്യോതിർഗോളങ്ങൾ എല്ലാം അടങ്ങുന്ന ലോകമുണ്ട്. ഇതെല്ലാം കൂടെ നമ്മളിലേക്ക് വരുന്നു. ഇതെല്ലാം നമ്മളാണ് എന്ന് തോന്നുന്നു. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഒരു സാർവലൗകികത മനസ്സിനുണ്ടാകുന്നു. അത് വളരെ പ്രധാനമാണ്. മനസ്സിനെ ശുദ്ധീകരിക്കുക, അല്ലെങ്കിൽ മനസ്സിനെ വിമലീകരിക്കുക, പാകപ്പെടുത്തുക, സമീകരിക്കുക എന്നൊരു പ്രക്രിയയാണ് ശരിക്കും അധ്യാത്മരാമായണം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത്. അതുണ്ടാക്കിത്തരാൻ ഉള്ള ചെറിയ ചെറിയ കുറുക്കു വഴികൾ ഇതിനകത്തുണ്ട്. ഒന്ന്, നാമം ജപിക്കുക എന്ന് പറയുന്നത് തന്നെ. ഇതിലൂടെ ചെല്ലുന്നത് വേദാന്തത്തിലാണ്. വേദാന്തത്തിലേക്ക് കയറാനും കൂടെ ഉള്ള വഴിയാണ്. സാധാരണക്കാരനെ, ഏറ്റവും വിദ്യാഭ്യാസം കുറഞ്ഞവൻ എന്ന് നമ്മൾ കരുതുന്നവനെ വേദാന്തത്തിലെത്തിച്ച കൃതിയാണ് ശരിക്കും അധ്യാത്മരാമായണം. അങ്ങനെ അധ്യാത്മരാമായണം നിരന്തരം നിത്യം വീട്ടിൽ വായിക്കുക വഴി നമുക്ക് നമ്മുടെ ഉച്ചാരണം, വാഗ്ബോധം, സന്ദർഭബോധം ഇതൊക്കെ കിട്ടും. അങ്ങനെ മലയാളിയെ എഴുത്തു പഠിപ്പിച്ചത്, ശരിക്കും അക്ഷരം പഠിപ്പിച്ചത്, മലയാളിയെ വിദ്യാരംഭത്തിലേക്ക് കൊണ്ടുവന്നത് അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ്.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് പ്രൊഫസർ വി മധുസൂദനൻ നായർ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.

0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി പ്രായോജകർ
2: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവേഴ്സിനൊപ്പം കുർത്തകൾ ടോപ്പുകൾ എന്നിവയും
3: ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന ചിലതുണ്ട് നനുത്ത മഴയുടെ സംഗീതം പോലെ ഇന്നർ ഷോപ്പിയിൽ നിന്നും തിരഞ്ഞെടുത്ത കുർത്തകളും ടോപ്പുകളും നൽകുന്ന ആത്മവിശ്വാസം പോലെ ഇന്നർ ഷോപ്പിയിലെ ഓരോ കുർത്തകളും ടോപ്പുകളും ഒന്നിനൊന്ന് വ്യത്യസ്തം ഒരേ ഡിസൈനിൽ ഒന്നു മാത്രം അത് നിങ്ങൾക്ക് സ്വന്തം നിങ്ങളുടെ സ്വന്തം ഇന്നർ ഷോപ്പി ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ
4: ഗാനസ്മൃതി ഓർമ്മയിൽ ഇടം നേടിയ ഗാനങ്ങളിലൂടെ ഒരു യാത്ര.
5: തയ്യാറാക്കിയത് YS പൗർണമി.
6: കവിതയേക്കാൾ ആർദ്രമായ നിർമ്മലമായ ഭാഷയാണ് പലപ്പോഴും ചലച്ചിത്ര ഗാനങ്ങൾക്കു വേണ്ടി കവികൾ പോലും ഉപയോഗിക്കാറ്. പ്രണയമോ വിരഹമോ ദുഃഖമോ ഏത് വികാരമായാലും അത് ശ്രോതാക്കളുടെ ഹൃദയത്തെ സ്പർശിക്കും വിധം എഴുതാൻ കഴിവുള്ള ഗാനരചയിതാക്കൾ എന്നും മലയാള ചലച്ചിത്ര ഗാനങ്ങൾക്ക് അലങ്കാരമായിരുന്നു. ബെൽറ്റുമത്തായി എന്ന സിനിമയ്ക്കു വേണ്ടി പൂവച്ചൽ ഖാദർ രവീന്ദ്രൻ കൂട്ടുകെട്ടിൽ പിറന്ന മനോഹര ഗാനം, പ്രണയത്തിൻ്റെ ഊർജം പ്രവഹിക്കുന്ന ഈ ഗാനം ഒരു കാലഘട്ടത്തിൻ്റെ തന്നെ പ്രണയഗാനമായി മാറിയിരുന്നു. യേശുദാസ് ആലപിച്ച ആ നിത്യഹരിത ഗാനത്തിലേക്ക്.
7: രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം ഉതിരും നിൻചൊടികൾ,

0: அருகில் வர அனுமதி அருளூராஜீவம் விடரும் காஷ்மீரம் புதிரும்
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി സമാപിക്കുന്നു. പ്രായോജകർ
2: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയേഴ്സിനൊപ്പം കുർത്തകൾ ടോപ്പുകൾ എന്നിവയും. സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധനാ ദന്തപരിശോധനാ ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000644.
3: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കാം.
4: ഒരു രാഗം പല ഭാവം.
5: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. സംഗീതം നാദാത്മകമാണ്. ആത്മാവിൻ്റെ പ്രചോദനമായ നാദത്തിൻ്റെ സവിശേഷതകളായ ശ്രുതിയും ലയവും സംഗമിക്കുമ്പോഴാണ് സംഗീതം സൃഷ്ടിക്കപ്പെടുന്നത്. ഭാരതീയ സംഗീതത്തിൽ ഭക്തി ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഈ ഗുണങ്ങളുടെ സമഞ്ജസ സമ്മേളനമാണ് 20-ാം നൂറ്റാണ്ടിലെ പ്രശസ്ത സംഗീതജ്ഞനായിരുന്ന മധുരൈ സോമു എന്ന എസ് സോമസുന്ദരത്തിൻ്റെ സംഗീതത്തിൽ നാം കേൾക്കുന്നത്. 1919 ഫെബ്രുവരി 9 സച്ചിദാനന്ദൻപിള്ള കമലാമ്പാൾ ദമ്പതികളുടെ പുത്രനായി മധുരൈ സോമു ജനിച്ചു. പരമശിവം എന്നായിരുന്നു യഥാർത്ഥ നാമധേയം. തികഞ്ഞ മുരുകഭക്തനായിരുന്ന സോമു മധുരൈ ശേഷഭാഗവതർ,

നിരവധി തമിഴ് ചലച്ചിത്രങ്ങൾക്ക് വേണ്ടിയും അദ്ദേഹം പാടിയിട്ടുണ്ട്. മരുതമലയെ മാമണിയെ എന്ന് തുടങ്ങുന്ന മുരുകഭക്തിഗാനം ഭാരതം മുഴുവൻ ഏറ്റുപാടിയ ഒന്നാണ്. വിസ്തരിച്ചുള്ള രാഗാലാപനത്തിലും രാഗം താനം പല്ലവി, നിരവൽ സ്വരം എന്നിവയുടെ പ്രയോഗത്തിലും ഏറെ പ്രഗത്ഭനായിരുന്ന സോമു നിരവധി രാഗമാലികകളും തൻ്റെ കച്ചേരികളിൽ ഉൾപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. തോടി, കല്യാണി, കാംബോജി എന്നിവ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട രാഗങ്ങളായിരുന്നു. MGR, ശിവാജി ഗണേശൻ, ചോ രാമസ്വാമി, തമിഴ് ഗാനരചയിതാവ് വാലി എന്നിവരുൾപ്പെടെ ഒരു വലിയ ആരാധക വൃന്ദം അദ്ദേഹത്തിനുണ്ടായിരുന്നു.

അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ സംഗീത വിഭാഗം ഡീനായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള മധുരൈ സോമുവിന് ഭാരത സർക്കാരിൻ്റെ പത്മശ്രീ, കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ്, തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സ്വകീയമായ ഒരു ആലാപന ശൈലിയുടെ പിൻബലത്തോടെ നിരവധി ആരാധകരെ സൃഷ്ടിച്ച മധുരൈ സോമുവിൻ്റെ സംഗീതം ഇന്നും കാലാതിവർത്തിയായി നിലനിൽക്കുന്നു. സംഗീതത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകളുമായി അടുത്ത അധ്യായങ്ങളിൽ ഒത്തുകൂടാം.

0: ഇതുവരെ കേട്ടത് ഒരു രാഗം പല ഭാവം. സംഗീതാസ്വാദന പരമ്പര. ആശയം ആവിഷ്കാരം ഡോക്ടർ കെ ജയകൃഷ്ണൻ.
1: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ എൻചാവക്കാട്. സ്വാസ്ഥ്യം ശനിയാഴ്ച രാവിലെ 7:05.
5: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ഈ മാസം 31 വരെ.
6: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം 1, 3, 5 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
7: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
1: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി.
8: പുലരിപ്പൂക്കളിൽ അവസാനമായി
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. സേവന വാർത്തകൾ.
1: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പ്, കുന്നംകുളം.
10: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
11: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
12: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
11: ഫോൺ 8129110887.
12: ബ്രാഞ്ചുകൾ ചേർപ്പ് ആൻഡ് ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
11: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
13: സഹപ്രായോജകർ
14: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
15: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിലെ ഉൽപാദന വിലയിൽ നല്ല കിട്ടലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
11: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
15: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
14: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
8: പാലക്കാട് വ്യാവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ ശ്രീ സാബു സെബാസ്റ്റ്യൻ ഈ മാസം 27-28 തീയതികളിൽ പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും ഈ മാസം 31 തീയതി പെരിന്തൽമണ്ണ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും നാളെ മഞ്ചേരി മാധവൻ നായർ സ്മാരക മന്ദിരം പഴയ മുനിസിപ്പൽ ഓഫീസ് ഹാളിലും തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ ചെയ്യുന്നതാണ്. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇനി പറയുന്ന പഞ്ചായത്തുകളിൽ സിറ്റിംഗ് നടത്തുന്നതാണ്. ഇന്ന് കടവല്ലൂർ പഞ്ചായത്തിലും മറ്റന്നാൾ, അതായത് ഈ മാസം 25 തീയതി വരവൂർ പഞ്ചായത്തിലും ഈ മാസം 28 തീയതി ചേലക്കര പഞ്ചായത്തിലുമാണ് സിറ്റിംഗ് നടത്തുന്നത്. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ തൃശൂർ ജില്ലാ കാര്യാലയത്തിൽ നിന്നും കുടുംബശ്രീയിൽ രജിസ്റ്റർ ചെയ്ത ജില്ലയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 60 വയസ്സിൽ താഴെ പ്രായമുള്ളവരും 5 ലക്ഷം രൂപ വരെ കുടുംബവാർഷിക വരുമാനമുള്ളവരുമായ വനിതാ അംഗങ്ങൾക്ക് CDS മുഖേന ഒരാൾക്ക് പരമാവധി 130,000 രൂപ വരെ ഈടില്ലാത്ത വായ്പ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് CDSമായോ കോർപ്പറേഷന്റെ തൃശൂർ ജില്ലാ ഓഫീസുമായോ ബന്ധപ്പെടേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. 0487-23-31-556. മറ്റൊരു നമ്പർ 9400-06-8508. കെൽട്രോണിന്റെ ഒരു വർഷത്തെയും 4 മാസത്തെയും ഡിസൈനിംഗ് കോഴ്സുകളായ ആർക്കിടെക്ചർ ഡിസൈൻ, ഇന്റീരിയർ ഡിസൈൻ, അഡ്വർടൈസ്

0: സിംഗ് ഗ്രാഫിക് ഡിസൈൻ കോഴ്സുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. SSLC, +2, ITI, ITC, ഡിഗ്രി, BTech കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി 31st. കൂടുതൽ വിവരങ്ങൾക്കായി 9895415653 എന്ന നമ്പറിലോ 04872429000 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ആവർത്തിക്കാം: 9895415653. മറ്റൊരു നമ്പർ 04872429000. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജ് 2026 ജൂലൈ സെഷനിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ജൂലൈ 31 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി 94860330001 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ: ആര്യ കണ്ണാശുപത്രി, തൃശൂർ. ബ്രാഞ്ചുകൾ: ചേർപ്പ്, കുന്നംകുളം.
3: സഹപ്രായോജകർ: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിത്തം
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5.
4: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
5: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
6: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
7: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ റൊമാനിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. വികസിത ഭാരതമെന്ന ലക്ഷ്യം ജനകീയ പ്രസ്ഥാനമാക്കുന്നതിൽ യുവാക്കൾ നിർണായക പങ്കുവഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഗൌരവമേറിയ വിഷയമാണെന്നും പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി JP Nadda. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്കെതിരെ കർശന നടപടിക്ക് പ്രധാനമന്ത്രി ഇതിനകം നിർദ്ദേശം നൽകിയതായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തെ പ്രഥമ റേഡിയോ പ്രക്ഷേപണത്തിന്റെ സ്മരണയുണർത്തി ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കം. ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഹരാരയിൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ റൊമാനിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശനവേളയിൽ രാഷ്ട്രപതി റൊമാനിയൻ പ്രസിഡന്റ് നിക്കുഷോർ ഡാൻ, താൽക്കാലിക പ്രധാനമന്ത്രി ഇലിയെ ബൊളോഷാൻ, സെനറ്റ് പ്രസിഡന്റ്, ചേംബർ ഓഫ് ഡെപ്യൂട്ടീസ് പ്രസിഡന്റ് തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തും. റൊമാനിയ ഇന്ത്യ പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളുമായും ശ്രീമതി മുർമു സംവദിക്കും. തുടർന്ന് ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങളുമായും ആശയവിനിമയം നടത്തും. ഭരണപരിഷ്കാരങ്ങളുടെ കേന്ദ്ര ബിന്ദു പൌരന്മാരുടെ ക്ഷേമമായിരിക്കണമെന്നും സംരംഭങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസൃതമായി രൂപകൽപ്പന ചെയ്യണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമീണ വികസനം, കൃഷി, സാമൂഹിക ക്ഷേമം, അനുബന്ധ മേഖലകൾ എന്നിവയുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സർക്കാർ സംവിധാനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യവും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. വികസിത ഭാരതമെന്ന ലക്ഷ്യം ജനകീയ പ്രസ്ഥാനമായി മാറണമെന്നും രാജ്യത്തെ യുവതലമുറയാണ് ഈ ദേശീയ ദൌത്യത്തിന്റെ അടിത്തറയാകേണ്ടതെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികൾ ഉന്നയിച്ച നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ JP Nadda.

0: ഇത് അന്വേഷണ വിഷയമാണെന്നും ആഴത്തിലുള്ള ചർച്ചകൾ ആവശ്യമാണെന്നും ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന സർക്കാരിന്റെ നിലപാട് കേന്ദ്രമന്ത്രി ആവർത്തിച്ചു. പ്രതിപക്ഷം തങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കണമെന്നും ഈ പ്രശ്നം പരിഹരിച്ച് ശാശ്വതമായ ഒരു നിലപാടിലേക്ക് നീങ്ങുന്നതിനായി സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
1: लगभग 150 पेपर लीक के बारे में उन्होंने चर्चा की. ये जांच का विषय है और सरकार एक जिम्मेवार सरकार है, इसलिए निश्चित रूप से हर एक बात का जवाब जांच के साथ साथ जनता के सामने, देश के सामने दूध का दूध और पानी का पानी रखेगी.

0: पेपर लीक के बारे में उन्होंने चर्चा की। ये जांच का विषय है और सरकार एक जिम्मेवार सरकार है, इसलिए निश्चित रूप से हर एक बात का जवाब जांच के साथ साथ जनता के सामने, देश के सामने दूध का दूध और पानी का पानी रखेगी।
1: നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്കെതിരെ ശക്തമായ ശിക്ഷ ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സർക്കാർ രാജ്യത്തെ യുവാക്കളുടെ മികച്ച ഭാവിക്കായി പ്രവർത്തിക്കുകയാണെന്നും എംഎൽഎയും ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ. മെയ് മാസം മുതൽ തന്നെ നീറ്റ് വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ടിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ച് സിബിഐ അന്വേഷണം ആരംഭിക്കുകയും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുകയും ചെയ്തതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തമിഴ്നാട്ടിൽ 1012 കോടിയിലധികം രൂപയുടെ നിക്ഷേപത്തിൽ 2 ഇലക്ട്രോണിക്സ് നിർമ്മാണ ക്ലസ്റ്ററുകൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. ഇന്നലെ ലോക്സഭയിൽ എഴുതി നൽകിയ മറുപടിയിൽ കേന്ദ്ര ഇലക്ട്രോണിക്സ് മന്ത്രി അശ്വനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. മണല്ലൂർ, പിള്ളപ്പാക്കം എന്നിവിടങ്ങളിലാണ് 2 ക്ലസ്റ്ററുകൾ വികസിപ്പിക്കുക. ഉൽപ്പാദന ബന്ധിത പ്രോത്സാഹന പദ്ധതികൾ, നേരിട്ടുള്ള വിദേശ നിക്ഷേപ ചട്ടങ്ങൾ, നികുതി തൊഴിൽ പരിഷ്കാരങ്ങൾ എന്നിവയുടെ പിന്തുണയോടെ കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് ഉൽപ്പാദന മേഖല ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ചതായി സർക്കാർ വ്യക്തമാക്കി. ഫിലിപ്പീൻസിലെ മനിലയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ കാനഡ സഹകരണം ശക്തമായി വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ന്യൂസിലൻഡ് വിദേശകാര്യമന്ത്രി വിൻസ്റ്റൺ പീറ്റേഴ്സുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള സമുദ്ര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇൻഡോ പെസഫിക് മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇതേ ദിവസമാണ് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. 1936 ജൂൺ 8 ഇന്ത്യ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി. വിശദാംശങ്ങളിലേക്ക്.
2: ഇന്ത്യയുടെ വികസനം, വിദ്യാഭ്യാസ പ്രചാരണം, സാംസ്കാരിക സംരക്ഷണം എന്നിവയിൽ പ്രക്ഷേപണം വഹിച്ച നിർണായക പങ്ക് ഈ ദിനം എടുത്തു പറയുന്നു. സ്വാതന്ത്ര്യസമരകാലത്ത് വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഐക്യം വളർത്തുന്നതിനും റേഡിയോ ഒരു ശക്തമായ ഉപാധിയായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ സാക്ഷരത, ആരോഗ്യ അവബോധം, കാർഷിക അറിവുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ റേഡിയോ നിർണായക പങ്കുവഹിച്ചു. 1956 ദേശീയ പ്രക്ഷേപണ സ്ഥാപനത്തിന് ആകാശവാണി എന്ന പേര് സ്വീകരിച്ചത്. ബഹുജനഹിതായ, ബഹുജനസുഖായ എന്ന ആപ്തവാക്യം പൂർണ്ണമായും അന്വർത്ഥമാക്കിക്കൊണ്ട് ജനങ്ങളെ വിവരങ്ങൾ അറിയിക്കാനും പഠിപ്പിക്കാനും വിനോദത്തിനുമായി ആകാശവാണി പ്രവർത്തിച്ചുവരുന്നു. വൈവിധ്യമുള്ള ഒരു രാജ്യത്തെ വിവരസമ്പന്നമാക്കാനും ഒന്നിപ്പിക്കാനുമുള്ള റേഡിയോയുടെ ശാശ്വതമായ കഴിവിനെ കൂടിയാണ് ദേശീയ പ്രക്ഷേപണ ദിനം ആഘോഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ അനുരാഗ് ജെയിൻ നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായി. 2 വർഷത്തേക്കാണ് നിയമനം. 1989 ബാച്ച് മധ്യപ്രദേശ് കേഡർ IAS ഉദ്യോഗസ്ഥനായ അദ്ദേഹം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിരവധി പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായ രാത്രിയാത്ര ഉറപ്പാക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന രാത്രികാല പിങ്ക് ബസ് സർവീസുകൾ ഇന്നു മുതൽ ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 1 ഗതാഗത മന്ത്രി CP ജോൺ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് പിങ്ക് പദ്ധതി നടപ്പാക്കുന്നത്. തുടക്കത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ടെക്നോപാർക്ക് റൂട്ടിലാവും പിങ്ക് ബസ് സർവീസ് നടത്തുക. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ. ന്യൂഡൽഹിയിൽ നടന്ന സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമഗ്ര ശിക്ഷ കേരള പദ്ധതി ഇനത്തിലാണ് തുക ലഭിക്കാനുള്ളതെന്നും ഇത് PM3 പദ്ധതിയുമായി കൂട്ടിക്കലർത്തരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. ദുരന്തത്തിന്റെ കാരണം കണ്ടെത്തൽ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ വിലയിരുത്തൽ, കരാറുകൾ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ എന്നിവ സമിതി പരിശോധിക്കും. 1 മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. കൊച്ചി മെട്രോയുടെ 2-ഘട്ട നിർമ്മാണത്തിൽ പുതിയ പാതയിലെ ആധുനിക ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിനായി KMRL പ്രമുഖ സാങ്കേതിക വിദ്യാ കമ്പനിയായ സീമെൻസ് ലിമിറ്റഡുമായി കരാറിൽ ഒപ്പുവച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.

0: സാങ്കേതികവും സാമ്പത്തികവുമായ വിലയിരുത്തലുകൾക്ക് ശേഷമാണ് സീമെൻസ് ലിമിറ്റഡ് ഏറ്റവും യോഗ്യമായ സ്ഥാപനമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പുതിയ മെട്രോ പാതയുടെ സുരക്ഷിതവും കാര്യക്ഷമവുമായ പ്രവർത്തനത്തിന് ആവശ്യമായ സമഗ്ര ആശയവിനിമയ സംവിധാനങ്ങളാണ് ഈ കരാറിന്റെ ഭാഗമായി ഒരുക്കുക. യാത്രക്കാർക്ക് കൃത്യമായ അറിയിപ്പുകൾ നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ, CCTV നിരീക്ഷണം, അടിയന്തര ആശയവിനിമയ സൗകര്യങ്ങൾ, ഓഫീസ് ഓട്ടോമേഷൻ ശൃംഖല, സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമായിരിക്കും. ലോകോത്തര നിലവാരത്തിലുള്ള സുരക്ഷിതവും യാത്രാ സൌഹൃദവുമായ പൊതുഗതാഗത സംവിധാനം കൊച്ചിക്ക് ഒരുക്കുക എന്ന KMRLന്റെ പ്രതിബദ്ധതയുടെ മറ്റൊരു തെളിവാണ് ഈ കരാറെന്ന് അധികൃതർ അറിയിച്ചു.
1: ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150th വാർഷികത്തോടനുബന്ധിച്ച് വന്ദേമാതരം കനൽ യാത്രകൾ എന്ന നാടകം കവരത്തി ദ്വീപിൽ അരങ്ങേറി. കേന്ദ്ര സംഗീത നാടക അക്കാദമിയും ലക്ഷദ്വീപ് കലാ സാംസ്കാരിക വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച കൾച്ചറൽ ഫെസ്റ്റിന്റെ ഭാഗമായാണ് നാടകാവതരണം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കമാകും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാബായ് ചാനു, ലവ്ലിന ബോർഗോഹെയ്ൻ എന്നിവരാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30 മത്സരം ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ റൊമാനിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. വികസിത ഭാരതമെന്ന ലക്ഷ്യം ജനകീയ പ്രസ്ഥാനമാക്കുന്നതിൽ യുവാക്കൾ നിർണായക പങ്കുവഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ ഗൌരവമേറിയ വിഷയമാണെന്നും പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും മന്ത്രി JP നദ്ദ. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്കെതിരെ കർശന നടപടിക്ക് പ്രധാനമന്ത്രി ഇതിനകം നിർദ്ദേശം നൽകിയതായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തെ പ്രഥമ റേഡിയോ പ്രക്ഷേപണത്തിന്റെ സ്മരണയുണർത്തി ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കം. ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഹരാരയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ദീപ്തി മോൾക്ക് എല്ലാ ആശംസകളും നന്മകളും പ്രാർത്ഥനകളും നേരുന്നു പാലക്കാട് ചന്ദ്രനഗറിൽ നിന്നും അച്ഛൻ സുരേഷ്, അമ്മ മായ എന്നിവരും കുടുംബാംഗങ്ങളും. നാളെ July 24 70th പിറന്നാൾ ആഘോഷിക്കുന്ന മോഹൻദാസിന് ആശംസകൾ നേരുന്നു. പെരിങ്ങോട് നിന്നും അപ്പുക്കുട്ടൻ, സരള, ബിന്ദു, സിന്ധു, പ്രമീള, രമ്യ, സജീഷ് എന്നിവർ എല്ലാവർക്കും ആശംസകളോടെ ഗാനമിത സാഫല്യം എന്ന ചിത്രത്തിനുവേണ്ടി രാജേഷ് വിജയ് പാടിയ ഗാനം. തങ്കൻ തിരുവട്ടാറിന്റെ വരികൾക്ക് ഈണം നൽകിയത് ജാസി ഗീറ്റ്.

0: ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാന സന്ദേശം സമാപിക്കുന്നു. പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
1: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
5: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള ഒരു മാസത്തെ എക്സാം പ്രാക്ടീസും.
4: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ രാവിലെ 7:40.
6: കണ്ണിന്റെ ഏത് പ്രശ്നങ്ങൾക്കും ഉടനടി പരിഹാരം
7: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തോട്ടക്കര, ഒറ്റപ്പാലം.
8: ആകാശവാണി തൃശൂർ.
0: സമകാലികം വാർത്താ ഡയറി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കേരള കൗമുദി ചീഫ് റിപ്പോർട്ടർ ഭാസി പാങ്ങിൽ.
9: പോയ നാളുകൾ ലോകം ഒരു പന്തിനു പിന്നാലെ ഓടുകയായിരുന്നു. ഒടുവിൽ ലോക ഫുട്ബോളിന്റെ ചക്രവാളത്തിൽ ചെങ്കിരണങ്ങൾ പരത്തി സ്പാനിഷ് സൂര്യൻ കത്തിജ്വലിച്ചു. മൂന്ന് രാജ്യങ്ങൾ ആതിഥ്യം വഹിച്ച 23rd ലോകകപ്പ് ഫുട്ബോളിന്റെ ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായിരുന്ന ലയണൽ മെസ്സിയുടെ അർജന്റീനയെ ഏകപക്ഷീയമായ ഒരു ഗോളിനെ കീഴടക്കിയാണ് സ്പെയിൻ കിരീടമണിഞ്ഞത്. കലാശക്കളി അധിക സമയത്തേക്ക് നീണ്ടു. 106th minute നിക്കോ വില്യംസിന്റെ പാസിൽ നിന്ന് ഫെറാൻ ടോറസ് നേടിയ ഗോളാണ് അടുത്ത 4 വർഷത്തേക്കുള്ള ലോക ചാമ്പ്യന്മാരെ സൃഷ്ടിച്ചത്. കേപ്പ് വെർദെ എന്ന അരങ്ങേറ്റ രാജ്യത്തിനു മുന്നിൽ ഗോളടിക്കാൻ കഴിയാതെ സമനില വഴങ്ങിയിരുന്ന സ്പെയിൻ പിന്നീട് ഒറ്റ മത്സരത്തിൽ പോലും തോറ്റില്ല, ലീഡ് വഴങ്ങിയുമില്ല. ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരമായിരുന്നു മറുവശത്ത്. പക്ഷേ സ്പാനിഷ് പ്രതിരോധം ഇതിഹാസകാരനും കത്രിക പൂട്ടിട്ടു. ഗോൾ വഴങ്ങിയാലേ ഉയർത്തെഴുന്നേൽക്കൂ എന്നാണ് അർജന്റീനയെക്കുറിച്ചുള്ള ചൊല്ല്. ഫൈനലിലും ഒന്ന് കിട്ടിയപ്പോൾ തിരിച്ചടിക്കാൻ ശ്രമിച്ചതാണ്, പക്ഷേ സമയമുണ്ടായില്ല, ഭാഗ്യവും. മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ സ്പാനിഷ് ക്യാപ്റ്റൻ റോഡ്രിയെയും ഗോളിക്കുള്ള ഗോൾഡൻ ഗ്ലൗ ഉനൈസ് സിമോനെയും മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം 19th ഡിഫൻഡർ പാവു കുബാർസിയെയും തേടിയെത്തി. പ്രതിരോധ നിരകളെ തട്ടിനിരത്തുന്ന ശൈലിക്കുടമയായ കൗമാരതാരം ലാമിൻ യമാലാണ് സ്പാനിഷ് നിരയിൽ നിറഞ്ഞു നിന്നത്. 10 goals ഫ്രഞ്ച് നായകൻ കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കി. രണ്ടാംവട്ടമാണ് സ്പെയിൻ ലോക ചാമ്പ്യന്മാരാകുന്നത്. കണ്ണീരോടെ മടങ്ങേണ്ടി വന്നെങ്കിലും തുടർച്ചയായി 2 ലോകകപ്പ് ഫൈനലുകളിൽ കളിക്കുകയെന്ന അർജന്റീനയുടെ നേട്ടം ചെറുതല്ല. ഈ ലോകകപ്പ് കാലത്തും ഒരു സ്വപ്നം ചർച്ചയായി. മലയാളികൾ അടങ്ങുന്ന ഒരു ഇന്ത്യൻ ടീം ലോകകപ്പിനിറങ്ങുന്ന മുഹൂർത്തം പിറക്കുമെന്ന സുന്ദര സ്വപ്നം എത്രയും വേഗം അത് സഫലമാകട്ടെ. വേഷപ്പകർച്ചകളുടെ ഗിരി ശൃംഖങ്ങളിലേക്ക് ആരോഹണം തുടരുകയാണ് മമ്മൂട്ടി. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ തേടിയെത്തിയത് 4th ദേശീയ ചലച്ചിത്ര അവാർഡ്. ഇന്ത്യയിലെ തന്നെ മഹാനടനാണെന്ന് വിശേഷിപ്പിക്കുമ്പോഴും വീഴാതിരിക്കാൻ കരുതലെടുത്ത് പിച്ചുവെച്ച് നടക്കുന്ന കൊച്ചുകുട്ടിയെപ്പോലെ ശ്രദ്ധാലുവാണ് മമ്മൂട്ടി. ഒരു താപസനെ പോലെ ഏകാഗ്രമായി കലാലോകത്ത് അദ്ദേഹം നിലകൊള്ളുന്നു. ഇന്ത്യൻ സിനിമാ ലോകത്ത് ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടുന്ന താരം എന്ന റെക്കോർഡ് അമിതാഭ് ബച്ചനൊപ്പം മമ്മൂട്ടിയും പങ്കിടുകയാണ്. 5 പതിറ്റാണ്ടിലേറെ നീണ്ട അഭിനയ ജീവിതം മലയാളം

മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലായി 400-ൽ ചിത്രങ്ങൾ. ഒടുവിൽ ഭ്രമയുഗത്തിൽ ഒരേ സമയം കൊടുമൺ പോറ്റിയായും ചാത്തനായും നിറഞ്ഞുനിന്ന നടനെക്കുറിച്ച് മലയാളിക്ക് പറയാൻ ഏറെയുണ്ട്. കാഴ്ചകളുടെ പരിമിതികളെ പ്രതിഭയാലും ശബ്ദമാധുര്യം കൊണ്ടും അതിജീവിച്ച പാട്ടുകാരി വൈക്കം വിജയലക്ഷ്മിക്ക് ലഭിച്ച അംഗീകാരവും മലയാളിയുടെ അഭിമാനമായി. AR എന്ന സിനിമയിലെ അങ്ങുവാനക്കോണിലെ എന്ന ഹിറ്റ് ഗാനത്തിലൂടെയാണ് വിജയലക്ഷ്മിയുടെ ഈ നേട്ടം. ഭ്രമയുഗത്തിന് യുക്തമായ ദൃശ്യങ്ങൾ പകർന്നു നൽകിയ ഷഹനാദ് ജലാൽ ആണ് ഏറ്റവും മികച്ച ഛായാഗ്രാഹകനായത്. ദൃശ്യചാരുതയ്ക്കപ്പുറം കഥാപാത്രങ്ങളുടെ മാനസിക ഘടനകളിലേക്കുള്ള യാത്രയുടെ ദൃശ്യാവിഷ്കരണമാണ് ഷഹനാദ് സമ്മാനിച്ചത്. ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയായിരുന്നു മികച്ച മലയാള ചിത്രം. ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയതും രാജ്യത്തെ ആദ്യത്തേതുമായ ഹൈഡ്രജൻ ട്രെയിനാണ് ഹരിയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തത്. അമേരിക്ക, ജപ്പാൻ, ചൈന, ജർമ്മനി എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇതോടെ ഇന്ത്യയും സ്ഥാനം പിടിച്ചു. ലോകത്ത് ഏറ്റവും ശക്തമായ ഹൈഡ്രജൻ എഞ്ചിനും ഇന്ത്യയുടേതാണ്. പൂർണ്ണമായും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് ഈ ഹൈഡ്രജൻ എഞ്ചിൻ. പുകയും മലിനീകരണവും ഇല്ല, ശബ്ദവും അറിയില്ല. ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ച് എഞ്ചിൻ പ്രവർത്തിപ്പിക്കാനുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ഇതിനുള്ള ഹൈഡ്രജൻ ഫ്യൂൽ സെല്ലും ഇന്ത്യ വികസിപ്പിച്ചതാണ്. ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലായിരുന്നു ഡിസൈനും നിർമ്മാണവും. അതേസമയം കേരളത്തിന്റെ അതിവേഗ റെയിൽപാത വിവാദങ്ങളിൽ കുരുങ്ങി ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. ട്രെയിനിൽ കൃത്യമായ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവരാണ് മലയാളികൾ. ആ ഒരു പരിഗണന ഇക്കാര്യത്തിൽ റെയിൽവേ കേരളത്തോട് കാണിക്കുമെന്ന പ്രതീക്ഷയാണ് മലയാളികൾക്കുള്ളത്. വൈദ്യുതി തടസ്സമാണ് ഈയിടെയായി വാർത്തകളിൽ നിറയുന്നത്. കൃത്യമായി വൈദ്യുതി ബില്ലടയ്ക്കുന്നവർ മുടങ്ങാതെ വൈദ്യുതി ലഭിക്കാനും ആഗ്രഹിക്കും. അതിന് തടസ്സമുണ്ടാകുകയാണെങ്കിൽ അതറിയിക്കാനുള്ള ബാധ്യത KICBക്കാണ്. സാങ്കേതിക കാര്യങ്ങളിൽ തൂങ്ങി ആ ബാധ്യതകളിൽ നിന്ന് കൈകഴുകി മാറരുത്. ഈ ഡിജിറ്റൽ കാലത്ത് മുൻകൂട്ടി അറിയിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നത് അത്ര പ്രയാസമുള്ളതല്ല. എല്ലാം സിസ്റ്റത്തിന്റെ തലയിൽ വെച്ചാൽ ജനങ്ങൾ അംഗീകരിച്ചു തരില്ല. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നതിലുള്ള വേഗവും ശുഷ്കാന്തിയും ഉപഭോക്താക്കൾക്ക് മുടങ്ങാതെ വൈദ്യുതി എത്തിക്കുന്നതിൽ KICB കാട്ടാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആര് ആരുമായി എപ്പോൾ കരാറുണ്ടാക്കുന്നു എന്നൊന്നും വ്യവസ്ഥകൾ എന്തെന്നും സാധാരണക്കാർക്ക് അറിയേണ്ടതില്ലല്ലോ. വൈദ്യുതിയും വെള്ളവും എപ്പോൾ മുടങ്ങും, പുനഃസ്ഥാപിക്കും എന്ന് അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. മുൻകൂട്ടി അറിയിക്കാതെ പകലും രാത്രിയും വൈദ്യുതി മുടങ്ങുന്നത് ഇപ്പോൾ പതിവാകുന്നത് വിവിധ മേഖലകളെ സാരമായി ബാധിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള സമരം ശക്തമായതോടെ രാജ്യതലസ്ഥാനത്ത് വൻ പ്രതിഷേധവും സംഘർഷവുമാണ് ഉണ്ടായത്. ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്കാഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, MPമാരായ ഷാഫി പറമ്പിൽ, KC വേണുഗോപാൽ എന്നിവരെയടക്കം സമരവേദിയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. രാഹുൽ ഗാന്ധി, പ്രിയങ്കാഗാന്ധി എന്നിവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പ്രധാനമന്ത്രിയുടെ വസതി സ്ഥിതി ചെയ്യുന്ന ലോക് കല്യാൺ മാർഗിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിലാണ് സംഘർഷാവസ്ഥ ഉടലെടുത്തത്. കേരളത്തിൽ നിന്നും മുഖ്യമന്ത്രി VD സതീശൻ, കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നു. രാഹുൽ ഗാന്ധിയാണ് പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകിയത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ശ്രമിച്ച നടപടിക്കെതിരെ കളത്തിലിറങ്ങിയും സമരമുഖം തുറക്കുകയായിരുന്നു കോൺഗ്രസ്. CPM, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി, MPമാരായ കെ രാധാകൃഷ്ണൻ, Vശിവദാസൻ എന്നിവരും സമരക്കാർക്ക് പിന്തുണ അറിയിച്ച് ജന്തർമന്ദറിലെത്തി. CPI അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി DRajayum ആനിരാജയും സമരക്കാർക്ക് പിന്തുണ അറിയിച്ച് സ്ഥലത്തെത്തിയിരുന്നു. ഇതുപോലെ മഴ കുറഞ്ഞ കർക്കടകം അടുത്തെങ്ങും ഉണ്ടായിട്ടില്ല. മലയോരങ്ങളായ ഇടുക്കിയിലും വയനാട്ടിലുമെല്ലാം മഴ കുറഞ്ഞു. ഈ മാസം അവസാനത്തോടെ കൂടുതൽ മഴ കിട്ടുമെന്ന പ്രതീക്ഷയാണ് ബാക്കിയുള്ളത്. കേരളത്തിലെ താപനിലയിലും കാര്യമായ വ്യതിയാനം ഉണ്ടായിട്ടുണ്ട്. പസഫിക് സമുദ്രത്തിലുണ്ടാകുന്ന എൽനിനോ പ്രതിഭാസത്തിന്റെ ആഘാതം ഇന്ത്യൻ മൺസൂണിന്റെ ശക്തി കുറച്ചതാണ് മഴക്കുറവിന് പ്രധാന കാരണമെന്നാണ് നിഗമനം. മഴക്കുറവ് തുടർന്നാൽ വലിയ കാലാവസ്ഥ പ്രതിസന്ധി ഉണ്ടാകും. മഴക്കുറവ് വൈദ്യുതി ഉൽപ്പാദനത്തെയും കാർഷിക മേഖലയെയും സാരമായി ബാധിക്കുന്നുണ്ട്. പെട്ടെന്നുള്ള താപനില വ്യതിയാനം കാരണം പകർച്ചവ്യാധികളും കൂടും. ഇടവപ്പാതി വലിയ പ്രകൃതി പ്രതിഭാസങ്ങളിലൊന്നാണ്. ആ പ്രതിഭാസത്തിന്റെ സ്വഭാവം പാടെ മാറിയിരിക്കുന്നു. മഴയുടെ വലിയൊരു അളവ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പെയ്യുന്നു. മഴ ദിവസങ്ങൾ കുറയുന്നു. പെയ്യുന്ന ദിവസം അതിശക്തമാകുന്നു. വാർഷിക മഴയുടെ അളവിനേക്കാൾ മണിക്കൂറിൽ എത്ര മഴ പെയ്യുന്നു എന്ന കണക്കാണ് ഇനി നഗരങ്ങൾക്ക് കൂടുതൽ നിർണായകമാകുന്നത്. കഴിഞ്ഞ ദിവസം മുംബൈയിലുണ്ടായ അതിശക്തമായ മഴ അത്തരമൊരു വലിയ ചോദ്യം ഉയർത്തുന്നുണ്ട്. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിന്റെ മുറിവ് ഇനിയും ഉണങ്ങിയിട്ടില്ല.
മഴയെ

0: ദുരന്തമാക്കാതിരിക്കാൻ മനുഷ്യനാണ് കഴിയുക. കാലാവസ്ഥ മുന്നറിയിപ്പുകൾ മുഖവിലക്കെടുക്കണം. പ്രകൃതിയുടെ സ്വാഭാവിക വഴികൾ അടച്ചുകെട്ടാതെ വികസന നിർമ്മിതികൾ ഉണ്ടാകണം. നിത്യോപയോഗ സാധനങ്ങളുടെയും പച്ചക്കറികളുടെയും വില കുതിച്ചുയർന്നത് സാധാരണക്കാരുടെ കുടുംബ ബഡ്ജറ്റിനെ തകിടമറിച്ചിരിക്കുകയാണ്. ഓരോ മാസം കഴിയുംതോറും വീട്ടുചെലവുകൾ കൂടിക്കൂടി വരുന്നു. വിലക്കയറ്റത്തിന് കാരണങ്ങൾ പലതാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷം സൃഷ്ടിച്ച ഇന്ധന പാചക വാതക വിലയിലെ ഉയർച്ചയും ക്ഷാമവും മുതൽ വിലക്കയറ്റം തുടങ്ങിയതാണെങ്കിലും പിന്നീട് മഴക്കുറവ് കൂടി ആയതോടെ പല സാധനങ്ങളുടെയും വില പിടിച്ചാൽ കിട്ടാത്ത മട്ടിൽ ഉയർന്നു. ഇതിന്റെ ഫലമായി വീട്ടുചെലവ് മാത്രമല്ല ഹോട്ടൽ ഭക്ഷണത്തിന്റെയും വരെ ചെലവ് താങ്ങാവുന്നതിന് അപ്പുറമാവുകയാണ്. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് പ്രവാസി കുടുംബങ്ങളുടെ പരാധീനതകളും. ഗൾഫിൽ നിന്നും മറ്റും നാട്ടിൽ വന്നവർക്ക് ഇനി തിരിച്ചു പോകാൻ കഴിയുമോ എന്ന് നിശ്ചയമില്ലാത്ത അവസ്ഥയാണ്. ഗൾഫിൽ പിടിച്ചു നിൽക്കുന്നവർക്കാകട്ടെ ഇനി എത്രനാൾ തുടരാനാവുമെന്നും ഉറപ്പില്ല. ഗൾഫ് മേഖലയിലാകെ ഏതാണ്ട് ബിസിനസ്സുകളെല്ലാം സ്തംഭിച്ച നിലയിലാണ്. ഇത് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായും പ്രതികൂലമായും ബാധിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ജീവനോപാധി തേടി ഏതാണ്ട് 25 ലക്ഷത്തോളം മലയാളികളാണ് വിവിധ ഗൾഫ് രാജ്യങ്ങളിലായി ഉള്ളത്. ഇപ്പോഴത്തെ വിലക്കയറ്റം സർക്കാരിന്റെ വിപണി ഇടപെടലുകളിലൂടെ നിയന്ത്രിക്കാനായില്ലെങ്കിൽ വരുന്ന ഓണക്കാലത്ത് ഇത് കൈവിട്ടുപോകാനാണ് സാധ്യത. മലയാളികൾ ഭൂരിപക്ഷവും മത്സ്യമാംസാദികൾ ഉപയോഗിക്കുന്നവരാണല്ലോ. വിലക്കയറ്റം ആദ്യം തീൻമേശയെ തന്നെയാണ് ഏറ്റവും ഗുരുതരമായി ബാധിക്കുന്നത്. ട്രോളിംഗ് നിരോധനം നിലനിൽക്കുന്നതിനാൽ മത്സ്യബന്ധന തൊഴിലാളികളും നട്ടം തിരികുകയാണ്. വികസന പദ്ധതികൾക്ക് മുൻപേ മനുഷ്യരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് അടിയന്തര പ്രാധാന്യം നൽകേണ്ടതുണ്ട്.
1: സമകാലികം വാർത്താ ഡയറി സമാപിക്കുന്നു. ഇന്നത്തെ വാർത്താ ഡയറി തയ്യാറാക്കി അവതരിപ്പിച്ചത് കേരള കൗമുദി ചീഫ് റിപ്പോർട്ടർ ഭാസി പാങ്ങിൽ. അവതരണം നിർവഹണം ജയ സിയാർ. നിർവഹണ സഹായം ശാലിനി പടിയത്ത്.

0: ആകാശവാണി തൃശൂർ.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
2: ദൃശ്യം കണ്ണാശുപത്രിയിൽ മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ്
3: ഈ മാസം 31 വരെ.
2: ബുക്കിംഗിനായി വിളിക്കൂ 7025131199.
3: അത്യാധുനിക തിമിര ശസ്ത്രക്രിയയ്ക്ക് പ്രത്യേക ഇളവുകൾ,
2: പ്രമുഖ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ ക്യാഷ്ലെസ് സേവനവും.
3: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
4: ദിനചര്യ. ഈ വിഷയത്തെക്കുറിച്ച് ആയുർവേദ ചികിത്സകയായ ഡോക്ടർ രജിത ടി സംസാരിക്കുന്നു.
5: കേവലം ഒരു ചികിത്സാശാസ്ത്രം എന്നതിനപ്പുറം സ്വസ്ഥൻ അഥവാ ആരോഗ്യവാന്റെ ആരോഗ്യ സംരക്ഷണത്തിന് എന്തൊക്കെ അനുവർത്തിക്കണമെന്ന് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു വൈദ്യശാസ്ത്ര ശാഖയാണ് ആയുർവേദം. ദിനചര്യ, ഋതുചര്യ, രാത്രിചര്യ, സദ്വൃത്തം തുടങ്ങിയ ചര്യാവിധികൾ ശാരീരിക മാനസികാരോഗ്യം കാത്തുസൂക്ഷിക്കുന്നതിനായി ആയുർവേദത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. സ്വസ്ഥനായ ഒരുവൻ സ്വന്തം ആരോഗ്യം കാത്തുസൂക്ഷിക്കാൻ രാവിലെ ഉണർന്നെണീറ്റ് രാത്രി കിടക്കുന്നതുവരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ദിനചര്യയിൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നു. ആരോഗ്യവാനായ ഒരുവൻ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്നെണീറ്റ് ദിനചര്യകളിൽ ഏർപ്പെടണമെന്നാണ് ആയുർവേദ മതം.

0: മുഹൂർത്തത്തെക്കുറിച്ച് ദേശകാലപ്രായ ഭേദങ്ങൾക്കനുസരിച്ച് മതാന്തരങ്ങളുണ്ടെങ്കിലും സാമാന്യേന രാവിലെ 4 മുതൽ 5 വരെയുള്ള സമയമായി കണക്കാക്കാമെങ്കിലും കുട്ടികൾ, വയോജനങ്ങൾ എന്നിവർക്ക് ഈ സമയകൃത്യതയിൽ ഏറ്റക്കുറച്ചിലുകൾ വരുത്താവുന്നതാണ്. ഓക്സിജൻ ലഭ്യത കൂടുതലും ശാന്തവുമായ ഈ അന്തരീക്ഷത്തിൽ ഊർജ്ജസ്വലതയും കർമ്മശേഷിയും കൂടുതലായിരിക്കും. എഴുന്നേറ്റ ഉടനെ മലമൂത്ര വിസർജനത്തിന് പ്രഥമ പരിഗണന കൊടുക്കേണ്ടതാണ്. മലമൂത്ര വിസർജന ശേഷം മലമാർഗവും കൈകാലുകളും നല്ലവണ്ണം കഴുകി വൃത്തിയാക്കേണ്ടതാണ്. ഇവ ശരിയായ രീതിയിൽ നടക്കാതിരുന്നാൽ ദഹന സംബന്ധിയായും മൂത്രസംബന്ധിയുമായ തകരാറുകൾ, ഗ്യാസ് ട്രബിൾ, അർശസ്, അശ്മരി, മറ്റ് നേത്ര സംബന്ധിയായ അസുഖങ്ങൾ ഇവയ്ക്കും, കൃമിവികാരങ്ങൾ, മറ്റ് സാംക്രമിക രോഗങ്ങൾ ഇവയ്ക്കും യഥാക്രമം കാരണമായിത്തീരും. ശേഷം പല്ലിൻ്റെയും മോണയുടെയും ആരോഗ്യ സംരക്ഷണത്തിനും രുചിവർദ്ധനവിനും അധികം രാസപദാർത്ഥങ്ങൾ ചേരാത്തതും പ്രകൃതിദത്തവുമായ പൽപ്പൊടികൾ കൊണ്ട് പല്ല് തേക്കുകയും രസമുകളുകൾക്ക് ക്ഷതമേൽക്കാത്ത രീതിയിൽ നാവു പഠിക്കുകയും ചെയ്ത ശേഷം കണ്ണിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിനായി തണുത്ത വെള്ളം കൊണ്ട് കണ്ണും മുഖവും കഴുകി പ്രകൃതിദത്ത വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച കൺമഷി കണ്ണിൽ എഴുതേണ്ടതാണ്. പഞ്ചേന്ദ്രിയങ്ങൾ, ശിരസ് ഇവയുടെ ആരോഗ്യ സംരക്ഷണത്തിനായി എള്ളെണ്ണയോ മരുന്നുകളിട്ട് സംസ്കരിച്ച അണുതൈലമോ ഉപയോഗിച്ചുകൊണ്ട് പ്രതിമർശനാസ്യം ചെയ്യേണ്ടതാണ്. ചുണ്ടുകൾ, പല്ല്, വായ ഇവയുടെ ആരോഗ്യ സംരക്ഷണത്തിനായി വെള്ളം, ഔഷധ കഷായം, ഔഷധ തൈലം ഇവ ഏതെങ്കിലും ഉപയോഗിച്ച് കവിൾക്കൊള്ളേണ്ടതാണ്. പിന്നീട് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഔഷധ തൈലങ്ങളോ എള്ളെണ്ണയോ ശിരസിലും ചെവിയിലും പാദങ്ങളിലും ശരീരത്തിലും തേക്കുന്നത് ഇന്ദ്രിയങ്ങളുടെ ആരോഗ്യത്തിനും ഉറക്കം, രക്തചംക്രമണം ഇവ ത്വരിതപ്പെടുത്തുന്നതിനും മുടികൊഴിച്ചൽ, മറ്റ് നാഡീസംബന്ധിയായ അസുഖങ്ങൾ ഇവ പിടിപെടാതെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നു. ശേഷം അർത്ഥശക്തിക്കനുസരിച്ച് സൂര്യ നമസ്കാരം, യോഗാസനങ്ങൾ, മറ്റു വ്യായാമ മുറകൾ എന്നിവകളിൽ ഏർപ്പെടുന്നത് ശരീരലാഘവം, ദഹനശക്തി, ജീവിതശൈലി രോഗപ്രതിരോധം ഇവയ്ക്ക് ഉത്തമമാണ്. വ്യായാമശേഷം ഔഷധചൂർണങ്ങൾ ഉപയോഗിച്ച് ശരീരത്തിൽ തിരുമുന്നത് ദുർമേധസ്സിനെ ഇല്ലാതാക്കുകയും അവയവങ്ങൾക്ക് ഉറപ്പും ത്വക് പ്രസാദവും ഉണ്ടാക്കുകയും ചെയ്യും. തുടർന്ന് പച്ചവെള്ളം കൊണ്ട് തലയിലും ചെറുചൂടുവെള്ളം ശരീരത്തിലും ഒഴിച്ച് സ്നാനം ചെയ്യുന്നത് ത്വക് രോഗങ്ങൾ, വിയർപ്പ്, ചൊറിച്ചിൽ, മടി, ക്ഷീണം ഇവ അകറ്റുന്നതിനും ദഹനശക്തി വർദ്ധിപ്പിച്ച് ശരീരത്തെ ഊർജ്ജസ്വലമാക്കുന്നതിനും സഹായിക്കുന്നു. കുളി കഴിഞ്ഞാൽ ശരീരവും തലയും മുടിയും ഉണങ്ങിയ തുണി കൊണ്ട് നല്ലവണ്ണം തുടച്ച് ജലാംശം പൂർണ്ണമായും നീക്കം ചെയ്യാത്ത പക്ഷം വാദവ്യാധികൾ, തലനീരർക്കം തുടങ്ങിയ അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അതിനുശേഷം ഷഡ്രസ പ്രധാനവും ഹിതവും മിതവുമായ ആഹാരം നല്ലവണ്ണം ചവച്ചരച്ച് അതിൽ തന്നെ ശ്രദ്ധ വെച്ച് ഭക്ഷിക്കുന്നത്, ദഹനരസങ്ങൾ യഥാവിധി ശ്രവിച്ച് വേണ്ട രീതിയിൽ ദഹനം നടന്ന് പോഷകഘടകങ്ങൾ വേർതിരിഞ്ഞ് ഊർജ്ജദായകവും ശരീരപുഷ്ടികരവുമാകുന്നതിന് സഹായിക്കും. പ്രഭാത ഭക്ഷണം 8 മണിക്ക് മുൻപും ഉച്ചഭക്ഷണം 1 മണിയോടടുപ്പിച്ചും രാത്രി ഭക്ഷണം 8:30 മുൻപുമായി കഴിക്കുന്നതാണ് ഉചിതം. പഴകിയതും വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുന്നതും വല്ലാതെ തണുപ്പോ ചൂടോ ഉള്ളതും രാസപദാർത്ഥങ്ങൾ അടങ്ങിയതും വിരുദ്ധാഹാരങ്ങളും ഒഴിവാക്കണം. രാത്രി ഭക്ഷണം ലഘുവായി കഴിക്കാനും പ്രഭാത ഭക്ഷണം ഒഴിവാക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. മലമൂത്രവാതാദികളായ 13 വേഗങ്ങൾ തടുക്കുകയോ ബലാൽ പുറപ്പെടുവിക്കുകയോ ചെയ്യാതിരിക്കുക. രാത്രി 10 മണിക്കുള്ളിൽ ഉറങ്ങുക. മാനസികാരോഗ്യ സംരക്ഷണത്തിനായി ദശവിധ പാപങ്ങളിൽ നിന്ന് മുക്തരായി സദ്വൃത്തചര്യകൾ അനുഷ്ഠിക്കുക തുടങ്ങിയ ചിട്ടയായ ദിനചര്യയിലൂടെ സുഖായുസ്സും ദീർഘായുസ്സും ജീവിതശൈലി രോഗങ്ങളിൽ നിന്നുള്ള മുക്തിയും പ്രാപ്തമാക്കാവുന്നതാണ്.
1: ദിനചര്യ. ഈ വിഷയത്തെക്കുറിച്ച് ആയുർവേദ ചികിത്സകയായ ഡോക്ടർ രജിത ടി സംസാരിച്ചതാണ് കേട്ടത്. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്.
2: തൃശ്ശം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്.
1: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
2: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
3: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
4: തിങ്കൾ, ബുധൻ, വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: ആകാശവാണി തൃശൂർ.
6: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം. പ്രായോജകർ
7: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, വെസ്റ്റ് ഫോർ, തൃശൂർ. ഫോൺ 8078788822.
8: കാഴ്ചകൾ ഇനി കൂടുതൽ വ്യക്തതയോടെ.
9: അത്യാധുനിക സംവിധാനങ്ങളും കൃത്യതയാർന്ന പരിചരണവുമായി നേത്ര ചികിത്സാ രംഗത്തെ വിശ്വസ്ത കേന്ദ്രം
10: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ.

0: വർഷങ്ങളുടെ പരിചയ സമ്പത്ത്,
1: മെഡിസബ് ക്യാഷ്ലെസ് ചികിത്സാ സൗകര്യം,
0: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, വെസ്റ്റ് ഫോർട്ട്, തൃശൂർ.
1: ഫോൺ 8087888882.
2: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: എന്താണ് അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ മുദ്രാവാക്യം? ഉത്തരം: ഞങ്ങൾ ഒരു കുടുംബമാണ്. അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷൻ ഫിഡെ ആഗോള ചെസ് ശൃംഖലയെ കളിയോടുള്ള അഭിനിവേശത്തിൽ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ ജെൻസ് ഉന സുമസ് എന്ന ലാറ്റിൻ പ്രയോഗമാണ് മുദ്രാവാക്യമായി തിരഞ്ഞെടുത്തത്. ഈ പദപ്രയോഗത്തിന്റെ അർത്ഥം ഞങ്ങൾ ഒരു കുടുംബമാണ് എന്നാണ്. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി പറയാം. ചോദ്യം: എന്താണ് അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ മുദ്രാവാക്യം? ഉത്തരം: ഞങ്ങൾ ഒരു കുടുംബമാണ്. അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷൻ ഫിഡെ ആഗോള ചെസ് ശൃംഖലയെ കളിയോടുള്ള അഭിനിവേശത്തിൽ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ ജെൻസ് ഉന സുമസ് എന്ന ലാറ്റിൻ പദപ്രയോഗമാണ് മുദ്രാവാക്യമായി തിരഞ്ഞെടുത്തത്. ഈ പദപ്രയോഗത്തിന്റെ അർത്ഥം ഞങ്ങൾ ഒരു കുടുംബമാണ് എന്നാണ്. ഇനി ചിന്താവിഷയം. ചിന്താവിഷയത്തിൽ നിന്ന് ഫ്രാൻസ് കാഫ്കയുടെ വാക്കുകളാണ്: സൗന്ദര്യം കാണുവാനുള്ള കഴിവുള്ളതിനാൽ യുവത്വം സന്തുഷ്ടപൂർണമാണ്. ഏതൊരാളും സൗന്ദര്യം കാണുവാനുള്ള കഴിവ് നിലനിർത്തിയാൽ അവർക്ക് ഒരിക്കലും പ്രായമാവുകയില്ല. സൗന്ദര്യം കാണുവാനുള്ള കഴിവുള്ളതിനാൽ യുവത്വം സന്തുഷ്ടപൂർണമാണ്. ഏതൊരാളുടെ സൗന്ദര്യവും കാണുവാനുള്ള കഴിവ് നിലനിർത്തിയാൽ അവർക്ക് ഒരിക്കലും പ്രായമാവുകയില്ല. ഫ്രാൻസ് കാഫ്ക. ചോദ്യം ഉത്തരം ചിന്താവിഷയം തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്.
3: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിക്കുന്നു. പ്രായോജകർ
1: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഫോൺ 8087878882. അക്കൗണ്ടൻസ് അക്കാദമി, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം
0: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
1: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.
4: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
5: बेटा, मैं कल अपने भतीजे के घर होके आया. देखकर हैरान रह गया कि वो लोग दिन भर एसी चलाते हैं, रोज वॉशिंग मशीन चलाते हैं, घर में दो दो फ्रिज हैं, फिर भी उसका बिजली बिल पता है कितना आता है? 0. मैंने पूछा तो भतीजा बोला, चाचा जी, सब ऊपर वाले की दया है. मतलब सोलर पैनल की. मैंने सोचा अब तो लगवाना ही पड़ेगा.
6: पीएम सूर्य घर मुफ्त बिजली योजना. जुड़ने के लिए रजिस्टर करें pmsuryaghar.gov.in पर.
7: हर घर सूर्य घर.
8: क्या आप परेशानियों से घिरे हैं? मन भारी है और कोई रास्ता नजर नहीं आ रहा? याद रखें, समाधान आपके पास है. टेलीमानस के निशुल्क नंबर 14416 पर कॉल करें. कहीं से भी, कभी भी 24 घंटे यह सुविधा उपलब्ध है. यहां आपकी बात सुनी जाती है, समझी जाती है और आपको सही दिशा दी जाती है. आप अकेले नहीं है, मदद बस एक कॉल दूर है.
9: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं प्रियंका अरोड़ा. मुख्य समाचार. प्रधानमंत्री नरेंद्र मोदी ने कहा, नागरिकों का कल्याण सभी सुधारों के केंद्र में होना चाहिए और शासन की नीतियां जनता की जरूरतों के अनुरूप तैयार की जानी चाहिए. केंद्रीय मंत्री जेपी नड्डा ने कहा, सरकार संसद में नीट पेपर लीक मुद्दे पर चर्चा करने और इस समस्या का स्थायी समाधान सुनिश्चित करने के लिए प्रभावी नीति बनाने को तैयार. भारत 2033 तक 5 छोटे परमाणु बिजली रिएक्टर चालू करेगा. केंद्र सरकार ने तमिलनाडु में 1,000 करोड़ रुपए से अधिक के 2 इलेक्ट्रॉनिक विनिर्माण क्लस्टर को मंजूरी दी. राष्ट्रपति द्रौपदी मुर्मू आज से रोमानिया की 2 दिन की यात्रा पर और 23वें राष्ट्रमंडल खेलों का शुभारंभ आज से स्कॉटलैंड के ग्लासगो में. अब समाचार विस्तार से. प्रधानमंत्री नरेंद्र मोदी ने कहा है कि नागरिकों का कल्याण सभी सुधारों के केंद्र में होना चाहिए और शासन की नीतियां जनता की जरूरतों के अनुरूप तैयार की जानी चाहिए. उन्होंने कहा कि इसका उद्देश्य केवल सरकारी कामकाज में सुधार लाना नहीं, बल्कि भारत को एक विकसित राष्ट्र बनाने की यात्रा को गति देना है. लोक कल्याण मार्ग स्थित प्रधानमंत्री आवास पर आयोजित बैठक में कई महत्वपूर्ण मुद्दों पर चर्चा की गई. एक रिपोर्ट.
10: बैठक में शासन को मजबूत करने, विभिन्न मंत्रालयों के बीच समन्वय में सुधार करने और नागरिकों के कल्याण को बढ़ाने के उद्देश्य से किए जा रहे सुधारों को लागू करने में तेजी लाने पर चर्चा हुई। प्रधानमंत्री ने ग्रामीण विकास, कृषि, सामाजिक

0: Doors may open for Adani GMR. 100% tariff on generic drug imports into US from 2028. Trump prescribes new pill. India side effects unlikely, states the Economic Times. And finally, the Financial Express on its editorial page under the caption, Oil on the Boil Again, writes, Brent spot prices have gone well past $90 a barrel with the war clouds over West Asia. The prospect for costlier oil is bad news for countries like India that imports 88% of its energy requirements, which would widen its trade deficit and push up inflation. And with that, it's back to you, Sarabjit.
1: Thank you, Subhadra. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi says citizen welfare must remain at heart of reforms and governance initiatives should be designed around people's needs. Union Minister JP Nadda says government ready to discuss NEET paper leak issue in Parliament and formulate effective policy to ensure permanent solution to the issue. India to make 5 small nuclear power reactors operational by 2033. Centre approves 2 electronics manufacturing clusters worth 1,012 crore rupees in Tamil Nadu. President Draupadi Murmu to be on a 2-day visit to Romania beginning today. And with that, we end the morning news. Have a nice day.
2: Agashavani, Thrissur.
3: ഡോക്ടറോട് ചോദിക്കാം. ഫോണിൻ പരിപാടി.
4: ഇന്ന് ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിൽ ജീവിതാഹ്ലാദത്തിന്റെ രസതന്ത്രം മനഃശാസ്ത്ര കോണിലൂടെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മാനസികാരോഗ്യ വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സെബിന്ദ് കുമാർ, ഒപ്പം ജയ സി ആർ.
5: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇത്തവണത്തെ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജീവിതാഹ്ലാദത്തിന്റെ രസതന്ത്രം മനഃശാസ്ത്ര വീക്ഷണത്തിലൂടെ എന്നതാണ് നമ്മുടെ വിഷയം. നമ്മോടൊപ്പം ഇന്ന് ഈ വിഷയത്തിൽ നിങ്ങളുമായി സംസാരിക്കുന്നത് കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സെബിന്ദ് കുമാറാണ്. സ്വാഗതം സർ.
6: നന്ദി
5: സർ. നമ്മുടെ ഇന്നത്തെ വിഷയം ജീവിതാഹ്ലാദത്തിന്റെ രസതന്ത്രമാണ്. ഇപ്പോ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന, നവമാധ്യമങ്ങളിലടക്കം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കൂടിയാണ് ജീവിതാഹ്ലാദത്തിന്റെ താക്കോൽ. ഒരു പരിധിവരെ നമ്മുടെയൊക്കെ കയ്യിൽ ഉണ്ടെങ്കിൽ കൂടിയും നമ്മളുടെ ശരീരത്തിലുള്ള ചില രാസവസ്തുക്കളാൽ നിയന്ത്രിക്കപ്പെടുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഇന്നത്തെ ചർച്ച ആരംഭിക്കാം. ഇടയ്ക്ക് ശ്രോതാക്കളുടെ കോളും നമുക്ക് അറ്റൻഡ് ചെയ്യാം. എന്താണ് ആമുഖമായിട്ട് ഈ വിഷയത്തിൽ ശ്രോതാക്കളോട് പറയാനുള്ളത്?
6: ഓക്കെ, എനിക്ക് വേൾഡ് കപ്പും ഫുട്ബോളും ലഹരിയും ഇതെല്ലാം ഈ ആഹ്ലാദവും സന്തോഷവുമായിട്ടൊക്കെ കണക്ട് ചെയ്യണമെന്നുണ്ട്. കഴിഞ്ഞ ഒരു മാസമായിട്ട് എന്നെ പോലെ ഫുട്ബോളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് നമ്മളെയൊക്കെ സന്തോഷിപ്പിച്ച് ആഹ്ലാദിപ്പിച്ച് ലഹരി ഒളിച്ച ഒരു സംഭവമായിരുന്നല്ലോ. അതേസമയം ഓപ്പറേഷൻ തൂഫാൻ കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് വീശിയടിക്കുന്നുണ്ട്. എത്രയോ കോടി രൂപയുടെ മയക്കുമരുന്നാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. ഒരു സൈക്യാട്രിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ തലച്ചോറിനുള്ളിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് സന്തോഷം കണ്ടെത്താനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. പിന്നെ ഈ ഫുട്ബോൾ കാണുമ്പോൾ നമുക്ക് ഈ ലഹരി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിനു പകരം ഈ കൃത്രിമമായ ലഹരി, അതിപ്പം നാർക്കോട്ടിക്സ് മാത്രമല്ല പുകവലി മദ്യപാനം ഇങ്ങനെയുള്ള കൃത്രിമമായ ലഹരികളുടെ പുറകെ പോയിട്ട് അതൊരു മണ്ടത്തരമാണെന്നും അതിലും വലിയൊരു അപകടമാണെന്നും ആ ഒരു കാര്യം ജനങ്ങളോട് പറയണം എന്നും എനിക്ക് തോന്നിയിരുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ തലച്ചോറിൽ സന്തോഷം, നമ്മൾ ചെറിയ കുട്ടികളായിരുന്നപ്പം തന്നെ നമുക്ക് സന്തോഷം എന്തിലൊക്കെയാണ് കിട്ടിയിരുന്നത്, ചെറിയ മിഠായി കിട്ടിയ സന്തോഷം വരും, ടീച്ചർ നമ്മളെ അഭിനന്ദിച്ചാൽ സന്തോഷം വരും, കൂട്ടുകാരോട്ട് കളിക്കുമ്പോൾ സന്തോഷം വരും ഇല്ലേ. പക്ഷെ നമ്മളൊക്കെ വലുതായി ഈ സന്തോഷം കണ്ടെത്താനായിട്ട് നമ്മൾ ഒഴിച്ചാടി നടക്കുകയാണ് കഷ്ടപ്പെട്ട്. പക്ഷെ ഈ സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ട്, അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. ഉദാഹരണത്തിന് സംഗീതം, നൃത്തം, എക്സർസൈസ്, വ്യായാമം, സ്പോർട്സ്, കൂട്ടുകെട്ടുകൾ, യാത്രകൾ, വായന, അങ്ങനെ ഒരുപാട്. ഇപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും സന്തോഷം.
5: ജീവിതത്തിന്റെ സന്തോഷം അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്നൊരു പദം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നിർവചിക്കാനാകുക? അത് പേഴ്സൺ ടു പേഴ്സൺ ഡിപെൻഡന്റ് അല്ലേ?
6: തീർച്ചയായിട്ടും. ഇതിലെനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് കാലത്ത് ഈ അരിസ്റ്റോട്ടലിന്റെ സമയത്ത് അദ്ദേഹം ആൾക്കാരോട് ഇങ്ങനെ ചോദിച്ചു നടത്തിയിരുന്നു, എന്തിനാണ് നിങ്ങൾ ജീവിക്കുന്നത്? അൾട്ടിമേറ്റ്ലി നമ്മുടെ ചോദ്യം അതല്ലേ, എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം? അപ്പോൾ ചിലരിങ്ങനെ പറയും എനിക്ക് വീട്, ഇന്നത്തെ കാലഘട്ടത്തിലുള്ള പൈസ, അങ്ങനെ ഓരോന്ന് ചോദിച്ചിട്ട് അത് കിട്ടിയാൽ എന്ത്, അടുത്തത് എന്ത്, അങ്ങനെ ചോദിച്ച് ചോദിച്ച് വരുമ്പോൾ ഏറ്റവും അവസാനം എത്തി നിൽക്കുന്ന ചോദ്യം ഈ സന്തോഷമാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഷ്ടം.

0: ആവശ്യപ്പെടുന്നത്. സന്തോഷം അല്ലെങ്കിൽ നമുക്കൊരു സമാധാനം, സംതൃപ്തി, ഈയൊരു ലക്ഷ്യത്തിലേക്കുള്ള വഴികളാണ് ബാക്കിയൊക്കെ. ഇപ്പം നമ്മൾ ഓരോ പ്രായത്തിലും അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് തോന്നുക. ചിലപ്പോൾ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പഠിത്തമായിരിക്കും, അതിനുശേഷം പിന്നെ ഫാമിലി, വീട്, ഒരു സമൂഹത്തിലെ സ്ഥാനം, ഇതൊക്കെ എന്തിനാ നമ്മൾ ചെയ്യുന്നത്? നമുക്ക് ഉള്ളിലുള്ള സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്.
1: ഇപ്പൊ സാർ പറഞ്ഞു, സന്തോഷത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പലതായിരിക്കാം, വ്യക്തിപരമായ വ്യത്യാസങ്ങൾ അതിനകത്ത് ഉണ്ടാകാം. നമ്മൾ ഈ പരിപാടി തുടങ്ങിയത് തന്നെ ഫുട്ബോളിന്റെ ലഹരിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തില് പ്രത്യേകിച്ചും യുവതലമുറയെ കാർന്നു തിന്നുന്ന ഒരു വലിയ വിപത്തായിട്ട് ലഹരി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ലഹരിക്കെതിരെ പോരാടാനായി കേരള സംസ്ഥാന ഗവൺമെന്റ് കൂടെ ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഗവൺമെന്റുകൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പണ്ട് വേണ്ട ബ്രോ പോലത്തെ ഒരു ക്യാമ്പയിൻ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ സേ നോ ടു ഡ്രഗ്സ്, ഇങ്ങനെയുള്ള ക്യാമ്പയിൻസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ റീസെന്റ് നമുക്ക് വന്നിട്ടുള്ളതാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ. ഒരു കോള് അറ്റൻഡ് ചെയ്തിട്ട് അതിലേക്ക് തിരിച്ചു വരാമെന്ന് തോന്നുന്നു. ഹലോ, നമസ്കാരം. ആരാ വിളിക്കുന്നേ? അലക്സ്, എവിടുന്നാ വിളിക്കുന്നേ? നമ്മുടെ ഇന്നത്തെ വിഷയം അറിയാമല്ലോ, ജീവിത ആഹ്ലാദത്തിന്റെ രസശാസ്ത്രമാണ്. ഡോക്ടർ സെബിന്ദാണ് നമ്മുടെ കൂടെ ഉള്ളത്, സംസാരിച്ചോളൂ.
2: സാർ നമസ്കാരം.
0: നമസ്കാരം.
2: വളരെയധികം സിനിമ ആസ്വദിക്കാറുണ്ട്.
0: ഓക്കെ.
2: ചില തിയേറ്ററുകളിൽ ചെന്നിരുന്ന കുറെ ആളുകൾ ഉള്ള സമയത്ത് ഒരു സിനിമ ആസ്വദിക്കും. ചിലപ്പോ ആളുകൾ ഇല്ലാതെ നമ്മൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ വീട്ടിലോ ഇരുന്ന് കാണുമ്പോ രണ്ടും രണ്ടായിട്ട് തോന്നാറുണ്ട്. അതായത് കുറെ ആളുകളായിട്ട് ആഘോഷിച്ച് കണ്ട ചില സിനിമകള് നമ്മൾ ചിലപ്പോ ഒരാളോ രണ്ടാളായിട്ട് വീട്ടിൽ നിന്ന് കാണുമ്പോ ആ ഒരു ഇത് കിട്ടാറില്ല. സാർ അതിന്റെ പുറകിൽ എന്താണ് അതിന്റെ?
0: നിങ്ങളിത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ ഈ വേൾഡ് കപ്പിന്റെ ഫൈനൽ കാണാൻ വേണ്ടി ഇവിടെ തൃശ്ശൂർ ഹൈലൈറ്റ് മോളിൽ പോയി. നിങ്ങൾ പോയെന്ന് എനിക്ക് അറിഞ്ഞോടാ. രാത്രി 12 മണിക്ക് അവിടെ ഭയങ്കര ആൾക്കൂട്ടം, അവിടെ വലിയൊരു ആഘോഷം, ഒരു വേറൊരു കാർണിവലാണ്. ആ ഒരു ഫീലിംഗ് നമ്മുടെ വീട്ടിലെ നമ്മുടെ ടി വിയുടെ ഫ്രണ്ടിൽ ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ പോയത്. മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ സാമൂഹ്യ ജീവികളാണ്, സോഷ്യൽ ആനിമൽസ് ആണ്. ഒറ്റയ്ക്ക് നിന്ന് കിട്ടുന്നതിനെക്കാട്ടിലും ഒരുപാട് സന്തോഷങ്ങൾ നമുക്കൊരു കൂട്ടുകെട്ടിലൂടെയും കമ്മ്യൂണിറ്റിയിലൂടെയും കിട്ടും. കുറച്ചുകൂടെ സയൻറ്റിഫിക് ആയിട്ട് പറഞ്ഞാൽ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലുണ്ട്. അതൊരു സോഷ്യൽ ഹോർമോൺ ആയിട്ടാണ് പറയപ്പെടുന്നത്. സോഷ്യൽ ആക്ടിവിറ്റി, കമ്മ്യൂണിറ്റി, അത് തരുന്ന അതിൻ്റെതായ ഒരു ലഹരിയുണ്ട്, വിച്ച് ഇസ് ഡിഫറെൻ്റ് ഫ്രം എൻ ഇൻഡിവിജ്വൽ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന ഡോപ്പമിനെക്കാട്ടിലും വേറെ കുറേ കെമിക്കലുകൾ ഒരു സോഷ്യൽ സിറ്റുവേഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് താങ്കൾക്ക് ഈ ഡിഫറൻസ് താങ്കൾക്ക് തോന്നിയത്, സ്വാഭാവികം മാത്രം.
1: അലക്സേ, ഡോക്ടർ പറഞ്ഞു വന്നത് ഒത്തുചേരലിന്റെ ഒരു ലഹരിയാണ്, എല്ലാവരും ഒത്തുചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഡോക്ടറോട് അധികമായിട്ട്?
2: ഇതാണ് ഉണ്ടായിരുന്നത്, അത് എപ്പോഴും മനസ്സിലാക്കണമെന്നുണ്ടായിരുന്നു.
1: എന്തായാലും ഈ ഒരു പരിപാടിയിലേക്ക് വിളിച്ചതിന് നന്ദി. ഹലോ, ആരാ വിളിക്കുന്നേ? പേര് പറഞ്ഞോളൂ.
3: സരിത.
1: സരിത, നമ്മുടെ വിഷയം എന്താന്ന് അറിയാലോ അല്ലേ? ആയിക്കോട്ടെ, ഡോക്ടർ കൂടെ ഉണ്ട്, സംസാരിച്ചോളൂ
3: കേട്ടോ.
0: നമസ്കാരം. പറഞ്ഞോളൂ.
3: അതെ മോനെ, ഒരു പരീക്ഷ പേടിയായിട്ടാണ്. 6-ാം ക്ലാസ് മോനെ 8-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 6-ാം ക്ലാസ് ഒരു പരീക്ഷ പേടിയിലാണ് തുടങ്ങിയത്. അവർക്ക് ക്ലാസ്സിൽ പരീക്ഷ പോയി കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പൊ ആദ്യം ഞങ്ങളത് അത്ര കാര്യമായിട്ടില്ല. പിന്നെ അവൾക്ക് എക്സാം എഴുതാൻ പോകാനൊരു ഭയം പോലെയായി. നമുക്ക് അറിയണ്ടായില്ല എന്താ കാരണം. നമ്മൾ 6-ാം ക്ലാസ്സിൽ ഓണ പരീക്ഷയ്ക്കാണ് സ്റ്റാർട്ടിങ് തുടങ്ങിയിരുന്നത് അവൾക്ക്. പിന്നെ ക്രിസ്മസ് പരീക്ഷ ആയപ്പോഴേക്കും ആള് എക്സാമിന് പോവില്ല എന്ന് പറഞ്ഞിട്ട് വാശിയായി. അവരെ നിർബന്ധിച്ചൊക്കെ കൊണ്ടുപോയി. അവിടെ എത്തി ഒറ്റയ്ക്ക് ഇരുന്ന് എക്സാം എഴുതണം. അങ്ങനെയായി. അവർ ടീച്ചർ പറഞ്ഞു ഒരു ദിവസം സംബന്ധിക്കാം, പിന്നെ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞു.
0: ഹലോ.
1: ആ കോള് കട്ടായി തോന്നുന്നു. സരിത പറഞ്ഞു വന്ന് മകന്റെ എക്സാം പേടിയെ കുറിച്ചാണ്. ഒരിടയ്ക്ക് വന്ന ഭയം മാറാതെ നിൽക്കുകയാണ് ആ കുട്ടിയിൽ. അപ്പൊ എന്താണ് ഡോക്ടർക്ക്?
0: അത് കേട്ടിട്ട് ഒരു എക്സാം ആങ്സൈറ്റി അല്ലെങ്കിൽ എക്സാം ഫോബിയ എന്നായിട്ട് എനിക്ക് തോന്നുന്നത്. ഫോബിയ അല്ലെങ്കിൽ ആങ്സൈറ്റി എന്തിനോടുള്ള ഒരു അകാരണമായ അമിതമായ ഭയമാണ്. നോർമലി നമുക്ക് ഭയം വേണം. ഒരു പാമ്പിനെ കണ്ടിട്ട് നമുക്ക് ഭയമില്ലെങ്കിൽ നമ്മൾ, പക്ഷെ അമിതമായ ഭയം വരുമ്പോൾ അതിനെ ഒരു മാനസിക രോഗത്തിന്റെ ഗണത്തിൽപ്പെടുത്താം. വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഏറ്റവും കോമൺ ആയിട്ടുള്ള മാനസികാരോഗ്യ പ്രശ്നം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ പറഞ്ഞ ആങ്സൈറ്റിയാണ് നമുക്കൊക്കെ. അപ്പൊ കേട്ടിട്ട് എനിക്ക് തോന്നിയതേ ആങ്സൈറ്റി, ഉത്കണ്ഠ, അതിന്റെ പ്രശ്നമാണ് ആങ്സൈറ്റി. അപ്പം ഈ കുട്ടിക്ക് എക്സാം ആങ്സൈറ്റി, എക്സാമിനോടുള്ള ഉത്കണ്ഠ, നിരാശ, ദുഃഖം, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണല്ലോ. നമുക്കൊക്കെ സ്വാഭാവികമായിട്ടും കുറച്ച് ഉത്കണ്ഠ വേണം, എന്നാലല്ലേ നമ്മൾ നല്ലോണം പെർഫോം ചെയ്യുള്ളൂ. പക്ഷേ അത് അമിതമായാൽ പ്രശ്നമാണ്. ഈ ആങ്സൈറ്റി സാധാരണ മറികടക്കുന്നത് നമ്മൾ അതിനെ നേരിട്ടാണ്, ഫേസ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുട്ടിക്ക് ഇങ്ങനത്തെ പരീക്ഷ പോലെയുള്ള സിറ്റുവേഷൻ ചെറുതായി ചെറുതായിട്ട് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കണം. വീട്ടിൽ തന്നെ നമ്മളൊരു എക്സാം പേപ്പർ എഴുതുക, അവനോട് പറയത് പരീക്ഷയാണെന്ന് ഇനി വിചാരിച്ച് എഴുതുക. അപ്പൊ ഇതിനെ ഞങ്ങളുടെ ഭാഷയിൽ എക്സ്പോഷർ റെസ്പോൺസ് പ്രിവെൻഷൻ എന്ന് പറയും. ആ പേടിയുള്ള കാര്യത്തിനോട് നമ്മൾ നേരിടുന്നു, നേരിടുന്നു, അങ്ങനെ ആ പേടി കുറഞ്ഞു വരുന്നു. അതോടൊപ്പം തന്നെ പക്ഷേ ഈ കുട്ടിക്ക് കുറച്ചുകൂടെ കൗൺസിലിങ്ങിന്റെ കാര്യമുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഇപ്പൊ എക്സാം ഇത്ര വലിയ പേടിയാകുന്നത്? ഈ എക്സാമിന്റെ മാർക്ക് കുറഞ്ഞാൽ എല്ലാവരുടെയും മുന്നിൽ അവൻ മോശക്ക

0: ാണെന്ന് അവന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ ആത്മാഭിമാനം, സെൽഫ് എസ്റ്റീം, അത് നമ്മൾ പരിശോധിക്കണം. ആ കുട്ടിയുടെ ആത്മാഭിമാനം പരീക്ഷയുടെ മാർക്കിൽ നിന്ന് മാത്രമായിരിക്കരുത് വരുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും, നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവാണുള്ളത്. ചിലവർ നന്നായിട്ട് പാട്ട് പാടും, ചിലവർ ഫുട്ബോൾ കളിക്കും, ചിലവർ പടം വരയ്ക്കും. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അവർ നല്ലതാണ്. പരീക്ഷ എന്നുള്ളത് ഒരു പ്രത്യേക കഴിവാണ്. ചില ആൾക്കാർക്ക് വായിക്കാനും എഴുതാനുള്ള കഴിവുണ്ട്, അതുകൊണ്ട് അവർക്ക് മാർക്ക് കിട്ടും. പക്ഷെ അതുകൊണ്ട് മാത്രം അവർ നല്ലൊരു മനുഷ്യനാവണമെന്നില്ല. അവനോട് നമ്മൾ പറയേണ്ടത്, നീ പരീക്ഷയുടെ മാർക്ക് മാത്രമല്ല ഒരാളുടെ ജീവിതത്തിലെ വിജയത്തിന്റെ മാനദണ്ഡം. എത്രയോ നന്നായിട്ട് പഠിച്ച് മാർക്ക് കിട്ടുന്നവരും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. എത്രയോ പഠിക്കാൻ മോശമാവുന്നവരും ജീവിതത്തിൽ സക്സസ്ഫുൾ ആവുന്നുണ്ട്. അപ്പൊ നീ നിനക്ക് പറ്റുന്ന പോലെ പഠിക്കുക, മാർക്ക് സാരമില്ല. അല്ലെ തന്നെ ഇപ്പം ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും ആരും തോപ്പിക്കത്തില്ലല്ലോ. പഠിക്കുക, പഠിക്കാനായിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്, പലതരം മെത്തേഡ്സ് ഉണ്ട്, അത് പറഞ്ഞു കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു ലിസ്റ്റ് ഓഫ് വാക്കുകൾ പഠിക്കണമെങ്കിൽ ആ ലിസ്റ്റിന്റെ ഏറ്റവും ആദ്യത്തെ അക്ഷരങ്ങൾ എടുത്തിട്ട് നമ്മൾ ഈ നിറങ്ങളുടെ ഒരു ഷോർട്ട് നിമോണിക് ആയിട്ട് വിബ്ജിയോ കേട്ടിട്ടുണ്ടാവും, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, അതൊരു ടെക്നിക്കാണ് അല്ലേ. അപ്പൊ ആ ടെക്നിക്ക് അറിയുന്നവർ ആ ടെക്നിക്ക് ഉപയോഗിക്കും. അങ്ങനെ കുറെ ലേണിംഗ് ടെക്നിക്സ് ഉണ്ട്, കുറെയൊക്കെ നമുക്ക് ഓൺലൈൻ നിന്ന് കിട്ടും മെത്തേഡ്സ്. അപ്പൊ ആ മെത്തേഡ്സ് ഉപയോഗിച്ച് കൂടുതൽ പഠിക്കാൻ പറ്റും, മാർക്ക് കിട്ടാം. പക്ഷേ മാർക്ക് മാത്രമല്ല ഏറ്റവും വലിയ കാര്യം എന്നുള്ളതും അവനോട് പറയണം.
1: അതുകൂടാണ്ടൽക്കേ അവന്റെ ഉള്ളിൽ ഒരു സംസാരം വന്നു, ഉള്ളിൽ നിന്ന് അവനെ പോലെ തന്നെ സംസാരിക്കണ പോലെ അവന് തോന്നലുണ്ടായി ആറാം ക്ലാസ്സിൽ. അപ്പൊ ഞാൻ കൗൺസിലിംഗിന് കൊണ്ടുപോയി, കൗൺസിലിംഗ് കൊണ്ടുപോയപ്പോ പിന്നെയാണ് ഈ എക്സാമിന് പോയപ്പോ ആൾ ഒറ്റയ്ക്ക് ഇരുന്ന് എഴുതണമെന്ന് പറഞ്ഞു തുടങ്ങി.
0: അല്ല, ഈ ഉള്ളിൽ നിന്നുള്ള ശബ്ദം അവന് ശരിക്ക് ചെവിയിൽ കേൾക്കാൻ പറ്റുമായിരുന്നോ? അതായത് നമ്മളൊക്കെ സംസാരിക്കും,
1: അവനോട് സംസാരിക്കണ പോലെ തോന്നുന്നു.
0: അതായത് മനസ്സിലെ തോന്നലാണോ ചെവിയിൽ കേൾക്കോ? അപ്പൊ നമുക്കൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മുടെ ചിന്തകളുണ്ടല്ലോ, അത് നോർമലാണ്. പക്ഷേ ചെവിയിൽ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ സീരിയസ് ആണ്, അതൊരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണിക്കണം.
1: ട്രീറ്റ്മെന്റ് കൊടുത്തു, ആൾക്ക് കൗൺസിലിംഗിന് ഡോക്ടർ വന്ന് സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം എന്ന് പറഞ്ഞു. സൈക്കാട്രിസ്റ്റിനെ കണ്ടു, മരുന്ന് ഇപ്പൊ ഒരു ഒന്നര വർഷമായിട്ട് ആള് കഴിക്കുന്നുണ്ട് മരുന്ന്. കൗൺസിലിംഗ് ഞാൻ കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ഇപ്പോഴും ആളുടെ
0: മനസ്സിലായി. അപ്പൊ അങ്ങനെയാണെങ്കിൽ സരിതയുടെ കേസ് ഈ പറഞ്ഞ പോലെ ഫോണിൽ കൂടെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതല്ല, നേരിട്ട് കണ്ട് വിശദമായിട്ട് നോക്കേണ്ടി വരും. ഓക്കെ.
1: ഇപ്പൊ എന്ന് വെച്ചാൽ ആള് സ്കൂളിക്ക് പോവാൻ ഇത്ര ഇങ്ങനെ മടികൾ, ആൾക്ക് മാർക്കൊക്കെ ഉണ്ട്, പഠിക്കാനും താല്പര്യം ഒക്കെ ഉണ്ട് ആള് പഠിക്കുന്നുണ്ട് മാർക്ക്, പക്ഷെ എന്നാലും ഇടയ്ക്ക് ആൾക്കൊരു ഒരു ചാഞ്ചാട്ടം വരും.
0: നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന സൈക്യാട്രിസ്റ്റിനോട് തന്നെ പറയണം, അവർക്കാണ് ഏറ്റവും കറക്റ്റ് ആയിട്ട് അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. ഇത് കുറച്ചുകൂടെ വിദഗ്ധമായ ചികിത്സ വേണ്ട ഒരു കാര്യമാണ്.
2: ഈ ഒരു കോളറുടെ പ്രശ്നത്തിന് സാറ് പറഞ്ഞ മറുപടി, സാമൂഹിക ഉത്തരവാദിത്വമുള്ള നല്ല പൗരന്മാരായി വളരുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ വിജയം നിശ്ചയിക്കുന്ന അളവുകോൽ അല്ലേ. എങ്കിൽ കൂടിയും നമ്മുടെ ഈ ഒരു കേസിൽ ഇപ്പൊ നമ്മുടെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സമൂഹത്തിൽ തന്നെയും വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ഒരു കുട്ടിയുടെ വളർച്ചയിൽ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സാമൂഹിക ഉത്തരവാദിത്വം കൂടിയായിട്ട് മാറുകയാണ്.
0: എക്സാക്ട്ലി.
2: എനിക്ക് തോന്നുന്നു ടീച്ചർമാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇൻവോൾവ്മെന്റ് അതും വളരെ അളവ് വരെ പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സുകളിൽ കുട്ടികളോടുള്ള പെരുമാറ്റം, അവർക്ക് കൊടുക്കുന്ന സ്ട്രെസ്, എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ സാറിന് തോന്നിയിട്ടുള്ളത്? ഇപ്പൊ ഈ ഒരു കേസ് തന്നെ എടുത്തിട്ട് പരീക്ഷയോടുള്ള അമിത ഭയം, ഇതൊരു എൻജോയ് ചെയ്ത് ചെയ്യാവുന്ന ഒരു പ്രോസസ്സാക്കി മാറ്റാൻ നമ്മുടെ വിദ്യാഭ്യാസ രീതിക്ക് അല്ലെങ്കിൽ രക്ഷിതാക്കളും അധ്യാപകരും അടങ്ങുന്ന ഒരു കൂട്ടായ്മയ്ക്ക് കഴിയില്ലേ?
0: രണ്ട് കാര്യങ്ങളാണ് എന്റെ മനസ്സിൽ വന്നത്. ഒന്ന്, ചെറിയ ക്ലാസ്സിലുള്ള അധ്യാപകരുടെ പ്രാധാന്യം. ഫിൻലാൻഡ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ മാതൃകയാണ് എന്റെ മനസ്സിൽ വരുന്നത്. ഫിൻലാൻഡില് അധ്യാപകർ, പ്രത്യേകിച്ച് പ്രീ പ്രൈമറി, ചെറിയ ക്ലാസ്സിലെ അധ്യാപകരാണ് ഏറ്റവും കൂടുതൽ പെയ്ഡ്. അവിടെ ഒരു അധ്യാപകരാവാൻ ഭയങ്കര പാടാണ്. അത്രയും പഠിച്ച്, അത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത്രയും വെൽ പെയ്ഡ് ജോലിയാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ അതിലാണ് ഏറ്റവും കൂടുതൽ എക്സ്പെർട്ടീസ് വേണ്ടത്. ഈ കുട്ടികളുടെ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് അറിയണം, അവരെ ഭാവിയിലേക്ക് എങ്ങനെ മോൾഡ് ചെയ്യണം. കാരണം ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇവരെ മാറ്റാൻ പറ്റില്ല. അപ്പൊ ചെറിയ പ്രായത്തിൽ വേണം ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള ഇത്.
2: സാറ് പറഞ്ഞ കാര്യം പൂർണ്ണമായി യോജിക്കുന്നുണ്ട്. കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അന്തരീക്ഷത്തിലും ചുറ്റുപാടിലും ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിനെ വളരെയധികം വെൽക്കമിംഗ് ആയിട്ടുള്ള ഒരു വിഭാഗം അവിടെ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ആ ഒരു കുട്ടിയുടെ സ്വഭാവത്തെ, മാനസിക ആരോഗ്യത്തെ തന്നെ തകരാറിലാക്കും.
0: അതെ അതെ അതെ. പിന്നെ രണ്ടാമത്, ഇപ്പോഴത്തെ അമിതമായ ഫോക്കസ് ഓൺ എൻട്രൻസ്. ഈ എൻട്രൻസ് കോച്ചിങ് ഞാൻ മനസ്സിലാക്കുന്ന ആറാം ക്ലാസ് മുതലേ തുടങ്ങുന്നു. ആറാം ക്ലാസ് മുതലേ ശനിയും ഞായറും ഉൾപ്പെടെ എൻട്രൻസ് കോച്ചിങ് ആണ്. അപ്പൊ ഇത്രമാത്രം ഫോക്കസ്, അതിന് വളരെ ഒരു ഇത് കൊടുക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ എന്താ ബാക്കി വളർച്ചയുണ്ടല്ലോ. ശനിയും ഞായറും ഒക്കെ എൻട്രൻസ് ക്ലാസ്സിന് പോയാൽ പിന്നെ കളിക്കാൻ സമയമോടെ, പുറത്തു പോകാൻ സമയമോടെ, സോഷ്യൽ ഇന്ററാക്ഷൻ സമയമോടെ, അതൊക്കെ ഒരു മനുഷ്യന്റെ ഡെവലപ്മെന്റ് ആവശ്യമല്ലേ? നമ്മളിപ്പോ ഒരു ഡാറ്റ ക്രഞ്ചിങ് മെഷീനെ അല്ലല്ലോ ഉണ്ടാക്കേണ്ടത്.
2: എനിക്കൊന്നു രക്ഷിതാക്കൾക്ക് നടക്കാതെ പോയ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി കുട്ടികളുടെ
0: കോമ്പറ്റീഷൻ അത്രയുണ്ട്. 25 ലക്ഷത്തോളം ആൾക്കാരാണ് നീറ്റിന് വേണ്ടി എഴുതുന്നത്. കോമ്പറ്റീഷൻ അത്രയാകുമ്പോഴത്തേക്കും ഈ ഫോക്കസ് ഓൺലി ഓൺ സ്റ്റഡീസ്, പ്ലസ് വൺ പ്ലസ് ടു ലെവലിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഓരോ ഹോസ്റ്റലുകളിൽ പല സ്ഥലത്തും പോയിട്ട് ഫുൾ ടൈം അവിടെയാണ്. അവരോട് തന്നെ അവരുടെ അധ്യാപകർ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ പോകരുത്, നിങ്ങൾ ഹോളിഡേസിന് വീട്ടിൽ പോകരുത്, നിങ്ങളെ വീട്ടിൽ വിളിക്കുവാണെങ്കിൽ ഒരു സമയത്ത് 10 മിനിറ്റ് മാത്രം വിളിക്കും, എല്ലാത്തിൽ നിന്നും കട്ട് ഓഫ്.

0: അത് പക്ഷേ എങ്ങനെയുള്ള പൗരന്മാരെയാണ്
1: ഈ ഒരു സമയത്ത് അവരുടെ മുകളിൽ ചുമത്തുന്ന സ്ട്രെസ്.
0: അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് IITകളിൽ ഉണ്ടാകുന്ന സൂയിസൈഡ്. ഹൈക്കോർട്ട് പറഞ്ഞു IITകളോട് നിങ്ങൾ പഠിക്കണം, എന്തുകൊണ്ടാണ് നിങ്ങളോട് വരുന്ന കുട്ടികൾ ഇത്ര പേര് ആത്മഹത്യ ചെയ്യുന്നത്? അപ്പൊ അവർക്ക് സമൂഹത്തിനെ നേരിടാനുള്ള ആ ഒരു കഴിവുകളും കൂടെ സ്കൂളിൽ നിന്നാണ് കിട്ടേണ്ടത്. കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്തും സോഷ്യൽ പങ്കെടുത്തൊക്കെ അല്ലേ ഉണ്ടാവേണ്ടത്?
1: ശരീരവും മനസ്സും കൂടെ ചേരുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള ആരോഗ്യമുള്ള ഒരു വ്യക്തി പിറവിയെടുക്കുന്നത്. കുട്ടികളുടെ ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ഡെവലപ്മെന്റിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഒരു കുട്ടി പുറത്തു പോകാതെ കളിക്കാതെ എങ്ങനെ ആ ഒരു പീർ ഗ്രൂപ്പ് ഉണ്ടാക്കും എന്നുള്ള രീതിയിലാണ് സാർ സംസാരിച്ചു വന്നത്. ഇത് വളരെയധികം പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണെങ്കിൽ കൂടിയും ഇന്ന് നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം അല്ലെങ്കിൽ രക്ഷാകർത്തൃ അധ്യാപക സമൂഹം ഇതിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്?
0: സ്കൂളിൽ നിന്നാണല്ലോ ഈ ഫസ്റ്റ് ഈ ഒരു മെസ്സേജ് പോകേണ്ടത്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അക്കാഡമിക്സ് മാത്രമല്ല, എഡ്യൂക്കേഷന് വേറെ ഒരുപാട് തലങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് നന്നായിട്ട് പഠിക്കാനുള്ള കഴിവിന് ഭയങ്കരമായ റിവാർഡ് കിട്ടുന്ന പോലെയാണ്. അത് ഒരു കഴിവ് മാത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, നേരത്തെ പറഞ്ഞ മെസ്സി. മെസ്സിക്കുള്ളത് ഒരു സ്പേഷ്യൽ ഇന്റലിജൻസ് ആണ്, ഒരു കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ആണ്, അത് വേറൊരു ഇന്റലിജൻസ് ആണ്. വേറെ എത്ര പേർക്ക് മ്യൂസിക്കൽ ഇന്റലിജൻസ് ഉണ്ട്. ഓരോരുത്തരുടെയും കഴിവുകൾ കണ്ടെത്തി നമ്മളത് ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് വളരാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം.
1: വീക്കസ്റ്റ് പോയിന്റ് മോട്ടിവേറ്റ് ചെയ്യപ്പെടേണ്ടതാണെങ്കിൽ കൂടിയും അവനുള്ള സ്ട്രോങ് പാർട്ട് കൂടുതൽ കൂടുതൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. എങ്കിലാണ് ആത്മവിശ്വാസത്തിന്റെ പരിധി നമുക്ക് ഉയർത്താനാവുള്ളൂ.
0: അപ്പോഴാണ് നമുക്ക് ആ കുട്ടിയുടെ ഫുൾ പൊട്ടൻഷ്യൽ കിട്ടുകയുള്ളൂ. ഇതിനുള്ള വലിയ ക്രെഡിറ്റ് സിസ്റ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നന്നായിട്ട് കളിക്കുന്ന കുട്ടികൾക്കൂടെ ആ കഴിവിനെ നമുക്കൊരു ക്രെഡിറ്റ് ആയിട്ട്, ഇപ്പൊ നമുക്ക് സ്പോർട്സ് കോട്ട ഉണ്ട്, പക്ഷെ ഫോർ എക്സാമ്പിൾ പ്ലസ് വണ്ണിൽ ഇന്റർവ്യൂ വരുമ്പം അവന്റെ പത്താം ക്ലാസ്സിലെ മാർക്ക് മാത്രമല്ല അവന്റെ വേറെ അച്ചീവ്മെന്റ്സും കൂടെ അതും കൂടെ കൺസിഡർ ചെയ്യാനുള്ള എന്തെങ്കിലും ഉണ്ട്, അതിനൊരു ക്രെഡിറ്റ് കൈൻഡ് ഓഫ് സിസ്റ്റം. എനിക്ക് തോന്നുന്നു വെളിയിലൊക്കെ ഉണ്ട്. വെളിയിൽ നമ്മൾ അഡ്മിഷൻ ചെല്ലുമ്പം അവര് കുട്ടിയുടെ അക്കാഡമിക്സ് മാത്രമല്ല നോക്കുക, എന്തൊക്കെ ചെയ്തു, എന്തെങ്കിലും പ്രോജക്ട് എന്തെങ്കിലും ചെയ്തോ,
1: അവൻ ചെയ്ത കാര്യങ്ങളെ വിലയിരുത്തുന്ന രീതിയിലുള്ള അസസ്മെന്റ്. കുട്ടികളുടെ പെരുമാറ്റത്തെ കുറിച്ച് ഇപ്പൊ ഒന്ന് രണ്ട് കോൾ വന്നല്ലോ, നേരത്തെ സംസാരിച്ചതും അതുപോലെ തന്നെയായിരുന്നു. പേടി, അമിത ഭയം, ഉത്കണ്ഠ തുടങ്ങിയ കാര്യങ്ങൾ അത് ഡിപ്രഷൻ വരെ നീളുന്നു. പെരുമാറ്റ വൈകല്യം എന്നതിനപ്പുറത്തേക്ക് അവന്റെ എന്റയർ ഡെവലപ്മെന്റ് തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തുടക്കത്തിൽ എങ്ങനെയാണ് അത് കണ്ടെത്താനാവും?
0: ശ്രദ്ധിക്കാനുള്ള ഒരു സമയവും മനസ്സും മാതാപിതാക്കൾക്ക് വേണം. കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ ഉണ്ടായി, എന്തൊക്കെയാണ് നടക്കുന്നത്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികളോട് അത് ആദ്യം സംസാരിച്ച് തുടങ്ങുമ്പോൾ ഒന്നും കിട്ടൂല. അവരോട് സംസാരിച്ച് സംസാരിച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴായിരിക്കും കാര്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു പറയുക. സ്ഥിരം ശ്രമിച്ചുകൊണ്ടിരിക്കണം. ചിലപ്പോൾ ഇത്ര അവരുടെ കൂടെ ഇരുന്നാലും പ്രത്യേകിച്ച് ഒന്നും പറയും, പക്ഷെ ഇടയ്ക്ക് ചിലപ്പോൾ ഒരു പറയും.
1: ഒരു പാരന്റിംഗിലേക്കാണ് സാർ വന്നുകൊണ്ടിരിക്കുന്നത്.
0: പാരന്റിംഗ് കൂടുതൽ അറ്റൻഷൻ, കുട്ടിയുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത് ആക്റ്റീവായിട്ട് പേരൻസ് നോക്കാനായിട്ട് ശ്രമിക്കുക. വീട്ടിലൊരു ഗാഡ്ജറ്റ് ഫ്രീ ടൈം വെക്കുക, ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ആരും ഫോൺ ഉപയോഗിക്കരുത്. അച്ഛനും അമ്മയും ആരും ഉപയോഗിക്കരുത്. ഫോൺ എല്ലാം കൂടെ മേശപ്പുറത്ത് വയ്ക്കുക, ആരും തുടരുത്. ദേ ഷുഡ് ബി ഇന്ററാക്ടിങ് വിത്ത് ഈച്ചർ. ഫോൺ കൈപ്പിടിച്ചോണ്ട് പലരും ഭക്ഷണം കഴിക്കുന്നത് പാടില്ല. കൂടുതൽ കൂടുതൽ അറ്റൻഷൻ കൊടുക്കുക കുട്ടിക്ക്, അവരുടെ പെരുമാറ്റത്തിന്റെ വ്യത്യാസം മനസ്സിലാവും.
1: ഈ ഒരു മണിക്കൂറിൽ പറഞ്ഞു തീർക്കാവുന്ന വിഷയമല്ല ഈ ഒരു കാര്യത്തിനുള്ളത്, വേറൊരു സെഗ്മെന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. എങ്കിൽ കൂടി ഞാൻ പ്രതിപാദിച്ചു എന്ന് മാത്രം. മറ്റൊരു കോളർ ലൈനിലുണ്ട്. ഹലോ,
2: ഹലോ,
1: ആരാ വിളിക്കുന്നത്?
2: എന്റെ പേര് പ്രമോദ്, തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്.
1: ഡോക്ടറോട് സംസാരിച്ചോളൂ.
2: ഹലോ ഡോക്ടർ,
0: പറഞ്ഞോളൂ.
2: പൊതുവെ നമ്മുടെ സമൂഹത്തിൽ പണ്ടത്തെ അപേക്ഷിച്ച് ആൾക്കാർ ഒരു മാനസിക പ്രശ്നം വരുമ്പോൾ ചികിത്സ തേടുന്നത് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ടെന്നാണല്ലോ നമ്മുടെ ഒരു
0: ശരിയാണ്.
2: പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റും വ്യാജമായിട്ടുള്ള ചികിത്സകൾ അതുപോലെ ഉപദേശങ്ങളും കൊടുക്കുന്നവര്, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു വ്യാപകമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടും ധാരാളം മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ചികിത്സയും അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ അഡ്വൈസും പലപ്പോഴും കിട്ടാറില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇൻഫർമേഷന്റെ ഒരു ഓഫ് സാധാരണക്കാർക്ക് കൃത്യമായ.
0: ഹലോ, ഹലോ,
1: കോള് കട്ടായി, മറുപടി നമുക്ക് പറയാം.
0: അതായത് സോഷ്യൽ മീഡിയ ഒരു ഇൻകം ജനറേറ്റിംഗ് മാർഗമായി മാറി. യൂട്യൂബിലൂടെ സിനിമ റിവ്യൂസിലൂടെ തന്നെ ഒരു മാസത്തെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ടെന്നാണ് കേൾക്കുന്നത്. നമുക്ക് നല്ലൊരു യൂട്യൂബ് ചാനലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടും. കൗൺസിലിംഗ് ഒരു സ്ഥാപനമുണ്ട്, പക്ഷെ അതിന്റെ അഡ്വർടൈസിംഗ് കോളുകൾ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ആൾക്കാർ കൗൺസിലിംഗിന് വരുന്നു. പ്രത്യേകിച്ച് കോവിഡും അതിനൊക്കെ ശേഷം ഇങ്ങനത്തെ ഓൺലൈൻ കൗൺസിലിംഗിന് ഒരുപാട് റീച്ച് കൂടിയിട്ടുണ്ട്. നമ്മൾ നോക്കേണ്ടത് അപ്പുറത്തിരിക്കുന്ന ആളുടെ ക്വാളിഫിക്കേഷൻ, പ്രോപ്പർ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്തോ ആണെന്ന് നമ്മൾ നോക്കണം. ഒരു ഡിപ്രഷൻ, ആങ്സൈറ്റി അല്ലെങ്കിൽ ബൈപോളാർ, സ്കിസോഫ്രീനിയ തുടങ്ങിയ മാനസിക രോഗങ്ങളെ കുറിച്ച് പറയണമെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവണം. സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് MSc സൈക്കോളജി, MA സൈക്കോളജി അങ്ങനെയൊക്കെയുള്ള ഡിഗ്രിയാണ്. അവർ സൈക്കോളജി പഠിക്കുന്നുണ്ട്. പക്ഷേ ക്ലിനിക്കൽ സൈക്കോളജിയിലോട്ട് വരുമ്പോഴാണ് നമ്മൾ പേഷ്യൻസിനെ ഡീൽ ചെയ്ത് പഠിക്കുന്നുള്ളൂ. അതേസമയം എഡ്യൂക്കേഷൻ സൈക്കോളജി, കുട്ടികളെ എങ്ങനെ നന്നായിട്ട് പഠിപ്പിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ പറയണമെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജി എന്ന ഡിഗ്രി വേണ്ട. സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ കാര്യം സംസാരിക്കാനുള്ള കഴിവും വേണമല്ലോ. അങ്ങനെ നല്ല ആൾക്കാരാണെങ്കിൽ അവർക്ക്

0: ഇതിനെക്കുറിച്ച് പറയാം. പക്ഷേ ഡിപ്രഷൻ ഒരു സൈക്യാട്രിക് ഡിസോർഡറാണ്, മെന്റൽ ഹെൽത്ത് ഡിസോർഡറാണ്. എല്ലാ ഡയഗ്നോസ്റ്റിക് ഇത് വെച്ചിട്ടും ഡിപ്രഷൻ ഇന്ന മരുന്ന് വേണം, ഇന്ന ട്രീറ്റ്മെന്റ് വേണമെന്ന് പറയണമെങ്കിൽ അത് ഒന്നെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനോ പറ്റുള്ളൂ. ഞങ്ങളുടെ തന്നെ ഇതര പ്രൊഫഷണൽസ്, ഇപ്പം സൈക്യാട്രിസ്റ്റ് അല്ലാത്ത ആൾക്കാർ സൈക്യാട്രിക് ഡിസോർഡേഴ്സിനെ കുറിച്ചുള്ള ട്രീറ്റ്മെന്റ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വിച്ച് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് കറക്റ്റ്. ഇപ്പോൾ ഡിപ്രഷൻ എന്നത് ഒരു സ്പെഷ്യാലിറ്റിയാണ്, വിഷാദ രോഗം. അത് നമ്മൾ ഒരുപാട് ആൾക്കാരെ കണ്ടും അതിൻ്റെ ലേറ്റസ്റ്റ് റിസർച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടും അങ്ങനെയാണല്ലോ നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പോഴത്തെ ചിന്താഗതി എന്താണെന്നുള്ളത് നമുക്കറിയുള്ളൂ. കറക്റ്റായിട്ട് പറയണമെങ്കിൽ സൈക്യാട്രിയിലെ ഡിഗ്രി വേണം, അല്ലെങ്കിൽ അതിൻ്റെ കൗൺസിലിങ്ങിനെ കുറിച്ച് പറയണമെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിയിലെ ഡിഗ്രി വേണം. അതിൻ്റെ പേരാണ് എം ഫിൽ. ഈ എം ഫിൽ വിത്ത് ആൻ ആർ സി ഐ റെക്കഗ്നിഷൻ, റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ റെക്കഗ്നീഷൻ ഉള്ളവരെയാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരായിരിക്കും യഥാർത്ഥത്തിൽ ഇതിലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളത്. പലരും ഒരുപാട് റവന്യൂ കിട്ടുന്ന സാധനം ആയതുകൊണ്ട് കുറെ കൗൺസിലിംഗ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, ശ്രദ്ധിച്ചും അവരുടെ യോഗ്യതയൊക്കെ നോക്കിയിട്ടും മാത്രമേ അവർ പറയുന്നത് വിശ്വസിക്കാവൂ, ഇല്ലെങ്കിൽ ചികിത്സ കൂടുതൽ ദോഷം ചെയ്യും. ഫസ്റ്റ് ഡു നോ ഹാം എന്നാണ് എത്തിക്കൽ പ്രിൻസിപ്പിളിന്റെ ബേസ്. ഫസ്റ്റ് ഡു നോ ഹാം. നമുക്ക് ഒരാളെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റിയില്ലെങ്കിലും ആളെ കൂടുതൽ ഉപദ്രവിക്കരുത്. കൃത്യമല്ലാത്ത ചികിത്സയാണെങ്കിൽ ചിലപ്പോൾ ഉപദ്രവമായിരിക്കും വരുന്നത്.
1: ഒരുപാട് പേര് പണ്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചികിത്സ തേടുന്നുണ്ട്. ശരീരത്തിന് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുന്നു, അതുപോലെ തന്നെയാണ് മനസ്സിന്. അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റമാണ് അല്ലേ?
0: തീർച്ചയായിട്ടും. അതെ അതെ, ഈ സ്റ്റിഗ്മ കാരണമാണ് ഈ സൈക്യാട്രിസ്റ്റിന്റെ അടുത്തോട്ട് പണ്ടേ പോവാത്തത്. സ്റ്റിഗ്മ, എന്താ പറയാ, അവജ്ഞ, പേടി, ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു കാരണം. 1970s 1970-60 സമയത്തിലെ ആന്റി സൈക്യാട്രി മൂവ്മെന്റ് ആണ്. അതിന്റെ കാരണം ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് വന്ന സൈക്യാട്രിക് മരുന്നുകൾ, ഈ ഹാലോപെരിഡോൾ, ക്ലോർപ്രൊമാസിൻ എന്ന് പറഞ്ഞ വളരെ പവർഫുൾ മരുന്നുകളാണ് അന്ന് 1960s 1970s. ആ മരുന്നിനൊക്കെ ഒരുപാട് സൈഡ് എഫക്ട് ഉണ്ട്. ഹാലോപെരിഡോൾ കഴിച്ചാൽ അതിന്റെ ഒരു ഡോസ് നല്ല ഡോസ് ആണെങ്കിൽ നമ്മുടെ കൈ വരയ്ക്കാം, നമ്മുടെ മൂവ്മെന്റ്സ് സ്ലോ ആവും, നമ്മുടെ മുഖത്തെ എക്സ്പ്രഷൻ കുറയും, മാസ്ക് ഫേസ് എന്ന് പറയും. ഇത് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇയാളൊരു മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നതാണ് എന്ന് ജനങ്ങൾക്ക് തോന്നി. പിന്നെ ആ സമയത്തെ ECT, നമ്മുടെ ഷോക്ക് ചികിത്സ. 1960s ECT എന്ന് പറഞ്ഞാൽ സെഡേഷൻ കൊടുക്കാതെയുള്ള ചികിത്സയാണ്. അതൊരു വളരെ പ്രാകൃതമായൊരു ചികിത്സയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ചെയ്യരുത്. അതായത് ഒരു രോഗിനെ എല്ലാവരും കൂടെ പിടിച്ചു വെക്കുന്നു, തലയിൽ ഇങ്ങനെ ഇതൊക്കെ എടുത്തിട്ട് സിനിമകളിൽ വന്നു. ആ സമയത്ത് വന്ന ഒരു സിനിമയാണ് വൺ ഫ്ലൂ ഓവർ ദ കുക്കൂസ് നെസ്റ്റ്, ഓസ്കാർ അവാർഡ് വിന്നിംഗ് സിനിമയാണ്. ഇതൊക്കെ വന്നപ്പോഴത്തേക്കും ആൾക്കാർക്ക് സൈക്യാട്രിനോടും സൈക്യാട്രിസ്റ്റിനോടും ആകെ മൊത്തം ഭയവും ഒക്കെ ആയി. അതിപ്പം പക്ഷെ ഇതിനും വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമുക്ക് സൈക്യാട്രി, മാനസിക രോഗം, പ്രാന്ത്, വട്ട് എന്ന രീതിയിലല്ലേ കണ്ടുകൊണ്ടിരുന്നത്. ഒരു കാരണം അന്ന് ചികിത്സ ഉണ്ടായിരുന്നില്ല. ഈ മരുന്നുകളൊക്കെ എപ്പോഴാണ് വന്നത്? 1950s ക്ലോർപ്രമാസിൻ കണ്ടുപിടിച്ചത്. അതുവരെ മരുന്നേ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഒരു 50-70 വർഷമായിട്ട് ഒരുപാട് സൈക്കോ ഫാർമക്കോളജി വളർന്നു. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഡോപ്പമിൻ, സെറോട്ടോണിൻ, ഇതൊക്കെ സയൻസ് കണ്ടുപിടിച്ചതാണ്. നമ്മൾ ബ്രെയിൻ എടുത്ത് പഠിക്കുന്നു, അതിന്റെ ഓരോ ന്യൂറോൺസ് പഠിക്കുന്നു. ഇന്ന് ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്, നമുക്ക് കൃത്യമായി ചികിത്സിക്കാൻ പറ്റും, സൈഡ് എഫക്ട് ഇല്ലാതെ ചികിത്സിക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ ആ സൈഡ് എഫക്ട് ഒന്നും ഇപ്പം ഇല്ല. ഞങ്ങളുടെ സൈക്യാട്രി ഒപിയിൽ വന്നാൽ സാധാരണ മനുഷ്യരെ പോലെ തന്നെ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് അവരോട് സംസാരിക്കുമ്പോൾ ഒന്ന് ഇവർ മരുന്ന് കഴിക്കുന്ന ആളാന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഈ സ്റ്റിഗ്മ ഒക്കെ ഇങ്ങനെ മാറി മാറി വരുന്നു, ജനങ്ങൾക്ക് കൂടുതൽ വിവരം വെച്ചു. അതൊരു വളരെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള
1: കാര്യമാണ്. നമ്മൾ സംസാരിച്ചു വന്നത് ജീവിതത്തിലെ സ്വാഭാവികമായിട്ടുള്ള ആനന്ദം, അതിനെ കുറിച്ചായിരുന്നു. ഹലോ,
2: ഹലോ,
1: ആരാ വിളിക്കുന്നേ?
2: പാലക്കാട് ജില്ലയിലെ സുബ്രഹ്മണ്യ പെൻഷനാണ്.
1: ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ, നമ്മുടെ വിഷയം അറിയാമല്ലോ.
2: സാർ നമസ്കാരം. പെൻഷനാണ് ഞാൻ, 2013 റിട്ടയർഡാണ്.
0: ഓക്കെ,
2: സർവീസിൽ ഉള്ളപ്പോഴും ഇപ്പോഴും ഇത്ര ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു.
0: ഓക്കെ,
2: ഇപ്പൊ എനിക്കൊരു മൾട്ടിപ്പിൾ മൈലോമ പരിശോധന വന്നിട്ട് അതിലൊരു തുടർ ചികിത്സയിലിരിക്കുകയാണ്. ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞത് ഉഷാറായിരിക്കും, വിഷമിക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതാണ് രോഗമാകാനുള്ള പ്രധാന വഴി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ചികിത്സിച്ച് തുടങ്ങിയിട്ട് 8 മാസമായി. 6 മാസം കഴിഞ്ഞപ്പോ ചികിത്സ കുറച്ചിപ്പോ 2 ആഴ്ച പോയി ചികിത്സയ്ക്ക് വേണ്ടിയുള്ളൂ. വിഷമങ്ങളൊന്നും ഇല്ല.
0: സാറിന് ശരിക്കും ഇപ്പൊ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ? എന്തെങ്കിലും മനസ്സിന് വിഷമമോ ടെൻഷനോ പേടിയോ ഭയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
2: ഭയമില്ല, നല്ല ധൈര്യമുണ്ട് എനിക്ക്. സർവീസ് പിരിഞ്ഞപ്പോ ശരിക്കും ഒരു വലിയ പ്രശ്നമൊക്കെ ഉണ്ടായി എനിക്ക് മാനസികമായിട്ട്.
0: അന്ന് ചികിത്സ എടുക്കേണ്ടി വന്നോ? മരുന്ന് കഴിക്കേണ്ടി വന്നോ?
2: അന്നത്തെ
0: ലക്ഷണങ്ങൾ എന്തെങ്കിലും ഇപ്പോഴുണ്ടോ? ഡോണ്ട് ഫിക്സ് എ ഗ്ലാസ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് ബ്രോക്കൺ എന്ന് പറയാണ്ട്. ഒരു പൊട്ടിയിട്ടില്ലെങ്കിൽ ഒരു സംഭവം നമ്മൾ ചികിത്സിക്കരുത്. ആക്ച്വലി താങ്കൾക്ക് ഇപ്പോ മനസ്സിന് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, നിരാശ, പേടി, ഉറക്കക്കുറവ്, വിശപ്പ് കുറവ് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഇപ്പൊ ചികിത്സ തേടേണ്ട ആവശ്യമൊന്നുമില്ല. ജീവിതം ആസ്വദിക്കൂ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് തന്നെ ജീവിതത്തിന്റെ ആഹ്ലാദത്തെ കുറിച്ചാണ്. ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ കഴിയുന്നത്ര ആഹ്ലാദിക്കാനും സന്തോഷം കണ്ടെത്താനുള്ള വഴികൾ അപ്പൊ സാറിന് സാറിൻ്റെതായ താല്പര്യങ്ങളായിരിക്കും. ഫോർ എക്സാമ്പിൾ വായനയായിരിക്കാം, പാട്ടായിരിക്കാം, അത് കഴിയുന്നത്ര ആസ്വദിച്ച് അതിൽ മുഴുകി ജീവിതം ആസ്വദിക്കാൻ എന്താ പറയാ, നമുക്കൊക്കെ ഇതേ അവസരം തന്നെ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഇപ്പം മരുന്നൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
1: ഹലോ, വിളിച്ചതിന് നന്ദി. നമ്മൾ സംസാരിച്ചു

0: ചോണ്ടിരുന്ന ജീവിതത്തിൽ കണ്ടെത്താനാകുന്ന സ്വാഭാവികമായ ലഹരിയെ കുറിച്ചാണ് നമ്മൾ ഓപ്പറേഷൻ തൂഫാനെ കുറിച്ചൊക്കെ പറഞ്ഞു വന്നത്. നമുക്ക് അതിലേക്ക് തിരിച്ചു
1: പോകാം. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പറയേണ്ടത്, പലപ്പോഴും ഞാൻ എന്താണ് ലഹരി വസ്തുക്കളുടെ അപകടം എന്ന് ചോദിക്കുമ്പോഴേ പിള്ളേര് സ്കൂളിലും കോളേജിലും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പറയും പുക വലിച്ചാൽ ക്യാൻസർ വരും. കാരണം അവർ കാണുന്ന പരസ്യം അതാണ്, സിനിമ കാണുന്നതിന് മുന്നേ പുക വലിക്കുന്നു ക്യാൻസർ വരും. അതായത് ശാരീരികമായ പ്രശ്നങ്ങൾ എന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അതിന്റെ അപ്പുറത്താണ് ഇത്, തലച്ചോറിൽ ബ്രെയിനിൽ ആക്ട് ചെയ്തിട്ടാണല്ലോ ഏത് സബ്സ്റ്റൻസ് ആണെങ്കിലും അത് വർക്ക് ചെയ്യുന്നത്. തലച്ചോറിൽ സ്വാഭാവികമായിട്ടും നമുക്ക് സന്തോഷം തരാനുള്ള ഒരു ഡോപ്പമിൻ സർക്യൂട്ട് ഉണ്ട്. ഈ സർക്യൂട്ടിനെയാണ് നിങ്ങൾ കൃത്രിമമായ ലഹരി, ഇപ്പം MDMA എന്നുള്ള സാധനമുള്ള പത്രത്തിൽ എപ്പോഴും വരുന്നു, അതേപോലെയുള്ള മോഡിഫൈഡ് കെമിക്കലുകളൊക്കെ മാർക്കറ്റിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നിങ്ങളുടെ തലച്ചോറിൽ സന്തോഷം തരുന്ന സർക്യൂട്ടിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ, ഇത് കൂടുതൽ കൂടുതൽ ഉപയോഗിച്ചാൽ സ്വാഭാവികമായ സന്തോഷങ്ങൾ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയാതെ വരും. അതാണ് ഇതിൽ ഏറ്റവും വലിയ മണ്ടത്തരം ഓർ ട്രാപ്പ്. നിങ്ങൾക്ക് എപ്പോഴും ഈ പറഞ്ഞ ഡ്രഗ്സോ അല്ലെങ്കിൽ ആൽക്കഹോളോ സ്മോക്കിങ്ങോ 24 hours ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങൾ അൾട്ടിമേറ്റ്ലി നിങ്ങൾ സാധാരണ ജീവിതത്തിലോട്ട് വന്നിട്ട് ആ ജീവിതം ആസ്വദിക്കാൻ പറ്റണ്ടേ? ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധാരണ ജീവിതത്തിലെ സന്തോഷങ്ങൾ ഈ ഡോപ്പമിൻ തരാതെയാവും. അപ്പം എന്ത് ചെയ്യും? അപ്പോൾ ആ ഒരു വലിയ അപകടമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രഭാവം. ഇത് ഡ്രഗ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതിൻ്റെ അപകടം വരുന്നത് ബ്രെയിനിലാണ്, തലച്ചോറിലാണ്. ക്യാൻസറോ ലിവറോ സ്റ്റൊമക്കോ ഒന്നും അല്ല ഏറ്റവും വലിയ പ്രശ്നം, തലച്ചോറാണ് പ്രശ്നം.
0: ഒരുപാട് പേര് വളരെ അധികം പെൺകുട്ടികളടക്കം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പല വാർത്തകളും കാണുമ്പോൾ. സർ, ഇത് എങ്ങനെയാണ് സമൂഹത്തിൽ നിന്ന് ഇതിനൊരു തടവയ്ക്കാൻ എന്തൊക്കെയാണ് ഫലപ്രദമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക?
1: ഇതിനകത്ത് എല്ലാവരും വേണം, കാരണം ഇതിന്റെ പുറകിൽ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ഇതിന്റെ മാഫിയ ആണല്ലോ. അവര് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഇപ്പം കഞ്ചാവിന്റെ എടുത്തു കഴിഞ്ഞാൽ 1 kilo കഞ്ചാവിന് വില 100 rupees വില ആയിരിക്കും അവർ ഉണ്ടാക്കുന്നത് സോഴ്സിൽ. ഇവിടെ വന്നിട്ട് അത് ചെറിയ പാക്കറ്റിലോട്ട് 10 grams വില പാക്കറ്റിന് 500 rupees വിൽക്കുമ്പോൾ ഹ്യൂജ് പ്രോഫിറ്റ്. രണ്ടാമത്, ഇവർ ഈ വിൽക്കുന്ന സാധനം ഒറിജിനൽ ആണെന്ന് ടെസ്റ്റ് ചെയ്യാൻ ഒരു മാർഗ്ഗമില്ല. ഇപ്പൊ പല സാധനങ്ങളും പൊടികളാണ്, ഒരു വെള്ള പൊടിയായിട്ടിരിക്കും. അവര് ഈ പറഞ്ഞ മാഫിയയുടെ ആള് ആ ഒരു പൊടി ഒരു ചെറിയ കവറിൽ ഈ വാങ്ങിക്കുന്ന യുവാവിന് അവൻ ചിലപ്പം 5000 rupees കൊടുത്തിട്ടുള്ള ഈ പൊടി വാങ്ങിക്കും. അതിനകത്ത് എത്രത്തോളം ഒറിജിനൽ സാധനം, എത്രത്തോളം വെറും ചോക്ക് പൊടിയോ എല്ലാം ആണെന്ന് കണ്ടുപിടിക്കാൻ എന്താ മാർഗം? ഇത് വല്ല ISI മുദ്ര വെച്ചിട്ടാണോ വരുന്നത്? ഒരു സാധനമില്ല. സെല് ചെയ്യുന്നയാള് ഇതിനകത്ത് മുഴുവൻ മാർക്കറ്റിംഗ്. ചിലപ്പോൾ ഇതിനകത്ത് ഒന്നും ഉണ്ടാകത്തില്ല, അതായത് ഒരു ഗ്രൂപ്പാണല്ലോ ഇത് ഉപയോഗിക്കണത് പലപ്പോഴും. അപ്പൊ എല്ലാവരും ഇതഴിച്ചിട്ട് ചാടി കളിച്ച് നടക്കുമ്പം അവനും എന്തുപോലെ തോന്നും. ആക്ച്വൽ ഡ്രഗ് ആയിരിക്കില്ല, പ്ലസീബോ എഫക്ട് എന്ന് പറയും, വെറും പ്ലസീബോ എഫക്ട് ആയിരിക്കും. ഇതിന്റെ പുറകെ പോകുന്ന വലിയ മണ്ടത്തരവാ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആ കിട്ടുന്ന ലഹരി അടുത്ത പ്രാവശ്യം അതേ അളവിൽ കിട്ടൂല. ഇപ്പം ആൽക്കഹോളിൽ നമ്മൾ കാണുന്നത് നേരത്തെ 30 ml ഓർ 60 ml ആൽക്കഹോളിൽ കിട്ടുന്ന ആ ഒരു ഡോപ്പമിൻ ആ 60 ml തരില്ല. ഇതിനെയാണ് ഞങ്ങളുടെ ഭാഷയിൽ ടോളറൻസ് എന്ന് പറയാം. അപ്പോൾ അവർ 30 എന്നുള്ളത് 60 ആക്കും, പിന്നെ 120 ആക്കും, 180 ആക്കും. അങ്ങനെയാണ് മദ്യപാന്മാർ 1.5 liter കുടിക്കുന്നത്. അവരെ ബ്രെയിൻ ഡോപ്പമിൻ ഉണ്ടാക്കുന്നില്ല. ഡോപ്പമിൻ ഉണ്ടാക്കണമെങ്കിൽ അത്രേ അളവ് വേണം. ഇതേ സാധനമാണ് നാർക്കോട്ടിക്സിലും, ആ സെയിം അളവിൽ കിട്ടില്ല. അപ്പൊ ട്രാപ്പായി. പരിധി കഴിഞ്ഞാൽ പിന്നെ അവർ എന്ത് ചെയ്താലും അവർക്ക് ഈ ഡോപ്പമിൻ കിട്ടാണ്ട് വരും. അതേസമയം ഇതൊന്നുമില്ലാതെ സന്തോഷിച്ച ആൾക്കാർ, അവര് ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നല്ലോ, കൂട്ടുകാരോട് സന്തോഷിച്ച കാലം ഉണ്ടായിരുന്നല്ലേ, ഓടിക്കളിച്ച്. ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഡോപ്പമിൻ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ സ്വാഭാവികമായ ഡോപ്പമിന് പകരം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഡോപ്പമിനോട് പോകുന്നത് വലിയൊരു മണ്ടത്തരമാണ്, അതൊരു ട്രാപ്പാണ്.
0: ഇതിൽ പെട്ട് കഴിഞ്ഞ ആളുകൾക്ക് എത്ര കണ്ട് സ്വാഭാവികമായിട്ടുള്ള പഴയ ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ സാധിക്കും, അങ്ങനെ ഒരു ഹോപ്പ് ഉണ്ടോ?
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും ഹോപ്പ് എപ്പോഴും ഉണ്ട്. ഹോപ്പ്ലെസ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷാദ രോഗത്തിൽ കാണുന്ന സംഭവമാണ്. നോർമൽ ലൈഫിൽ എപ്പോഴും ഹോപ്പ് ഉണ്ട്, എപ്പോഴും പ്രതീക്ഷയുണ്ട്. 85th minute അർജന്റീനയ്ക്ക് തിരിച്ചുവരാമെങ്കിൽ മെക്സിക്കോ
0: എന്തുകൊണ്ട്.
1: അപ്പൊ ഹോപ്പ് എപ്പോഴും ഉണ്ട്. കൃത്യമായ ട്രീറ്റ്മെന്റ് വേണം, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോകണം. ചിലപ്പം 1 month, 3 months, 6 months വരെയൊക്കെ ചിലപ്പോൾ ചികിത്സ വേണ്ടി വരും. സാധാരണ അഡ്മിഷൻ ചിലപ്പോൾ ഒരു സാധാരണ എല്ലായിടത്തും 3 months, 21 days ആണ് പറയുന്നത്. ഒരു 1 month എന്ന് കണക്ക് കൂട്ടിക്കോ. അപ്പൊ 1 month അഡ്മിഷനകത്ത് ആദ്യത്തെ ഒരു 10 days ഈ മരുന്ന് നമ്മുടെ ഉള്ളിലുള്ള കെമിക്കൽ അതൊന്ന് പോവാൻ, വിഡ്രോവൽ മാറാൻ തന്നെ എടുക്കും. പിന്നെയുള്ള 20 days നമുക്ക് കൗൺസിലിങ്ങിന് കിട്ടുക. ആ ഒരു വിഡ്രോവൽ ട്രീറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. ഫോർ എക്സാമ്പിൾ ഒരാൾ മദ്യപിച്ച് നിർത്തുമ്പോൾ വരുന്ന വിഡ്രോവൽ ആണ് വിറയൽ, അത് ചികിത്സിക്കാം. പക്ഷെ അതുകൊണ്ട് മാത്രം അയാൾ മദ്യപാനം നിർത്തൂല. ആ മദ്യപാനം നിർത്തണമെങ്കിൽ കൃത്യമായ കൗൺസിലിംഗ് വേണം, ഫോളോ അപ്പ് വേണം. അപ്പൊ ഒരു 1 month ചികിത്സ, അതിനുശേഷം കൃത്യമായ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നിർത്തുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്.
0: എനിക്ക് തോന്നിയ ഒരു സംശയം, വിഡ്രോവൽ സിൻഡ്രോം കഴിഞ്ഞു, ഫോളോ അപ്പ് അല്ലെങ്കിൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞല്ലോ, മറ്റൊരു അസ്വസ്ഥതയുടെ കീഴിൽ അടിപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഡോക്ടർ നൽകുന്ന കൗൺസിലിംഗ് അത് ശരിക്കും ഫലപ്രദമാണ്.
1: അല്ല, ആ വിഡ്രോവൽ പീരീഡിൽ കൊടുക്കേണ്ട, ഫസ്റ്റ് 2 weeks ആ മറ്റൊരു രാസവസ്തുവിന്റെ കീഴിലാണെങ്കിൽ ആ സമയത്ത് കൗൺസിലിംഗിന് വലിയ റോൾ ഇല്ല. കലം കമുത്തി വെച്ച് അതിന്റെ പുറത്ത് വെള്ളം ഒഴിക്കുന്ന പോലെ ഒന്നും അകത്തോട്ട് പോകില്ല.
0: അപ്പൊ ഈ വിഡ്രോവൽ സമയത്ത്
1: സപ്പോർട്ട് വേണ്ടി വരും, മരുന്നാണ്, മരുന്നാണ്. ഓരോ സബ്സ്റ്റൻസിന് അതിന്റേതായ വിഡ്രോ ഉണ്ട്. ഇപ്പൊ ഹെറോയിൻ ഇപ്പൊ ഒരുപാട്

0: ഒരുപാട് പേരിപ്പം തൃശ്ശൂർ, ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലായിരുന്നു. പ്രിസണേഴ്സും പിന്നെ നോർത്ത് ഇന്ത്യ അവിടെ നിന്നൊക്കെ വരുന്ന ആൾക്കാരെ പോലീസൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അവർ ഹെറോയിൻ അഡിക്ട്സ് ആണ്. ഹെറോയിന്റെ ഒരു വിഡ്രോലാണ് ബോഡി പെയിൻ, ഭയങ്കര ബോഡി പെയിൻ, പിന്നെ വയറിളക്കം, ഛർദ്ദല്, മൂക്കിൽ നിന്നും കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരിക. ഇതാണ് ഹെറോയിന്റെ വിഡ്രോൾ, പ്രത്യേക വിഡ്രോലാണ്. അതിന് കൃത്യമായ മരുന്നുണ്ട്. ഇതേ ട്രീറ്റ്മെന്റ് അല്ല ആൽക്കഹോളിന് കൊടുക്കണേ. അപ്പോൾ ഓരോ വിഡ്രോലും അതിൻ്റെതായ രീതിയിൽ സയന്റിഫിക് ആയിട്ട് ചികിത്സിക്കാം. അതിന് ചിലപ്പോൾ ഒരാഴ്ച എടുക്കും. അതിന് ശേഷമാണ് കൗൺസിലിംഗ്.
1: സാർ പറഞ്ഞ കാര്യമുണ്ട്, സന്തോഷകരമായ ജീവിതത്തിനായിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് വ്യായാമമാകാം, അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്, കൂട്ടുകാരുമായിട്ടുള്ള ഒത്തുചേരലാവാം, നമുക്ക് ഇഷ്ടപ്പെട്ട വിനോദങ്ങളാവാം. എങ്ങനെയാണ് ഈ ഒരു നല്ല ശീലം വളർത്തുന്നത്?
0: അതെ, വ്യായാമം എക്സസൈസിനെ കുറിച്ച് എനിക്ക് പറയേണ്ട കുറേ റീസെന്റ് റിസർച്ച് വന്നിട്ടുണ്ട് എക്സസൈസിനെ കുറിച്ച്. എക്സസൈസിന്റെ ഒരെണ്ണം സോൺ ടു എക്സസൈസ്, സോൺ വൺ, സോൺ ടു, സോൺ ത്രീ, സോൺ ഫോർ. സോൺ അല്ലെങ്കിൽ സ്റ്റേജ് എന്ന് പറയാം. സോൺ ടു എന്ന് പറഞ്ഞാൽ ഒരു ജോഗിങ് ചെയ്യുന്ന ആ ലെവലാണ്. സോൺ വൺ, വണ്ണിൽ നിന്ന് തുടങ്ങി മേലോട്ടാ പോകുന്നത്. വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നടക്കാൻ പോകുന്നു, നമ്മൾ ഒരു മുക്കാൽ മണിക്ക് ഒരു മണിക്കോ നടക്കുന്നു, അത് സോൺ വണ്ണാ. സോൺ ടു എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കോൺവെർസേഷൻ പറ്റില്ല. അതായത് നമ്മൾ ഓടുവാണ്, ഒരാൾ വിളിച്ചു, നമുക്ക് ഈ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അയാളോട് ഒരു കോൺവെർസേഷൻ പറ്റത്തില്ല. നമ്മൾ അത്രയും ബ്രീത്തിങ് കൂടുന്നുണ്ട്, ഹാർട്ട് റേറ്റ്. സോൺ ടു എക്സസൈസ് ആണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. നമ്മൾ നടക്കുവാണെങ്കിൽ തന്നെ നല്ല സ്പീഡിൽ നടക്കണം, അല്ലെങ്കിൽ ജോഗിങ്, അല്ലെങ്കിൽ ജിമ്മിൽ പോവുക. ജിമ്മിൽ പോകുന്നത് സോൺ ടു ആ. വെയിറ്റ് എടുക്കുമ്പോൾ നല്ല എഫേർട്ട് എടുത്ത് വെയിറ്റ് എടുക്കുകയാണെങ്കിൽ അതൊരു നല്ല എഫേർട്ടാണ്, ഹാർട്ട് റേറ്റ് കൂടും. ഷട്ടിൽ, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, ഇതൊക്കെ സോൺ ടു ആ. നല്ല
1: നല്ലോണം വേർക്കുന്ന
0: നല്ലായി വേർക്കുന്നു. അപ്പൊ ഇതൊരു അരമുക്കാൽ മണിക്കൂർ, 5 days a week, ആഴ്ചയിൽ 5 ദിവസം, മിനിമം 30 to 45 minutes, ഇതാണ് സോൺ ടു. ഈ സോൺ ടു വരുമ്പം വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, ബ്രെയിനിന്റെ അകത്ത് എൻഡോർഫിൻസ് വരും, എൻഡോർഫിനും എൻഡോകനാബിനോയിഡ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മോർഫിൻ, ഹെറോയിൻ, ഹെറോയിൻ പോലെയുള്ള തലച്ചോറിൽ ഉണ്ടാക്കുന്ന കെമിക്കലാണ് എൻഡോർഫിൻ. അതേപോലെ കഞ്ചാവ്, കഞ്ചാവ് തലച്ചോറിനകത്ത് ഉണ്ടാക്കുന്ന കഞ്ചാവ് പോലത്തെ കെമിക്കലാണ് എൻഡോകനാബിനോയിഡ്. അതിന്റെ ഒരു എക്സാമ്പിളാണ് ആനന്ദമൈഡ്. ഇതൊക്കെ എക്സസൈസ് എന്ന് വരുന്നുണ്ട്. അപ്പൊ ഇത് വേറൊരു തരം ലഹരിയാണ്. ഇത് ഇങ്ങനെ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ അത് കിട്ടുള്ളൂ, സാധാരണ നടക്കാൻ പോയി കിട്ടില്ല. നിങ്ങളൊരു മുക്കാൽ മണിക്കൂർ ഓടി നോക്കൂ, നന്നായിട്ട് ഷട്ടിൽ കളിച്ചു നോക്കൂ, അത് കഴിയുമ്പോൾ നമുക്കൊരു ഒരു ഉന്മേഷം ഉണ്ട്. അത് സോൺ ടു എക്സസൈസിന്റെ ബ്രെയിൻ എഫക്റ്റ് ആണ്. വേറൊന്ന് മൈറ്റോകോൺഡ്രിയ. ഇപ്പൊ ഒരുപാട് റിസർച്ച് ഉണ്ട്, മൈറ്റോകോൺഡ്രിയ നമ്മുടെ ഹെൽത്തും. മൈറ്റോകോൺഡ്രിയ നമ്മുടെ ഓരോ സെല്ലിന്റെ അകത്തും ഉള്ള എനർജി ആയിട്ട് സാധനമാണ്. ഈ മൈറ്റോകോൺഡ്രിയ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്നും എക്സസൈസ്, പ്രത്യേകിച്ച് വെയിറ്റ് ട്രെയിനിങ്, നല്ല മസിൽ യൂസ് ചെയ്യുമ്പോഴാണല്ലോ അത് മൈറ്റോകോൺഡ്രിയ ഹെൽത്ത് വർദ്ധിപ്പിക്കുന്നവരിൽ നമുക്ക് ഒരുപാട് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് ഇഫക്ട്സ് ഉണ്ടെന്ന് റിസർച്ച് പറയും. ഇതൊക്കെ റീസെന്റ് റിസർച്ച് ആണ്. എക്സസൈസ് എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോള് കുറയ്ക്കാനോ സിക്സ് പാക്ക് വരുത്താനോ അല്ല, എക്സസൈസ് ഒരു ഡെയിലി റൊട്ടീൻ ആവണം, ലൈഫിന്റെ ഭാഗമാണ്. അപ്പൊ അതിന് വേറെ ഒരുപാട് എഫക്ട്സ് ഉണ്ട്.
1: മെഡിറ്റേഷൻ, ധ്യാനം, ഇതൊക്കെ പോസിറ്റീവായിട്ട് തന്നെയാണ് പലരും പറയുന്നത്. ഇതിൽ കൂടിയും ഒരു പരിധി വരെയെങ്കിലും ചെയ്യാത്ത ആളുകളുണ്ട്, സോഷ്യൽ മീഡിയയിൽ അഡിക്ഷൻ ആയിട്ട് അതിൽ നിന്ന് ആനന്ദം കണ്ടെത്തുന്നവര്, ശരീരം അനങ്ങാതെയുള്ള. അപ്പൊ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും ഇതേ സന്തോഷം, അല്ലെങ്കിൽ ഡോപ്പമിന്റെ,
0: ഡോപ്പമിൻ എല്ലാത്തിലുണ്ട്. ഇതിപ്പോ സോഷ്യൽ മീഡിയ
1: കാണുമ്പോഴും സന്തോഷം
0: ഉണ്ടാവുന്നുണ്ട്. എക്സസൈസിനകത്ത് ഡോപ്പമിൻ മാത്രമല്ല, വേറെ കുറെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ബോഡിയിൽ മൊത്തം വേറെ എഫക്ട്സ് ഉണ്ട്. അതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. മെന്റൽ മാത്രമല്ല, ഒബ്വിയസ്ലി ഫിസിക്കൽ എഫക്ട്സും എല്ലാം വരും. പക്ഷെ ഈ അഡിക്ഷൻ കാര്യം, സോഷ്യൽ മീഡിയ, മൊബൈൽ ഫോൺ, വീഡിയോ ഗെയിം, ഇന്റർനെറ്റ്, ഇതൊക്കെ അഡിക്ഷൻ ആയി പോന്നിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് സൈക്യാട്രിക് ക്ലാസിഫിക്കേഷനകത്താണ് ഇന്റർനെറ്റ് അഡിക്ഷൻ ഡിസോർഡർ, അതേപോലെ സോഷ്യൽ മീഡിയ. ചില രാജ്യങ്ങൾ ബാൻ ചെയ്തു, ഓസ്ട്രേലിയ ബാൻ ചെയ്തില്ലേ, അത് ഇതിന്റെ ബേസിസില്ല. 18 വയസ്സിന് മുമ്പെയുള്ള സോഷ്യൽ മീഡിയ ബാൻ ചെയ്തു, കാരണം അത് ഭയങ്കര അഡിക്റ്റീവ് ആണ്. ഈ മൾട്ടി ബില്യൺ ഇൻഡസ്ട്രിയാ, അതിലെ വളരെ ഇന്റലിജന്റ് ആയി ഇതിന്റെ സയൻസ് ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് ഈ കുട്ടികളെ കൊണ്ട് എങ്ങനെ ഇത് സ്ക്രോൾ ചെയ്യിപ്പിക്കാം എന്ന് റിസർച്ച് ചെയ്ത്. അതിനുള്ള കളറും അതിനുള്ള ടെക്സ്റ്ററും അതിനുള്ള കണ്ടന്റും ഒക്കെ അതുമാതിരി പ്രോഗ്രാംഡ് ആണ്. ഈ ഫേസ്ബുക്കിന്റെ ഒക്കെ പുറകിൽ, ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ പുറകിൽ ഇരിക്കുന്നത് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആണ്, മനുഷ്യനല്ല, ആൽഗോരിതംസ് ആണ്. ആ ആൽഗോരിതംസ് സെൽഫ് ലേണിംഗ് ആണ്. അപ്പൊ നമ്മൾ എന്താണോ നമ്മൾ വായിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ഫീഡ് മാറും. അപ്പൊ നമ്മൾ കൂടുതൽ കൂടുതൽ അതിലോട്ട് പോകും. അത് പ്രോഗ്രാം ടു മേക്ക് യു അഡിക്റ്റ്.
1: സാർ പറഞ്ഞൊരു പോയിന്റ്, 18 വയസ്സ് വരെ, അതിനുശേഷം. പക്ഷെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെ ഈ മാധ്യമങ്ങൾ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും? കഴിഞ്ഞ ദിവസം ഒരു IT പ്രൊഫഷണലിനോട് പറയുണ്ടായി, അവിടെ ഇന്റർവ്യൂവിന് പോയപ്പോൾ ആദ്യത്തെ കടമ്പ AI എക്സ്പെർട്ട് ആണ് ചെയ്തത് പറയണ്ടായി. അപ്പൊ എങ്ങനെയാണ് സർ ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാനാവുക? അതിനെങ്ങനെയൊക്കെയാണ് നമ്മൾ പരിധി നിശ്ചയിക്കേണ്ടത്?
0: ഓസ്ട്രേലിയ ചെയ്തത് മൊത്തത്തിൽ എല്ലാ ഇന്റർനെറ്റും ബാൻ ചെയ്തതല്ല, ചില പ്രത്യേക സോഷ്യൽ മീഡിയ സൈറ്റുകൾ മാത്രമാണ് അവർ ബാൻ ചെയ്തത്. പ്രത്യേകിച്ച് സോഷ്യൽ ഇന്ററാക്ഷൻസ് വരുന്ന വളരെ ഫ്രീ ആയിട്ട് പോകുന്ന എന്തും സംസാരിക്കാം, ലൈംഗികത, ഡ്രഗ്സ്, എന്തിനെ കുറിച്ചും സംസാരിക്കാം എന്നുള്ളത് അവർ ബാൻ ചെയ്തു. പക്ഷെ അതർവൈസ് ഇന്റർനെറ്റ് വേണം, ഇന്റർനെറ്റ് ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. സമൂഹം ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. സയൻസിൽ വിശ്വസിക്കുന്ന ആളായതുകൊണ്ട്, ഞാൻ എവല്യൂഷൻ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ നമ്മൾ പ്രൈമേറ്റ്സ് ആയിരുന്നു, മരങ്ങള് പഴം. നമ്മൾ ഈ മരത്തിൽ നിന്ന് നിലത്തോട്ടിറങ്ങാനും നിലത്തുള്ള സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മുടെ കൈകൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ്

0: ഈ കൊരങ്ങൻ മനുഷ്യനായത്. ഇത് ഇവോൾവ് ചെയ്യാത്ത കുറെ ആൾക്കാർ കൊരങ്ങന്മാരായിട്ട് ഇപ്പോഴും ഉണ്ട്. അപ്പൊ അത് ടെക്നോളജി ഇതാണ്. നമ്മൾ ടെക്നോളജി ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ഇവിടെ കുരങ്ങന്മാരായിട്ടിരിക്കും. ആ ടെക്നോളജി ഉപയോഗിക്കാൻ പറ്റുന്നവർ അഡ്വാൻസ് ചെയ്യും.
1: എവിടെ നിർത്തണം, എവിടെ തുടങ്ങണം എന്നുള്ള സംശയമാണല്ലോ പലർക്കും.
0: അല്ല, ഒരു കാര്യം, ഈ സ്ക്രീൻ ടൈം മോണിറ്റർ ചെയ്യാനുള്ള മെത്തേഡ്സ് നമ്മുടെ ഒക്കെ ഫോണുകളിലുണ്ട്. ഇപ്പം ആൻഡ്രോയിഡിലൊരു എന്തോ എക്കോ സിസ്റ്റം അങ്ങനെ എന്തോ ആണ്. ആപ്പിളിനകത്ത് സ്ക്രീൻ ടൈം തന്നെയാണ്. ആപ്പിളിനകത്ത് സ്ക്രീൻ ടൈം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ടാഴ്ച ഞാൻ എത്ര ഫോൺ ഉപയോഗിച്ചു, എന്തൊക്കെ കാര്യത്തിൽ ഉപയോഗിച്ചു, അതേപോലെ എനിക്ക് റിസ്ട്രിക്ട് ചെയ്യാം. ഞാൻ എന്റെ സ്ക്രീൻ ടൈമിൽ വാട്സാപ്പ് 2 മണിക്കൂറിന് റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 മണിക്കൂർ കഴിഞ്ഞത് ഓഫ് ആവും, എനിക്ക് നോക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എനിക്ക് ഫീഡ്ബാക്ക് കിട്ടും. ഇങ്ങനെയുള്ള ടെക്നോളജി തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യണം. ഈ കുട്ടികളുടെ സ്ക്രീൻ ടൈം ലിമിറ്റ്സ് പറയുന്നുണ്ട്, ഒരു 4 വയസ്സ് വരെ സ്ക്രീനേ പാടില്ല, അത് ഏറ്റവും നല്ലത്. ചെറിയ കുട്ടികൾക്ക് 2 മണിക്കൂർ അത് കൂടരുത്. ടീച്ചർമാർ തന്നെ നോട്ട്സ് ഫോണിൽ കൂടെ
1: ഇട
0: അങ്ങനെ റെസ്ട്രിക്ട് ചെയ്ത് കൊണ്ടുവരാ.
1: ജീവിതത്തിന്റെ സ്വാഭാവിക ലഹരിയിലേക്ക് വരും. നല്ല വ്യക്തിബന്ധങ്ങൾ, നല്ല ശീലങ്ങൾ, ആനന്ദം തരുന്ന മറ്റു കാര്യങ്ങൾ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതിനകത്ത് വ്യക്തിബന്ധങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പീർ ഗ്രൂപ്പിന് എത്ര കണ്ട് സ്വാധീനിക്കാൻ കഴിയുന്ന ഘടകങ്ങൾ എത്ര കണ്ടുണ്ട്?
0: നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഒരു സോഷ്യൽ ആനിമലാണ്. ഇനി ഒരു 100 കൊല്ലം കഴിയുമ്പോൾ ടെക്നോളജി മാറി നമ്മളൊക്കെ വല്ല റോബോട്ടോ സൈബോർഗോ ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നിലവിൽ നമ്മൾ സോഷ്യൽ ആനിമൽസ് ആണ്. സമൂഹത്തിൽ ജീവിക്കാനാണ് നമ്മളൊക്കെ പ്രോഗ്രാംഡ് ആയിട്ടുള്ളത്. ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇന്ററാക്ഷൻ, ആൾക്കാരായിട്ട് എങ്ങനെ പെരുമാറണം, ഒരാളുടെ സംസാരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ അവരെ മനസ്സിലാക്കും, അതിനകത്ത് ചിലപ്പോൾ തെറ്റുകളൊക്കെ വരും, നമ്മൾ തെറ്റിദ്ധരിക്കും. പക്ഷെ ആ ഫീഡ്ബാക്ക് കിട്ടിയിട്ടാണ് നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ പഠിക്കുന്നത്. ഗിവ് ആൻഡ് ടേക്ക്, ഞാൻ പറഞ്ഞല്ലോ ഇതിന് ഓക്സിറ്റോസിൻ്റെ റോൾ ഞാൻ പറഞ്ഞു. അപ്പോൾ അതുപോലെ ഒരുപാട് ന്യൂറോ കെമിക്കൽസ് ഉണ്ടാവാം നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾ വളർത്തുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും. ഫാമിലികളൊക്കെ ചുരുങ്ങി എല്ലാം ന്യൂക്ലിയർ ഫാമിലികളായി. പണ്ടത്തെ പോലെ ഒരു കമ്മ്യൂണിറ്റി ഇല്ല. പണ്ട് എൻ്റെ അച്ഛൻ്റെ ഒക്കെ കാലത്താണെങ്കിൽ നമ്മൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വഴി പോകുന്ന ആൾ ചോദിക്കും, ആരാ, എങ്ങോട്ടാ, ആരെ കാണാനാ. ഇവിടെ നമ്മൾ തൊട്ടടുത്ത വീട്ടിലെ ആളെ നമുക്ക് അറിഞ്ഞോളാം. അപ്പോൾ അന്ന് അങ്ങനെ ആയിരുന്നു സാമൂഹിക ബന്ധങ്ങൾ. ഒരു റോസെറ്റോ എഫക്ട് എന്ന് പറഞ്ഞൊരു ബുക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ റോസെറ്റോ എഫക്റ്റിൽ ബേസിക്കലി പറയുന്നത് ആ കമ്മ്യൂണിറ്റിയുടെ സോഷ്യൽ ഇൻട്രാക്ഷൻ ആയിരുന്നു അവരുടെ ഫിസിക്കൽ ഹെൽത്ത്. ആ കമ്മ്യൂണിറ്റി വളരെ കണക്റ്റഡ് ആയതായതുകൊണ്ട് അവർക്ക് ഹാർട്ട് ഡിസീസും ഒക്കെ കുറവായിരുന്നു. അതിനെ റോസെറ്റോ എഫക്ട് എന്ന് പറയും. അപ്പോൾ ആ ഒരു സോഷ്യൽ ഫീലിംഗ് നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ ഈ ഫുട്ബോൾ അങ്ങനെ ഒരു എക്സാമ്പിൾ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ ഫുട്ബോൾ കളി കാണാൻ ലൈബ്രറിയിലോ തിരൂര് അവിടെ വലിയൊരു സ്ക്രീൻ വെച്ചിട്ടുണ്ടായിരുന്നു വേൾഡ് കപ്പിൻ്റെ അന്ന്. റോഡ് സൈഡിൽ ഓട്ടോക്കാരും എല്ലാവരും അവിടെ അവർ കാണുന്നത്. ആൻഡ് അവരെല്ലാം കണക്റ്റഡാ. നമ്മളെല്ലാവരും അർജന്റീന ആരാധകരും നമ്മൾ നിരാശയോടെ കളി കാണും. പക്ഷെ നമ്മൾ കണക്റ്റഡായി. ഇപ്പോൾ നമുക്കൊരു സമൂഹമാണ്, നമ്മൾ അതിലെ ആൾക്കാരാണെന്നൊക്കെ ഒരു ഫീലിംഗ് വന്നു അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള
1: കൂട്ടായ്മ
0: നമ്മൾ ഉണ്ടാക്കണം. അതെ അതെ.
1: മറ്റൊരു കോളർ കൂടി ഉണ്ട്. ഹലോ, ആരാ വിളിക്കുന്ന? ആരാ?
2: എന്റെ പേര് രാജൻ, തൃശ്ശൂർ ടൗണിൽ തന്നെയാണ് വീട്.
1: രാജൻ, ഡോക്ടറോട് സംസാരിച്ചോളൂ.
0: പറഞ്ഞോളൂ.
2: എനിക്ക് 70 വയസ്സായി. കുറച്ച് വർഷങ്ങളായിട്ട് മനസ്സിന് പഴയ ആരോഗ്യം ഇല്ല. അപ്പൊ ചിലപ്പോ ഉറക്കത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടാ.
0: ശരി, എത്ര നാളായി?
2: അത് 2-3 വർഷമായി. ആവശ്യമില്ലാണ്ട് ഒരു ആൻസൈറ്റി ഇങ്ങനെ എന്നെ ഭരിക്കാൻ വരിക.
0: ആൻസൈറ്റി എന്ന് പറയുമ്പോഴേ അതിന്റെ ഭാഗമായിട്ട് നെഞ്ച് പടപട ഇടിക്കുക, കൈ വിറയ്ക്കുക, വേർക്കുക, ശ്വാസം കിട്ടാൻ,
2: കൈവറയിലില്ല, പക്ഷെ ഈ നെഞ്ചെടുപ്പ് വരും.
0: 2-3 വർഷമായിട്ട് ഇങ്ങനെയാണോ?
2: സ്ഥിരമായ
0: പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ.
2: അല്ലില്ല, മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല.
0: മനസ്സിന് നിരാശ, ദുഃഖം അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ?
2: അങ്ങനെയല്ല, നമുക്കെന്തിലേ പ്രായക്കാകുമ്പോ നമുക്ക് ആശങ്കകൾ ഉണ്ടാവില്ല. ഭാവിയെ കുറിച്ച് നമ്മുടെ അവസാനം എന്തായി അങ്ങനെ വാർദ്ധക്യത്തെ സംബന്ധിച്ചുള്ള ആശങ്കകളൊക്കെ ഉണ്ടാവില്ലോ.
0: അതെ അതെ.
2: അങ്ങനെ ഒരു എനിക്കൊരു ചിന്താഗതി.
0: എറിക് എറിക്സൺ, അദ്ദേഹം സ്റ്റേജസ് ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് എന്ന് ഓരോ സ്റ്റേജ് പറയുന്നുണ്ട്. നമ്മൾ ഓരോ സ്റ്റേജ് കടന്ന് കടന്ന് ഇങ്ങനെ മേലോട്ട് പോകും. ഈ ഒരു 60-70 വയസ്സൊക്കെ ആകുമ്പം ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. ജനറേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ആർക്ക്, സമൂഹത്തിന്, ഫാമിലിക്ക്, വേഴ്സസ് സ്റ്റാഗ്നേഷൻ, നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്കായോ. അപ്പൊ എപ്പോഴും നമുക്ക് എന്തെങ്കിലും നമ്മുടെ ലൈഫിനെ കൊണ്ട് ഗുണമുണ്ട്, യൂസ്ഫുൾ ആണ്, വാല്യുബിൾ ആണ്, ആ രീതിയിൽ നമ്മൾ എന്തെങ്കിലും സമൂഹവുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. നമ്മുടേതായ കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരായിരിക്കാം, കൂട്ടായ്മ, സാമൂഹികമായ കാര്യങ്ങൾ, റിലീജിയസ് ആണെങ്കിൽ അങ്ങനെ. അപ്പൊ അതിലെന്തെങ്കിലും ഒരു പ്രവർത്തനം, ഫാമിലിയിലുള്ള ഒരു ഇന്ററാക്ഷൻ, ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിൽ തന്നെ നമ്മൾ ഈ സമൂഹത്തിന്റെ ഒരു വാല്യുബിൾ ആയിട്ടുള്ള മെമ്പറാണ്. ഇതാണ് ജനറേറ്റിവിറ്റി. തീർച്ചയായിട്ടും 10-70 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും പണ്ടത്തെ ആരോഗ്യമില്ല, ഒരുപാട് യാത്ര ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ നമ്മൾ ഒന്നും വേണ്ടെന്ന് വെച്ചിട്ട് ഒരിടത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും നമ്മളെ കൊണ്ടൊന്നും ഇല്ലല്ലോ. അവിടെ തന്നെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഫോണിൽ കൂടെ ഒക്കെ സംസാരിക്കാം. എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് എൻഗേജ്മെന്റ് സമൂഹവുമായിട്ട് ഉണ്ടാവുമ്പം നമുക്ക് ഈ അൾട്ടിമേറ്റ്ലി ജീവിതത്തിന്റെ അർത്ഥം എന്താണ് നമുക്ക് ആർക്കും അറിഞ്ഞോടാം. എനിക്ക് പറഞ്ഞോടാ ഇത് അവസാനം എന്താവും. പക്ഷെ ഞാനിപ്പം ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്നതും ഇതൊക്കെ എന്റെ ലൈഫിന്റെ ഒരു മീനിങ് പർപ്പസ് ആയിട്ട് എനിക്ക് തോന്നുന്ന കാര്യം, മറ്റു ചിന്തകളൊന്നും വരാതിരിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ. ലൈഫിൽ എൻഗേജ് ചെയ്യൂ, എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്യാൻ നോക്കുമ്പോൾ ഉണ്ടാകും, അങ്ങനത്തെ ചിന്തകൾ വരില്ല. അറ്റ് ദ സെയിം ടൈം ഏറ്റവും കോമൺ ആയിട്ടുള്ള മാനസികാരോഗ്യ പ്രശ്നമാണ് വിഷാദ രോഗം. 5 പേരിൽ ഒരാൾക്ക്, 1 in 5, അതൊരു വലിയ നമ്പറാണ് ആക്ച്വലി. 20% എപ്പോഴെങ്കിലും വരാം, പ്രായം

0: മുമ്പും വരാം. മൂന്ന് പ്രധാന ലക്ഷണങ്ങളാണ് വിഷാദ രോഗത്തിന്. ഒന്ന്, വിഷാദം, എപ്പോഴും ഇങ്ങനെ നിരാശ തോന്നുക. രണ്ടാഴ്ചയിൽ കൂടുതലായിട്ടുള്ള വിഷാദം. രണ്ട്, താല്പര്യക്കുറവ്, മുമ്പ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്നില്ല. മൂന്ന്, എനർജി കുറവ്. ഈ മൂന്ന് കാര്യങ്ങൾ രണ്ടാഴ്ചയിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ ആ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കാണണം, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ ഒരു സൈക്യാട്രിസ്റ്റിനോ കണ്ടിട്ട് ഇത് വിഷാദരോഗമാണോ. സി, വിഷാദരോഗത്തിന് വേറെ പല കാരണങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, തൈറോയിഡ് കുറഞ്ഞാൽ വിഷാദരോഗം വരാം, വൈറ്റമിൻ ഡി കുറഞ്ഞാൽ വിഷാദരോഗം വരാം. അപ്പോൾ അതിനെന്തെങ്കിലും മെഡിക്കൽ കാരണങ്ങൾ ഉണ്ടാവാം. ഈ പ്രായമാകുമ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അതെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യാം.
1: ഈ ഒരു പ്രശ്നം പല ആളുകളും പറഞ്ഞ് എനിക്കറിയാം. റിട്ടയർമെന്റ് സമയമാകുമ്പോഴേ അവർ മറ്റു കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആവാൻ നോക്കും. ഇപ്പൊ റിട്ടയർമെന്റ് മുമ്പ് തന്നെ പലരും അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്, റിട്ടയർമെന്റ് മുമ്പ് തന്നെ വേറൊരു ഗോൾ സെറ്റ് ചെയ്ത് അച്ചീവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ അവർ പ്രയർ ആയിട്ട് ആരംഭിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ സാർ പറഞ്ഞ ഒരു ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു ഇനേർട്ട്നെസ് അതിന് വലിയൊരു അളവ് വരെ മാറ്റം വരും. സാർ പറഞ്ഞു സന്തോഷത്തെ നമ്മുടെ തലച്ചോറിലെ ചില ഹോർമോണുകളുമായിട്ട് കണക്ട് ചെയ്യാം. ജീവിതാഹ്ലാദം അതിലേക്ക് തന്നെയാണ്, നമ്മുടെ ടോപ്പിക്കും അത് തന്നെയാണ്. മനഃശാസ്ത്ര കോണിലൂടെ കുറച്ച് കെമിസ്ട്രി ഉൾപ്പെടുത്തി പറയുകയാണെങ്കിൽ എങ്ങനെയാണ് സാർ ഇതിന്റെ പ്രവർത്തനം?
0: ഞാൻ നേരത്തെ പറഞ്ഞു വിഷാദ രോഗം ഏറ്റവും കോമൺ ആയിട്ടുള്ള മാനസിക രോഗമാണ്. വിഷാദ രോഗത്തിന്റെ കെമിക്കൽ ഞാൻ സിറോട്ടോണിൻ ആണെന്ന് പറഞ്ഞു, ഡോപ്പമിൻ അല്ല, സിറോട്ടോണിൻ. പക്ഷേ നോർമൽ ആയിട്ടുള്ള ആള് കുറേ സിറോട്ടോണിൻ കഴിച്ചാൽ സന്തോഷം കിട്ടില്ല. അതേസമയം ഈ ഡോപ്പമിൻ, സാധാരണ ആള് കുറേ ഡോപ്പമിൻ കഴിച്ചാൽ ആ ഡോപ്പമിന്റെ ലഹരി കിട്ടും. കാരണം ഈ നാർക്കോട്ടിക്സും എല്ലാം ഡോപ്പമിനാ കൂട്ടുന്നത്. അപ്പൊ ഡോപ്പമിൻ തരുന്ന ആ ഒരു ലഹരിയും സിറോട്ടോണിൻ തരുന്ന ഒരു, അതിനെ വേണമെങ്കിൽ ആനന്ദം എന്നോ സംതൃപ്തി എന്നോ വിളിക്കാം. ഈ സിറോട്ടോണിൻ ഞാൻ നേരത്തെ പറഞ്ഞ എൻഡോ കനാബിനോയിഡ്, ആനന്ദമായിട്ട് എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ, ഇതൊക്കെ തരുന്നത് ഒരു സംതൃപ്തിയും ആനന്ദവുമാണ്. അതേസമയം ഡോപ്പമിൻ തരുന്നത് ഒരു ലഹരി, ഒരു ഹൈ ആണ്. ഈ ഹൈയുടെ ഒരു പ്രശ്നം, അത് ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല. പിന്നെയും വേണം, പിന്നെയും വേണം, ഇറ്റ് വിൽ നെവർ ബി സാറ്റിസ്ഫൈഡ്. അതിന്റെ വേറെ സൈഡ് ഉണ്ട്. മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെറോട്ടോണിനും എൻഡോർഫിനും അപ്പൊ നമുക്ക് ഈ ഹൈ അല്ല കിട്ടുന്നത്. പക്ഷെ നമ്മൾ നിരാശരല്ല, അതിലൊരു ആനന്ദമുണ്ട്. അത് ചെയ്തവർക്കേ അറിയുള്ളൂ. ആശകൾ വേണം, ആശ ഉണ്ടായിക്കോട്ടെ, പക്ഷെ ആശയ്ക്കുന്ന സാധനം കിട്ടിയില്ലെങ്കിൽ നിരാശരാവില്ല. യു ട്രൈ ഫോർ ഇറ്റ്.
1: പണ്ട് നമുക്ക് ഒരു സാധനം കിട്ടാതിരുന്നാൽ നമുക്കത് വെയിറ്റ് ചെയ്യാനുള്ള സമയവും ക്ഷമയും ഉണ്ട്. ഇപ്പൊ പക്ഷെ കുട്ടികൾക്ക് പലർക്കും അതില്ല. ഇപ്പൊ വേണമെന്ന് വെച്ചാൽ ഇപ്പൊ കിട്ടുന്നു. അത് ഒരു ബിഹേവിയറൽ പ്രോബ്ലം ആയിട്ട് വരെ മാറിയിട്ടുള്ള കേസുകൾ സാർ കണ്ടിട്ടുണ്ടല്ലോ.
0: അത് പണ്ട് പേരൻസിന് കൊടുക്കാൻ പറ്റൂലായിരുന്നു, പൈസ ഉണ്ടായിരുന്നില്ല. ഇന്ന് സാധാരണ എല്ലാവരുടെയും ഒരു നിലവാരം, ഫാമിലി നിലവാരം കൂടിയിട്ടുണ്ട്. കുട്ടികൾ വിചാരിക്കുന്ന കാര്യങ്ങൾ പേരൻസ് എങ്ങനെയും കൊടുക്കും. കുട്ടികൾക്ക് അവർ ചോദിക്കുന്ന കാര്യങ്ങൾ എല്ലാം കൊടുക്കുന്നത് നല്ലതല്ല. നോ പറയണം പറ്റണം. ഞങ്ങൾ എപ്പോഴും നമ്മൾ കുട്ടികളെ പേരൻസിനോട് പറയുന്നത്, ഒന്നെങ്കിൽ കുട്ടി പറയുന്ന കാര്യം അത് ശരിക്കും വേണ്ടതാണ്, നിങ്ങൾക്കും കൂടെ നല്ലതാണെന്ന് തോന്നുന്നു, കൊടുക്കാം എന്ന് തോന്നുവാണെങ്കിൽ കൊടുക്കണം. അത് നിങ്ങൾ പിടിച്ചു വെക്കരുത്. കുട്ടി വാശി പിടിച്ച് നിങ്ങൾ ആദ്യം ആലോചിച്ചിട്ട് കുട്ടി വേണ്ടാത്തതാണ് എന്ന് തീരുമാനം എടുത്താൽ കുട്ടി എന്ത് തന്നെ ചെയ്താലും കൊടുക്കരുത്. ഒരിക്കലും നിങ്ങൾ ഡിസിഷൻ മാറ്റരുത്. പലപ്പോഴും കുട്ടി കിടന്ന് വാശി പിടിക്കും, ചിലപ്പം ഗ്രാൻഡ് പേരൻസ് ഉണ്ടാവും, അവരെ ഇടപെടും, കുട്ടി കരയുന്ന വേണ്ടി കൊടുത്തോടെ. അപ്പൊ നിങ്ങള് ശാന്തമായിട്ട് പറയാ, അച്ഛാ അങ്ങനെയല്ല, ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവരവരുടെ സ്വഭാവം ശരിയാകില്ല. എന്ത് തന്നെ നിങ്ങൾ പറഞ്ഞാലും ഇവൻ ഇത് കൊടുക്കില്ല, നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഇത് ചെറിയ പ്രായത്തിൽ ചെയ്യേണ്ടതാണ്. അത് ചെയ്തില്ലെങ്കിൽ കുട്ടി 10, 12, 14 വയസ്സാകുമ്പോൾ അവൻ ഇങ്ങനെ വേറെ വേറെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ കൺട്രോൾ പോകും. ആ ഒരു ലിമിറ്റ് സെറ്റിംഗ് എന്ന് പറയുന്നത്.
1: സന്തോഷത്തിന്റെ താക്കോൽ അതിലേക്ക് വരുമ്പോൾ യാത്രകൾ, സംഗീതം ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാം.
0: അതെ, അതായത് ഓരോരുത്തരുടെയും താല്പര്യമായിരിക്കാം. സംഗീതം ഇഷ്ടമല്ലാത്ത ഒരാളോട് സംഗീതം ലഹരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോരുത്തരുടെ മനസ്സിൽ ഉണ്ട്. പക്ഷെ പൊതുവെ നമുക്ക് എല്ലാവർക്കും ഒരു താളബോധം ഉണ്ടല്ലോ, നമ്മുടെ ഹൃദയം ഇടിക്കുന്ന ഒരു താളത്തിലാണല്ലോ. അതുകൊണ്ട് ഒരു താളബോധം ഉണ്ട്, നമ്മൾ സംഗീതം പാടാൻ പറ്റില്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റും. സ്വാഭാവികമായ ഇങ്ങനെയുള്ള ലഹരികൾ, ഇതിനുള്ള അവസരങ്ങൾ കൂടുതൽ കൂടുതൽ കണ്ടെത്തുക. പലപ്പോഴും ഞാൻ ഈ മെഡിക്കൽ കോളേജിലും എന്റെ സ്റ്റുഡൻസിനെ കണ്ടപ്പോഴേ, അവര് ചിലപ്പോൾ സ്കൂളിലും ചെറുപ്പത്തിലൊക്കെ നന്നായിട്ട് ചില ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന ആൾക്കാരായിരിക്കും. മെഡിക്കൽ കോളേജിൽ വന്നതോടെ ഇത്രയും പഠിക്കാനുണ്ട്, ഇതൊക്കെ മാറ്റിവെക്കും, അത് നല്ലതല്ല. ഞാൻ അവരോട് പറയാറുള്ളത്, നിങ്ങളുടെ ടാലന്റുകൾ അതിന് കുറച്ച് സമയം മാറ്റിവെക്കുക. നിങ്ങൾ അരമണിക്കൂർ പഠിച്ചില്ല എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കില്ല. അതേസമയം നിങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമാണ് അത് പിയാനോ വായിക്കാൻ അല്ലെങ്കിൽ വയലിൻ വായിക്കാൻ, ആസ്വദിച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാവും, അത് നിങ്ങളുടെ ഓർമ്മേനെ വർദ്ധിപ്പിക്കും. മരം വെട്ടുന്ന മഴു എക്സാമ്പിൾ എന്ന് പറയാറുണ്ട്. നമ്മൾ ഈ മഴു ഇടയ്ക്കിടയ്ക്ക് ഷാർപ്പൻ ചെയ്യണം. അതുപോലെയാണ് നമ്മൾ ഈ ബ്രെയിൻ ഇത് കൊടുക്കുന്നത്, ബ്രേക്ക് കൊടുക്കുന്നത്. അപ്പൊ ആ ലഹരികൾ നിങ്ങളെ തന്നെ ഓർമ്മേനെയൊക്കെ ഷാർപ്പൻ ചെയ്യും, നിങ്ങൾ കൂടുതൽ നന്നായിട്ട് പഠിക്കും.
1: മാനസികാരോഗ്യവും ജീവിതാഹ്ലാദവും നമ്മുടെ ബന്ധത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. സാധാരണ ചെയ്യാവുന്ന ജീവിതത്തിന്റെ ആഹ്ലാദം നിലനിർത്താൻ, വർദ്ധിപ്പിക്കാൻ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് സാർ
0: ഒന്ന്. എക്സസൈസ് ഞാൻ പറഞ്ഞു എങ്ങനെ ചെയ്യണം, എത്ര ചെയ്യണം. മിനിമം ഒരു 30-45 മിനിറ്റ്സ് നല്ലോണം ഏർക്കുന്ന പോലത്തുള്ള എക്സസൈസ് ആഴ്ചയിൽ 5 ദിവസം. മെഡിറ്റേഷൻ, അത് ഒരു യോഗ, നിങ്ങൾക്ക് കൃത്യമായിട്ട് ആരെങ്കിലും പഠിക്കാമെങ്കിൽ ഏറ്റവും നല്ലത്. ആ മെഡിറ്റേഷൻ ഒരു 15 മിനിറ്റ്സോ 30 മിനിറ്റ്സോ മാറ്റി വെക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഹെൽപ്പ്.

0: ഫാമിലി സാധാരണ എല്ലാവർക്കും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള തരുന്ന ഒരു സാധനമാണ്
1: ഈ പറഞ്ഞ ക്വാളിറ്റി
0: ക്വാളിറ്റി ടൈം. അതിനായിട്ട് എല്ലാവരും ഒരു തീരുമാനം എടുക്കുക, ആ സമയം ഒരുമിച്ചിരിക്കും. പിന്നെ നിങ്ങളുടേതായ ഇൻട്രസ്റ്റ് അത് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ എനിക്ക് ചില നോവൽസ് വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ വേറൊരാൾക്ക് അത് ഇഷ്ടമായിരിക്കത്തില്ല. നിങ്ങളുടേതായ ഇൻട്രസ്റ്റിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക. പിന്നെ അതുപോലെ കുറച്ചുകൂടെ വേൾഡ് കപ്പും ഒക്കെ വരുമ്പം അതൊക്കെ ജീവിതത്തിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കി കുറച്ച് സമയം അതിനും മാറ്റിവെക്കുക.
1: സന്തോഷത്തിന്റെ താക്കോൽ പറഞ്ഞപ്പോഴാണ് സാർ നേരത്തെ സംസാരിച്ച ഒരു കുട്ടിയുടെ അടുത്ത് ആത്മാഭിമാനത്തിന്റെ പ്രശ്നം, സെൽഫ് എസ്റ്റീം എന്നാണ് വാക്ക് ഉപയോഗിച്ചത്. അതൊരു പക്ഷെ കൂടുതൽ ഈ സമയത്ത് ഉപയോഗിക്കുന്ന ഈ ആത്മാഭിമാനവും ആത്മവിശ്വാസവും തമ്മിൽ വലിയൊരു ബന്ധമുണ്ടല്ലേ.
0: അതെ അതെ. അതായത് ഇപ്പത്തെ സെൽഫ് എസ്റ്റീം ഇപ്പത്തെ കുട്ടികളുടെ അത് നിശ്ചയിക്കുന്നത് പലപ്പോഴും സോഷ്യൽ മീഡിയ ആണ്.
1: തെറ്റായ രീതിയിലേക്ക് അത് ഗൈഡ് ചെയ്യപ്പെടുന്നുണ്ടോ?
0: സോഷ്യൽ മീഡിയയുടെ പ്രശ്നം ഇപ്പൊ ഫോണിനകത്ത് വരുന്ന ഫീഡുകൾ പലതും ആർട്ടിഫിഷ്യൽ ആണല്ലോ. അതായത് നമ്മളൊരു ഫോട്ടോ എടുത്താൽ തന്നെ നമ്മുടെ ക്യാമറ കുറെ ടച്ചപ്പ് ഒക്കെ ചെയ്ത് ബ്യൂട്ടി ആക്കിയിട്ടാണ് അതിനകത്ത് ഇടുന്നത്. നേരിൽ കാണുമ്പോൾ അത്രയൊന്നും ഉണ്ടാകത്തില്ല. അപ്പൊ അങ്ങനെയുള്ളത് കണ്ട് നമുക്ക് തോന്നുന്നു നമ്മുടെ കൂട്ടുകാരും എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്യണു, ഐ ആം മിസ്സിംഗ് ഔട്ട്, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് കേട്ടിട്ടുണ്ട്, ഫോമോ. അപ്പോൾ അത് അവരുടെ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കും. ആൻഡ് അവർ കമ്പയർ ചെയ്യുന്ന ഇതൊക്കെ ആയിട്ടാണ്. അപ്പൊ എന്തുകൊണ്ടാണ് മലയാളികളുടെ ഇടയിൽ ഇത്രയും ആത്മഹത്യ കൂടാൻ കാരണം? നമ്മളിപ്പോൾ പറയുന്നത് പണ്ട് മുതലേ വളരെ എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാ സോഷ്യൽ ഇൻഡെക്സിലും നമ്മൾ നല്ലതാണ്, നമുക്ക് എല്ലാ പലതരത്തിലും ചൈൽഡ് മോർട്ടാലിറ്റി എല്ലാത്തിനും നമ്മൾ ബെസ്റ്റാണ്. പക്ഷേ ആത്മഹത്യയിലും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യയുള്ള ഒരു സ്ഥലമാണ് കേരളം. എന്തുകൊണ്ട്? നമ്മൾ ഇത് ഈ എക്സ്പോഷർ കാരണം നമ്മൾ കമ്പയർ ചെയ്യണം. നമുക്ക് നമ്മുടേത് എന്താണ് എന്നുള്ളതല്ല പ്രശ്നം, ചുറ്റുവട്ടുള്ള ആൾക്കാർ എങ്ങനെയുള്ളതാണ് നമ്മുടെ പ്രശ്നം. അവർക്ക് വലിയ കാറുണ്ട്, അവരുടെ കുട്ടിക്ക് ഈ അഡ്മിഷൻ കിട്ടി. അപ്പൊ ഇങ്ങനെയുള്ളതായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നിരാശ വരും. അപ്പൊ അത് തീർച്ചയായിട്ടും റിഫ്ലക്ട് ചെയ്യുന്ന സെൽഫ് എസ്റ്റീമില.
1: ഇപ്പൊ സാറ് പറഞ്ഞ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളെപ്പോലുള്ള വൈദഗ്ധ്യമുള്ള മാനസിക ആരോഗ്യ മേഖലയിലുള്ളവര് ഇത്തരം കാര്യങ്ങൾ ഒരുപാട് ഇപ്പം റേസ് കൊണ്ടുവരികയും ഒരുപാട് മാറ്റങ്ങൾ ഈ മേഖലയിൽ വരികയും ചെയ്യുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ട് നമുക്ക് അതിനെ ഇപ്പൊ കാണാൻ പറ്റുമോ?
0: പണ്ടത്തെ കൂടുതൽ കൂടുതൽ ഞാൻ എന്റെ സ്റ്റുഡൻസിനോടൊക്കെ പറയുന്ന അവര് സോഷ്യൽ മീഡിയയിലോട്ട് പോകണം. ഇല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സയന്റിഫിക് നോളജ് ഇല്ലാത്ത ആൾക്കാരായിരിക്കും കയറി എന്തെങ്കിലുമൊക്കെ പറയുന്നത്. ആൻഡ് സോഷ്യൽ മീഡിയ അതായത് ഫേസ്ബുക്കിനോ ഇൻസ്റ്റാഗ്രാമിനോ ഗൂഗിളിനോ ഇത് സോഴ്സ് നോക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടിട്ടാലും കൂടുതൽ റീച്ച് ഉള്ളതിനെ അത് പ്രൊമോട്ട് ചെയ്യും. ആരാണോ കൂടുതൽ കൂടുതൽ കാണുന്നത് അതിനെ അത് കൂടുതൽ കൂടുതൽ റീച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സയൻസ് അതിനകത്ത് പോകുന്നു. ബേസ്ഡ് ഓൺ സയൻസ് നമ്മൾ പറയുന്നതിന് എവിഡൻസ് ഉണ്ട്, ഇന്ന സയന്റിഫിക് ലിറ്ററേച്ചർ ബേസ്ഡ് ആണ് നമ്മൾ പറയുന്നത്. ആരെങ്കിലും നമ്മളോട് ചോദ്യം ചോദിച്ചാൽ ഇതാണ് എന്റെ എവിഡൻസ്, അങ്ങനെ പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ പറയാൻ പറ്റുന്ന സയന്റിഫിക് നോളജ് ഉള്ള ആൾക്കാർ കൂടുതൽ കൂടുതൽ മുന്നോട്ട് വരും, അവർ എൻഗേജ് ചെയ്യണം. ഇപ്പോഴത്തെ യുവാക്കൾ ഈ ജെൻ സി, അവരായിട്ട് എൻഗേജ് ചെയ്യണമെങ്കിൽ ജെൻ സി കഴിവുള്ളവരെ പറ്റുള്ളൂ. ഇപ്പൊ കോക്രോച്ച് പാർട്ടി, അവരായിട്ട് എൻഗേജ്
1: ചെയ്യണം.
0: അപ്പൊ നമ്മളും സൈക്യാട്രിസ്റ്റുമാരൊക്കെ വളർന്ന് അങ്ങോട്ട് വരണം എന്നുള്ളതാണ് ഞാൻ അവരോടൊക്കെ പറയാം.
1: ഹലോ.
2: ഹലോ,
1: ആരാ വിളിക്കുന്നെന്ന് പറയാമോ?
2: നീതി.
1: നീതി, എവിടെന്നാ വിളിക്കുന്നേ?
2: കണിമംഗലം.
1: ഓക്കെ, സംസാരിച്ചോളൂ.
2: നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം
2: ഡോക്ടർ. ഈയിടെയായി വാർത്തകളിൽ കണ്ടല്ലോ കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്യുന്ന ഒരു സംഭവം. കേരളത്തിലും അതേപോലെ ആന്ധ്രയിലും ഒക്കെ ഈയിടെ ദാരിദ്ര്യം കാരണം കേരളത്തിലെ ഒരു കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്യുന്ന ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. അവരുടെ ആ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ ഒരു സാഹചര്യം വന്ന സമയത്താണ് അവര് ആത്മഹത്യയിലേക്ക് കടന്നത്. എന്താ പറയാ, ജീവിതം മടുക്കുന്നു എന്നുള്ള സ്റ്റേജിൽ വരുന്ന ആൾക്കാരെ അവർക്ക് വേറൊരാളുടെ സഹായം കൊണ്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അവര് സ്വയം മരിക്കാനാണ് തീരുമാനമെടുത്തത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് എങ്ങനെ സഹായിക്കാം?
0: ഞാൻ ഈ വാർത്ത ശ്രദ്ധിച്ചിരുന്നു. ഞാൻ ആക്ച്വലി ഇതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. വളരെ സ്ട്രൈക്കിംഗ് ആയിരുന്നു ഈ വാർത്ത. എനിക്ക് തോന്നിയത് ആത്മഹത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വിഷാദ രോഗം എന്ന ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ്, ഡിപ്രഷൻ, വിഷാദ രോഗം. തലച്ചോറിൽ സെറോട്ടോണിൻ എന്ന ഒരു കെമിക്കൽ, ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ കുറവ് വരുമ്പോഴാണ് ഇത് ഉണ്ടാവുന്നത്. സാമൂഹികമായ കാരണങ്ങൾ കൊണ്ട് ഈ വിഷാദ രോഗം ട്രിഗർ ചെയ്യപ്പെടാം. ഫോർ എക്സാമ്പിൾ, സാമ്പത്തികമായി ബുദ്ധിമുട്ട് വരുന്നു, അപ്പോൾ ഒരു വ്യക്തിയുടെ തലച്ചോറിൽ ഈ വിഷാദ രോഗം വരാനുള്ള ടെൻഡൻസി ഉണ്ട്. ആ ഒരു ടെൻഡൻസി, ഈ സോഷ്യൽ പ്രഷർ വരുമ്പം ഈ ടെൻഡൻസി പുറത്തേക്ക് വരികയാണ്. വിഷാദരോഗം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രധാന ലക്ഷണം ഹോപ്ലെസ്നെസ് ആണ്, പ്രതീക്ഷയില്ലായ്മ. ഞങ്ങൾ എത്രയോ പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട് വിഷാദരോഗത്തിന്റെ പിടിയിലിരിക്കുമ്പോൾ ഞങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും അവർ, ഇതൊന്നും കാര്യമില്ല ഡോക്ടറെ, ഇതൊരു കാര്യമില്ല, ഇതെന്തിനാ ഡോക്ടർ വെറുതെയാ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ആ ഒരു ആന്റി ഡിപ്രസന്റിന്റെ മരുന്നിന്റെ ഇഫക്റ്റ് വരാൻ ഒരു 3-4 ആഴ്ച എടുക്കും, ഒറ്റ ദിവസം കൊണ്ടല്ല, ഒരു 3-4 ആഴ്ച എടുക്കും. അതിനുശേഷം പതുക്കെ ഈ ഹോപ്പ് വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ എനിക്ക് പറയാവുന്നത് മരുന്ന് കൊടുക്കൽ മാത്രമല്ല വിഷാദരോഗത്തിന്റെ ചികിത്സ, അതിന് കൃത്യമായ കൗൺസിലിംഗ് ഉണ്ട്. എന്തുകൊണ്ടാണ് ചില വ്യക്തികൾ ഭയങ്കര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോൾ തളർന്നു പോകുന്നതും, ചില വ്യക്തികൾ അതിൽ നിന്ന് പ്രചോദനം ഉൾപ്പെട്ട് ബെറ്ററായി വരുന്നു. ഇപ്പം വേൾഡ് കപ്പ് ഫുട്ബോൾ കഴിഞ്ഞു, മെസ്സി 11-ാം വയസ്സിൽ മെസ്സിക്ക് ഒരു ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി വന്നു. അയാളുടെ ജീവിതം നല്ല ടാലന്റഡ് ആയിട്ടുള്ള കുട്ടിയായിട്ട് പോലും അവന്റെ മുന്നിൽ എല്ലാ വഴിയും അടഞ്ഞു. അവന് വേണമെങ്കിൽ വിഷാദരോഗത്തിൽ പോകാമായിരുന്നു. പക്ഷേ മെസ്സി അതിനുശേഷവും പിന്നെയും ഓരോ പ്രോബ്ലംസ് വന്നപ്പോഴും അതിനെ

0: മറികടന്ന് മുന്നോട്ട് പോകുന്നല്ലേ നമ്മൾ കണ്ടത്. കൂടുതൽ കൂടുതൽ ശക്തരായി. വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ കാറ്റിനെതിരെ നമ്മൾ നീങ്ങുന്ന വഞ്ചികൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കാറ്റെതിരെയാണെങ്കിൽ പോലും നമ്മുടെ പായ, നമ്മുടെ സെയിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എതിരെ വരുന്ന കാറ്റിനെ തന്നെ നമ്മുടെ ഊർജ്ജമാക്കി മാറ്റാൻ പറ്റും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൗൺസിലിംഗിൽ പെട്ടതാണ്. അപ്പോൾ വിഷാദ രോഗം ആണെങ്കിൽ അതൊരു സൈക്യാട്രിക് ഡിസോർഡർ ആണ്, ഒരു മെന്റൽ ഹെൽത്ത് പ്രോബ്ലം ആണ്, ഒരു ട്രീറ്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് ചെല്ലണം, നല്ല ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലണം. അതിനുള്ള ഒരു അവയർനെസ് നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർക്ക് വേണം. ആ ഒരു സമയത്ത് അവർ ചിന്തിക്കുന്നൊക്കെ തെറ്റിപ്പോവും. കാരണം ഈ ഇമോഷൻ നമ്മുടെ തലച്ചോറിൽ വളരെ സ്ട്രോങ് ആകുമ്പം നമ്മുടെ ചിന്തിക്കുന്ന പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്, നമ്മുടെ തലച്ചോറിൻ്റെ ഫ്രണ്ടിലത്തെ ഭാഗമാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്, ഈ ഭാഗം ശരിക്കും പ്രവർത്തിക്കില്ല ഇമോഷൻ്റെ അകത്ത്. ആ ഇമോഷനിൽ കിടക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പോൾ അതിൽ നിന്ന് മറികടക്കാൻ ചിലപ്പം സ്വയം പറ്റില്ല, ദേ നീഡ് ഹെൽപ്പ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഗവൺമെൻറ്റിൻ്റെ ദിശ എന്ന് പറയുന്ന ഹെൽപ്പ് ലൈൻ ഉണ്ട്, 1056. അപ്പോൾ അതിൽ വിളിക്കാം. ഓൺലൈനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ലൈൻ കിട്ടും. ഇപ്പം നിംഹാൻസിൻ്റെ ഒരു ടെലേ ഹെൽപ്പ് ലൈൻ ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഹെൽപ്പ് ലൈൻ ആണ് നിംഹാൻസ് നടത്തുന്നത്, സാധ്യയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല ഹെൽപ്പ് ലൈനുകൾ യൂസ് ചെയ്യാം, ഫ്രീ ആണ്, ദേ നീഡ് ഹെൽപ്പ്. അതാണ് എനിക്ക് പറയാനുള്ള സന്ദേശം. ആ ഡിപ്രഷൻ കാരണമായിരിക്കാം ഇങ്ങനെ ഒരു ഇല്ലോജിക്കലായിട്ട് നമുക്ക് പുറത്തുനിന്ന് തോന്നുന്ന ഒരു ചിന്ത, ഒരു തീരുമാനം അവരെടുക്കുന്നത്.
1: ഹലോ നീതി, വിളിച്ചതിന് നന്ദി. ഇപ്പം സന്തോഷകരമായ ജീവിതത്തിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെ സാർ പറഞ്ഞു. പരാജയങ്ങളെ പോസിറ്റീവായിട്ട് നേരിടാൻ അത് പലർക്കും കഴിയുന്ന ഒരു കാര്യമല്ല. നമ്മൾ എത്രയൊക്കെ സംസാരിച്ചാലും എത്രയൊക്കെ കൗൺസിൽ ചെയ്താലും പരാജയം എന്ന കടമ്പ കടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് മിക്കവാറും ആളുകൾക്ക്.
0: ലഹരിനെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, എന്താണ് ഈ പറഞ്ഞ വേദനയുടെ റോൾ, എന്തിനാണ് ലോകത്ത് അല്ലെങ്കിൽ ജീവിതത്തിൽ വേദന, നിരാശ, ദുഃഖം? ഇപ്പൊ വേദന എടുത്താൽ കൈ മുറിഞ്ഞു, ഈ വേദന ഒരു അപകടത്തെ അല്ലേ നമ്മളെ കാണിച്ചു തരുന്നത്? ഇപ്പൊ ഡയബറ്റീസ് എന്ന് പറഞ്ഞ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാലിന്റെ താഴോട്ടുള്ള സ്പർശന ശക്തി പോവും, ഇപ്പൊ കാല് മുറിയും അറിയില്ല. ഇപ്പൊ വേദന ആവശ്യമാണ്, ഈ വേദന ഉള്ളതുകൊണ്ടാണ് ഈ അപകടം നമ്മൾ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ ദുഃഖം, നിരാശ, ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്, ഈ സന്തോഷത്തിന്റെ മറ്റൊരു വശം തന്നെയാണത്. അതിനെ മാറ്റി സന്തോഷം മാത്രമായിട്ട് കിട്ടൂല. ഒരു സീസോ പോലെയാണ്, നമ്മൾ കുട്ടികളുടെ പാർക്കിൽ കാണുന്ന സീസോ അല്ലേ. അപ്പൊ സന്തോഷം കൂടുന്നു, മറ്റേ സൈഡിൽ ദുഃഖം കുറയുന്നു, ദുഃഖം കൂടുന്നു, സന്തോഷം കുറയുന്നു. ഇതൊരു ബാലൻസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ കൂടുതൽ ബാലൻസ്, ഇൻ ദ സെൻസ് ഈ ബാലൻസിനെ നോർമലാക്കാനാണ് ബ്രെയിൻ ശ്രമിക്കുക. കൂടുതൽ സന്തോഷമുള്ള സമയമാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് ചെയ്യുമ്പോൾ സന്തോഷം കുറയും. അതങ്ങനെയാ, സന്തോഷം അങ്ങനെ കൂടി നിൽക്കില്ല. ബ്രെയിനിന്റെ ഉള്ളിലെ ഒരു ബാലൻസ് ഉണ്ട്, അത് അതിനെ താഴേക്ക് കൊണ്ടുവരും. ഇതേപോലെ തന്നെ കൂടുതൽ ദുഃഖം ഉണ്ടെങ്കിലും ദുഃഖത്തിൽ നിൽക്കില്ല, നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങൾ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടാഴ്ച എടുക്കാം, ചിലപ്പോൾ ഒരു മാസം എടുക്കാം, ചിലപ്പോൾ കുറച്ചുകൂടെ എടുക്കാം. ആ ദുഃഖം പതുക്കെ പതുക്കെ നോർമലാകും.
1: ഒരു വേണ്ടപ്പെട്ട ഒരു വ്യക്തി മരിച്ചു, ആള് പോയി കഴിഞ്ഞുണ്ടാക്കുന്ന ശൂന്യത, ഇതിൽ നിന്നുണ്ടാകുന്ന ദുഃഖം, ഇതൊക്കെ ശരിക്കും യഥാർത്ഥമല്ലേ?
0: വേറെ പ്രശ്നമുണ്ട്. ഈ ദുഃഖം എന്നുള്ളത് വിഷാദ രോഗമാണെങ്കിൽ, നേരത്തെ സെറോട്ടോണിൻ ലെവലൊക്കെ താഴെ പോയി കിടക്കുകയാണെങ്കിൽ നിങ്ങൾ വെറുതെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, നോർമലാവില്ല. നിങ്ങളുടെ തലച്ചോറിൽ എന്തോ സർക്യൂട്ടിന്റെ പ്രശ്നങ്ങൾ വന്നു, കൃത്യമായ കെമിക്കൽസ് അവിടെ ഇല്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ദുഃഖമെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ട്രീറ്റ്മെന്റ് വേണം. പക്ഷേ സാധാരണ ജീവിതത്തിൽ നിങ്ങൾ അങ്ങനെ കണ്ടാൽ എനിക്ക് ഒരിക്കലും തോൽവികൾ പാടില്ല, പ്രോബ്ലംസ് ഉണ്ടാവാൻ പാടില്ല, ആൾക്കാർ എന്നെ ചീറ്റ് ചെയ്യാൻ പാടില്ല, എന്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ 100% നല്ലവരായിരിക്കണം, അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും നിരാശരായിരിക്കും. ലൈഫിൽ പ്ലസും മൈനസും ഒക്കെ ഉണ്ടാവും. ആ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഈ ആ ഒരു നിരാശ കുറച്ച് പറഞ്ഞു.
1: ഈ ഇപ്പൊ നമ്മൾ സംസാരിച്ച വിഷയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഈ ആത്മഹത്യ, അപ്പൊ നമ്മൾ പറയും ഇപ്പൊ ദിശയുണ്ട്, സാർ തന്നെ പറഞ്ഞു ദിശയുണ്ട്, ഹെൽപ്പ് ഹാൻസിന്റെ, ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഈ ആത്മഹത്യ നമ്മുടെ സമൂഹത്തിൽ കൂടുതലാവുന്നതിന് ഒരു പരിധിവരെങ്കിലും നിരാശയാണോ കാരണം?
0: എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ്. ഈ നിരാശ, അതായത് നമ്മളിങ്ങനെ കമ്പയർ ചെയ്യുന്നു, നമ്മൾ എപ്പോഴും അൺസാറ്റിസ്ഫൈഡ് ആണ്, നമ്മുടെ തന്നെ കഴിവുകളിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല, ആൻഡ് ഇതെല്ലാം ഒരു ഡിപ്രഷനിലോട്ട് ട്രിഗർ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ആൻഡ് അതിങ്ങനെ കൂടി അവസാനം നമ്മൾ ആ ഡിപ്രഷന്റെ മാനസിക രോഗത്തിലോട്ടെത്തും. അപ്പൊ പിന്നെ ഹോപ്ലെസ്നെസ് വരും.
1: എപ്പോഴാണ് ഒരു മനുഷ്യന് സ്വയം മനസ്സിലാക്കാൻ കഴിയുക, ഞാൻ മാനസിക രോഗത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്? ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞു കൈവിരലുണ്ടാക്കാം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ ഈ OCD പോലുള്ള രോഗങ്ങൾ, ഇതൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. OCD ഒരു മാനസിക രോഗം കൂടിയാണെന്ന് ഇപ്പൊ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് തിരിച്ചറിയാൻ?
0: ഡിപ്രഷന്റെ എല്ലാ ലക്ഷണങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം, കാരണം അത്ര കോമൺ ആണ്. അതാ ഞാൻ പറഞ്ഞ ഡിപ്രസ്ഡ് മൂഡ്, വിഷാദം, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, താല്പര്യക്കുറവ്, കുറവ്, 3 ലാക്ക് ഓഫ് എനർജി. ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് രണ്ടാഴ്ചയിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത് ഡിപ്രഷന്റെ ലക്ഷണങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. ആങ്സൈറ്റിയുടെ ഒരു കോമൺ ലക്ഷണമാണ് ഓട്ടോണോമിക് അറോസൽ. അപ്പൊ നേരത്തെ ഒരു ശ്രോതാവ് ചോദിച്ചല്ലോ, അപ്പൊ ഞാൻ ചോദിച്ചു നെഞ്ചിടിപ്പ്, ഇത് നമ്മുടെ ശരീരത്തിൽ അഡ്രിനാലിൻ കൂടുമ്പോഴത് വരുന്നത്, നെഞ്ചിടിപ്പ്, വായ വരണ്ടു പോവുക, വേർക്കുക, ശ്വാസം കിട്ടാണ്ട് വരിക, ഇങ്ങനെയൊക്കെ വരുന്നത് ഓട്ടോണോമിക് അറോസൽ അഡ്രിനാലിൻ. ആങ്സൈറ്റി

0: ഉള്ളവരിൽ ഇത് കൂടാൻ സാധ്യതയുണ്ട്. അപ്പം അത് കാണിക്കുന്ന അവരുടെ അഡ്രിനാലിൻ്റെ സിസ്റ്റം ഓവർ ആക്റ്റീവാണ്. അപ്പം അത് കുറയ്ക്കാൻ നമ്മൾ നോക്കണം. ഒ സി ഡി, റിപ്പീറ്റഡ് ആയിട്ടുള്ള തോട്ട്സ്, അതാണ് ഒബ്സഷൻ. റിപ്പീറ്റഡ് ഇൻട്രൂസീവ്, പിന്നെയും പിന്നെ ആ ചിന്ത വരുന്നു, കൈ കഴുകി, പക്ഷെ എന്നിട്ടും കൈ കഴുകി, ഒന്നുകൂടെ കഴുകണം,
1: ഒന്നുകൂടെ
0: ചെക്കിങ്, ഒന്നുകൂടെ ചെക്കിങ്. അപ്പം റിപ്പീറ്റഡ് ഒരു പ്രാവശ്യം ചെക്ക് ചെയ്താൽ കുഴപ്പമില്ല. അപ്പൊ അതാണ് ഒബ്സഷൻ, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, ചെയ്യുന്ന പ്രവൃത്തി കമ്പൽഷൻ. അപ്പൊ ഇതിന്റെയൊക്കെ ലക്ഷണങ്ങൾ നമ്മൾ അറിയാം. അഡിക്ഷൻ, ആറ് ലക്ഷണങ്ങളാണ് ഡിപ്പെൻഡൻസ് അഡിക്ഷൻ. ഇപ്പം ആൽക്കഹോൾ ആണെങ്കിലും മൊബൈൽ ഫോൺ ആണെങ്കിലും ആറ് ലക്ഷണങ്ങളാണ് അഡിക്ഷന്റെ. ഒന്ന് ക്രേവിംഗ്, അതായത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ തോന്നുക, ക്രേവിംഗ്. രണ്ട്, കൺട്രോളിന്റെ ലോസ്, ലോസ് ഓഫ് കൺട്രോൾ. ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നിയന്ത്രിക്കാൻ പറ്റാതിരിക്കുക. ഫോർ എക്സാമ്പിൾ, അടുത്ത മാസം പരീക്ഷയാണ്, അപ്പൊ ഞാൻ ഒരു മാസത്തേക്ക് ഫോൺ ഉപയോഗിക്കുന്നില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പ്രശ്നമാണ്. മൂന്ന്, ടോളറൻസ്, ഉപയോഗിക്കുന്ന സമയം കൂടിക്കൂടി വരുന്നു, ഫോൺ ഉപയോഗിച്ച് ഉപയോഗിച്ച് സ്ക്രീൻ ടൈം കൂടിക്കൂടി വരുന്നു. നാലാമത്, വിഡ്രോവൽ, ഫോൺ ഇല്ലെങ്കിൽ ആകെ അസ്വസ്ഥത, മദ്യമില്ലെങ്കിൽ കൈവിറയൽ, ഹെറോയിൻ ഇല്ലെങ്കിൽ ബോഡി പെയിൻ, ഇത് വിഡ്രോവൽ. അഞ്ചാമത്, പ്രൈമസി. പ്രൈമസി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതാണ് എൻ്റെ ലൈഫിനെ, ലൈഫ് അതിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള പ്രൈമസി. ഇപ്പോൾ ഒരു ഞായറാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ കുടിക്കാം, പ്രൈമസി. അവസാനത്തത്, പെർസിസ്റ്റൻസ്, പ്രശ്നങ്ങൾ വന്നിട്ട് നിർത്തുന്നില്ല. അപ്പം മദ്യം കഴിച്ചു, കോംപ്ലിക്കേഷൻ വന്നു, പക്ഷെ എന്നിട്ടും നിർത്തുന്നില്ലെങ്കിൽ അതൊരു ലക്ഷണമാണ്. ഇപ്പം ക്രേവിംഗ്, കൺട്രോൾ ലോസ്, ടോളറൻസ്, വിഡ്രോവൽ, പ്രൈമസി, പെർസിസ്റ്റൻസ്, ഈ ആറെണ്ണത്തിൽ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ തന്നെ അഡിക്ഷനാണ്.
1: പരിപാടിയുടെ സമയപരിധി ഏകദേശം തീർന്നിരിക്കുന്നു. എങ്കിൽ കൂടിയും ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ്, ഇതിന് എത്രത്തോളം വാല്യൂ ഉണ്ട് നമ്മുടെ ഒരു സ്വഭാവത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതിയിലൊക്കെ?
0: ഇതിനെക്കുറിച്ച് ഹെഡോണിസവും യൂഡിമോണിയും ആൾക്കാർ പറയാൻ. ഹെഡോണിയ എന്ന് പറഞ്ഞാൽ പ്ലഷർ, കൂടുതൽ കൂടുതൽ. യൂഡിമോണിയ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് സമൂഹത്തിന് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാം, ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. അതിൽ നമുക്ക് സന്തോഷം കിട്ടുകയാണെങ്കിൽ, ഗ്രാറ്റിറ്റ്യൂഡായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് അല്ല എങ്കിലും ഞാൻ പറയുവാണ്, ഇമ്പോർട്ടൻ്റ് ആയത് മനസ്സിലാക്കാൻ. ഈ പ്ലഷറിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടത്തില്ല. അതേസമയം സാറ്റിസ്ഫാക്ഷൻ, സമൂഹത്തിൽ എന്തെങ്കിലും എന്നെ സി, നമ്മൾ എന്ത് കിട്ടും എന്നല്ല നോക്കുന്നത്, നമ്മൾക്ക് ഒന്ന് എന്ത് ചെയ്യാം. ഇന്ന് ഞാൻ ജോലിക്ക് പോയി, ഒരാൾക്ക് എങ്ങനെ നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് പ്ലസൻ്റ് ആയിട്ട് സംസാരിച്ചാൽ എങ്ങനെ ഇരിക്കും, ഗോയിങ് ഔട്ട്, ആ അതിനെയാണ് യൂഡിമോണിയ എന്ന് പറയുന്നത്. അതിനകത്തും ഗ്രാറ്റിറ്റ്യൂഡിന് ഒരുപാട് റോളുണ്ട്. സി, നമ്മൾ നമ്മുടെ സാലറി, ഫ്യൂച്ചർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണല്ലോ. നിങ്ങൾ ഈ സമയത്ത് ഇപ്പം നിങ്ങൾ ഗാസയിലോ അല്ലെങ്കിൽ ഉക്രൈനിലോ ആണെങ്കിലോ, നിങ്ങൾ അതിനെക്കുറിച്ച് എന്താ ആലോചിക്കാത്തത്? നിങ്ങളുടെ അവസ്ഥ ആക്ച്വലി ഇതിൽ ഒരുപാട് മോശമാകാമായിരുന്നു. പക്ഷെ ഇതൊക്കെ അറ്റ്ലീസ്റ്റ് എനിക്ക് രണ്ട് കൈ രണ്ട് കാലും ഒക്കെ ഉണ്ടല്ലോ, എനിക്ക് വലിയ വേദനയില്ലാത്ത ഒരു ശരീരം ഉണ്ടല്ലോ, ഇതൊക്കെ ശരിക്കും പറഞ്ഞൊരു വരദാനമാണ്, സത്യം പറഞ്ഞ അതല്ലേ റിയാലിറ്റി. ഇതിനെക്കുറിച്ചും കൂടെ ബോധവാന്മാരാകുമ്പോഴാണ് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് തോന്നുക. അത് റിയാലിറ്റിയാണ്,
1: ഉള്ളതിൽ സന്തോഷിക്കാൻ കഴിയുന്ന ഇത് ഒക്കെ ഒരു ജീവിത രീതിയാക്കി മാറ്റുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ സന്തോഷവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു. ഒരുപാട് നാളത്തെ ചികിത്സാ വൈദഗ്ധ്യമുള്ള വ്യക്തിയാണ് അങ്ങ്. ആകാശവാണി അധികം പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ഈ തിരക്ക് പിടിച്ച സമയത്തിലും നമ്മുടെ സ്റ്റുഡിയോയിലെത്തിയതിന് ഒരുപാട് നന്ദി.
0: താങ്ക് യു.
2: ഡോക്ടറോട് ചോദിക്കാം സമാപിക്കുന്നു.
3: ജീവിതാഹ്ലാദത്തിന്റെ രസതന്ത്രം മനഃശാസ്ത്ര കോണിലൂടെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മാനസികാരോഗ്യ വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സെബിന്ദ് കുമാർ, ഒപ്പമുണ്ടായിരുന്നത് ജയ സി ആർ. നിർവഹണം ജയ സി ആർ. നിർവഹണ സഹായം ശാലിനി പടിയത്ത്.

ദേശീയ പ്രക്ഷേപണ ദിനമായ ഇന്ന് ശ്രോതാക്കളെ എന്നും ചേർത്ത് നിർത്തുന്ന ആകാശവാണി തൃശൂർ നിലയം ഒരുക്കുന്നു കേൾവിയുടെ പൂക്കാലം. പ്രിയ ശ്രോതാക്കളുടെ ആകാശവാണി ഓർമ്മകൾ പങ്കിടാൻ ഒരവസരം. പ്രത്യേക ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിൽ പങ്കെടുക്കുവാനായി വിളിക്കേണ്ട നമ്പർ 04-87-23-23-571, മറ്റൊരു നമ്പർ 04-87-232-3572. വിളിക്കേണ്ട സമയം ഇന്നുച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. കേൾവി

0: യുടെ പൂക്കാലം പ്രത്യേക ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണിവരെ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ. ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ. ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഡോക്ടർ വിജയ് ശ്രീ ഹരിദാസിന്റെ സംഗീത കച്ചേരി കേൾക്കാം. ഡി സുനിത വയലിൻ, സി കൃഷ്ണചന്ദ്രൻ മൃദംഗം, കോട്ടയം ഷിനു ഗോപിനാഥ് ഖഡം. കുന്തളവരാളി രാഗത്തിൽ ചെന്തനേ സദാ.

ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഡോക്ടർ വിജയ് ശ്രീ ഹരിദാസിന്റെ സംഗീത കച്ചേരി കേൾക്കാം. ഡി സുനിത വയലിൻ, സി കൃഷ്ണചന്ദ്രൻ മൃദംഗം, കോട്ടയം ഷിനു ഗോപിനാഥ് ഖഡം. കുന്തളവരാളി രാഗത്തിൽ ചെന്തനേ സദാ, ആദിതാളം ത്യാഗരാജകൃതി.

അടുത്തത് സാവേരി രാഗത്തിലുള്ള ശ്യാമശാസ്ത്രികളുടെ കൃതിയാണ് ജനനി നടജനനി പരിപാലിനി ആദിതാളം.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് ഡോക്ടർ വിജയ് ശ്രീ ഹരിദാസിൻ്റെ സംഗീത കച്ചേരി. ഡി സുനിത വയലിൻ, സി കൃഷ്ണചന്ദ്രൻ മൃദംഗം, കോട്ടയം ഷിനു ഗോപിനാഥ് ഖടം.
1: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന, ദന്തപരിശോധന.

0: ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000644.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: പത്ത് മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
1: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ എ എസ്.
3: റേഡിയോ ഹെൽത്തിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്നത് ആധുനിക ആരോഗ്യരംഗം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ്. എന്താണ് ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന് നോക്കാം. പ്രതിരോധം എന്നാൽ നിർവീര്യമാക്കൽ, മൈക്രോബ്സ് എന്നാൽ സൂക്ഷ്മാണുക്കൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മൈക്രോസ്കോപ്പുകളിൽ കൂടി മാത്രം കാണാൻ കഴിയുന്ന ജീവികൾ, ബാക്ടീരിയകൾ, വൈറസുകൾ, ഫംഗസുകൾ, ഏകകോശ പാരസൈറ്റുകൾ എന്നിവയാണ് ഈ സൂക്ഷ്മാണുക്കൾ. ക്ഷയരോഗം, എലിപ്പനി, കോളറ, ടൈഫോയിഡ് എന്നിവ ബാക്ടീരിയ മൂലമുള്ളതാണ്. എന്നാൽ സാധാരണ കാണുന്ന ജലദോഷപ്പനി വൈറസ് മൂലമുള്ളതാണ്. അതുപോലെ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, പക്ഷിപ്പനി, പന്നിപ്പനി, നിപ്പ, കോവിഡ്, എയ്ഡ്സ് എന്നിവയ്ക്കും കാരണം വൈറസുകളാണ്. ഈ സൂക്ഷ്മാണുക്കളാണ് മനുഷ്യരിലും മൃഗങ്ങളിലും ചെടികളിലും പല വിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. ആന്റി മൈക്രോബിയൽ എന്ന് പറയുമ്പോൾ സൂക്ഷ്മാണുക്കൾ മൂലമുള്ള അസുഖങ്ങളെ പ്രതിരോധിക്കാനും ചികിത്സിക്കാനും ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ബാക്ടീരിയകൾക്കെതിരെയുള്ള ആൻറ്റിബയോട്ടിക് മരുന്നുകൾ, വൈറസുകൾക്കെതിരെയുള്ള ആൻറ്റി വൈറൽ മരുന്നുകൾ, പൂപ്പലുകൾക്കെതിരെയുള്ള മരുന്നുകൾ, മലമ്പനിക്കെതിരെയുള്ള മരുന്നുകൾ എന്നിവയെല്ലാം ആന്റി മൈക്രോബിയൽ എന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടും. മൊത്തത്തിൽ പറഞ്ഞാൽ സൂക്ഷ്മാണുക്കൾ അവയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെ പ്രതിരോധിക്കുന്ന അവസ്ഥ, അതായത് സൂക്ഷ്മജീവികളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ, ആൻറ്റിവൈറലുകൾ, ആൻറ്റിഫംഗലുകൾ എന്നീ മരുന്നുകളെ സൂക്ഷ്മജീവികൾ തന്നെ നിഷ്ഫലമാക്കുന്നു. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ മരുന്നുകൾക്ക് ഈ രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിയാതെ വരുന്നു. ഇതാണ് ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന് പറയുന്നത്. ആന്റി മൈക്രോബിയൽ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബാക്ടീരിയകളെ നശിപ്പിക്കുകയോ അവയുടെ വളർച്ച തടയുകയോ ചെയ്യുന്ന മരുന്നുകളാണ് ആൻറ്റിബയോട്ടിക്കുകൾ. അതായത് ആൻറ്റിബയോട്ടിക്കുകൾ എന്ന വിഭാഗം മരുന്നുകൾ ബാക്ടീരിയകൾ മൂലമുണ്ടാകുന്ന അസുഖങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. ഇവ വൈറസ് മൂലമുള്ള അസുഖങ്ങൾ ചികിത്സിക്കാനുള്ളതല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തിരിച്ചും ആൻറ്റിവൈറസുകൾക്കും ആൻറ്റിഫംഗലുകൾക്കും ബാക്ടീരിയകളെ നിയന്ത്രിക്കാനോ കൊല്ലാനോ കഴിയില്ല. എന്നിരുന്നാലും അറിഞ്ഞും അറിയാതെയും ബാക്ടീരിയകൾ മൂലമല്ലാത്ത വൈറസ് രോഗങ്ങൾക്കും ഫംഗസ് രോഗങ്ങൾക്കും ആൻറ്റിബയോട്ടിക്കുകൾ വ്യാപകമായി ഉപയോഗിച്ചു കാണുന്നു. അസുഖത്തിൻ്റെ കാരണമായ സൂക്ഷ്മാണു ഏതാണ് എന്ന് മനസ്സിലാക്കി കൃത്യമായ മരുന്ന് ഉപയോഗിച്ചാൽ മാത്രമേ പ്രയോജനം ഉണ്ടാകൂ, അല്ലെങ്കിൽ അത് ആൻറ്റിമൈക്രോബിയൽ പ്രതിരോധത്തിന് കാരണമാകും. ഇങ്ങനെ ഒന്നിലധികം വിഭാഗം മരുന്നുകൾക്ക് പ്രതിരോധ ശേഷി നേടിയ സൂക്ഷ്മാണുക്കളെ സൂപ്പർ ബഗുകൾ എന്ന് വിളിക്കുന്നു. മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ, പരിസ്ഥിതി എന്നിവിടങ്ങളിൽ ഇത്തരത്തിലുള്ള സൂക്ഷ്മാണുക്കൾ കാണപ്പെടുന്നു എന്ന് പറയാം. പരിസ്ഥിതിയിൽ വെള്ളം, മണ്ണ്, വായു എന്നിവിടങ്ങളിലും ഭക്ഷണത്തിലും സൂക്ഷ്മാണുക്കൾ ഉണ്ട്. പ്രതിരോധം ആർജിച്ച ബാക്ടീരിയകൾ മനുഷ്യരിലേക്ക് എത്തുന്നത് നേരിട്ടുള്ള സമ്പർക്കത്തിൽ കൂടിയും ഭക്ഷണത്തിൽ കൂടിയുമാണ്. രോഗം ബാധിച്ച മൃഗങ്ങളുടെ ഉമിനീർ, രക്തം, മൂത്രം, വിസർജ്യം അല്ലെങ്കിൽ മറ്റ് ശരീര സ്രവങ്ങൾ എന്നിവയുമായി സമ്പർക്കത്തിൽ വരുന്നത് വഴി രോഗാണു പകരാം. പ്രതിരോധ ശേഷിയുള്ള സൂക്ഷ്മജീവികളടങ്ങിയ മത്സ്യം, മാംസം, മുട്ട, പാൽ എന്നിവ നന്നായി വേവിക്കാതെ കഴിക്കുന്നതും പ്രതിരോധ ശേഷിയുള്ള ബാക്ടീരിയകൾ മനുഷ്യരിലേക്ക് കടക്കുന്നതിന് കാരണമാകും. ഇത്തരം ഭക്ഷണങ്ങൾ കൈകാര്യം ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്ന

മനുഷ്യർക്കും രോഗാണു പകരാം. ഇനി സൂക്ഷ്മാണുക്കളുടെ പ്രതിരോധം ഉണ്ടാകുന്നതിന് പല കാരണങ്ങളാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ആൻറ്റിബയോട്ടിക്കുകളുടെ അനാവശ്യമായ ഉപയോഗമാണ്. ജലദോഷം പോലുള്ള ചെറിയ അസുഖങ്ങൾക്ക് പോലും ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. സാധാരണ കാണുന്ന ജലദോഷപ്പനിക്കും വൈറസ് മൂലമുള്ള മറ്റു പനികൾക്കും ആൻറ്റിബയോട്ടിക്കുകൾ തുടക്കത്തിൽ ആവശ്യമില്ല. ഇവയുടെ കൂടെ ബാക്ടീരിയ മൂലമുള്ള അണുബാധ കൂടി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആൻറ്റിബയോട്ടിക്കുകൾ ആവശ്യം വരുന്നത്. വൈറസ് രോഗങ്ങൾക്ക് തുടക്കത്തിലെ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് പ്രതിരോധം വർദ്ധിക്കുന്നതിന് കാരണമാകും. ഇതിന് എന്താണ് ചെയ്യേണ്ടത്? ഡോക്ടർമാർ വൈറസ് രോഗങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾ നിർദ്ദേശിക്കാതിരിക്കണം. വൈറസ് രോഗങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾ വേണമെന്ന് ഡോക്ടറോട് ആവശ്യപ്പെടാതിരിക്കണം. മെഡിക്കൽ സ്റ്റോറിൽ പോയി 1-2 ദിവസത്തേക്ക് ഏതെങ്കിലും ആൻറ്റിബയോട്ടിക്കുകൾ വാങ്ങിക്കഴിക്കാതിരിക്കണം. ഇനി മറ്റൊന്ന് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിതവും അശാസ്ത്രീയവുമായ ഉപയോഗമാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കോഴ്സ് പൂർത്തിയാക്കാതിരിക്കുകയോ നിർദ്ദേശിക്കാത്ത മരുന്ന് കഴിക്കുകയോ ചെയ്യുന്നത് പ്രതിരോധം വർദ്ധിക്കുന്നതിന് കാരണമാകും. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ സ്വയം മരുന്ന് വാങ്ങിക്കഴിക്കുന്നതും ഗുണനിലവാരമില്ലാത്ത അല്ലെങ്കിൽ വ്യാജ മരുന്നുകളുടെ ഉപയോഗവും പ്രതിരോധത്തിന് കാരണമാകും. ആൻറ്റിബയോട്ടിക്കുകൾ 5 ദിവസം കഴിക്കാൻ നിർദ്ദേശിക്കുമ്പോൾ 2-3 ദിവസം കഴിച്ചിട്ട് നിർത്തുക. 1 ദിവസം 3 തവണ കഴിക്കാൻ പറയുന്നത് 1-2 തവണ മാത്രം കഴിക്കുക എന്നീ പ്രവണതകൾ ഒഴിവാക്കേണ്ടതാണ്. രോഗലക്ഷണങ്ങൾ മാറുമ്പോഴേക്കും മരുന്ന് കഴിക്കുന്നത് നിർത്തുന്നത് ബാക്കിയുള്ള രോഗാണുക്കൾക്ക് മരുന്നിനെ പ്രതിരോധശേഷി നേടാൻ അവസരമൊരുക്കുന്നു. ഇനി മൂന്നാമതൊരു കാര്യം കൃഷിയിലെയും മൃഗസംരക്ഷണത്തിലെയും ഉപയോഗമാണ്. ആൻറ്റിമൈക്രോബിയൽ പ്രതിരോധം വർദ്ധിക്കാൻ ഒരു പ്രധാന കാരണം ഇതാണ്. മൃഗങ്ങളിൽ വളർച്ച പ്രോത്സാഹിപ്പിക്കാൻ ആൻറ്റിബയോട്ടിക്കുകൾ കുറഞ്ഞ അളവിൽ തീറ്റയിൽ ചേർക്കുന്നു. ഇങ്ങനെ കുറഞ്ഞ അളവിൽ സ്ഥിരമായി ഉപയോഗിക്കുന്നത് ബാക്ടീരിയകളിൽ പ്രതിരോധശേഷി ഉണ്ടാക്കുന്നു. ഒരു കൂട്ടത്തിലെ ചില മൃഗങ്ങൾക്ക് മാത്രം രോഗമുള്ളപ്പോഴും ആ ഗ്രൂപ്പിലെ മുഴുവൻ മൃഗങ്ങൾക്കും അസുഖം തടയാനായി മരുന്ന് നൽകുന്നു. ഇതും ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിന് കാരണമാകും. മൃഗങ്ങളിൽ അസുഖങ്ങളുടെ ചികിത്സയ്ക്കായി തെറ്റായ മരുന്ന് തിരഞ്ഞെടുക്കൽ, അനുചിതമായ അളവിലുള്ള പ്രയോഗം, അനുചിതമായ കാലാവധി തുടങ്ങിയവയും സൂക്ഷ്മാണുക്കൾ പ്രതിരോധശേഷി ഉണ്ടാക്കുന്നതിന് കാരണമാകും. വേറൊരു കാര്യം ശുചിത്വമില്ലായ്മ മൂലമുള്ള പ്രശ്നങ്ങളാണ്. അണുബാധ നിയന്ത്രണത്തിലെ പോരായ്മകളും ശുചിത്വ സംവിധാനങ്ങളുടെയും അപര്യാപ്തതയും മൂലം പകർച്ചവ്യാധികൾ കൂടുതലായി ഉണ്ടാകും. ഇത് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗത്തിന് കാരണമാകും. ഇങ്ങനെയും പ്രതിരോധശേഷി വർദ്ധിക്കും. ഈ സൂക്ഷ്മാണുക്കൾക്ക് പ്രതിരോധശേഷി ആർജിച്ചാൽ പല കുഴപ്പങ്ങളും ഉണ്ടാകും. മരുന്നുകളുടെ ഫലപ്രാപ്തി കുറയും, ശസ്ത്രക്രിയകൾ കൂടുതൽ അപകടമാകും, ജീവന് ഭീഷണി ഉണ്ടാകുകയും ചെയ്യും. ഇപ്പോൾ പ്രതിരോധം സിദ്ധിച്ച സൂക്ഷ്മാണുക്കൾ അവയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെ ഫലശൂന്യമാക്കും. ഇപ്പോഴത്തെ ആൻറ്റിബയോട്ടിക്കുകൾ പോലുള്ള മരുന്നുകൾക്ക് രോഗാണുക്കളെ കൊല്ലാനോ വളർച്ച തടയാനോ കഴിയാതെ വരും. അതുകൊണ്ട് രോഗം ശമിക്കുകയുമില്ല, ഭേദമാകുകയുമില്ല. അതുകൊണ്ട് അസുഖം മൂർച്ഛിക്കുകയും കോംപ്ലിക്കേഷൻ ഉണ്ടാകുകയും മരിക്കുകയും ചെയ്യാം. ഇതുമൂലം രോഗം ദീർഘകാലം നീണ്ടു നിൽക്കുകയും കൂടുതൽ കാലം ആശുപത്രിയിൽ കിടക്കേണ്ടിയും വരും. മാത്രവുമല്ല മരണനിരക്ക് ഉയരുകയും ചികിത്സാ ചെലവ് വർദ്ധിക്കുകയും ചെയ്യും. പ്രതിരോധശേഷി ആർജിച്ച രോഗാണുക്കൾ മൂലം ലോകത്ത് 1 വർഷം 50 ലക്ഷം പേർ മരിക്കുന്നതായിട്ടാണ് 2019 നടത്തിയ പഠനത്തിൽ മനസ്സിലാകുന്നത്. 2050 ഈ മരണങ്ങളുടെ എണ്ണം 100 ലക്ഷം ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ 2019 പകർച്ചവ്യാധികൾ മൂലം മരിച്ചത് 133 ലക്ഷം പേരാണ്. ഇതിൽ 62 ലക്ഷം പേരുടെയും മരണം പ്രതിരോധമാർജിച്ച ബാക്ടീരിയകൾ മൂലമാണ്. ഇതിനു പുറമെ പ്രതിരോധമാർജിച്ച ക്ഷയരോഗം മൂലം 13 ലക്ഷം പേരും മരിക്കുന്നുണ്ട്. അതായത് ലോകത്ത് 1 വർഷം 75 ലക്ഷം പേർ പ്രതിരോധശേഷി ആർജിച്ച ബാക്ടീരിയകൾ മൂലം മരിക്കുന്നുണ്ട്. അതായത് മൊത്തത്തിലുള്ള മരണത്തിൻ്റെ 12.5% പേർ പ്രതിരോധശേഷി ആർജിച്ച ബാക്ടീരിയകൾ മൂലമാണ് മരിക്കുന്നത്. പ്രതിരോധമാർജിച്ച മരുന്നുകൾക്ക് പകരം പുതിയ മരുന്നുകൾ കണ്ടുപിടിച്ചാൽ പോരെ എന്ന് ചിലർ ചോദിക്കാം. പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. വളരെ ഉയർന്ന ചിലവാണ് ഒരു കാര്യം. 100 ലക്ഷം രൂപ വരെ ചിലവാകും. മൃഗങ്ങളിലും മനുഷ്യരിലും പരീക്ഷണം നടത്താൻ കടുത്ത നിയന്ത്രണങ്ങൾ ഉള്ളതാണ് മറ്റൊരു കാര്യം. അവസാനം പരീക്ഷണം പലപ്പോഴും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് കമ്പനികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും. വിജയിക്കുന്ന മരുന്നുകൾക്കെതിരെ
പെട്ടെന്ന് തന്നെ

0: പ്രതിരോധം ഉണ്ടാകുന്നതാണ് വേറൊരു കാര്യം. അതായത് വർഷങ്ങൾക്കുള്ളിൽ ഇവയും ഫലപ്രദമല്ലാതാകും, അതിനാൽ ലാഭം കുറവായിരിക്കും. ഇതിനെല്ലാം പുറമേ ആൻറ്റിബയോട്ടിക്കുകൾ കുറച്ച് മാത്രം ഉപയോഗിക്കുന്നവയാണ്. പ്രമേഹത്തിനും രക്തസമ്മർദ്ദത്തിനുമുള്ള മരുന്നുകൾ പോലെ ദീർഘകാലം ഉപയോഗിക്കുന്നവയല്ല. പലപ്പോഴും ഇത് റിസർവ് മരുന്നുകളായി ഉപയോഗിക്കുന്നവയായിരിക്കും, അതുകൊണ്ടും ലാഭം കുറവായിരിക്കും. ഇങ്ങനെ പല കാരണങ്ങൾ കാരണം ആൻറ്റിബയോട്ടിക്കുകളുടെ കണ്ടുപിടുത്തം തടസ്സപ്പെടുന്നുണ്ട്. ആൻറ്റിബയോട്ടിക്കുകളുടെ പ്രതിരോധം കുറയ്ക്കാൻ വിവിധ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ അത്യാവശ്യമാണ്. മനുഷ്യരുടെ ആരോഗ്യം, മൃഗങ്ങളുടെ ആരോഗ്യം, പരിസ്ഥിതിയുടെ ആരോഗ്യം, കൃഷിയുടെ സംരക്ഷണം എന്നീ തലങ്ങളിൽ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം നിയന്ത്രിക്കേണ്ടതുണ്ട്. ആൻറ്റിബയോട്ടിക്കുകളുടെ വിവേകപൂർണമായ ഉപയോഗമാണ് ഒരു പ്രധാനപ്പെട്ട പ്രതിവിധി. ഇതിനെന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. മരുന്നുകളുടെ ദുരുപയോഗവും അമിത ഉപയോഗവും ഒഴിവാക്കുക. വൈറസ് മൂലമുള്ള രോഗങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കോഴ്സ് പൂർത്തിയാക്കാതിരിക്കുകയോ നിർദ്ദേശിക്കാത്ത മരുന്ന് കഴിക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക. ഉപയോഗം കഴിഞ്ഞ ആൻറ്റിബയോട്ടിക്കുകൾ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആൻറ്റിബയോട്ടിക്കുകൾ മണ്ണിലും ജലത്തിലും കലരാതെ സംസ്കരിക്കുക. കൃഷിയിലെയും മൃഗസംരക്ഷണത്തിലെയും ഉപയോഗം നിയന്ത്രിക്കുക. വയറിളക്ക രോഗങ്ങൾ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി രണ്ടാമതൊരു കാര്യം ആരോഗ്യ പ്രവർത്തകരുടെ പരിശീലനമാണ്. ഇതിനായി ലോകാരോഗ്യ സംഘടന രൂപകൽപ്പന ചെയ്ത ഒരു പദ്ധതിയാണ് ആൻറ്റി മൈക്രോബിയൽ സ്റ്റുവാർഡ്ഷിപ്പ്. ആരോഗ്യ പ്രവർത്തകരെ ഗവേഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആൻറ്റി മൈക്രോബിയൽ മരുന്നുകൾ കൃത്യമായി തിരഞ്ഞെടുക്കാനും ഉപയോഗിക്കാനും സഹായിക്കുന്ന ഒരു ചിട്ടയായ സംവിധാനമാണിത്. ഇതിലൂടെ മരുന്നുകൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുകയും രോഗികളിൽ പാർശ്വഫലങ്ങൾ കുറയ്ക്കുകയും സമൂഹത്തിൽ പുതിയ പ്രതിരോധ ശേഷിയുള്ള അണുക്കൾ വളരുന്നത് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. പൊതുജനങ്ങളുടെ ബോധവൽക്കരണവും അത്യാവശ്യമാണ്. പൊതുജനങ്ങളിൽ AMR സംബന്ധിച്ച അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും നവംബർ 18 മുതൽ 24 വരെ ലോക ആൻറ്റി മൈക്രോബിയൽ അവബോധ വാരമായി ആചരിക്കുന്നു. ആരോഗ്യ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, കർഷകർ, മൃഗസംരക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്നിവർക്കായി ബോധവൽക്കരണം സംഘടിപ്പിക്കുന്നു. ഈ പ്രതിസന്ധിയെ നേരിടാൻ പൊതുജനങ്ങൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുമായും ആരോഗ്യ പ്രവർത്തകരുമായും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഊന്നിപ്പറയുന്നു. വിവിധ മേഖലകളുടെയും പങ്കാളികളുടെയും ഏകോപിച്ചുള്ള പ്രവർത്തനവും അനിവാര്യമാണ്. ഇതിനുവേണ്ടി വിഭാവനം ചെയ്ത പദ്ധതിയാണ് ഏകാരോഗ്യ സമീപം, അല്ലെങ്കിൽ വൺ ഹെൽത്ത്. മെച്ചപ്പെട്ട പൊതുജനാരോഗ്യ ഫലങ്ങൾ കൈവരിക്കുന്നതിനായി പ്രോഗ്രാമുകൾ, നയങ്ങൾ, നിയമനിർമ്മാണം, ഗവേഷണം എന്നിവ രൂപകൽപ്പന ചെയ്യുന്നതിലും നടപ്പിലാക്കുന്നതിലും ആശയവിനിമയം നടത്താനും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ സമീപനം സഹായിക്കുന്നു. അവസാനമായി ആൻറ്റി മൈക്രോബിയൽ പോളിസിയെക്കുറിച്ചുകൂടി ഞാൻ കുറച്ച് ലഘുവായി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കേരള സർക്കാർ ഇതിനായി ആൻറ്റി മൈക്രോബിയൽ പോളിസി തന്നെ നടപ്പിലാക്കി വരുന്നു. ആൻറ്റിബയോട്ടിക് പ്രതിരോധത്തിനെതിരെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ലോകാരോഗ്യ സംഘടനയുടെ സഹകരണത്തോടെ വിഭാവനം ചെയ്ത ഈ പദ്ധതിയാണ് കർസാപ്പ്, അല്ലെങ്കിൽ കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. ഇതിലൊരു പ്രധാന പ്രോഗ്രാമാണ് ഏകാരോഗ്യ സമീപനം. ഡോക്ടറുടെ കൃത്യമായ കുറിപ്പടിയില്ലാതെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് നേരിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ വിൽക്കുന്നത് തടയാനും നിയമലംഘനം നടത്തുന്ന കടകളുടെ ലൈസൻസ് റദ്ദാക്കാനും ഇതിൽ വ്യവസ്ഥയുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് ആൻറ്റിബയോട്ടിക് ഉപയോഗം നിയന്ത്രിക്കുന്ന ആശുപത്രികൾക്ക് പ്രത്യേക അക്രഡിറ്റേഷൻ നൽകി വരുന്നു. ഓരോ ആശുപത്രിയും സ്വന്തമായി ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻറ്റിബയോട്ടിക് പോളിസി തയ്യാറാക്കാനും ലഭ്യമായ മരുന്നുകളെ 3 തരംതിരിച്ച് ഉപയോഗിക്കാനും നിർദ്ദേശമുണ്ട്. സാധാരണ അണുബാധകൾക്ക് ആദ്യം നൽകുന്ന സുരക്ഷിതമായ ആൻറ്റിബയോട്ടിക്കുകൾ, കടുത്ത അണുബാധകൾക്ക് മാത്രം ഡോക്ടറുടെ പ്രത്യേക നിരീക്ഷണത്തിൽ നൽകേണ്ട ആൻറ്റിബയോട്ടിക്കുകൾ, മറ്റ് മരുന്നുകളൊന്നും ഫലിക്കാതെ വരുമ്പോൾ മാത്രം നൽകേണ്ട അതീവ ജാഗ്രതയുള്ള മരുന്നുകൾ എന്നിങ്ങനെ 3 തിരിച്ച് ലാബറട്ടറി പരിശോധനയെ അടിസ്ഥാനമാക്കി മരുന്ന് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. അവസാനമായി ഭാവി തലമുറയ്ക്കായി മരുന്നുകളുടെ ഫലപ്രാപ്തി നിലനിർത്താൻ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉത്തരവാദിത്വമുള്ള ഉപയോഗം അനിവാര്യമാണ്. അവ ആവശ്യമുള്ളപ്പോൾ മാത്രം ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: ആൻറ്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ ശ്രോതാക്കളോട് സംസാരിച്ചത്

0: ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ എ എസ്.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ഒറ്റയാൾ പട്ടാളം എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാലും രാധിക തിലക്കും സംഘവും പാടിയ ഗാനം. രചന PK ഗോപി, സംഗീതം ശരത്.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20
0: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: അഥർവം ഈ ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ONV കുറിപ്പിന്റെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ് 25 സെക്കൻഡ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില. കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 70 രൂപ കൂടി 13,500 രൂപയ്ക്കും പവന് 560 രൂപ കൂടി 1,80,000 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
7: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
8: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.

അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 26-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 26-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. മറ്റൊരറിയിപ്പ്. ദേശീയ പ്രക്ഷേപണ ദിനമായ ഇന്ന് ശ്രോതാക്കളെ എന്നും ചേർത്ത് നിർത്തുന്ന ആകാശവാണി തൃശൂർ നിലയം ഒരുക്കുന്നു കേൾവിയുടെ പൂക്കാലം. പ്രിയ ശ്രോതാക്കളുടെ ആകാശവാണി ഓർമ്മകൾ പങ്കിടാൻ ഒരവസരം. പ്രത്യേക ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിൽ പങ്കെടുക്കുവാൻ വിളിക്കേണ്ട നമ്പർ 04-87-232-3571. മറ്റൊരു നമ്പർ 04-87-232-3572. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. കേൾവിയുടെ പൂക്കാലം പ്രത്യേക ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി ഇന്നുച്ചയ്ക്ക്

ഹെഡ്സിൽ പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. എഫ് എം 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 MHz. ഇപ്പോൾ ഗസൽ. ആശാ ഭോസ്ലെ, ഗുലാം അലി എന്നിവർ പാടിയത്.

0: ആശ ഭോസ്ലെ, ഗുലാം അലി എന്നിവർ പാടിയ ഗസലുകളാണ് കേട്ടത്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
2: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ.
0: അറിയിപ്പ്: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 26-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത്

26-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി തൃശൂർ FM 101.1 മെഗാഹെർട്സിൽ അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി ഹരിതം. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി. ഇന്നീ പരിപാടിയിൽ വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. സ്റ്റുഡിയോയിൽ ഡോക്ടർ സുഷ എസ് താരയോടൊപ്പം ഷിബു ജോർജ്.
1: ഡോക്ടർ സുഷ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മേഡം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിളകളിൽ സംയോജിത രോഗനിയന്ത്രണത്തിനെ കുറിച്ചാണ്, ഇൻറ്റിഗ്രേറ്റഡ് ഡിസീസ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഒരു രോഗമെന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്, ഡിസീസ് ഈസ് ഓൾവേസ് എൻ എക്സെപ്ഷൻ നോട്ട് എ റൂൾ. നമ്മുടെ ഈ പ്രകൃതിയിൽ സൂക്ഷ്മാണുക്കൾ ധാരാളമുണ്ട്, പക്ഷേ എപ്പോഴും നമ്മൾ രോഗഗ്രസ്തമാവുന്നില്ല. അതേമാതിരി ചെടികൾക്കും എപ്പോഴും രോഗം വരുന്നില്ല, ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് രോഗം വരുന്നത്. ഇതൊന്ന് വിശദീകരിക്കാമോ, രോഗം എങ്ങനെയാണ് ഈ ചെടികൾക്കൊക്കെ വരുന്നത്?
2: തീർച്ചയായും സാറ് പറഞ്ഞതുപോലെ തന്നെ രോഗമെന്ന് പറയുന്നത് രോഗാണുവും അതിനോടൊപ്പം ആ ചെടിയും അതിനനുകൂലമായ സാഹചര്യവും ചേർന്നിട്ടുള്ള ഒരു ഇൻട്രാക്ഷനിലൂടെ അത് തമ്മിലാണ് നമുക്ക് എപ്പോഴും രോഗം ഉണ്ടാകുന്നത്.
1: അല്ലാതെ
2: മൂന്ന് കാര്യം ഒരുമിച്ച് വരണം. അപ്പോൾ രോഗാണു ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം രോഗം ഉണ്ടാകുന്നില്ല. കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രോഗാണുക്കളെന്ന് പറയുന്നതെല്ലാം സൂക്ഷ്മാണുക്കളാണ്. അതെപ്പോഴും അന്തരീക്ഷത്തിലും അതുപോലെ മണ്ണിലും നിലനിൽക്കുന്നതൊന്ന് തന്നെയാണ്. പക്ഷേ അത് രോഗമുണ്ടാവണമെങ്കിൽ അതിനനുകൂലമായിട്ടുള്ള ബാക്കി സാഹചര്യങ്ങളും കൂടെ ഒരുമിച്ച് വരണം.
1: കാലാവസ്ഥ അനുയോജ്യമായിരിക്കണം, പിന്നെ രോഗാണുക്കൾക്ക് രോഗം ഉണ്ടാവാനുള്ള,
2: അതെ, രോഗാണുക്കൾക്ക്. അതിൽ മൂന്ന് കാര്യങ്ങളുണ്ടാവണം. ഒന്ന് രോഗാണുവിൻ്റെ കാര്യം, രണ്ടാമത് അത് ഏത് ചെടിയാണോ അഫക്റ്റ് ചെയ്യുന്നത് അല്ലെ രോഗബാധമാക്കുന്നത് ആ ചെടിയുടെ അവസ്ഥ, പിന്നെ അതിന് അനുയോജ്യമായ കാലാവസ്ഥയാണോ, കാലാവസ്ഥയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഇത് മൂന്നും ഒരുമിച്ച് വന്നെങ്കിൽ മാത്രമേ അവിടെ രോഗാവസ്ഥ ഉണ്ടാകാറുള്ളൂ.
1: അപ്പോൾ ഈ മൂന്ന് ഘടകത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഘടകത്തിന് നമ്മളൊന്ന് ചേഞ്ച് ചെയ്താൽ രോഗം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും.
2: അതെ, നമുക്ക് രോഗം വരാതെ ഒരു ചെടിയെ സംരക്ഷിക്കണമെങ്കിൽ ഇതിലെങ്കിലും ഒരെണ്ണത്തിന് മാത്രം നമ്മളൊന്ന് സംരക്ഷിച്ചാൽ മതി.
1: അപ്പോൾ ഈ ഇൻറ്റിഗ്രേറ്റഡ് ഡിസീസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സംയോജിത രോഗനിയന്ത്രണത്തിൽ എനിക്ക് തോന്നുന്നു ഈ പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? ഇതൊന്ന് വിശദീകരിക്കുക, എന്തുവാണ് ഇത്?
2: തീർച്ചയായും.
1: മേഡം ഒരു കോൾ വരുന്നു, അത് എടുത്തിട്ട് പിന്നെ നമ്മൾ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. ഹലോ.
3: ഹലോ,
1: നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
3: എന്റെ പേര് ലക്ഷ്മി എന്നാണ്.
1: ഹാ, ഡോക്ടർ സുഷയുടെ അടുത്ത് ചോദിച്ചോളൂ മേഡം, എന്തുവാണ് സംശയങ്ങൾ?
2: നമസ്കാരം. ആ നമസ്കാരം പറഞ്ഞു.

0: ഗുഡ് മോർണിംഗ്.
1: ഒരു മിനിറ്റ്, നിങ്ങൾ ആ റേഡിയോ സെറ്റിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കാവോ, ഒരു ഇക്കോ വരുന്നുണ്ട് കേട്ടോ. പറഞ്ഞോളൂ.
0: എന്റെ വീട്ടിലെ പുതിനയില് ഇലയൊക്കെ ചുരുണ്ട് ഒരുമാതിരി വരുന്നു, അതെന്തുകൊണ്ടാ മേഡം?
2: പുതിനയിലേക്ക് അഴുകലാണോ, എന്താണ് സംഭവിച്ചതെന്നൊന്ന് നന്നായി.
0: ഇലയൊക്കെ ചുരുണ്ട് ഒരുമാതിരി ഉണങ്ങി
2: നിൽക്കുകയാണ്. അത് ഉണങ്ങിപ്പോകുന്നത് ഒന്ന് ഈ മഴ വരുമ്പോൾ പെട്ടെന്ന് പുതിനയിലയിൽ അഴുകൽ പോലെ വന്നിട്ട് ഉണങ്ങി പോകാറുണ്ട്. മിക്കവാറും അത് തന്നെയായിരിക്കും കാര്യം. കാര്യം ഇത് വളരെ ചെറിയൊരു ചെടിയാണ്. അത് അതിനുള്ള തണ്ടും എല്ലാം അത്രത്തോളം ഹാർഡായിട്ടുള്ളതല്ല, വളരെ ചെറിയ തണ്ടുകളാണ്. അപ്പം ജലം കൂടുതലാകുമ്പോൾ അത് കൂടുതലായിട്ടത് ആഗിരണം ചെയ്യുകയും ഇല അഴുകിപ്പോവുക, അതുപോലെ കരിച്ചിലുണ്ടാവാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ മഴ വന്ന സമയത്ത് അങ്ങനെ ഉണ്ടായതായിരിക്കാം. അപ്പോൾ നമുക്കത് നിയന്ത്രിക്കുന്നതിനായിട്ട് ആ ഈർപ്പം നന്നായിട്ട് പോകുന്ന ജല അതിലെന്ന നീർവാർച്ച സൗകര്യം നല്ലതായിട്ടുണ്ട് എന്ന് ഒന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത് ഒരിക്കലും മരുന്നൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാര്യം നമ്മൾ ഇലയായിട്ട് തന്നെ ഉപയോഗിക്കുന്നൊരു ചെടിയാണ്. അപ്പോൾ അതിനുള്ള നീർവാർച്ച സൗകര്യവും അതിനുള്ള സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയും, തീരെ വളരെ കൂടുതൽ സൂര്യപ്രകാശം വേണമെന്നില്ല. അപ്പോൾ ആ തരത്തിൽ അതിനെ ഒന്ന് ക്രമീകരിച്ചാൽ തന്നെ മാറുന്നതാണ്.
1: ഓക്കെ, താങ്ക് യു മാഡം. മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ അവിടുത്തെ ആ മൈക്രോ ക്ലൈമറ്റ് എനിക്ക് തോന്നുന്നത് മാറുന്നത് ഒത്തിരി അധികം ആർദ്രത അല്ലെങ്കിൽ ഈർപ്പം വരുമ്പോൾ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്തത് മാഡം ഇൻറ്റിഗ്രേറ്റഡ് ഡിസീസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സംയോജിത രോഗനിയന്ത്രണം, ഇത് എന്തുവാണ്, എങ്ങനെയാണ് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്?
2: സംയോജിത രോഗനിയന്ത്രണം എന്ന് പറയുന്നത് നമുക്ക് തന്നെ രോഗനിയന്ത്രണത്തിന് പല മെത്തേഡുണ്ട്, പല തരത്തിലുണ്ടാകും. ജൈവ നിയന്ത്രണമാകാം, രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുള്ള നിയന്ത്രണമാവാം, അല്ലെങ്കിൽ കൃഷികാര്യങ്ങളിൽ വരുത്തുന്ന വ്യത്യാസത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിയന്ത്രണമാകാം, അല്ലെങ്കിൽ ഇതെല്ലാം ശേഖരിച്ച് നശിപ്പിക്കുന്ന, ഇങ്ങനെ പല തരത്തിലുള്ള നിയന്ത്രണം നമുക്ക് ലഭ്യമാണ്. അപ്പം ഈ നിയന്ത്രണങ്ങളെല്ലാം ആവശ്യാനുസരണം ആ ഒരു പ്രത്യേക ചെടിക്ക് ഏത് തരത്തിലുള്ളതാണോ വേണ്ടത്, അത് എല്ലാം ഒരുമിച്ച് കൊണ്ടുവരണമെന്നില്ല, അതിന് അനുയോജ്യമായിട്ടുള്ളത് ചേർച്ചയുള്ളതെല്ലാം അതാത് അതിൻ്റെ വളർച്ചയുടെ പല ഘട്ടങ്ങളിൽ നമ്മൾ അവലംബിച്ചിട്ട് അതിലൂടെ രോഗനിയന്ത്രണം വരുന്നതാണ് സംയോജിത രോഗം.
1: ആദ്യം തൊട്ട് ഒരു സിസ്റ്റമാറ്റിക്?
2: ആ, തീർച്ചയായിട്ടും. ആ വിള നമ്മൾ വിള നടുന്നതിന് മുമ്പേ ആ സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് മുതലേ അതിനുള്ള കാര്യങ്ങൾ തുടങ്ങും.
1: ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ.
1: ആ നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
3: സാറെ, ഞാൻ ഈ ടെറസിന്റെ മുകളില് കുറേ ഡ്രാഗൺ ചെടി ഇട്ടിട്ടുണ്ട്. ഡ്രാഗൺ അതിപ്പോ ഒരു മൂന്നോളം വർഷമായി, അപ്പൊ അത് കായ്ക്കേണ്ട സമയമാണ്. പക്ഷെ അതിന്റെ ഇല എല്ലാം തീഞ്ഞു പോകും, പഴുത്ത് മഞ്ഞറായിട്ട് മുകളിൽ നിന്നാണ്.
2: ഇത്
3: താഴോട്ട് പഴുത് പിന്നെ അത് കരിഞ്ഞ ഒരവസരോട്ടങ്ങ് മാറും.
2: ഇത് ഒരു കുമിൾ രോഗമാണ്. ഇപ്പോൾ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒരു 4-5 വർഷം കൊണ്ടാണ് നമ്മുടെ സ്ഥലങ്ങളിൽ വളരെ വ്യാപകമായി കൃഷി ചെയ്തു വരുന്നത്. അപ്പോൾ ഈ കൃഷി കൂടുന്നതനുസരിച്ച് പല രോഗങ്ങളും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു രോഗമാണ് ഈ ക്യാൻക്കർ എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. അതായത് നമ്മൾ തുടങ്ങുന്നത് വളരെ ചെറിയ മഞ്ഞ പൊട്ടുകളായിട്ട് ആ ഭാഗത്ത് കാണും, പക്ഷേ അത് പിന്നെ കൂടി കൂടി ബാക്കി ഇതിലായിട്ട് വരും. അപ്പോൾ നമ്മളിതിൽ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കാനുള്ള എന്താ, ഇത് ചെറുതായിട്ട് വരുമ്പോൾ തന്നെ നമുക്കതിനെ നിയന്ത്രിക്കാൻ, ഇപ്പോൾ ഒരു ചെടിയിലാണ് അല്ലെങ്കിൽ ഒരു തണ്ടിലാണ് വരുന്നതെങ്കിൽ അത് മുറിച്ചു മാറ്റി അവിടെ ഏതെങ്കിലും ഒരു കുമിൾനാശിനി തളിക്കുകയല്ല, തേച്ച് പുരട്ടി വയ്ക്കുന്നതാണ് ഏറ്റവും നിയന്ത്രണ മാർഗത്തിൽ ഏറ്റവും നല്ലത്. കാര്യം ഇത് വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ കൈകളിലൂടെയോ അല്ലെങ്കിൽ അതിലൂടെ ബാക്കി നമ്മൾ ജലസേചനം നടത്തുന്നതിലൂടെയോ അല്ല, ഇത് മറ്റു സ്ഥലങ്ങളിലോട്ടത് വളരെ പെട്ടെന്ന് വ്യാപിക്കുന്നു. അപ്പോൾ വ്യാപിക്കുന്നുണ്ട്. അപ്പോൾ അത് മുകളിലുള്ള തണ്ട് തന്നെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മുറിച്ച് മാറ്റിയിട്ട് നമുക്ക് ഏറ്റവും ഇപ്പോൾ ലഭ്യമായിട്ടുള്ളതിൽ ഏറ്റവും നല്ല രീതിയിൽ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നൊരു കീടന കുമിൾനാശിനി എന്ന് പറയുന്നത് ഡ്രൈ ഫ്ലോക്സിസ്ട്രോബിനും ടെബ്യൂകോണസോളും, ഇത് രണ്ടും ചേർന്നൊരു മിശ്രം. ഇത് കുമിൾനാശിനികൾ ലഭ്യമാകുന്ന കടകളിലെല്ലാം തന്നെ ലഭ്യമാണ്. ഇത് പല പേരുകളിൽ ലഭ്യമാണ്. ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് നേറ്റീവ് എന്ന പേരിൽ നമുക്ക് ലഭ്യമാണ്. അത് കൂടാതെ തന്നെ അത് തന്നെ വേണമെന്നില്ല, ഇതേപോലെ തന്നെ മറ്റ് പേരുകളിൽ ലഭ്യമായിട്ടുള്ളതാണെങ്കിലും ആ കുമിൾനാശിനി, അതായത് ഡ്രൈ ഫ്ലോക്സിസ്ട്രോബിനും ടെബിക്കോണസോളും ചേർന്നിട്ടുള്ള ഒരു മിശ്ര കുമിൾനാശിനി. ഇത് നല്ല നിയന്ത്രണം, തമ്മിൽ നിയന്ത്രണം ലഭ്യമാകാനായിട്ട് കാണുന്നുണ്ട്. അപ്പം നേരത്തെ സാർ
3: അല്ല
2: അതിന് വേണ്ട, അതിന് വേണ്ടി വരില്ല. പിന്നെ സാർ പറഞ്ഞ പോലെ ഇത് മാത്രം ഇതിന് അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം ഇത് നമ്മുടെ സ്പർശനത്തിലൂടെയും എല്ലാം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാനിത് പറഞ്ഞത്, മുകളിലുള്ള കമ്പുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് മുറിച്ചു മാറ്റണം. പിന്നെ നിങ്ങൾ മുറിച്ചു മാറ്റുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ള ഇത് മറ്റു ഭാഗങ്ങളിലോട്ട് തൊട്ട് നമ്മുടെ കയ്യിലൂടെയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇതിനുപയോഗിക്കുന്ന കത്തികളിലൂടെ പടരുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ പല കമ്പുകൾ മുറിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഉപയോഗിക്കുന്ന ഉപകരണം ഏതെങ്കിലും കുമിൾനാശിനിയിലൂടെ അല്ലെ അണുനാശിനിയിലൂടെയോ നമ്മൾ നല്ലവണ്ണം അണുനശീകരണം നടത്തിയതിന് ശേഷം മറ്റ് കമ്പുകളിലേക്ക് നോക്കുക.
1: ഓക്കെ ഓക്കെ സാർ, വിളിച്ചതിന് വളരെ നന്ദി. അപ്പം ഇത് ഡ്രാഗൺ ഫ്രൂട്ട് മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ ഇപ്പം വ്യാപകമായിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു രോഗം പ്രധാനമായിട്ട് കണ്ടുവരുന്നുണ്ട്,
2: കണ്ടുവരുന്നുണ്ട്. തണ്ടിൽ മാത്രമല്ല, അത് കുറച്ച് കാലം കഴിയുമ്പോൾ അത് കായ്ക്കകത്തും ഇതുപോലെ ഒരു പ്രശ്നം വരുന്നുണ്ട്, ചെറിയ ചെറിയ കുത്തുകളും. അപ്പോൾ മുകളിൽ നോക്കുമ്പോൾ ഈ ക്യാൻകർ എന്ന് പറയുന്നത് ഒരു വ്രണം പിടിച്ചതുപോലെ അത് കാണും. പക്ഷെ ഉള്ളിൽ ആദ്യ ഘട്ടങ്ങളിൽ ഉള്ളിലത് അധികം അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അത് ഒരു തീർച്ചയായിട്ടും വാങ്ങിക്കുമ്പോൾ അതിനുള്ള ആ ഒരു ഭംഗി നഷ്ടമാകുന്നത് കൊണ്ടാണ് വിപണന സാധ്യതയും വളരെയധികം കുറയും.
1: ഡ്രാഗൺ ഫ്രൂട്ട് യൂഷ്വലി നമ്മൾ പറയുന്ന കുറച്ച് ഹാർഡാണ്, കാക്ടസ് വർഗത്തിലാണ്, അതിൽ രോഗങ്ങളും കീടങ്ങളും ഒക്കെ വരാറില്ലെന്ന് പറയുന്നത് കുറവാണെന്ന് പറയുന്നത്. പക്ഷേ ഇത് ഒരു
2: ഇത് വളരെ പ്രശ്നമുള്ള ഒരിതാണ്. പിന്നെ ഇതിനുള്ള ഒരു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നല്ല കട്ടിയായിട്ടുള്ളൊരു കോട്ടുണ്ട് ഈ ചെടിക്ക്, നല്ല കട്ടി. അപ്പം തന്നെ നമ്മൾ പുറമേ അടിക്കുന്ന കുമിൾനാശിനികൾ അതിനുള്ളിലെത്തി ഈ രോഗാണുവിനെ നശിപ്പിക്കുന്നതിന് പറ്റുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും കൃഷിക്കാർ പല കുമിൾനാശിനികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതൊരിക്കലും നിയന്ത്രണ വിധേയമാകുന്നില്ല. ഉള്ളിലൂടെ അത് പടർന്നുകൊണ്ടേയിരിക്കും.
1: സൂചിപ്പിച്ച ഈ കുമിൾനാശിനി പുതിയ തലമുറ,
2: അതെ പുതിയ തലമുറ കുമിൾനാശിനിയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഡോസും വളരെ കുറവാണ്. 4 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിലാണ് ഉപയോഗിക്കേണ്ടത്. വളരെ കുറച്ച്, അത്യാവശ്യം വിലയേറിയ ഒരു കുമിൾനാശിനി തന്നെയാണിത്. ഉപയോഗിക്കുമ്പോൾ 4 ഗ്രാം 10 ലിറ്റർ എന്ന് വെച്ചാൽ വളരെ കുറച്ച് തന്നെ ആവശ്യമുണ്ട്.
1: ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ ഹലോ
4: ഹലോ,
1: നമസ്കാരം.
4: നമസ്കാരം, കാഞ്ഞിപ്പുറത്ത് നിന്ന് വിളിക്കുകയാണേ.
1: ആ ആരാണ്, പേര് പറയാം? ആ പറഞ്ഞു പറഞ്ഞോളൂ സുധാകരൻജി.
4: ഗുഡ് മോർണിംഗ്. പിന്നെ
2: ഗുഡ് മോർണിംഗ് സർ.
4: ഞാനൊരു മട്ടുപ്പാവ് കർഷകനാണ്. ഞാനൊരു മറ്റപ്പാവ് കർഷകനാണ്. പിന്നെ ഇത് ഇവിടെ അവിടെ എല്ലാ ചെടികളും ഉണ്ട്. പക്ഷെ ഈ വഴുതനയില് ഈ ഇത് ഇലപ്പിലിരുന്നു
1: സാറിന്റെ റേഞ്ച് എനിക്ക് തോന്നുന്നു കുറച്ച് കുറവാണ്. ഒന്ന് മാറി നിന്നൊന്നും സംസാരിക്കാം സാർ, കട്ടായിട്ട് വരുന്നത്.
4: ഇലപ്പിള്ളി രോഗം ഇപ്പൊ കേൾക്കുന്നുണ്ട്? ഇലപ്പിള്ളി രോഗം, അതായത് പൂക്കല് പോലുള്ള, അതുകൊണ്ട് ഇലയ്ക്ക് മഞ്ഞ കളറ്. പിന്നെ ഇത് അത് അതോടൊപ്പം ഈ മുഞ്ഞയും ഇത് കായ്ച്ചയ്ക്കുള്ള ഒരു പ്രതിവിധി പറഞ്ഞു തരാം
2: സാർ. കായ്ച്ച വഴുതന കത്തിരിയിൽ വരാറില്ല സാറിനിപ്പോ. ഇലപ്പുള്ളി രോഗം എന്ന് പറയുന്നത് അത് ഇലപ്പുള്ളി വളരെ നിയന്ത്രണാതീതമല്ലാത്ത രീതിയിൽ നമ്മുടെ കേരളാവസ്ഥയിൽ വരാറില്ല. എനിക്ക് തോന്നുന്നു ഇലയുടെ അടിയിൽ വെളുത്ത നിറത്തിലുള്ള പൂപ്പൽ പോലെ കാണുന്നതാണോ സാർ ഉദ്ദേശിച്ചത്? അത് അതാണ്, അത് കീടമാണ്, കീടമാണ്. അതെ, അതൊരു കീടമാണ്, വെള്ളീച്ച എന്ന് പറയുന്നൊരു കീടമാണത്, രോഗമല്ല. അപ്പോൾ അത് നീരൂറ്റി കുടിക്കുന്നത് കാരണം ഇലയ്ക്ക് വരുന്ന മഞ്ഞളിപ്പും മുരടിപ്പുമാണ് കാണുന്നത്. അപ്പോൾ വെള്ളീച്ച പോലുള്ള ചെറിയ ചെറുപ്രാണികളെയും നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെയും നിയന്ത്രിക്കുന്നതിന് പ്രത്യേകിച്ച് നമ്മൾ വളരെ കുറച്ച് സ്ഥലം മാത്രമേ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അതേതെങ്കിലും ജൈവ തരത്തിലുള്ള കീടനാശിനി ഉപയോഗിക്കുന്നതാണ് നല്ലത്. വേപ്പതിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് ആ വേപ്പെണ്ണ മിശ്രിതം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതിൽ മിക്കവാറും നമ്മുടെ കർഷകർക്ക് വരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അത് നല്ല രീതിയിൽ മിശ്രിതം നന്നായി ഉണ്ടാക്കിയെങ്കിൽ, അതായത് നന്നായി കുലുക്കി നല്ല രീതിയിൽ ചെറിയ ചെറിയ കണികകളാവണം.

0: എന്നാൽ മാത്രമേ ഇത് നമുക്ക് എഫക്റ്റീവായിട്ട് മാറാറുള്ളൂ. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം കൊണ്ട് നിർത്താൻ പാടില്ല. അരെ ഇത് വേപ്പെണ്ണ എന്ന് പറയുന്നത് ഒരിക്കലും ഈ കീടത്തിനെ കൊല്ലാനായിട്ട് ഉപയോഗിക്കുന്നതല്ല, ആ മണം കൊണ്ടും അത് ആഹാരം കഴിക്കാതെ അവിടെ നിന്ന് പറന്നു പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ മണം മാറുന്ന സമയത്ത് ഇത് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 4-5 ദിവസത്തേക്ക് ഇടവിട്ട് തളിക്കാം. അതുപോലെ തന്നെ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് ഈ ചുവട്ടിലിട്ട് കൊടുക്കാം. ഇതൊക്കെ ഇങ്ങനെയുള്ള നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ വികർഷിക്കുന്നതിന് സാധിക്കും. അപ്പം ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും.
1: പിന്നെ മുളകിന്റെ ഇല ചുരുൾ വരുന്നത്, പിന്നെ അത് ഞാൻ സോഡിയം പിന്നെ കഞ്ഞിവെള്ളവും അപ്പോഴപ്പോഴായിട്ട് ഒരിക്കൽ അരച്ചു കൊടുക്കാറുണ്ട്.
0: എന്നിട്ടും അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുളകിലും ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ, അനേക പ്രാണികൾ വരുന്നതാണ് മുളക്. ഈ മണ്ടരി വർഗത്തിൽപ്പെട്ടത് കുഞ്ഞ് വെള്ളീച്ചകൾ വരാറുണ്ട്, അതുപോലെ തന്നെ മുഞ്ഞ, അതുപോലെ അനേക പ്രാണികൾ നീരൂറ്റി കുടിക്കുന്ന വളരെ ചെറിയ പ്രാണികൾ വരുന്നതാണ് മുളകിൽ. അപ്പം പിന്നെ നമ്മൾ വേറൊന്ന് മനസ്സിലാക്കുന്ന സ്യൂഡമോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീടത്തിനെ നിയന്ത്രിക്കുന്നതല്ല, രോഗത്തിനെ നിയന്ത്രിക്കുന്നതാണ്. പക്ഷേ അത് കുറച്ചതിനെ ചെടികൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് വളരാനുള്ള സാധ്യത ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്കത് ചെയ്യുന്നതുകൊണ്ട് നഷ്ടമല്ല. പക്ഷേ കീടത്തിനെ നിയന്ത്രിക്കുന്നതിനായിട്ട് നമുക്ക് സ്യൂഡമോണസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ എല്ലാവരും കഞ്ഞിവെള്ളം ഉപയോഗിക്കാറുണ്ട്. കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത് വേറൊന്നുമല്ല, ഈ ചെറിയ പ്രാണികളായതുകൊണ്ട് അതിഥിയിൽ ഒട്ടിപ്പിടിക്കുകയും അതിലൂടെ അത് ഇളകി പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും പൂർണ്ണമായിട്ടൊരു നിയന്ത്രണം കൊണ്ടുവരാനായിട്ടുള്ള മാർഗമല്ല. അപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ വിഷയത്തിൽ പറയുന്നത് പോലെ സംയോജിത രോഗനിയന്ത്രണമാണ് അല്ലെങ്കിൽ കീടനിയന്ത്രണമാണെങ്കിലും അതിൽ ഉൾപ്പെടുത്താവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണിത്. അപ്പം ഇത് മാത്രം കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം വരില്ല. അതിനോടൊപ്പം ഇതുപോലെ ജീവികളെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നിയന്ത്രണം നല്ല രീതിയിലാവും. അപ്പോൾ ഈ ചെയ്യുന്നതൊന്നും മാറ്റണമെന്നല്ല, അതിനോടൊപ്പം മറ്റ് ചെറിയ രീതിയിലുള്ള നിയന്ത്രണ മാർഗങ്ങളിലൂടെ അവലംബിക്കുക.
1: ചെറിയ രീതിയിലുള്ള മാർഗം എന്ന് പറഞ്ഞാൽ
0: അതാ വേപ്പെണ്ണ ഞാൻ പറഞ്ഞല്ലോ, വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നല്ലതാണ്. അതിനെ ഇപ്പോൾ നമ്മളത് നല്ല രീതിയിലല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് തീർച്ചയായിട്ടും വീണ്ടും വരാനുള്ള ചാൻസും ഉണ്ട്, നന്നായിട്ട് മാറണമൊന്നുമില്ല. അപ്പം വേപ്പ് അധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികൾ നമുക്ക് നിംബിസിഡിൻ അങ്ങനെയൊക്കെ പേരിൽ പലതും നമുക്ക് നമ്മുടെ കടകളിൽ നിന്ന് ലഭ്യമായതുമുണ്ട്. പിന്നെ നമ്മൾ ഒരേ കീടനാശിനി തുടർച്ചയായിട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ഈ പ്രാണികൾ അതിന് പ്രതിരോധ ശേഷി നേടുമ്പോൾ നമുക്കത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുമ്പം അതുപോലെ വേണമല്ലോ. അപ്പം നമുക്ക് മാറ്റി വേറൊരു തരത്തിലുള്ള കീടനാശിനിയും കൂടെ അതിനോടൊപ്പം ഉപയോഗിക്കാം.
2: ഓക്കെ സാർ, താങ്ക് യു വിളിച്ചതിന് വളരെ നന്ദി. അപ്പം മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ രോഗമാണെങ്കിലും കീടമാണെങ്കിലും നമ്മളൊരു സംയോജിതമായിട്ടുള്ള ഒരു അപ്രോച്ച് ചെയ്താലേ അത് പൂർണ്ണമായും നമുക്ക് മാറ്റാൻ സാധിക്കത്തുള്ളൂ. അപ്പം നമ്മൾ സംയോജിത കീടനിയന്ത്രണത്തിൽ ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ചെടികളെക്കുറിച്ച് തന്നെ ആയിക്കോട്ടെ. അപ്പം ചെടികളിൽ നമ്മൾ തിരഞ്ഞെടുക്കുമ്പം, ഇനങ്ങൾ തിരഞ്ഞെടുക്കുമ്പം ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ചെടികളുടെ കാര്യം നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അതിന് പ്രതിരോധ ശേഷിയുള്ളത് തന്നെ ആയിരിക്കണം. അതാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഈ പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ടാക്കാം. ഒന്ന്, അതിന് ജനിതകമായിട്ടതിനുള്ള പ്രതിരോധ ശേഷി, അതായത് ഒരു പ്രത്യേക രോഗത്തിനെതിരെ നമുക്ക് പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ. അപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു രോഗം സ്ഥിരമായി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ സ്ഥലത്ത് ആ രോഗത്തിന് പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾക്ക് തിരഞ്ഞെടുക്കുക. പിന്നെ അതുമാത്രമല്ല, ഇപ്പം ജനറലി നല്ല ഹെൽത്തുള്ള കുറച്ചുകൂടെ നല്ല അങ്ങനെയുള്ള തരം ഉണ്ടാകും. അപ്പം ആ തരത്തിലുള്ള ഇത് ചെയ്യുക. പിന്നെ നമുക്കിതിനെ കുറച്ചുകൂടെ പ്രതിരോധം ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊന്നുമല്ല, യഥാർത്ഥ ശരിയായ രീതിയിലുള്ള വളപ്രയോഗത്തിലൂടെയും വെള്ളം നൽകുന്നതിലൂടെയും ചെടിക്ക് ആരോഗ്യം പ്രദാനം ചെയ്യാൻ പറ്റും. അപ്പോൾ ആരോഗ്യം നേടുന്നതിലൂടെയും ഈ ചെടികൾക്ക് വരാൻ സാധ്യതയുള്ള രോഗാണുക്കൾക്കെതിരെ പ്രതികരിക്കാനായിട്ട് സാധിക്കും.
2: അപ്പോൾ ഇതൊരു ഫസ്റ്റ് പോയിൻ്റാണ്. നമ്മൾ ഇനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തായാലും നമ്മൾ ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കണം. അവിടെ വരാൻ സാധ്യതയുള്ള രോഗങ്ങളുടെ എഗെയിൻസ്റ്റ് പ്രതിരോധമുള്ള ഇനങ്ങൾ അവൈലബിൾ ആണെങ്കിൽ അത് നമ്മൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ആദ്യഘട്ടത്തിൽ ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം. മാഡം ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ ആ മേഡം, ആ റേഡിയോ ഒന്ന് മാറ്റി വെക്കാമോ? ഒത്തിരി സൗണ്ട് വരുന്നു കേട്ടോ, ഇക്കോ ആവുന്നുണ്ട്. അല്ലെങ്കിൽ മേഡം ഒന്ന് മാറി വന്നാലും മതി. ആ കുഴപ്പമില്ല കേട്ടോ, ചോദിച്ചോളൂ. ആരാണ്, എവിടുന്നാണ് സംസാരിക്കുന്നത്?

0: ഓക്കെ ഓക്കെ ഓക്കെ, ചോദിച്ചോളൂ ചോദിച്ചോളൂ മേഡം.
1: വാഴ മറ്റു വളർന്ന് കഴിഞ്ഞ് കൊലക്കാറാവും കൂമ്പാകുന്നില്ല, അതിന് മുമ്പ് അഴുകി അങ്ങ് ഒടിഞ്ഞു വീഴുക. മൂന്ന് എപ്പോഴും അത് എപ്പോഴും എല്ലാ വാഴത്തു വാഴയും വളർന്ന് വന്നു കഴിഞ്ഞിട്ട് അഴുകി അങ്ങ് ഒടിഞ്ഞു വീഴുക.
2: അപ്പൊ ഇത് വാഴ ഒടിഞ്ഞു വീണ തട ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? അതിനെന്തെങ്കിലും ജീവികൾ എന്തെങ്കിലും ഉണ്ടാവുകയോ വണ്ടുണ്ടാവുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. പ്രത്യേകിച്ച് ഈ ഒടിഞ്ഞു വീഴുന്നത് രണ്ട് കാര്യങ്ങളുണ്ടാണ് ഒടിഞ്ഞു വീഴുന്നത്. ഒന്ന്, ജലലഭ്യത കുറയുമ്പോൾ, അതായത് വരൾച്ചയുടെ സമയത്ത് അത് ഒടിഞ്ഞു വീഴാറുണ്ട്, അത് പൊതുവായിട്ട്. അല്ലാതെ പ്രധാനമായും ഉണ്ടാകുന്നത് കീടത്തിൻ്റെത് കൊണ്ടാണ്, തടപ്പുഴു എന്ന് പറയുന്ന കീടമുള്ളത് കൊണ്ടാണ് ഒടിഞ്ഞു വീഴുന്നത്. അപ്പോൾ ഇതിലെ ആ ഒടിഞ്ഞു പറഞ്ഞോളൂ. അപ്പൊ ഈ തടപ്പുഴു കൊണ്ട് ഒടിഞ്ഞു വീഴാണെങ്കിൽ ഒരിക്കലും നമ്മൾ ആ സമയത്ത് മരുന്ന് ചെയ്യുന്നത് കൊണ്ട് ഇതിനെ രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കാറില്ല. അപ്പോൾ നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ, അതായത് വാഴ ഒരു 3-4 മാസം പ്രായമാകുമ്പോൾ ഇതിനുള്ളിൽ തട ഉണ്ടായി വരുന്ന സമയത്താണ് ഈ കീടം ഇതിനെ ബാധിക്കുക. അപ്പോൾ പലപ്പോഴും നിങ്ങൾ പാടത്ത് പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വാഴയുടെ മുകളിൽ എന്നെ കൊഴുത്ത ദ്രാവകം ഒഴുകിയിരിക്കുന്നത് കണ്ട്. അതായത് അതിന് പറയുന്നത് തന്നെയാണ്, ഇത് വന്ന് മുട്ടയിടുമ്പോഴാണ് ആ ദൂരത്തിലൂടെ പുറത്തേക്ക് വരുന്നതാണ് ഈ കൊഴുത്ത ദ്രാവകം. അത് തന്നെ ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മളിതിന് വേണ്ടി നല്ല നിയന്ത്രണ മാർഗങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒന്നാമത് ചെയ്യാനുള്ളത്, പുറമേ നിൽക്കുന്ന വാഴക്കൈകൾ, അതായത് ഒടിഞ്ഞു തൂങ്ങി കരിഞ്ഞ വാഴക്കൈകൾ ചുറ്റി നിൽക്കുന്നതുണ്ടെങ്കിൽ അതിനെയൊന്ന് നമ്മൾ മുറിച്ചു മാറ്റും. എന്നാൽ മാത്രമേ നമുക്ക് ഈ തടയിലുള്ള ആക്രമണം കാണുന്നതിന് സാധിക്കുള്ളൂ. പിന്നെ നമുക്ക് ആ സമയമാകുമ്പോൾ ഇപ്പോൾ നമുക്ക് തന്നെ ശ്രദ്ധിച്ചെങ്കിലും അടുത്ത പാടങ്ങളിൽ നിന്ന് വന്നത് മുട്ടയിടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ നമ്മൾ ഇന്നത്തെ വിഷയത്തിൽ പറയുന്നത് പോലെ സംയോജിത നിയന്ത്രണം ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ രാസനിയന്ത്രണം ചെയ്യുന്നതിനേക്കാളും ആദ്യമേ ശ്രദ്ധിക്കുക എന്നുള്ളത്, അതിൽ വേപ്പിൻ കുരു പൊടിച്ചിട്ട് അത് വാഴ കൈകളിലോട്ട് ഇട്ട് കൊടുക്കുക. അത് പുറമേയുള്ള വാഴ കൈകളിലാണ് ഇടേണ്ടത്. അപ്പോൾ നമുക്ക് മറ്റ് കിട്ടുന്ന മഴയിലൂടെയും മറ്റ് വെള്ളം അതിൽ ലഭ്യമാകുന്നതിലും ഇത് ഒലിച്ചിറങ്ങി ഈ വാഴപ്പോളകളുടെ ഇടയിൽ നിറഞ്ഞിരിക്കുമ്പോൾ ഈ വിട്ട മുട്ട വിരിഞ്ഞാലും അതുള്ളിൽ തടവരെ എത്താത്തതുകൊണ്ട് അതിനെ നമുക്ക് നന്നായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കാം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ആദ്യ ദശകളിൽ തന്നെയാണ്. പിന്നെ പലപ്പോഴും കർഷകർ ചെയ്യുന്നുണ്ടാവും, തടയിൽ മണ്ണ് പുരട്ടി വയ്ക്കുക, അല്ലെങ്കിൽ കുമിളി കീടനാശിനികൾ കൊണ്ട് ബ്രഷ് ചെയ്യുക, അതൊക്കെ വളരെ നല്ലതാണ്. അതായത് ഈ 3-5 മാസങ്ങളിൽ ആ സമയത്ത് തടയെ നമ്മൾ എത്രത്തോളം സംരക്ഷിക്കുന്നു എന്നാൽ അതിനുള്ളിലോട്ട് കീടം വരില്ല. അപ്പോൾ അന്ന് ഉണ്ടാകുന്ന കീടമാണ് നിങ്ങൾക്ക് കൊല വരുമ്പോൾ ഇത് വളരെയധികം വംശവർദ്ധന ചെയ്ത് തട വളരെ ബലക്ഷയം സംഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കൊല വരുമ്പോൾ വെയിറ്റ് കൂടുന്നു, ആ സമയത്ത് ഒടിഞ്ഞു വീഴുന്നു. അപ്പോൾ ഇത് നേരത്തെ തന്നെ ഇതിൻ്റെ നിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കുക.
0: ഓക്കെ ഓക്കെ മേഡം, വളരെ നന്ദി മേഡം. വെറൈറ്റീസ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതിനമാണ് നമ്മൾ ചെയ്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വിത്താണല്ലോ നടുന്നത്, അപ്പം വിത്തിലൂടെയും രോഗം വരാനുള്ള സാധ്യത ഉണ്ട്.
2: ഒരു കാര്യം കൂടെ ഞാൻ വെറൈറ്റിയെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ച് കർഷകരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മറ്റു സ്ഥലങ്ങളിലുള്ള പല ഫ്രൂട്ട്സ് അല്ലാകട്ടെ പിന്നെ പല കാലം ഒരു എക്സോട്ടിക് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു ഫാഷൻ പോലെയാണ് എല്ലാവർക്കും. അപ്പം നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്ത പല വെറൈറ്റീസ് നമ്മുടെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഇവിടെ വരുമ്പോൾ അത് കൂടുതൽ കീടമാവട്ടെ കുമിൾ രോഗങ്ങളാവട്ടെ അത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതും നമുക്ക് അനുയോജ്യമായിട്ടുള്ള വെറൈറ്റീസ് മാത്രം എപ്പോഴും തിരഞ്ഞെടുക്കാം.
0: എക്സോട്ടിക് മാത്രമല്ല,
2: എക്സോട്ടിക് അല്ല, അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്നാണെങ്കിലും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്തത് അതും പ്രശ്നമാണ്. മുളക് അപ്പം പലപ്പോഴും മറ്റു സ്ഥലങ്ങളിൽ നന്നായി കായ്ക്കുന്നത് അല്ലെങ്കിൽ അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന വെറൈറ്റീസ് നമ്മളിവിടെ വരാറുണ്ട്. അപ്പം അതും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് നല്ലതാണ് വെറൈറ്റീസ് തിരഞ്ഞെടുക്കുമ്പോൾ.
0: അപ്പം വിത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാം. ഒരു ശ്രോതാവും കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം, ഹലോ.
3: ഹലോ,
0: ഹാ മാഡം, പറഞ്ഞോളൂ മാഡം.
3: ഇത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര. എന്റെ പേര് മാവേലി.
0: പറഞ്ഞോളൂ മാഡം.
3: എനിക്ക് രണ്ട് ചെടിയിറങ്ങുന്ന ബാഗില്ല, ഗ്രോ ബാഗ്, അതിനകത്ത് രണ്ട് പച്ചമുളക് നട്ടു, രണ്ടും നല്ലതായിട്ട് താഴെ

0: കുറച്ച് വളർന്ന് പൂത്തു. ഒരെണ്ണത്തിലതിനകത്ത് ഒരുപാട് കായുണ്ടായി. പിന്നെ രണ്ടും നല്ലതായിട്ട് പൂത്തി ഇങ്ങോട്ട് വന്നു കഴിയുമ്പം പൂവിനകത്ത് തന്നെ ഇരുന്ന് ഈ കാ വരുന്നത് വെളിയിലോട്ട് വരുന്നില്ല, അവിടെ തന്നെ മുറ്റാക്കാവുക.
1: അത് കുരുടിപ്പ് രോഗം വരുന്ന, ഹലോ കേൾക്കാം പറയാം. അപ്പൊ പ്രത്യേകിച്ച് മുളകിന് വരുന്ന ഒരു പ്രധാനമായിട്ടുള്ള രോഗമാണ് കുരുടിപ്പ്. അപ്പോൾ ഈ കുരുടിപ്പ് രോഗം വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ അതിനെ കൂടുതലായിട്ട് ബാധിക്കാറുണ്ട്. അപ്പോൾ ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ വരുന്നത് കൊണ്ടാണ് ആ ചെടികൾ കുരുടിച്ചു പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഒരു കർഷകനോട് പറഞ്ഞതുപോലെ തന്നെ മുഞ്ഞ, ചെറിയ മണ്ടരി, അതുപോലുള്ള ഇലപ്പേനുകൾ, ഇതുപോലുള്ള അനേക ചെറിയ പ്രാണികൾ വരാറുണ്ട്. അപ്പോൾ ഈ ചെടി ഒന്ന് പൂവിടാറാവുന്ന സമയത്താണ് ഇതിൻ്റെ ആക്രമണം നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി മുളക് ചെയ്യുമ്പോൾ ഈ പൂവിടുന്നതിന് മുമ്പായിട്ട് തന്നെ, അതായത് ശാഖകൾ വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇങ്ങനെയുള്ള പ്രാണികളെ നശിപ്പിക്കാനായിട്ട് ഉള്ള നമ്മുടെ ജൈവമാർഗ്ഗങ്ങൾ തന്നെ, വേപ്പെണ്ണാധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികളോ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം, പിന്നെ അതുപോലെ തന്നെ വേറെ അനേക ഇതുണ്ട്, കിരിയാത്തെന്ന് പറയുന്ന ചെടികളിലൂടെ അങ്ങനെ ഈ ചെറിയ പ്രാണികളെ നിയന്ത്രിക്കാൻ പറ്റുന്ന മിശ്രിതങ്ങൾ നമുക്ക് തളിച്ചു കൊടുക്കുകയും അത് വരാതെ നമ്മൾ നോക്കിയാൽ തന്നെ ഈ രോഗബാധ ഉണ്ടാകുന്നതും കുറയാറുണ്ട്. ഇപ്പോൾ രോഗം ബാധിച്ചിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ അത് തീരെയും വളരുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ചെറിയ ശിഖരങ്ങൾ, ഏറ്റവും ചുവട്ടിൽ വെച്ച് കട്ട് ചെയ്യണമെന്നില്ല, മുകളിലുള്ള ശിഖരങ്ങളൊന്ന് മുറിച്ചു മാറ്റിയ ശേഷം ഈ പറഞ്ഞ തരത്തിലുള്ള ഏതെങ്കിലും കുമിൾനാശിനിയോ കീടനാശിനിയോ ഒക്കെ ഒന്ന് തളിച്ചു കൊടുത്ത് അതിനൊരു ആരോഗ്യം വരുമ്പോൾ നല്ല ശാഖകൾ വരെയും പുതുതായിട്ട് പൂവിടുകയും ചെയ്യും. ആ അത് ഈ പ്രാണികളുള്ളതാണ്, ഇലപ്പേന് പോലുള്ള ചെറിയ പ്രാണികൾ ഈ പൂവിനെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിയായ രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്.
2: ഓക്കെ മാഡം, നമ്മൾ വിത്ത് പരിചരണത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോയത്. അപ്പോൾ അത് ഇതിനകത്ത് ഇതൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ്?
1: അപ്പോൾ ഞാൻ നമ്മളീ പറഞ്ഞതുപോലെ ഒന്നാമത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വെറൈറ്റി ഏതാണ് ആ സ്ഥലത്തിന് അനുയോജ്യമായ നല്ല വെറൈറ്റി തിരഞ്ഞെടുക്കുക. അതിൽ തന്നെ അടുത്ത് നമ്മൾ തോന്നുന്നത് ആ വിത്ത്, ഏത് വിത്ത് നമ്മളിപ്പോൾ നടാൻ പോകുമ്പോൾ തിരഞ്ഞെടുക്കുന്ന വിത്ത്, ആ വിത്തിനെ നമ്മൾ പരിചരിക്കുന്നത്. ഒന്നാമതായിട്ട് പല കീടങ്ങളുണ്ടാവും, കുമിൾനാശിനി കുമിൾ രോഗങ്ങളുണ്ടാവും. അപ്പോൾ ഇതേത് രോഗമാണോ കീടമാണോ ആ സ്ഥലത്ത് കൂടുതലായിട്ട് വരുന്നത് അതിന് പറ്റുന്ന കാര്യങ്ങൾ കൊണ്ട് പരിചരിക്കാം. അപ്പോൾ നമ്മുടെ രോഗങ്ങളുടെ ആണെങ്കിൽ പ്രധാനമായിട്ട് പറയുന്നത് സ്യൂഡമോണാസ്. സ്യൂഡമോണാസ് ചെയ്യുമ്പോൾ ഒന്നാമത് അതിൻ്റെ പുറത്തൊരു കോട്ടിംഗ് പോലെ തന്നെ ഒരു ആവരണം ഉണ്ടാവും. അപ്പോൾ ചെടി അത് തളർത്ത് വരുന്ന സമയത്ത് മുളച്ചു വരുമ്പോൾ ഏറ്റവും നേർത്ത വേരുകളാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇലകളാണ്. ആ സമയത്ത് മണ്ണിലുള്ള കുമിളുകൾ ഇതിനെ അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ വിത്തിന് പരിചരണം നൽകുന്നത്.
2: വിത്തിലൂടെയുള്ള
1: രോഗങ്ങൾ കൊണ്ടും അതിനോടൊപ്പം മണ്ണിലെ രോഗങ്ങൾ ഈ ചെടിയെ അഫക്ട് ചെയ്യാതിരിക്കാൻ, അത് ബാധിക്കാതിരിക്കാനും ഇത് സഹായിക്കും.
2: ഒരു ആദ്യഘട്ട പ്രതിരോധം നമ്മൾ
1: അവിടെ, അത് കുറച്ചുകൂടെ ഈസിയാണ്, എളുപ്പമാണ്. കാര്യം വിത്തെന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്, വലിയ ചെടികളിൽ തളിക്കുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ വിത്തിൽ പുരട്ടി നടുക എന്നുള്ള ആദ്യ ദശയിലൊരു സംരക്ഷണം കൊടുക്കുകയും ചെയ്യും.
2: ഒരു ശ്രോതാവും കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ.
2: ആ നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
3: ആ
2: പറഞ്ഞോളൂ സർ.
3: ഈ മീൻവളം ഉണ്ടാക്കുന്നേ, മീൻവളം വളത്തിനും കീടനാശിനിക്കായിട്ട് ഉപയോഗിക്കാന്ന് പറയുന്ന അത് ഉണ്ടാക്കുന്ന രീതി ഒന്ന് പറഞ്ഞുതരാമോ?
1: എനിക്ക് തോന്നുന്നു മത്തി ശർക്കര മിശ്രിതമാണോ ഉദ്ദേശിച്ചത്? അത് തീർച്ചയായിട്ടും ഇത് വളർച്ചയെ കൂടുതൽ പോഷിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്, അതുപോലെ തന്നെ സസ്യങ്ങൾ പൂവിടാനും ഒക്കെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മത്തിയാണ് പൊതുവെ എടുക്കുക. കാര്യം അതായത് നമുക്ക് യൂസ് ഇല്ലാത്തത് നല്ല മീൻ നോക്കിയൊന്നും വാങ്ങിക്കേണ്ട, അധികമുള്ള സമയത്ത് ഞാൻ വാങ്ങിച്ചാൽ മതി. അതിൻ്റെ അനുപാതം എന്ന് പറയുന്നത് 1 കിലോ മീൻ എടുക്കുകയാണെങ്കിൽ 1 കിലോ ശർക്കര എന്നാണ് എടുക്കുന്നത്. അത് നമ്മളൊരു നല്ലവണ്ണം അടച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിൽ പല തട്ടുകളായിട്ട്, അതായത് കുറച്ച് മത്സ്യം ഇടുക, അതിൻ്റെ മുകളിൽ ചീകിയിട്ട ശർക്കര ഇടുക, അതിൻ്റെ മുകളിൽ വീണ്ടും മത്സ്യം വയ്ക്കുക. അങ്ങനെ ഏറ്റവും ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് ഏറ്റവും മുകളിൽ നല്ല രീതിയിൽ ഇത് ശർക്കര വെച്ച് കവർ ചെയ്തിരിക്കണം. അത് ഏറ്റവും മുകളിലത്തിൽ
3: അങ്ങനെ
1: വേണ്ട. എന്നിട്ടിത് അടച്ചു വച്ചിരിക്കുക.

0: 15 ദിവസമോ കഴിയുമ്പോൾ ഒന്ന് നോക്കുക, അതിനകത്ത് ഈച്ചയൊന്നും കയറാനുള്ള സാഹചര്യം ഉണ്ടാകരുത്, അല്ലെങ്കിൽ ഇത് മുഴുവനും പുഴുവായി പോവും. അതിപ്പോൾ നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു ബുദ്ധി, ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും വെച്ചിരുന്നാൽ ഒരു മാസം കൊണ്ട് ഈ ദശയെല്ലാം അലിഞ്ഞ് നല്ല രീതിയിൽ ഇത് നേർപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാം.
1: അരിച്ചെടുത്ത് പിന്നെ നമുക്ക്
0: അരിച്ചെടുത്ത് നേർപ്പിച്ച ശേഷം അരിച്ചെടുത്ത് നമുക്ക് സൂക്ഷിക്കാം. എത്ര കാലം വേണമെങ്കിലും നല്ല രീതിയിൽ അടച്ചു വെച്ചിരുന്നാൽ മതി, സൂക്ഷിക്കാൻ പറ്റും. പിന്നെ അത് നേർപ്പിച്ച ആവശ്യാനുസരണം ഉപയോഗിക്കാം.
1: വിളിച്ചതിന് വളരെ നന്ദി. അപ്പം ഇങ്ങനത്തെയൊക്കെ മിശ്രിതം നമ്മൾ തളിച്ചു കൊടുക്കുമ്പോൾ മേഡം സൂചിപ്പിച്ച മാതിരി തന്നെ അതിൻ്റെ ഹെൽത്ത് അല്ലെങ്കിൽ നല്ല ആരോഗ്യം ചെടിയുടെ നല്ലപോലെ വരും. അപ്പം തീർച്ചയായിട്ടും രോഗത്തിനെയൊക്കെ പ്രതിരോധിക്കാൻ അതിന് സാധിക്കും. അപ്പം നമ്മുടെ ഈ സംയോജിത രോഗ പ്രതിരോധ പദ്ധതിയിൽ നമ്മൾ വിത്തിനെക്കുറിച്ചും ചെടിയെക്കുറിച്ചും സംസാരിച്ച് അടുത്ത ഘട്ടം എന്തുവായിരിക്കും?
0: അപ്പം പറഞ്ഞതുപോലെ തന്നെ വിത്ത് നല്ല രീതിയിലുള്ളത് നല്ലത് സെലക്ട് ചെയ്യുക, ചെടി നല്ല രീതിയിലുള്ളത് എടുക്കുക. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രധാനം നമ്മൾ കൊടുക്കാനുള്ളത് കാലാവസ്ഥയാണ്. നമുക്ക് എത്ര തന്നെ രോഗം നമുക്ക് തന്നെ

0: പദ്ധതിയിൽ നമ്മൾ വിത്തിനെ കുറിച്ചും ചെടിയെക്കുറിച്ചും സംസാരിച്ച് അടുത്ത ഘട്ടം എന്തുവായിരിക്കും?
1: അപ്പം പറഞ്ഞതുപോലെ തന്നെ വിത്ത് നല്ല രീതിയിലുള്ളത് നല്ലത് സെലക്ട് ചെയ്യുക, ചെടി നല്ല രീതിയിലുള്ളത് എടുക്കുക. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രധാനം നമ്മൾ കൊടുക്കാനുള്ളത് കാലാവസ്ഥയാണ്. നമുക്ക് എത്ര തന്നെ രോഗം നമുക്ക് തന്നെയാണെങ്കിലും രോഗാണുക്കൾ അധികമായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നല്ല വേനൽ സമയത്ത് ജലദോഷം വരുന്നത് കുറവായിരിക്കും. അതുപോലെ തന്നെ ചെടികൾക്കും ഈ രോഗാണു അവിടെ തന്നെ ഉണ്ടെങ്കിലും അതിനനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ രോഗം വരാറുള്ളൂ. അപ്പോൾ ആ കാലാവസ്ഥ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ജനറലായിട്ടുള്ള കാലാവസ്ഥയെ നമുക്കൊരിക്കലും മാറ്റാൻ പറ്റില്ല. പക്ഷെ അത് ചെടികൾക്ക് നമുക്കതിനെ മാറ്റുന്ന രീതിയിൽ ക്രമീകരിക്കാൻ പറ്റും. അത്തരത്തിൽ നിയന്ത്രണം എളുപ്പമായിട്ട് സാധിക്കും.
0: ഓക്കെ, ഇതിനെക്കുറിച്ച് നമ്മൾ മുന്നോട്ട് ഈ ഡിസ്കഷൻ കൊണ്ടുപോകാം. ഒരു ലിസണർ കൂടെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ഹലോ ഹലോ
2: ഹലോ
0: ഹാ മാഡം, നമസ്കാരം. ഹലോ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഹലോ,
2: വിത്ത് വിത്ത് വെണ്ടയ്ക്ക വിത്ത് നടണമെന്നുണ്ട്, തകരി കമ്പോസ്റ്റില് നടണം ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പൊ മഴയല്ലേ, പുറത്ത് ഇങ്ങനെ പൊരിച്ച് നടാം പിന്നെ പൊരിച്ച് നടാമെന്നുള്ള ഉദ്ദേശമാണ്. അപ്പൊ സുഡോമോണസ് ആ തകരി കമ്പോസ്റ്റില് ഓൾറെഡി എന്തൊക്കെയോ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നെന്ന് പറയുന്നത്. അപ്പൊ സുഡോമോണസ് ചേർക്കണോ തകരി കമ്പോസ്റ്റില്? പിന്നെ വേപ്പ്, വേപ്പിന്റെ വേപ്പും കൊണ്ടുവച്ചിട്ടുണ്ട്, വേപ്പിന്റെ
0: പിണ്ണാക്ക്.
2: അത് അതും ചേർക്കണോ അത് ചോദിക്കാനാ. പിന്നെ മണ്ണ് ചേർക്കണോ? ഞാൻ ചെറിയ കുഞ്ഞു പോട്ടിൽ ഇങ്ങനെ മഴ കൊള്ളാത്ത സ്ഥലത്ത് വെച്ച് വിട്ടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
1: ചെടികള്, പ്രത്യേകിച്ച് വെണ്ടയുടെ കാര്യം പറയുമ്പോ, നമ്മളത് പറിച്ച് നടുന്ന ചെടിയല്ല, നേരിട്ടാണ് നമ്മളെവിടെയാണോ നടാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്തിൽ നേരിട്ട് വിത്ത് പാകിയാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ മഴ സമയത്ത് ഇത് മുളയ്ക്കുന്നത് വളരെ പ്രയാസമാണ്. വെള്ളം കൂടുതലായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും വെണ്ട വിത്ത് അഴുകിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് അധികം ജലം നേരിട്ട് വീഴാത്ത തരത്തിൽ വേണം മുളയ്ക്കുന്ന സമയത്ത് വയ്ക്കാൻ. അതുപോലെ ആ സമയമാകുമ്പോൾ ഒരിക്കലും കുഴികളിലായിട്ട് നടാതെ എപ്പോഴും ഒന്ന് ഉയർന്നിയ തടങ്ങളിൽ പോലുള്ളിടത്താണ് വെണ്ട വിത്ത് പാകുന്നത്. പിന്നെ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം തന്നെ സ്യൂഡോമോണാസ്, വേപ്പിൻ ഗുരു, അല്ലെങ്കിൽ ബാക്കി അടിവളമായി ചേർക്കാൻ പറ്റുന്നത് എല്ലാം തന്നെ, ചാണകം എല്ലാം ചേർക്കാം. ഈ ജൈവവളം എന്ന് പറയുമ്പോൾ നമുക്ക് അധികമായിട്ട് അല്പം കൂടിക്കഴിഞ്ഞാലും അതൊരിക്കലും അത് ചെടിക്ക് ദോഷം വരില്ല. പിന്നെ ചാണകമൊക്കെ ചേർക്കുമ്പോൾ എപ്പോഴും ഉണങ്ങി പൊടിച്ച ചാണകം തന്നെ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ആ പച്ച ചാണകം അതെ ഉപയോഗിക്കാതിരിക്കുക. ഇതെല്ലാം തന്നെ ഉപയോഗിക്കാൻ തീർച്ചയായിട്ടും അത് ചെടിക്ക് നല്ല ആരോഗ്യം പ്രദാനം ചെയ്ത് നന്നായിട്ട് വളർന്നു വരുന്നതിന് സഹായിക്കും.
0: ഗ്രോ ബാഗ് ആണെങ്കിൽ ഡയറക്റ്റ്,
1: ഗ്രോ ബാഗ് ആകുമ്പോൾ ആ മണ്ണിലെ മിശ്രിതം അത് കൂടെ ചെയ്താൽ മതി, അത് കുഴപ്പമില്ല.
2: അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ മഴയായതുകൊണ്ട് വിത്ത് മുളക്കാൻ പ്രയാസമായതുകൊണ്ട് ഇവിടെ നമ്മളെ വീട്ടിന്റെ സൈഡിൽ വെച്ചിട്ട് പരിരക്ഷിച്ചിട്ട് പിന്നെ മാറ്റി, പിന്നെ മഴയില്ലാത്ത മഴയാ പിന്നെ നല്ല മഴയുടെ സമയത്ത് കുറച്ച് വയറുണ്ട്, അങ്ങനെ നടാറുണ്ട്. സാധാരണ
1: നടാറുണ്ട്. അത് അതായത് ഇപ്പൊ ചീരയും മുളകും ഉള്ളത് പോലെ നമ്മളിങ്ങനെ പറിച്ചല്ല, ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ പോട്രയില് തൈ വളർത്തി അതെ അതെ അതെ അതുപോലെ നട്ടെടുക്കാറുണ്ട്.
2: അങ്ങനെ നടാറുണ്ട്. പിന്നെ സ്പ്രെയർ ഇല്ലേ മാഡം, സ്പ്രെയർ ഒന്ന് വാങ്ങിയാൽ ശരിയാവുന്നില്ല.
1: ചകിരിച്ചോറാണോ ഉദ്ദേശിച്ചത്?
2: മറ്റേ ഇതില്ലേ നമ്മള് മരുന്നടിക്കുന്ന
0: സ്പ്രേയർ,
1: സ്പ്രേയർ അത് നല്ലത് നോക്കി വാങ്ങിക്കുക എന്നുള്ളത് തന്നെ നമുക്ക്.
0: പ്രശ്നം
1: വരുന്നത്
2: അത് അരിച്ച് പോരാറുണ്ട്, അരിച്ച് പോന്നാലും അത് വേഗം കേടാകുന്നതായി തോന്നുന്നു.
0: ഓ, അത് ആക്ച്വലി നിങ്ങൾ ഇടുമ്പോ അത് നല്ലോണം വെള്ളത്തിന്റെ അകത്ത്.
1: അത് മാത്രമല്ല, ഇത് തീർച്ചയായിട്ടും നല്ല വാഷറൊക്കെ അതൊക്കെ നന്നാക്കി തരുന്ന കടകളും അല്ല ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ കേരള അഗ്രോ ഇൻഡസ്ട്രി കോർപ്പറേഷൻ അതുപോലുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇത് നന്നാക്കി തരുന്നതും കാണാറുണ്ട്.
0: പിന്നെ ചിലപ്പം വെള്ളം കുറച്ച് ചെളിയാണെങ്കിൽ അരിച്ച്
1: അതെ അതെ അത് അടഞ്ഞു പോകാറുണ്ട്. എപ്പോഴും ഉപയോഗിക്കുന്ന സാധനം നന്നായി നേർത്ത തുണിയിലെങ്കിലും അരിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ എൻ്റെ നോസിൽ അടഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നന്നാക്കി എടുക്കാനും സാധിക്കാറില്ല.
2: പിന്നെ വെണ്ടക്ക വിത്ത് ഞാൻ കുറെ മുമ്പ് ഈയപ്പിച്ചിരിക്കുന്നു വാങ്ങിയിരുന്നു. വാങ്ങിയ വെണ്ടക്ക വിത്ത് എന്ന് പറഞ്ഞാല് അവിടുത്തെ നല്ല ഒരു വിത്തായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത്. പക്ഷെ നോക്കുമ്പോ എല്ലാ വിത്തുകളും നമ്മളെ ചെറിയ എന്താ ചെറിയ കാന്താരിന്റെ ഇതില് ഓരോന്നും പിന്നെ നമുക്ക് വിത്തല്ല കാലുണ്ടായിട്ടുള്ളൂ.
0: ഓ, അത് പറഞ്ഞ മാതിരി എന്നും ചിലപ്പോ
1: മാറിപ്പോയതായിരിക്കും. പിന്നെ ആ നടുന്ന സമയവും വ്യത്യാസപ്പെട്ടിരിക്കുന്ന കാര്യം, പൊതുവേ നമ്മൾ വെണ്ടയെ കുറിച്ച് നോക്കുമ്പോൾ അത് ഈ ഡിസംബർ ജനുവരിയിൽ ഉണ്ടാവുന്ന വേണ്ട

0: കായ്ക്ക് സൈസ് കുറവായിരിക്കും. പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾ ഈ വെണ്ടയെക്കുറിച്ച് പറഞ്ഞു, കൂടുതലായിട്ട് നടത്തുന്ന കമേഴ്സ്യലായിട്ട് നടത്തുന്ന വ്യവസായിക അടിസ്ഥാനത്ത് നടത്തുന്നത് നമ്മുടെ ഈ നാട്ടുമുറങ്ങളിൽ ചെയ്യുന്നത് പോലെ വലിയ നീളമുള്ള വെണ്ടയ്ക്കയല്ല. അത് അവർക്ക് വിപണനത്തിന് സാധ്യമല്ല. വലിയ വെണ്ടയ്ക്ക അവർക്ക് സൂക്ഷിക്കാനും മറ്റു കാര്യങ്ങൾക്കും ചെയ്യുന്നത് അത് ചെറിയ വെണ്ടയ്ക്കയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടുവളപ്പിൽ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിൽ അങ്ങനെ ചെയ്യുന്ന വെറൈറ്റി ആയിരിക്കില്ല ലഭ്യമായത്.
1: ഓക്കെ, വിളിച്ചതിന് വളരെ നന്ദി. മാഡം, താങ്കൾ നമ്മുടെ ഈ ഡിസ്കഷൻ്റെ മുന്നേ സൂചിപ്പിച്ചത് നമ്മൾ ചെടിയുടെ കാലാവസ്ഥ, നമ്മൾ പൊതുവായിട്ട് കാലാവസ്ഥ മാറ്റാൻ സാധിക്കത്തില്ല, എന്നാലും നമ്മുടെ അടുത്ത് മൈക്രോ ക്ലൈമറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് ഇത് പോസിബിൾ?
0: ഇപ്പം നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ ഒന്നാമത്തെ ജലലഭ്യത അല്ലെങ്കിൽ ആർദ്രത. നമ്മുടെ കുമിൾ രോഗങ്ങൾക്ക് ഏറ്റവും അധികം കൂടുതലായി ഉണ്ടാകുന്നത് കുമിൾ രോഗങ്ങൾ ഈർപ്പം കൂടിയ സമയത്താണ്. അപ്പോൾ നമ്മൾ മണ്ണിലൂടെ പടരുന്ന രോഗങ്ങൾ, വാട്ടരോഗം അങ്ങനെയുള്ളതൊക്കെ വരാനുള്ള സാധ്യത മഴ സമയത്ത് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എപ്പോഴും അത് തവാരണകളിൽ നടുക. എപ്പോഴും തടത്തിൽ നടുന്നതിന് പകരം ഉയർന്ന തടങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ നടുക. അപ്പോൾ നീർവാർച്ച സൗകര്യം നല്ലതായിരിക്കും. അപ്പം വേരെപ്പോഴും ആരോഗ്യത്തോടെ നിലനിൽക്കും. പിന്നെ അതുപോലെ തന്നെ വേനൽ സമയമാണെങ്കിൽ പുതയിടുക. അപ്പോൾ അത് വേനൽ കുറച്ചെടുത്താൽ, അല്ലെങ്കിൽ മഴ സമയത്ത് ഇതേ പുത നമ്മൾ സൂക്ഷിക്കണമെന്നില്ല, പലപ്പോഴും രോഗം ഇതിലൂടെ കൂടുതലായിട്ട് വരാം. ആ സമയത്ത് അത് മാറ്റാനുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി അപ്പോൾ നമുക്ക് എന്തെങ്കിലും മരുന്നുകൾ അതിൽ പ്രയോഗിക്കാനും സാധിക്കും. അങ്ങനെ നമുക്ക് ആ മണ്ണിനെ, ജലത്തിൻ്റെ കാര്യമാണ് ഞാനീ പറഞ്ഞത്, കൂടുതലാണോ നീർവാർച്ച സൗകര്യം നല്ലതായിരിക്കുക. പിന്നെ ചെടികൾ തമ്മിലുള്ള അകലം, അത് നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ചെയ്യാം. അപ്പോൾ അതിനിടയിലൂടെ വായുസഞ്ചാരം ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ അനിത്യന്തികമായി കൂടുതലായിട്ടുള്ള ആർദ്രത അവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിൽ കുമിൾ രോഗങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒന്നിൽ നിന്ന് ഒന്നിലോട്ട് പടർന്ന് പിടിക്കുന്നതും അത് കുറവായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ചിലപ്പോൾ കൂടുതൽ നട്ട് കഴിഞ്ഞാൽ കൂടുതൽ വിളവ് കിട്ടുമെന്നുള്ള ഒരു രീതിയിലായിരിക്കും, പക്ഷെ അങ്ങനെയല്ല. അതിന് ഓരോന്നിനും അതിൻ്റേതായ ഒരു വിള അകലമുണ്ട്. അപ്പോൾ അതൊക്കെ പാലിച്ച് നടേണ്ടത് അതിൻ്റെ
1: മൈക്രോ ക്ലൈമറ്റ് നിയന്ത്രിക്കാൻ സാധിക്കും.
0: പിന്നെ ഒരു രോഗം വരുന്നത്, ഒരു പ്രത്യേകിച്ച് ഒരു രോഗം ഒരു കാലാവസ്ഥയിൽ അത് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ സമയത്തിന് മുമ്പ് തന്നെ നമ്മളതിന് മുൻകരുതൽ എടുക്കുക. അതിന് ആ രോഗത്തിനൊന്ന് പ്രത്യേകിച്ച് പറയാൻ ഞാൻ പറയുന്നത് ദ്രുതവാട്ടം പോലുള്ള രോഗങ്ങൾ നമ്മുടെ കേരളത്തിന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതാണ് ഫൈറ്റോഫ്തോറ കൊമുള എന്ന രോഗമുള്ള. അപ്പോൾ ഈ ഫൈറ്റോഫ്തോറ കൊമുളെന്ന് പറയുന്നത് മഴക്കാലത്താണ് കൂടുതലായിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇതിന് മഴക്കാലത്തിന് മുൻപായിട്ട് തന്നെ അതിനുള്ള മുൻകരുതലുകൾ നടപടി കൈക്കൊള്ളേണ്ടത് ആവശ്യമാണ്.
1: മണ്ണിൽ നിന്ന് മാറ്റുക.
0: അതായത് തെങ്ങിലാണെങ്കിൽ നമ്മൾ രണ്ട് തവണ അത് തെങ്ങ് ക്ലീൻ ചെയ്തൊന്ന് നേരത്തെ തന്നെ മരുന്ന് ചെയ്യുക, ബോഡോ മിശ്രം പോലുള്ള തളിക്കുക. പെപ്പർ അല്ലെങ്കിൽ കുരുമുളകിലാണെങ്കിൽ ചുവടൊക്കെ ഒന്ന് നേരെയാക്കി അതിൽ കിടക്കുന്ന അനാവശ്യമായിട്ടുള്ള ചവറുകളും എല്ലാം മാറ്റി മണ്ണിന് നിയന്ത്രണ വിധമാക്കുക. അതിൻ്റെ വള്ളികൾ പിടിച്ച് കെട്ടിവെക്കുക. ഇതുപോലുള്ള മാർഗങ്ങളെല്ലാം നമ്മൾ അതിന് മുമ്പ് ചെയ്യുക. അപ്പം ഈ മഴ കൂടുതലാണെങ്കിലും അത് രോഗം കൂടുതലായിട്ട് ഉണ്ടാവാതെ അതിനെ സഹായിക്കും.
1: മാഡം, ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ, നമസ്കാരം. പറഞ്ഞോളൂ സാർ, ആരാണ്, എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ സാർ.
2: ഞങ്ങൾക്ക് നെൽകൃഷിയാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. കളനാശിനിയുടെ കൂടെ ലിക്വിഡ് അഴിക്കാവോന്നറിയാമല്ലായിരുന്നു.
0: അത് തീർച്ചയായിട്ടും നമുക്ക് ഈ കെമിക്കൽസ് ഏത് കെമിക്കലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് അതൊരു പ്രത്യേകിച്ച് കാര്യമുണ്ട്. കാര്യം പലതും നമുക്ക് ഒരുമിച്ച് വയ്ക്കുമ്പോൾ അത് ചെടികൾക്കൂടെ ദോഷം ചെയ്യുന്നതായിട്ട് മാറും. അപ്പോൾ ഇപ്പം നമുക്ക് കളനാശിനിയുടെ കൂടെ മറ്റത് ചേർക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ജനറലി നമുക്കത് പറയാൻ പറ്റില്ല. ഏത് കളനാശിനിയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട കുമിൾനാശിനി ഏതാണ്, കീടനാശിനി ഏതാണ്, വളം ഏതാണ് എന്നുള്ളതിനെയൊക്കെ ബാധിച്ചിരിക്കും. എന്നാലും ഏറ്റവും നല്ലത് ഇത് വേറെ വേറെ ഉപയോഗിക്കുന്നത് തന്നെയാണ്. കാര്യം അത് പല കെമിക്കൽസും ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ചെടിക്ക് ദോഷം വരുന്നതായിട്ട് കാണാറുണ്ട്.
1: കെമിക്കൽ
0: തമ്മിൽ മറ്റ് നമ്മൾ ഉദ്ദേശിക്കാത്ത വിഷാംശം ഉണ്ടാകും. ഫാക്ടംഫോസ് ഇതെല്ലാം ലിക്വിഡ് ആയിട്ടുള്ളത് ഇപ്പോൾ എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് ഫോളിയാർ അല്ലെങ്കിൽ ഇലയിൽ തളിക്കാവുന്ന വളങ്ങൾ അനേകം ലഭ്യമാണ്.
1: സെപ്പറേറ്റ്
0: ആയിട്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ലിക്വിഡാണ് അത് തീർച്ചയായിട്ടും. നിങ്ങൾക്ക് ഏറ്റവും അടുത്തിട്ടുള്ള കൃഷിഭവനിലെ കൃഷി ഓഫീസറിന്റെ സഹായവും ലഭ്യമാക്കാവുന്നതാണ്. അവരുടെ കൂടെ നേരിട്ടൊന്ന് കാണിച്ചതിന് ശേഷം ഏതാണ് ലഭ്യമാകുന്നത്.

0: ഉന്നത് അതിലുള്ള അത് നോക്കിയതിന് ശേഷം കൂടെ ഉപയോഗിക്കാം.
1: ഓക്കെ, താങ്ക് യു. നമ്മൾ മണ്ണിനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. മണ്ണ് പരിചരണം അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് വരുന്ന രോഗാണുക്കളെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഒന്നൊന്ന് തടയുന്നതെന്ന് വെച്ചാൽ, മേഡം പറഞ്ഞ മാതിരി ആദ്യം തന്നെ എന്താ പറയുന്നത് വൃത്തിയൊക്കെ ആക്കി അതൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഇതൊഴിച്ച് വേറെ എന്ത് ഏതൊക്കെ കാര്യങ്ങളാണ്?
0: പിന്നെ നമ്മൾ ഈ വിത്ത് പരിചരണത്തിനെ കുറിച്ചാണ് ആദ്യമായിട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് അതെവിടെ നടുന്നു എന്നുള്ളത്. അപ്പോൾ ഈ നമ്മുടെ സംയോജിത നിയന്ത്രണത്തിൽ നമ്മളൊരു കാര്യം ചെയ്യാനുള്ളത് വെച്ചാൽ, വിത്ത് നടാൻ നമ്മളിപ്പോൾ ചെടി സെലക്ട് ചെയ്തു അല്ലെങ്കിൽ വെറൈറ്റി സെലക്ട് ചെയ്തു, അത് വിത്ത് എവിടെ നടണം എന്നുള്ളത് നമ്മളിത് നോക്കി ചെയ്യാം. ഒന്നാമത് നല്ല സൂര്യപ്രകാശം ഏൽക്കുന്ന സ്ഥലത്തായിരിക്കണം. അപ്പോൾ പലപ്പോഴും കൃഷി അത് ഏറ്റവും പ്രത്യേകിച്ച് വരുന്ന നമ്മുടെ അടുക്കളത്തോട്ടം പോലുള്ള മറ്റ് സ്ഥലം ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ കൃഷിക്ക് വേണ്ടി വേണ്ട അങ്ങനെയുള്ളതല്ല, കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം തന്നെ തിരഞ്ഞെടുക്കുക. അതിൽ സൂര്യപ്രകാശം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നീർവാർച്ച സൗകര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലം ചെയ്യുക. പിന്നെ ഈ ഉപയോഗിക്കുന്ന മണ്ണ് ഒന്ന് കിളച്ച് ഒരാഴ്ചയെങ്കിലും ഇടാമെങ്കിൽ അതിലൂടെയുള്ള കുറച്ചൊന്ന് സൂര്യപ്രകാശം അടിയിലുള്ള മണ്ണിനെ നമ്മൾ മുകളിൽ കൊണ്ടുവരാം. അപ്പോൾ അതിലുള്ള അണുക്കൾ കൂടെ ഒന്ന് നശിക്കും. അതുപോലെ കുമ്മായം പോലുള്ള കാര്യങ്ങൾ, അപ്പോൾ ഓൾറെഡി അതിനകത്ത് തന്നെ ഉള്ള അണുക്കളെ നശിപ്പിച്ചതിന് ശേഷം പുതിയ കൃഷി ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ചെയ്യുക.
1: മണ്ണിൽ നിന്ന് നമ്മൾ വരുന്ന രോഗങ്ങളെ അവിടെ തടയാനുള്ള,
0: പിന്നെ അതുകൊണ്ട് എല്ലാ കവറിൽ നടുന്നതാണ്, പോളി ഹൗസിൽ നടുന്നതാണ്. അപ്പോൾ നമുക്കൊരു നിശ്ചിത അളവ് മണ്ണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അടിയിൽ അതാണ് എടുക്കുന്നതെങ്കിൽ അത് നമുക്ക് ഒന്ന് ഫ്യൂമിഗേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് വെയിലത്തിട്ടിട്ട് അല്ലെങ്കിൽ അങ്ങനെ അതിനെ ഒന്ന് നന്നാക്കിയതിന് ശേഷം നമ്മളെ കവറുകളിൽ വീണ്ടും നിറച്ച് കഴിഞ്ഞാൽ വീണ്ടും പഴയ രോഗമാണ് വീണ്ടും ഇതിലോട്ട് വരുന്നത്.
1: എസ്പെഷ്യലി മണ്ണിൽ നിൽക്കുന്ന രോഗാണുകൾ എന്ന് പറഞ്ഞാൽ കുറേ വർഷം വരെ മണ്ണിൽ തന്നെ
0: കാണാൻ വളരെ കുറഞ്ഞു. അപ്പം അത് നമ്മൾ വീണ്ടും വീണ്ടും ചെടി നടുന്തോറും അടുത്ത ചെടികൾക്ക് രോഗം വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും.
1: ഹലോ ഹലോ
2: ഹലോ,
1: ഹാ നമസ്കാരം മേഡം.
2: നമസ്കാരം,
1: പറഞ്ഞോളൂ മേഡം, ആരാണ് സംസാരിക്കുന്നത്?
2: രജികയാണ് സംസാരിക്കുന്നത്.
1: ചോദിച്ചോളൂ.
2: എനിക്ക് ചോദിക്കാനുള്ളത് എനിക്ക് വഴുതന, കത്തിരി, വെണ്ട, പടവലം, മുളക് എല്ലാത്തിനും നട്ടു. ഇപ്പൊ പടവലത്തില് പൂവിട്ട് തുടങ്ങി, പക്ഷേ വഴുതനയിലും കത്തിരിക്കയിലും കാ പിടിച്ചു തുടങ്ങി. അതില് ഇലയുണ്ടല്ലോ സാർ, ഈ ചിലന്തി വല കൂട് വെക്കുന്നത് പോലെ ഈ ഇലയെ കൊണ്ടൊന്ന് കൂട്ടിക്കളയും. അപ്പൊ ആ മണ്ട അങ്ങ് വെട്ടി കളയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കത് കാണുമ്പോ ഒരു സങ്കടമാണ്. അപ്പൊ ഇത് കേട്ടത് കൊണ്ടാണ് ഒന്ന് വിളിച്ചു ചോദിക്കാൻ.
0: അത് മാഡം പറഞ്ഞതുപോലെ തന്നെ ഒരു കൂട് കൂട്ടി ഇങ്ങനെ ഇരിക്കുന്ന പുഴുവാണ്. അപ്പോ ഈ വെട്ടി കളയുന്നതിനോടൊപ്പം ഈ വെട്ടി കളയുന്നതിനെ അങ്ങ് കത്തിച്ച് കളയുക, കാര്യം അതിനകത്ത് നിറയെ പുഴുവാണ്. അപ്പോ ആ പുഴു വീണ്ടും അത് ശലഭമായി വന്ന് വീണ്ടും ഈ സ്ഥലത്ത് ആക്രമണം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ പുഴുക്കൾ ഉണ്ടാകുന്നത് ഒരു പ്രത്യേക ഈ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പുഴുക്കൾ കൂടുതലാണ്, അടുത്ത ചാൻസ് നടുമ്പോൾ ഇത് കൂടുതലാവണമെന്നില്ല. അപ്പോൾ ആ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഒരു പ്രത്യേക സമയത്ത് ഓരോ കീടബാധ അല്ലെങ്കിൽ രോഗങ്ങൾ കൂടുതലുണ്ടായി വരുന്നതാണ്. അപ്പം പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ വളരെ കുറച്ച് ചെടികളേ ഉണ്ടാവും. ഇത് വളർന്നു വരുന്ന സമയത്ത് മിക്കവാറും വളരെ കുറച്ചായിട്ട് വളരെ ചെറിയ പുഴുക്കൾ ഒരിലയിൽ തന്നെ കൂട്ടം കൂടിയിരിക്കുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ ഇത് അത് അപ്പോൾ തന്നെ ആ ഒരില പറിച്ചങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് വളർന്ന് കൂടുതലാകുന്നതും മറ്റുള്ള കൂടുതൽ ആക്രമണം ഉണ്ടാകുന്നതും തടയാം. അപ്പോൾ ഈ നമ്മൾ ഈ പറഞ്ഞിരുന്ന സംയോജിത നിയന്ത്രണം എന്ന് പറയുന്നതിന് തന്നെ ഏറ്റവും പ്രാരംഭമായിട്ട് ചെയ്യാനുള്ളത് അത് മുട്ടയായിരിക്കുന്ന സമയത്ത് നമ്മൾ ദിവസവും കാണുന്നുണ്ടാവും ചെടികളിൽ നമ്മൾ വിചാരിക്കാത്ത പല സാധനങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അപ്പോൾ തന്നെ എടുത്തങ്ങ് നശിപ്പിച്ച് കളയുക. അവിടെ അതിന് കൂടുതൽ പിന്നെ മരുന്നടിക്കേണ്ടി വരാറില്ല, പിന്നെ കൂടുതലായിട്ട് ചെടി നശിപ്പിക്കപ്പെടാറില്ല. ഏറ്റവും ആദ്യത്തെ അവസ്ഥയിൽ തന്നെ ഇതിനെ നശിപ്പിച്ച് കളയുക. നശിപ്പിക്കാൻ കത്തിക്കാം, നമുക്ക് എന്തെങ്കിലും ചെയ്യാം.
2: എനിക്ക് സാർ എന്റെ വീട്ടുവളപ്പിൽ എന്റെ അത്യാവശ്യത്തിന് എടുക്കാൻ വേണ്ടിയുള്ള എന്റെ സ്ഥലത്തിൽ ഒത്തിരി ഒന്ന് ചെയ്യാൻ എനിക്കത് എപ്പോഴും ഒരു ഇഷ്ടമാണ്. അപ്പൊ സാറ് പറഞ്ഞതുപോലെ നേരം വെളുത്ത് ഉണർന്ന് ആദ്യം ചെന്ന് ഇവരെയാണ് നോക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കട്ട് ചെയ്തൊക്കെ കളയുമ്പോൾ കത്തിച്ച് തന്നെ കളയുന്നത് സാറേ. എന്നാൽ പുതയിടുന്ന സമയത്ത് ചൂട് സമയത്ത് പുതയിട്ട് കൊടുക്കും. അപ്പൊ എനിക്ക് ആവശ്യമുള്ള കായ് കിട്ടും, ഒത്തിരി അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കഴിച്ച് ചേർക്കുകയും വെറുതെ കൊടുക്കുകയും ചെയ്യും. എനിക്കതൊരു ഇഷ്ടമാണ്.
0: അത് കുഴപ്പമില്ല. അതിപ്പോൾ ഒരു പ്രത്യേകിച്ച് കത്തിരിയിലാണെങ്കിൽ നമ്മൾ അറ്റത്ത് നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നന്നായിട്ട് തളിരിടും. അതുകൊണ്ട് അത് പ്രശ്നമാക്കണ്ട, ചെയ്യുക. പിന്നെ നേരത്തെ പലതിലും ഞാൻ പറഞ്ഞതുപോലെ വേപ്പ്,

0: പതിഷ്ഠിതമായിട്ടുള്ള കീടനാശിനിയുള്ള വേപ്പിൻ കുരു ചുവട്ടിലിട്ട് കൊടുക്കുക. ഇതൊക്കെ ഈ പ്രാണി വന്ന് മുട്ടയിടാനുള്ള സാഹചര്യം കുറയ്ക്കും. നല്ല വേപ്പിൻ കുരു നമുക്ക് ലഭ്യമാണ്, അത് പൊടിച്ചൊന്ന് ഇട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ മതിയാവും.
1: ഓക്കെ, താങ്ക് യു. ഈ സംയോജിത രോഗനിയന്ത്രണത്തിൽ മറ്റ് നടപടികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മൾ മണ്ണിനെ കുറിച്ച് സംസാരിച്ച്, വിത്തിനെ കുറിച്ച് സംസാരിച്ച്, കാലാവസ്ഥ എങ്ങനെയാണ്, നമ്മൾ മൈക്രോ ക്ലൈമറ്റ് മോഡിഫൈ ചെയ്യേണ്ടത് അതിനെ കുറിച്ച് സംസാരിച്ച്, ഇതൊഴിച്ച് കൾച്ചറൽ പ്രാക്ടീസസ് ഒത്തിരി ഉണ്ടല്ലോ.
0: അതാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ള. അപ്പം പൊതുവേ നമുക്ക് സംയോജിത നിയന്ത്രണം അല്ലെങ്കിൽ ജൈവിക നിയന്ത്രണത്തിൽ വരുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റ് കീടനാശിനി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കുമിൾനാശിനി ഉപയോഗിക്കുന്നത് പോലെ ഏറ്റവും കൂടുതൽ രോഗം വരുന്ന സമയത്ത് ഇതിനെങ്ങ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്യൂഡോമോണസ് തളിക്കുക അല്ലെങ്കിൽ ട്രൈക്കോഡെർമ ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്ന തരത്തിലുള്ള നിയന്ത്രണം ലഭ്യമാവില്ല. നമ്മൾ ആ കൃഷി തുടങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ നിലമൊരുക്കുക. പിന്നെ അതുപോലെ തന്നെ സമയം, ഇപ്പോൾ മഴ സമയത്ത് കൂടുതലായിട്ട് രോഗം വരുന്നെങ്കിൽ അതുമായിട്ട് ചേർന്ന് വരാത്ത തരത്തിൽ, ഇപ്പോൾ എത്ര കൂടുതലായിട്ട് രോഗം വരുന്ന ഇനങ്ങളാണെങ്കിൽ പോലും അതിനുള്ള കാലാവസ്ഥ, ഇപ്പോൾ രോഗം വരുന്ന കാലാവസ്ഥയും ഇതിന് രോഗം പിടിക്കുന്ന സ്റ്റേജും വളർച്ചാ ദശയും ഒരുമിച്ച് വന്നില്ലെന്നുണ്ടെങ്കിൽ അതിന് രോഗം വരത്തില്ല. അപ്പോൾ ആ തരത്തിൽ നമ്മൾ നടുന്ന സമയം ക്രമീകരിക്കുക. അത്തരത്തിൽ നമുക്കിതിനെ രക്ഷിച്ചെടുക്കാനായിട്ട് ഒരുപാട്
1: സുരക്ഷിതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ
2: ഹലോ,
1: ആ നമസ്കാരം സർ.
2: ആകാശവാണി. അപ്പൊ ഇന്നിങ്ങനെ റേഡിയോ പ്രക്ഷേപണത്തിന്റെ, ലോക റേഡിയോ പ്രക്ഷേപണത്തിന്റെ 99th വാർഷികം ആഘോഷിക്കുന്ന ദിവസം ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന് ശ്രോതാക്കളോട് ചേർന്ന് സന്തോഷം പങ്കുവയ്ക്കുന്നു.
1: വളരെ നന്ദി. എന്തുവാണ് സാറിന് ചോദിക്കാനുള്ളത്?
2: അതുപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതുപോലെ ആകാശവാണിക്കും എന്റെ ഭരണാധികാരികൾക്കും ഇതിനു ഒരു യേശുനാമത്തിലുള്ള നന്ദിയും അറിയിക്കുന്നു. എനിക്ക് ചോദിക്കാനുള്ള കാര്യം, ഞാനൊരു റബ്ബർ കർഷകനാണ്.
1: പറഞ്ഞോളൂ.
2: അപ്പൊ റബ്ബർ കർഷകനാണ്. അപ്പൊ ഈ റബ്ബർ വെട്ടി ടാപ്പിംഗ് തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 10-12 വർഷമായ മരങ്ങളാണ് ഉള്ളത്. അപ്പൊ റെയിൻ ഗാർഡ് ഇട്ട് ഇപ്പൊ വെട്ടിയിട്ട് സാധാരണഗതിയിൽ ഒരു 4 ദിവസമൊക്കെ പുതുതായിട്ട് തെളിച്ചു കഴിഞ്ഞാൽ പാല് കിട്ടുന്നതാണേ. ഈ പ്രാവശ്യം പക്ഷേ ഒരു 10-12 ദിവസമായിട്ടും പാലിപ്പോ ആകെപ്പാടെ ഒരു 5 ഷീറ്റൊക്കെ 200 മരം വെട്ടുമ്പോ കിട്ടുന്നത്. അപ്പൊ അത് അതെന്താണ്, അതിനെന്താണ് പരിഹാരം?
0: ഏത് സ്ഥലത്തു നിന്നാണ് ഇത് വിളിക്കുന്നത്? ഏത്?
2: ഞാൻ വിളിക്കുന്നത് പൂത്താട്ടുകുളത്തിനടുത്ത് മാറിയാന്ന് പറയും, എറണാകുളം ജില്ലയിലാണ്.
0: പിന്നെ ഇതില് നമുക്ക് കുറച്ചധികം കാലം ചെയ്യുന്ന കഴിയുമ്പോ അതിൽ പഴയ പോലെ തന്നെ റബ്ബർ പാല് നമുക്ക് ലഭ്യമാവാതിരിക്കും.
1: സാർ, ആ റേഡിയോയിൽ നിന്ന് ഒന്ന് കുറച്ചൊന്ന് മാറി നിൽക്കാം സാർ.
2: അല്ല, റേഡിയോ അകലെ വെച്ചിരിക്കുന്നു.
1: ഒത്തിരി ഇക്കോ വരുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. സാറിന്റെ പൊസിഷൻ ഒന്ന് മാറ്റിയാ മതി ഫോണിന്റെ.
0: അപ്പോ നമുക്കത്, റബ്ബർ പാലിന്റെ ഉൽപാദനം എന്ന് പറയുന്നത് എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല. പിന്നെ അതിന് ജലലഭ്യത, അതിനെല്ലാം നിയന്ത്രണിക്കാൻ പലതരത്തിലായിരിക്കാം. അപ്പോൾ അത് പ്രത്യേകിച്ച് നമുക്കൊരു മരുന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ മഴക്കാലം അല്ലെങ്കിൽ വേനൽക്കാലം ഈ ഒരു സമയത്ത് അത് അതിലൂടെ റബ്ബർ പാലിന്റെ അളവും കുറഞ്ഞിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു സാറ് കുറച്ചുകൂടെ ഒന്ന്, അതും നമ്മൾ കണ്ടിന്യൂസ് കൂടുതലായിട്ട് വെട്ടിക്കഴിഞ്ഞാലും പിന്നെ ഇതുപോലെ തന്നെ പാല് വരുന്ന റബ്ബർ പാല് കുറച്ച് കുറയുന്നതായിട്ട്, ഇപ്പോൾ റെയിൻ ഗാർഡ് ഇട്ട് വെട്ടുന്നതായിരിക്കും. അതിന് റെസ്റ്റ് സഫീഷ്യൻ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊന്ന് ചെയ്യിക്കണം. പിന്നെ അതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത് ചീക്ക് പോലുള്ള രോഗങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിലും പൊതുവേ ആ റബ്ബർ പാനല് കേടായി പോവും. അപ്പോൾ അതൊന്ന് സാർ ശ്രദ്ധിച്ചാൽ മതി, അതൊന്ന് നോക്കുക. പിന്നെ തീർച്ചയായിട്ടും അത് നേരിട്ട് കാണുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അത് അവിടെ അതിനുള്ള റബ്ബർ ബോർഡുമായിട്ടുള്ള ആൾക്കാരുടെ ഒന്ന് സേവനം കൂടെ ഒന്ന് ലഭ്യമാക്കുക.
1: വളരെ നന്ദി. ഒരു ശ്രോതാവുണ്ട്. ഹലോ
3: ഹലോ, നമസ്കാരം സുഷ മാം.
0: ആ നമസ്കാരം. നമസ്കാരം,
3: ഞാൻ ജയിത്രിയാണ്, ഉള്ളൂരിൽ നിന്നാണ്
0: സംസാരിക്കുന്നത്.
3: മാം, എനിക്ക് ഒരു സംശയം ഉള്ളത്, ഈ പുതിന ഉണ്ടല്ലോ, ആ പുതിന നമ്മൾ ഒരു ഒന്നോ രണ്ടോ ചട്ടിയിലൊക്കെ ആണെങ്കിൽ അത് മാനേജ് ചെയ്ത് പോവാം. അതിൽ കുരുടിക്കല, ആ ഇല മുകൾ ഭാഗത്തെ ഇലകള് കുരുടിച്ച് അതിന്റെ തണ്ടുമായിട്ടങ്ങ് ചേർന്നിരിക്കുകയാണ്. അപ്പോ അത് ഞാൻ നിവർത്തി നോക്കുമ്പോ അതിനകത്ത് മുഞ്ഞയുണ്ട്, ഫിക്സ് ഉണ്ടല്ലോ അതിന്റെ അറ്റാക്ക് ഉണ്ട്. അപ്പോ ഈ വിവേറിയ ബാസിയന ഞാൻ സ്പ്രേ ചെയ്ത, ആ മിത്ര കുമിളി ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തു. ഓക്കെ മാം, പക്ഷെ ഇത് വിവേറിയ എന്ന് പറയുന്ന കോൺട്രാക്ട് പെസ്റ്റിസൈഡ് ആണല്ലോ, അത് ഡയറക്റ്റ് ആയിട്ട് ഈ മുഞ്ഞയിൽ ചെന്ന് പതിയുന്നില്ല മാഡം. കാര്യം ഈ ഇലകൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. അപ്പോ ഡയറക്റ്റ് ആയിട്ട് അതില് വരാത്തത് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും എനിക്കതിനെ ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഈ മുഞ്ഞ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വളർച്ച എങ്ങും ഒരടിക്കുകയാണ്.

0: അപ്പൊ ഞാൻ കുറച്ച് കൂടുതൽ നഴ്സറി പോലെ ഒരു ഒരു 10-40 ചട്ടിയിൽ ഞാനത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതിനെ ഒന്ന് തടയാൻ വേണ്ടി എനിക്ക് കെമിക്കലൊന്നും നമ്മള് ഇത് പുതിന ആയതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. പുതിന മല്ലി കറിവേപ്പിലൊന്നും നമുക്ക് കെമിക്കൽ അങ്ങനെ അടിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ മുഞ്ഞെ കൊണ്ടുവയ്ക്കുന്നത് ഉറുമ്പുകൾ തന്നെ ആയിരിക്കുമല്ലോ മാം
1: അല്ലേ? ഉറുമ്പിലൂടെ വരും, കാറ്റത്തൂടെ വരും.
0: ഉറുമ്പിനെ ഉറുമ്പിനെ എനിക്ക് പൂർണ്ണമായിട്ട് അതും പറ്റില്ല. എനിക്ക് തേനീച്ച കൃഷി ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് നോ ആൻസ് അങ്ങനെ ഉറുമ്പിനെതിരായിട്ടുള്ള കെമിക്കലും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ചെയ്യാൻ പറ്റും മാഡം? ഒരു ഒരു റെമഡി എന്തെങ്കിലും പറഞ്ഞുതരാൻ പറ്റുമോ?
1: ഉറുമ്പിനെ നിയന്ത്രിക്കുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് കെമിക്കൽ ഇപ്പം ചെയ്തിരുന്നാലും മണ്ണിലൂടെയല്ലേ വരുന്നത്, ചട്ടികളിലിരിക്കുന്നതിലല്ലേ. അപ്പോൾ ആ ചട്ടിക്ക് ചുറ്റും മഞ്ഞളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉറുമ്പ് വരാറ്. ആ അങ്ങനെ ചെറിയ, പിന്നെ ആ പിന്നെ ഏറ്റവും കൂടുതലായിട്ട് നമുക്കൊന്ന് ചെയ്യാൻ പറ്റുന്നത് ഈ പുതിന വളരെയധികം തിക്കി തിരക്കി നിൽക്കുന്ന ഇടയിലുള്ള കമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കുറച്ചുകൂടെ ഒന്ന്.
0: അല്ല
1: ആ പിന്നെ ഈ പറഞ്ഞതുപോലെ ബിവേറിയ എന്ന് പറയുന്നത് ഒരു കീടനാശിനിയല്ല, അതൊരു ബാക്ടീരിയയാണ്. ബാക്ടീരിയ അല്ല, കുമിളാണ്. കുമിളാണ്, കുമിളാവുമ്പോൾ അതിന് സ്പർശനത്തിന് അത് നേരിട്ട് അതിൻ്റെ മുകളിലോട്ട് വീഴണമെന്നില്ല. നമ്മുടെ ഇലയിൽ വീണ് കഴിഞ്ഞിട്ട് അത് മുളച്ചിട്ട് അതിൻ്റെ വിത്ത് മുളച്ച് അത് തന്നെ അതിൻ്റെ അടുത്തോട്ട് അങ്ങ് പൊക്കോളും. അപ്പം നേരിട്ട് അതിൽ വീഴണമെന്നില്ല.
0: ആ
1: അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മറ്റേ നമ്മൾ കീടനാശിനി ഉപയോഗിക്കുന്നത് പോലെ പെട്ടെന്ന് തന്നെ വരില്ല. അതെ അതെ, ശ്രമിച്ചു.
0: ഓക്കെ,
1: ഒരിക്കൽ കൂടെ ചെയ്തു നോക്കൂ എന്നിട്ട്. ആ ഓക്കെ ഓക്കെ, ശരി.
0: ഒരു സംശയം കൂടെ ഉണ്ട് മാഡം, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല എന്നാലും. ഈ നമ്മുടെ സാലഡ് കുക്കുംബർ ഉണ്ടല്ലോ, അത് എനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകളാണ്. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ടേണിൽ ഞാൻ നട്ടപ്പോ എനിക്ക് പൂർണ്ണമായിട്ടും പെൺപൂക്കൾ മാത്രമായിരുന്നു. സിംഗിൾ ആൺപൂ പോലും ആ ചെടികളിൽ ഉണ്ടായില്ല. 10 മൂടോളം ഞാൻ നട്ടതായിരുന്നു, വല്ലാതെ വിഷമിച്ചു അവസാനം. പിന്നെ ഈ ആൺപൂ ഉള്ള വീട്ടിൽ പോയി ആ പൂക്കൾ കൊണ്ടുവന്ന് ഹാൻഡ് പോളിനേറ്റ് ചെയ്താണ് കുറേയെങ്കിലും എനിക്ക് കിട്ടിയത്. ഇപ്പോഴത്തെ എന്റെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാം ആൺപൂക്കളാണ്, പെൺപൂക്കളൊക്കെ ഇല്ല.
1: അത് പൂത്ത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, പൂത്ത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ചെടി പൂത്ത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ.
0: നല്ല മുകളിൽ വരെ എത്തി മാഡം, അത് ഭംഗിയായിട്ട് ഏറ്റവും മുകളിൽ വരെ എത്തി ഉണ്ടാകുന്ന പൂക്കൾ മൊത്തം ആൺപൂക്കളാണ്.
1: പക്ഷേ ഇതിലങ്ങനെ പെൺപൂവും ആൺപൂവും എന്നുള്ളത് അല്ല, ആൺപൂക്കൾ ഉണ്ടാവും, അതിൽ കൂടാതെ ഉണ്ടാകുന്നത് രണ്ടും കൂടെ ചേർന്ന പൂക്കളാണ്, അതായത് ചുവട് കട്ടിയുള്ളത്. അപ്പം നമ്മൾ വേറെ ഇതിലൊന്ന് കൊണ്ടുവന്ന് പരാഗണം നടത്തേണ്ടി സാധാരണ വരാറില്ല കുക്കുംബറിലൊന്നും തന്നെ.
0: അത് നേരം
1: ആ ഓക്കെ, അത് കൊണ്ടുവന്നപ്പോൾ അത് കുറച്ചുകൂടെ ഇതായി കാണും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ചെടി ഇത് മാത്രം പൂക്കുന്ന ചെടികളായിട്ട് നമുക്കങ്ങനെ വരാറില്ല. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു.
2: ഓക്കെ, താങ്ക് യു, താങ്ക് യു മാഡം. അപ്പം മാഡം ഇത്രയും ശ്രോതാക്കൾ വിളിക്കുന്നുണ്ട്, സംശയങ്ങൾ ഒത്തിരിയുണ്ട്. അപ്പം നമ്മുടെ പ്രധാന വിഷയത്തിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് ചേരാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം മാഡം ഇത് നമ്മുടെ ഇനിയൊരു 6 മിനിറ്റ് ഉണ്ട്. അപ്പം ഈ സംയോജിത രോഗനിയന്ത്രണത്തിനെ കുറിച്ച് ആദ്യം തൊട്ട് ഒരു കർഷകൻ എന്തൊക്കെ നടപടികളാണ് എടുക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് രോഗങ്ങളെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടി?
1: അപ്പം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സംയോജിത നിയന്ത്രണമെന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മൾ ഏത് കൃഷിയാണോ അവലംബിക്കുന്നത് ആ കൃഷി രീതിയുമായി ചേർന്നു പോകുന്ന തരത്തിൽ മറ്റു കാര്യങ്ങളെ കൂടെ അതിൻ്റെ ഇടയിൽ കൊണ്ടുവരിക. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയതുപോലെ ആദ്യം തന്നെ ഏത് സ്ഥലം തിരഞ്ഞെടുക്കുന്നു എന്ന് ഏറ്റവും പ്രധാനമാണ്. പിന്നെ ഏത് വിത്ത് തിരഞ്ഞെടുക്കുന്നു, വെറൈറ്റി ഏതാണ്, ആ ചെടിയെക്കുറിച്ചുള്ള കാര്യം ശരിയാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ സ്ഥലം എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, ലാൻഡ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം നേരത്തെ തന്നെ അതൊന്ന് കുറച്ച് കിളച്ചിടുക, അതുപോലെ കുമ്മായം ചേർക്കുന്നെങ്കിൽ അത് ചെയ്യുക. അപ്പം ആ മണ്ണിന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം, മണ്ണിന് അസിഡിറ്റി കൂടിയാൽ ചില രോഗങ്ങൾ വരും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവലംബിക്കുക, അത് നന്നായി ചെയ്യുക. പിന്നെ അതിനൊക്കെ കൂടാതെ ഏത് സമയത്ത് കൃഷി ചെയ്യുന്നു എന്നുള്ള, അത് രോഗം വരുന്ന സമയമായിട്ട് കോയിൻസൈഡ് അതുമായിട്ട് ചേർന്ന് വരാത്ത സമയത്ത് വേണം നമ്മൾ കൃഷി ചെയ്യാൻ. പിന്നെ അതുപോലെ ശരിയായ രീതിയിൽ വളപ്രയോഗം ചെയ്യുക, അതിനുള്ള എല്ലാ കൃഷികാര്യങ്ങളും, പ്ലാന്റ് പ്രൊട്ടക്ഷൻ, രോഗപ്രതിരോധ അല്ലെങ്കിൽ രോഗങ്ങളും കീടങ്ങളും വരുന്ന അത് നേരത്തെ മുൻകരുതൽ എന്ന രീതിയിൽ ആ കാര്യങ്ങളെല്ലാം ചെയ്യുക. പിന്നെ
2: വളപ്രയോഗം എന്ന് പറയുമ്പോൾ അതും ബാലൻസ്ഡ്
1: അത് കേവലം പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഒരു പൊട്ടാസ്യം ചില സമയങ്ങളിൽ കുറച്ചുകൂടെ ആരോഗ്യം കൊടുക്കാനായിട്ട് പൊട്ടാസ്യം നമ്മൾ ഈ പറയുന്നതിനേക്കാളും കുറച്ചധികം കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ആവശ്യാനുസരണം ആ സ്ഥലത്തിൻ്റെ

0: ആവശ്യാനുസരണം മാത്രം വളപ്രയോഗം ചെയ്യുക. പിന്നെ ഈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ജൈവവളങ്ങളും തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ ഒരു ശ്രോതാവ് പറഞ്ഞതുപോലെ അനേക ജൈവ കൂട്ടുകളുണ്ട്. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പൂക്കളെ കുറച്ചുകൂടെ നല്ല രീതിയിൽ പൂക്കളുണ്ടാവും. നേരത്തെ പറഞ്ഞാൽ ചിലപ്പോൾ ഈ പെൺപൂ ഉണ്ടായി വരാൻ, അല്ലെങ്കിൽ പരാഗണം കുറച്ചുകൂടെ നല്ല, അങ്ങനെയൊക്കെ സഹായിക്കുന്നതായിട്ട് ഈ മത്തിശർക്കര മിശ്രിതം, പഞ്ചഗവ്യം അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കാര്യം അതിനകത്തുള്ള അത് വളർച്ചയെ പോഷിപ്പിക്കുന്ന ഒരുപാട് ആസിഡുകൾ അല്ലെങ്കിൽ ഹോർമോണുകൾ അതുപോലുള്ള സാധനങ്ങളും അതിനോടൊപ്പം കാണും. അപ്പം അങ്ങനെയുള്ളത് നമുക്ക് ഈ ചെടി വളർത്തുമ്പം അതിനെ അവലംബിക്കാവുന്നതാണ്. പിന്നെ ജൈവമാർഗങ്ങളിലൂടെ, അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് തീർച്ചയായിട്ടും രോഗങ്ങളുണ്ടാവാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ജൈവമാർഗ്ഗങ്ങൾ അവലംബിക്കാം. അപ്പോൾ ഈ സ്യൂഡമോണസൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതാത് സമയങ്ങളിൽ നേരത്തെ തന്നെ വിത്ത് പരിചരണം ചെയ്യാം, പിന്നെ അല്ലെ മണ്ണിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ അതിനോടുള്ള രോഗം വരുന്ന തീവ്രത ചിലപ്പോൾ കുറഞ്ഞിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ജൈവ നിയന്ത്രണ മാർഗ്ഗങ്ങൾ നല്ല പ്രയോജനം
1: ചെയ്യാം.
0: അതൊക്കെ ട്രൈക്കോഡെർമ യൂസ് ചെയ്യാം. അനേക ഈ മണ്ണിലൂടെ പരതുന്ന രോഗങ്ങൾക്കെതിരെ ട്രൈക്കോഡെർമ വളരെ എഫക്റ്റീവ് ആണ്. അതായത് നമ്മൾ ചാണകം ചെയ്യുമ്പോൾ അത് ഈ ട്രൈക്കോഡെർമ കൊണ്ട് സമ്പുഷ്ടീകരിച്ചിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഈ വാട്ടരോഗം അതുപോലുള്ളതൊക്കെ നമുക്ക് കുറയ്ക്കുന്നതിന് സാധിക്കും. പിന്നെ ഇതിനോടൊക്കെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ സംയോജിത നിയന്ത്രണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരിക്കലും കെമിക്കൽസിനെ മാറ്റി നിർത്തുന്ന ഒരു നിയന്ത്രണ രീതി അല്ല. ആവശ്യാനുസരണം നമ്മൾ കെമിക്കൽസ് ഉപയോഗിക്കുക. അപ്പോൾ മറ്റ് മാർഗ്ഗങ്ങളിലൂടെ നമുക്ക് നല്ല നിയന്ത്രണം കിട്ടുന്നില്ലുണ്ടെങ്കിൽ ആവശ്യത്തിന് മാത്രം പറഞ്ഞിട്ടുള്ള ഡോസിൽ മാത്രം കെമിക്കൽസ് ആ ഒരു ഇടവേള നമ്മളിപ്പോൾ ഹാർവസ്റ്റ് ചെയ്യുന്നതിന് ഒരു വെജിറ്റബിൾ നമ്മൾ ഹാർവസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് ഇത്ര ഇടവേള കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അത് അധികമായിട്ട് അല്ലെങ്കിൽ ആ
1: പക്ഷേ ഇത് ലാസ്റ്റ് റിസോർട്ട്
0: തീർച്ചയായിട്ടും നമുക്ക് ആവശ്യാനുസരണം കെമിക്കൽസും തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കർഷകർക്ക് നഷ്ടമില്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരിക്കലും ഇത് ഒരു കാര്യം മാത്രം വെച്ചല്ല. ഇതിപ്പോൾ ഹാർവസ്റ്റ് ചെയ്യുന്നത് തന്നെ ഇവൻ പറയുന്നുണ്ട് സമയത്തിന് ഹാർവസ്റ്റ് ചെയ്യും. അപ്പം ഓവറായിട്ട് മെച്ചുറായിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ കൂടുതൽ രോഗം വരും, നമുക്ക് സൂക്ഷിപ്പ് കാലാവധി കുറഞ്ഞു പോകും. അപ്പോൾ അതെല്ലാം ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള സമയത്ത്, അപ്പം പലപ്പോഴും നമ്മൾ കുമ്മായം ഇടുന്നു, വളമിടുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ലേബർ നമുക്ക് എപ്പോഴും കൂടുതൽ, നമ്മുടെ കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആവുന്നത് ആ ലേബറാണ്, ലേബർ കോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഇതെല്ലാം കൂടെ ഒരുമിച്ചാക്കുന്നു. ഇപ്പം നമ്മളൊരു കർഷകൻ ചോദിച്ചതുപോലെ അതും ഇത് ഒരുമിച്ച് ചെയ്യാമോ, കാര്യം അതിന് വരുന്ന, പക്ഷേ അത് ഒരിക്കലും നമുക്ക് അഭികാമ്യമല്ല. ഇപ്പോൾ കുമ്മായം ഇട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് മാത്രം മറ്റു ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ചെയ്താലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ലഭ്യമാകുള്ളൂ.
1: മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ എല്ലാ കാര്യങ്ങളും ഘട്ടഘട്ടമായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്തു പോയാൽ പിന്നെ ലാസ്റ്റിൽ ഒന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക്
0: കെമിക്കൽസും തീർച്ചയായിട്ടും ഉപയോഗിക്കാം, പറയുന്ന ഡോസിൽ മാത്രം.
1: ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പെസ്റ്റിസൈഡ്
0: കുറഞ്ഞത് മതി, വളരെ കുറവ് ഉപയോഗിച്ചാൽ മതി, അപ്പോൾ ആ തരത്തിൽ നമുക്കത് ചെയ്യാം.
1: ഡോക്ടർ സുഷ താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് വളരെ നന്ദി.
2: ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താര. സ്റ്റുഡിയോയിൽ അതിഥിയോട് സംസാരിച്ചത് ഷിബു ജോർജ്. സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, സന്തോഷ് തിരുമല. സ്റ്റുഡിയോയിൽ ലിജി അനിൽ, നന്ദിത രമേശ്.

0: ശ്രമം.
1: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
3: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
6: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
7: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
8: അറിയിപ്പ്. ദേശീയ പ്രക്ഷേപണ ദിനമായ ഇന്ന് ശ്രോതാക്കളെ എന്നും ചേർത്ത് നിർത്തുന്ന ആകാശവാണി തൃശൂർ നിലയം ഒരുക്കുന്നു കേൾവിയുടെ പൂക്കാലം. പ്രിയ ശ്രോതാക്കളുടെ ആകാശവാണി ഓർമ്മകൾ പങ്കിടാൻ ഒരവസരം. പ്രത്യേക ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ പങ്കെടുക്കുവാൻ വിളിക്കേണ്ട നമ്പർ 04-87-23-23-571. മറ്റൊരു നമ്പർ 04-87-23-23-572. വിളിക്കേണ്ട സമയം ഇന്നുച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. കേൾവിയുടെ പൂക്കാലം പ്രത്യേക ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഇന്നുച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.

0: ആകാശവാണി തൃശൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കാനും നിർദ്ദേശം. നീറ്റ് വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ പൂർണ്ണ സജ്ജമെന്ന് രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. സ്ത്രീകൾക്ക് സുരക്ഷിതമായ രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിനുള്ള KSRTCയുടെ പിങ്ക് ബസ് സർവീസിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. വയനാട് കള്ളാടി തുരങ്കപാതയിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് നിയോഗിച്ച വിദഗ്ധ സമിതി അല്പസമയത്തിനകം പ്രദേശം സന്ദർശിക്കും. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായി

ദുരന്തത്തെ കുറിച്ച് അന്വേഷണം നടത്താൻ ഉന്നതതല സമിതി രൂപീകരിച്ചു. മരണസംഖ്യ 22 അപകടത്തിൽ കാണാതായ മലയാളിയുടെ മൃതദേഹം ഇന്ന് കണ്ടെടുത്തു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. ഇന്ത്യ സിംബാബ്വെ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരെ. വാർത്തകൾ വിശദമായി. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെ ബുക്കാരസ്റ്റിലെത്തും. റൊമാനിയൻ പ്രസിഡന്റ് നിക്കുഷോ ഡാനുമായി രാഷ്ട്രപതി പ്രതിനിധിതല ചർച്ചകൾ നടത്തും. നിരവധി ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവയ്ക്കും. നാളെ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി അവിടെ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെടുന്നവർക്ക് അതിവേഗം തക്കതായ ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാർ അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്ന് സമൂഹ മാധ്യമ കുറിപ്പിൽ ശ്രീ മോദി വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയതായി പ്രധാനമന്ത്രി അറിയിച്ചു. യുവജനങ്ങളുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് പരീക്ഷ വിഷയത്തിൽ NDA ഉൾപ്പെടെ എല്ലാ പാർട്ടികളും പാർലമെന്റിൽ ചർച്ച വേണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു രാജ്യസഭയിൽ പറഞ്ഞു. നീറ്റ് പരീക്ഷ രാജ്യത്തിന് തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, അത് രാഷ്ട്രീയവൽക്കരിക്കപ്പെടരുത്. വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും വിദ്യാർത്ഥികളുടെയും രാജ്യത്തിന്റെയും നന്മ മുൻനിർത്തി പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് പ്രതിപക്ഷം സഹകരിക്കണമെന്നും ശ്രീ റിജിജു അഭ്യർത്ഥിച്ചു.
1: कि नीट एग्जाम को लेकर के कोई राजनीतिकरण नहीं करते हुए बहुत अच्छी तरह से दोनों सदन में चर्चा होना चाहिए कि चर्चा किस प्रकार से कितना लंबा चलेगा ये हम आपस में मिलकर तय करें, लेकिन कंडीशन मत लगाइए. कंडीशन लगाने से आपका जो इंटेंशन है वो ठीक नहीं है, क्योंकि आप चर्चा को रोकना चाहते हैं.
0: എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കാതെ ചർച്ചയ്ക്ക് സാധ്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുകയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഉച്ചയ്ക്ക് 12 മണിവരെ നിർത്തിവെക്കാൻ ചെയർമാൻ CP രാധാകൃഷ്ണൻ ഉത്തരവിട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസ് ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും നിർത്തിവച്ചു. രാവിലെ 11 മണിക്ക് ലോക്സഭ ചേർന്നപ്പോൾ ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷാംഗങ്ങൾ നീറ്റ് വിഷയവും വിദ്യാർത്ഥികളുടെ പ്രതിഷേധവും ഉയർത്തിക്കാട്ടുകയായിരുന്നു. ചോദ്യോത്തരവേളയിൽ മറ്റ് വിഷയങ്ങളൊന്നും സംസാരിക്കാൻ അനുവദിക്കില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കി. സഭാ നടപടികളോട് സഹകരിക്കണമെന്ന് സ്പീക്കർ അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു. ഈ സാഹചര്യത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കുള്ള ആദര സൂചകമായി രാജ്യസഭയിൽ മൌനമാചരിച്ചു. വിവിധ പ്രദേശങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളെ തുടർന്നുണ്ടായ ജീവഹാനിയിൽ രാജ്യസഭാധ്യക്ഷൻ CP രാധാകൃഷ്ണൻ തീവ്രമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി. സ്ത്രീകൾക്ക് സുരക്ഷിതമായ രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിനായി KSRTC പരീക്ഷണാടിസ്ഥാനത്തിൽ പിങ്ക് ബസ് സർവീസുകൾ ഇന്നു മുതൽ ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ഗതാഗതമന്ത്രി CP ജോൺ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ടെക്നോ പാർക്ക് റൂട്ടിലാകും പിങ്ക് ബസ് സർവീസ് നടത്തുക. വയനാട് കള്ളാടിയിലെ തുരങ്കപാത നിർമ്മാണ പ്രദേശത്ത് മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി അല്പസമയത്തിനകം സ്ഥലം സന്ദർശിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നൽകിയ പരിസ്ഥിതി അനുമതികളുടെ വിലയിരുത്തൽ, കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നൽകിയ അനുമതികൾ കരാർ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ എന്നും സമിതി പരിശോധിക്കും. തുരങ്കപാത നിർമ്മാണ മേഖലയിലെ സുരക്ഷാ വീഴ്ചകൾ, സാങ്കേതിക പിഴവുകൾ, പരിസ്ഥിതി അനുമതി നടപ്പിലാക്കൽ എന്നിവയും സമിതി പരിശോധിക്കും. സംസ്ഥാന ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡോക്ടർ P പുകഴേന്തി, ഭൗമശാസ്ത്രജ്ഞൻ ഡോക്ടർ CP ചന്ദ്രൻ, പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ വിഷ്ണു അടക്കമുള്ള വിദഗ്ധ സംഘമാണ് സ്ഥലം സന്ദർശിക്കുക. അന്വേഷണം പൂർത്തിയാക്കി 1 മാസത്തിനകം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും.
0: ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ SIT കസ്റ്റഡിയിലെടുത്തു. ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യലിനായി PS പ്രശാന്തിനെ കൊല്ലത്തെ പോലീസ് ക്ലബിലെത്തിച്ചു. ഇതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയേക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ജൂലൈ 23 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോയായി മാറി. രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കാനും വിവരങ്ങൾ അറിയിക്കാനും പഠിപ്പിക്കാനും വിനോദത്തിനുമായി പ്രക്ഷേപണം നൽകിയ 100 നൂറ്റാണ്ടോളമുള്ള സംഭാവനകളെയാണ് ഈ ദിനം അനുസ്മരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മേഖലയിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി ജഗൻ നിവാസൻ.
4: ഷിഗല്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എന്നാൽ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. നീലേശ്വരം നഗരസഭയിലെ ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്കാണ് ലക്ഷണങ്ങൾ കണ്ടുവന്നതെന്നും ജില്ലയിൽ 5 പേർക്ക് ഷിഗല്ല റിപ്പോർട്ട് ചെയ്തെന്നും DM

0: എംഒ പറഞ്ഞു. രോഗലക്ഷണങ്ങൾ ഉള്ളവർ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടണം. സ്വയം ചികിത്സ ഒഴിവാക്കേണ്ടതാണ്. നിർജ്ജലീകരണം സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ORS ഉപയോഗിക്കണമെന്നും DMO പറഞ്ഞു.
1: സിക്കിമിലെ നാംചിയിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഉന്നതതല അന്വേഷണ സമിതി രൂപീകരിച്ച് സിക്കിം സർക്കാർ. ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസിന്റെ നേതൃത്വത്തിലുള്ള 4-അംഗ ഉന്നത സമിതി 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. തുരങ്കത്തിനുള്ളിൽ നിന്ന് ഇതുവരെ 22 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. അകത്ത് കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തി പുറത്തെത്തിക്കുന്നതിനായി വിദഗ്ധ പരിശീലനം ലഭിച്ച സംഘങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിവരികയാണ്. അതേസമയം തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ മലയാളി ഉദ്യോഗസ്ഥന്റെ മൃതദേഹം കണ്ടെത്തി. കോട്ടയം പാമ്പാടി പത്താഴ കുഴി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹമാണ് ഇന്ന് പുലർച്ചെ 2 മണിയോടെ കണ്ടെടുത്തത്. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷനിൽ മാനേജരായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ശബരിമല ഉൾപ്പെടുന്ന പെരിയാർ ടൈഗർ റിസർവിലെ കാടുകളെ അറിഞ്ഞ് സെൻസസ് ജോലികൾ ചെയ്യുകയാണ് അധ്യാപകനായ KM സുബീഷ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വിശാലവും ദുർഘടവുമായതുമായ പ്രദേശത്തെ സെൻസസ് എന്യൂമറേറ്ററാണ് ഈ അധ്യാപകൻ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ GS ശ്രീധർ.
2: ശബരിമല, പമ്പ, ത്രിവേണി, അട്ടത്തോട്, നിലയ്ക്കൽ ഉൾപ്പെടെ റാന്നി പെരുന്നാട് പഞ്ചായത്തിലെ 9-ാം വാർഡിലെ സെൻസസ് എന്യൂമറേറ്ററാണ് കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിയും അട്ടത്തോട് ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂൾ അധ്യാപകനുമായ സുബീഷ്. ശബരിമല ശ്രീകോവിലിന്റെ ഉൾപ്പെടെ സെൻസസ് പ്രവർത്തനങ്ങൾ നടത്താനായത് ജന്മപുണ്യമായി കരുതുകയാണ് ഇദ്ദേഹം. സന്നിധാനമടക്കം 1000-ലധികം കെട്ടിടങ്ങൾക്കും ആദിവാസി ഉന്നതികളിലടക്കം 200-ലധികം ഭവനങ്ങളും ഉൾപ്പെടുന്ന വിശാല പ്രദേശത്ത് ഏക സെൻസസ് ഉദ്യോഗസ്ഥനായാണ് സുബീഷ് ജോലികൾ നിർവഹിച്ചു വരുന്നത്.
1: പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള PIB കൊച്ചി കാസർഗോഡ് സംഘടിപ്പിച്ച മാധ്യമ ശില്പശാല ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. മാധ്യമ പ്രവർത്തകർ വാർത്തകളുടെ നിജസ്ഥിതി തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണമെന്ന് കളക്ടർ പറഞ്ഞു. PIB അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷത വഹിച്ചു. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30 മത്സരം ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കാനും നിർദ്ദേശം. നീറ്റ് വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ പൂർണ്ണ സജ്ജമെന്ന് രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. സ്ത്രീകൾക്ക് സുരക്ഷിതമായ രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിനായുള്ള KSRTCയുടെ പിങ്ക് ബസ് സർവീസിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. വയനാട് കള്ളാടി തുരങ്കപാതയിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് നിയോഗിച്ച വിദഗ്ധ സമിതി അല്പസമയത്തിനകം പ്രദേശം സന്ദർശിക്കും. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഉന്നതതല സമിതി രൂപീകരിച്ചു. മരണസംഖ്യ 22. അപകടത്തിൽ കാണാതായ മലയാളിയുടെ മൃതദേഹം ഇന്ന് കണ്ടെടുത്തു. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. ഇന്ത്യ സിംബാബ്വെ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: മരുന്നുകളോടുള്ള അലർജി. ഡോക്ടർ ആരതി ആർ സംസാരിക്കുന്നു.
4: ഇന്ത്യയിലെ 5% ആശുപത്രി അഡ്മിഷന് കാരണം മരുന്നിന്റെ പാർശ്വഫലങ്ങളാണ്. എന്താണ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ അഥവാ പാർശ്വഫലങ്ങൾ? ലോകാരോഗ്യ സംഘടന അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷനെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ്. സാധാരണ മനുഷ്യരിൽ ഉപയോഗിക്കുന്ന ഡോസിൽ മരുന്ന് ഉപയോഗിക്കുമ്പോൾ മരുന്നുണ്ടാക്കുന്ന ബുദ്ധിമുട്ടും നമ്മൾ ആഗ്രഹിക്കാത്തതും ആവശ്യമില്ലാത്തതുമായ പ്രവർത്തനങ്ങളാണ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. മരുന്ന് രോഗം തടയുന്നതിനോ രോഗനിർണയത്തിനോ ചികിത്സയ്ക്കോ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കാം. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷനെ പല ടൈപ്പുകളായി തരംതിരിച്ചിട്ടുണ്ട്. ടൈപ്പ് എ, ഓഗ്മെന്റഡ് അഥവാ വർദ്ധിച്ചത് എന്നർത്ഥം. ഇവിടെ മരുന്ന് പ്രവർത്തിക്കുന്നതിന്റെ ഫലം കൂടുതലാണ്. ഉദാഹരണത്തിന്, പ്രമേഹത്തിനുള്ള മരുന്ന് ഉപയോഗിക്കുന്ന ആൾക്ക് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് അധികം കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് ആ മരുന്നിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായതുകൊണ്ട് മരുന്നിന്റെ ഡോസ് കുറച്ചു കഴിയുമ്പോൾ ഇത് ശരിയാകും. രണ്ടാമത്തേത് ടൈപ്പ് ബി അഥവാ ബിസെയർ അഥവാ പ്രതീക്ഷിക്കാത്ത റിയാക്ഷൻ ആണ്. റിയാക്ഷൻ ആർക്കുണ്ടാകുന്നു എന്നറിയില്ല. ഇതിന് ഡോസുമായോ മരുന്നിന്റെ പ്രവർത്തനവുമായോ യാതൊരു ബന്ധവുമില്ല. മരുന്ന് മാറ്റിയാലേ ബുദ്ധിമുട്ട് മാറൂ. പെൻസിലിൻ ചില്ലരിൽ ഉണ്ടാക്കുന്ന അനാഫിലാക്സിസ് എന്ന റിയാക്ഷൻ ഇതിനുദാഹരണമാണ്. ടൈപ്പ് സി, മരുന്ന് തുടർച്ചയായി ഉപയോഗിക്കുന്നത് കൊണ്ട് ശരീരത്തിൽ ദോഷഫലങ്ങൾ ഉണ്ടാകുന്നു. ഉദാഹരണത്തിന് തുടർച്ചയായി മോർഫിൻ മരുന്ന് ഉപയോഗിക്കുമ്പോൾ വരുന്ന ആശ്രിതത്വം ഈ വിഭാഗത്തിൽ

പെടുന്നതാണ്. ടൈപ്പ് ഡി കുറെ നാളുകൾക്ക് ശേഷം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഉദാഹരണത്തിന്, ഗർഭകാലത്ത് അമ്മ ഉപയോഗിക്കുന്ന മരുന്നുകൾ മക്കൾക്ക് ദോഷഫലങ്ങൾ ഉണ്ടാക്കാം. ടെട്രാസൈക്ലിൻ ആന്റിബയോട്ടിക് ഗർഭിണികൾ കഴിച്ചാൽ മക്കളുടെ പല്ലിന്റെയും എല്ലിന്റെയും വളർച്ചയെ അത് ദോഷമായി ബാധിക്കും. ടൈപ്പ് ബി മരുന്ന് ഉപയോഗം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് ഇത്. ഇതിനെ വിഡ്രോവൽ സിംറ്റംസ് എന്നും പറയാം. ഉദാഹരണത്തിന്, ഉറക്ക ഗുളികകൾ നിർത്തുമ്പോൾ രോഗിക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. ടൈപ്പ് എഫ് ചികിത്സയുടെ പരാജയം. ഉദാഹരണത്തിന്, ഒരു അസുഖത്തിനെതിരെയുള്ള വാക്സിൻ എടുത്തതിനു ശേഷവും ആ അസുഖം പിടിപെടുന്ന അവസ്ഥ. ഇനി മരുന്നിന്റെ പാർശ്വഫലങ്ങൾ ഉണ്ടാവാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് അഥവാ അപകട ഘടകങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. പ്രായമായവർക്ക് ഗുരുതരമായ പാർശ്വഫലങ്ങളും വരാറുണ്ട്. കുട്ടികൾക്കും വൃക്കയ്ക്കും കരളിനും അസുഖമുള്ളവർക്കും ജനിതക കാരണങ്ങൾ കൊണ്ടും ചില മരുന്നുകൾക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത്തരം അപകട ഘടകങ്ങളിൽ തടയാനാവുന്നവ ഏതെല്ലാമെന്ന് നോക്കാം. ഒന്നാമതായി, സമ്പർക്കം. കഴിക്കുന്ന മരുന്ന് രോഗി ഉപയോഗിക്കുന്ന വേറെ മരുന്നുകളുമായോ ഭക്ഷണവുമായോ രോഗാവസ്ഥയുമായോ ഉണ്ടാവുന്ന സമ്പർക്കം കൊണ്ട് പാർശ്വഫലങ്ങൾ ഉണ്ടാവാം. കഴിക്കുന്ന എല്ലാ മരുന്നുകളെപ്പറ്റിയും ഡോക്ടറെ അറിയിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒഴിവാക്കേണ്ട ആഹാരത്തിനെ പറ്റിയും ഡോക്ടറോട് ചോദിച്ചു മനസ്സിലാക്കണം. സ്വയം ചികിത്സ ഒഴിവാക്കുകയും വേണം. രോഗി മരുന്ന് കൃത്യമായി കഴിക്കുക, മരുന്നിന്റെ ഡോസ് കൃത്യമായി പാലിക്കുക, രോഗിയെ തുടർച്ചയായി നിരീക്ഷിക്കുക, ഇതെല്ലാം അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഒഴിവാക്കാനുള്ള മാർഗ്ഗങ്ങൾ. ഇനി പാർശ്വഫലങ്ങൾ ഉണ്ടായാൽ എന്ത് ചെയ്യണം എന്ന് നോക്കാം. സംശയാസ്പദമായ മരുന്ന് നിർത്തുക. ഉടൻ തന്നെ വൈദ്യസഹായം തേടുകയും വേണം. ചികിത്സിക്കുന്ന ഡോക്ടർ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ റിപ്പോർട്ട് ചെയ്യും. അതായത്, മരുന്നിന്റെ സുരക്ഷയ്ക്കായി ഇത്തരം പാർശ്വഫലങ്ങൾ ഇന്ത്യൻ ഫാർമകോപ്പിയ കമ്മീഷനെ അറിയിക്കേണ്ടതുണ്ട്. രോഗിക്ക് നേരിട്ടും ഇത് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. എല്ലാ മെഡിക്കൽ കോളേജിലും തിരഞ്ഞെടുത്ത ആശുപത്രികളിലും ഇതിനായി അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ മോണിറ്ററിംഗ് സെന്റർ ഉണ്ട്. അവിടെ എത്തി റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇതല്ലെങ്കിൽ ഇന്റർനെറ്റിൽ ഇന്ത്യൻ ഫാർമകോപ്പിയ കമ്മീഷൻ വെബ്സൈറ്റ് IPC.gov.in നിന്ന് കൺസ്യൂമർ റിപ്പോർട്ടിംഗ് ഫോം ഡൗൺലോഡ് ചെയ്ത് അത് പൂരിപ്പിച്ച് സ്കാൻ ചെയ്ത് PVPI.IPCIndia@gmail.com മെയിൽ ചെയ്യാം. മറ്റൊരു മാർഗം ടോൾ ഫ്രീ നമ്പറായ 1800-1800-3024, ഇതിൽ രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെ തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇതുമല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആപ്പായ ADR PVPI എന്ന ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഇത് ഡൗൺലോഡ് ചെയ്ത് ഇതിലൂടെയും റിയാക്ഷൻ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. മരുന്നിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായിട്ടാണ് ഇത്. ഇതുവഴി രോഗിയുടെ സുരക്ഷയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് രോഗിക്കോ ഡോക്ടർക്കോ ആശുപത്രിക്കോ യാതൊരുവിധ നിയമപ്രശ്നങ്ങളും ഉണ്ടാവില്ല. റിപ്പോർട്ടിംഗ് ഫോമിൽ റിയാക്ഷനെപ്പറ്റിയും മരുന്നിനെപ്പറ്റിയും ഉള്ള വിവരങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ആഴത്തിൽ പഠിച്ച് മരുന്ന് ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും പുതിയ ദോഷവശങ്ങളെക്കുറിച്ച് ഡോക്ടർമാർക്ക് മുന്നറിയിപ്പ് കൊടുക്കാനുമാണ് ഈയൊരു സംവിധാനം. ഇതിനെ നാഷണൽ ഫാർമക്കോ വിജിലൻസ് പ്രോഗ്രാം ഓഫ് ഇന്ത്യ എന്ന് പറയുന്നു. അടുത്തതായി, എന്താണ് ഡ്രഗ് അലർജി? ശരീരം മനസ്സിനോട് അസാധാരണമായി പ്രതികരിക്കുന്നതാണ് ഡ്രഗ് അലർജി. എന്താണിതിന് കാരണം? മറ്റുള്ള അലർജികൾ പോലെ തന്നെ മരുന്നിൽ അടങ്ങിയിരിക്കുന്ന ഒരു വസ്തുവിനെ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം അതിക്രമിച്ചു കടന്ന ഒരു അപകടകാരിയായ വസ്തുവായി കണക്കിലാക്കുകയും അതിനെ തുരത്താനുള്ള സാധനങ്ങൾ ശരീരത്തിൽ നിന്ന് പുറത്തുവിടുകയും ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ടാണ് പലതരം അസ്വസ്ഥതകൾ ശരീരത്തിൽ അനുഭവപ്പെടുന്നത്. അലർജിയുള്ള ആൾക്കാർ മരുന്ന് സിറപ്പായോ ഗുളികയായോ കുത്തിവെപ്പായോ എടുത്താലും ഈ ബുദ്ധിമുട്ടുകൾ വരാനിടയുണ്ട്. മരുന്ന് അലർജിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. പ്രധാനമായും 4 ശരീരഭാഗങ്ങളെയാണ് അലർജി ബാധിക്കുന്നത്. ഒന്നാമതായി ചർമ്മം. 90% പേരിലും ചർമ്മത്തിലുള്ള ചൊറിച്ചിൽ, പാടുകൾ, ചുവപ്പ് നിറം എന്നിവ പ്രകടമായിരിക്കും. രണ്ടാമതായി ശ്വാസകോശമാണ്. ഡ്രഗ് അലർജി ഉള്ളവർക്ക് ശ്വാസതടസ്സം നേരിടാം. ഗൗരവമേറിയ ലക്ഷണമാണിത്. മൂന്നാമതായി കുടലിനെ ബാധിക്കുന്നതുകൊണ്ട് ഓക്കാനം, ഛർദി, വയറിളക്കം, വയറുവേദന തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. കാർഡിയോവാസ്കുലാർ സിസ്റ്റത്തെ ബാധിക്കുന്നതുകൊണ്ട് ഹൃദയമിടിപ്പ് കൂടുക, ബ്ലഡ് പ്രഷർ കുറയുക, ബോധക്ഷയം തുടങ്ങിയ അസ്വസ്ഥതകൾ ഉണ്ടാവാം. ജീവഹാനി വരെ സംഭവിക്കാവുന്ന ഈ അവസ്ഥയെ അനാഫിലാക്സിസ് എന്ന് പറയുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ച് അടിയന്തര വൈദ്യസഹായം നൽകിയില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥയാണിത്. മൂക്കുലിപ്പ്, തുമ്മൽ, കണ്ണിൽ ചൊറിച്ചിൽ, കണ്ണിൽ നിന്ന് വെള്ളം വരിക, ചുണ്ടുനാവും തടിച്ചു വരിക, മുഖത്ത് നീര്, തൊണ്ടയ്ക്ക് മുറുക്കം എന്നിവ അലർജിയുടെ മറ്റു ലക്ഷണങ്ങളാണ്. എപ്പോഴാണ് രോഗിക്ക് അലർജിയുടെ ലക്ഷണങ്ങൾ തുടങ്ങുന്നത് എന്ന് നോക്കാം. ചിലപ്പോൾ മരുന്ന് ഉപയോഗിച്ച് 1 മണിക്കൂറിനുള്ളിൽ തന്നെ അസ്വസ്ഥതകൾ പ്രകടമാകാം.
ചിലപ്പോൾ മരുന്ന് ഉപയോഗിച്ച് ദിവസങ്ങളോ ആഴ്ചകളോ കഴിഞ്ഞും പ്രകടമാകാം. മരുന്ന് നിർത്തി കുറച്ചുനാൾ കഴിഞ്ഞ് അത് മാറുകയും ചെയ്യാം. രണ്ടാമതായി, മരുന്നുണ്ടാക്കുന്ന വിളർച്ചയാണ്. ചുവന്ന രക്താണുക്കളുടെ എണ്ണം കുറയുന്നത് കാരണം വിളർച്ചയുണ്ടാകാം. അതിനോടൊപ്പം നെഞ്ചിടിപ്പ്, ശ്വാസതടസ്സം മുതലായവയും

0: അനുഭവപ്പെടാം. മൂന്നാമതായി ഡ്രസ് സിൻഡ്രോമാണ്. ശരീരത്തിൽ പാടുകൾ, ശ്വേതരക്താണുക്കളായ ഇസിനോഫിലിൻ്റെ എണ്ണം കൂടുക, ശരീരത്തിലെ മറ്റവയവങ്ങളെ ബാധിക്കുന്നതുവഴി നീര്, കടലകളിൽ വീക്കം, കരളിന് അണുബാധ എന്നിവയും ഉണ്ടാവാം. നാലാമതായി നെഫ്രൈറ്റിസ് അഥവാ വൃക്കയിൽ വീക്കം ഉണ്ടാവാം. പനി, മൂത്രത്തിൽ രക്തം, ശരീരത്തിൽ നീര് എന്നിവയും പ്രകടമാകാം. മിക്ക മരുന്ന് അലർജിയും ബാധിക്കുന്നത് ചർമ്മത്തെയാണ്. ചർമ്മത്തിൽ നിന്ന് പുറന്തൊലി വേർപെട്ട് ചർമ്മത്തിൽ വ്യാപകമായി കുമിളകൾ ഉണ്ടാകുന്ന ഗുരുതരമായ ഒരവസ്ഥയാണ് സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം. ശരീര ഉപരിതല വിസ്തൃതിയുടെ 30% ബാധിക്കുന്ന കൂടുതൽ കഠിനമായ രൂപമാണ് ടോക്സിക് എപ്പിഡർമൽ നെക്രോലൈസിസ്. ഗുരുതരമായ സങ്കീർണതകൾ കുറയ്ക്കുന്നതിന് നേരത്തെയുള്ള ചികിത്സ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഉയർന്ന പനിയും ചൊറിച്ചിലും വേഗത്തിൽ പടരുന്ന ചർമ്മ കുമിളകൾ, വായിലോ കണ്ണിലോ വേദനാജനകമായ വ്രണങ്ങൾ, ശ്വസിക്കാനോ വിഴുങ്ങാനോ ബുദ്ധിമുട്ട്, ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വൈദ്യോപദേശം തേടേണ്ടതാണ്. മരുന്നിനോടുള്ള അലർജി തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ലക്ഷണങ്ങൾ തുടങ്ങിയത് മരുന്നെടുത്തതിനു ശേഷമാണോ എന്നത് ഇതിലൊരു പ്രധാന ഘടകമാണ്. ചില മരുന്നുകൾ ടെസ്റ്റ് ചെയ്യുന്നതിനായി ചെറിയ ഡോസിൽ തൊലിയുടെ അടിയിൽ കുത്തിവെച്ച് നോക്കാറുണ്ട്. അല്പസമയത്തിനുള്ളിൽ ചുവന്ന് ചൊറിച്ചിലോടുകൂടിയ തടിപ്പുണ്ടാവുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ആ മരുന്നിനോട് അലർജിയുണ്ട് എന്ന് മനസ്സിലാക്കാം. പെൻസിലിൻ വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അലർജി സ്പെഷ്യലിസ്റ്റിന്റെ സഹായത്തോടെ ഏതൊക്കെ മരുന്നിന് അലർജിയുണ്ട് എന്ന് കണ്ടെത്താം. അത്തരം മരുന്നുകളുടെ ഒരു ലിസ്റ്റ് ആ വ്യക്തിയുടെ കൈവശം എപ്പോഴും ഉണ്ടായിരിക്കണം. മരുന്ന് അലർജി ഉണ്ടായവരുടെ രക്തപരിശോധനയിൽ IgE ആന്റിബോഡി ലെവൽ കൂടുതലായി കാണപ്പെടാം. ഇനി ഡ്രഗ് അലർജിയുടെ പ്രതിരോധ മാർഗങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. അലർജിയുള്ള വ്യക്തി പിന്നീട് ഏത് ചികിത്സയ്ക്ക് പോകുമ്പോഴും ഡോക്ടറോട് കൃത്യമായി അലർജി ഉണ്ടായിട്ടുള്ള മരുന്നിന്റെ പേര് അറിയിക്കണം. ഡ്രഗ് അലർജിയുടെ ചികിത്സ എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായും ചെയ്യേണ്ടത് അലർജിക്ക് കാരണമെന്ന് സംശയിക്കുന്ന മരുന്ന് നിർത്തുക എന്നതാണ്. പിന്നീട് വൈദ്യസഹായം തേടുക. ഡ്രഗ് അലർജിയുടെ അപകട ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഏതു വ്യക്തിക്കും ഏതൊരു മരുന്നിനും അലർജി ഉണ്ടാകാം. എങ്കിലും ചില ഘടകങ്ങൾ അതിനുള്ള സാധ്യത കൂട്ടുന്നു. ഭക്ഷണത്തിനോടോ മറ്റു സാധനങ്ങളോടോ അലർജി ഉണ്ടാവുക, മുമ്പ് അലർജി ഉണ്ടായിട്ടുള്ള വ്യക്തി, കുടുംബാംഗങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ ജനിതക ഘടകങ്ങൾ എന്നത് കാരണമാകാം. ഒരു മരുന്ന് കൂടുതൽ നാൾ ഉപയോഗിക്കാനിടയാവുക, അത് കൂടിയ ഡോസിലോ പല തവണകളായോ, ചില അണുബാധ ഉള്ളപ്പോൾ സാധാരണയായി മരുന്ന് അലർജി കൂടുതലുള്ളതായി കാണുന്നു. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാതെ സൂക്ഷിക്കുന്നതാണ്. ഡ്രഗ് അലർജിയുടെ കാര്യത്തിലും ഇത് വളരെ ശരിയാണ്. അലർജി ഉണ്ടായിട്ടുള്ള മരുന്ന് പിന്നീട് ഉപയോഗിക്കാൻ ഇടവരരുത്. അതിനാൽ ചികിത്സിക്കുന്ന ഡോക്ടറോട് അലർജി ഉണ്ടാക്കിയ മരുന്നിൻ്റെ വിവരങ്ങൾ കൃത്യമായി ബോധിപ്പിക്കുക.
1: മരുന്നുകളോടുള്ള അലർജി ഡോക്ടർ ആരതി ആർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ നിന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. ചോദ്യപേപ്പർ വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന നിലപാട് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയിലും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. റൊമാനിയൻ പ്രസിഡന്റുമായി ചർച്ച നടത്തും. തുരങ്ക അപകടം അന്വേഷിക്കാൻ 4 ഉന്നതതല സമിതിയെ നിയോഗിച്ച് സിക്കിം സർക്കാർ. അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശിയുടെ മൃതദേഹം കണ്ടെടുത്തു. അതിർത്തി കടന്നുള്ള ഭീകരതയെ ദേശീയ നയത്തിന്റെ ഉപകരണമാക്കുന്ന പാകിസ്ഥാൻ നിലപാടിനെ വിമർശിച്ച് ഇന്ത്യ. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിൽ തുടക്കമാകും. അത്ലറ്റിക്സിലും ബോക്സിംഗിലും ഇന്ത്യയ്ക്ക് മെഡൽ പ്രതീക്ഷ. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷാംഗങ്ങൾ നീറ്റ് വിഷയം ഉന്നയിക്കുകയായിരുന്നു. സഭാ നടപടികളോട് സഹകരിക്കണമെന്ന് സ്പീക്കർ അഭ്യർത്ഥിച്ചെങ്കിലും

0: പ്രതിപക്ഷം ബഹളം തുടർന്നു.
1: चर्चा करने को तैयार है, आप आइए, कब चर्चा करनी है, कितनी देर चर्चा करनी है, सरकार चर्चा को तैयार है, आप आइए चर्चा करने को. ऐसे गैलरी में बैठकर चर्चा नहीं होगी, चर्चा होगी आप अपनी सीट पर बैठे, कितनी देर करनी है, किस नियम के तहत करिए, आप बैठिए. सरकार ने कहा है कि खुले मन से कहा है, हम चर्चा को तैयार है और सबका मत आ गया है.
0: നീറ്റ് പരീക്ഷ വിഷയത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പാർലമെന്റിൽ ചർച്ച വേണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു രാജ്യസഭയിൽ പറഞ്ഞു. നീറ്റ് പരീക്ഷ വിഷയം രാഷ്ട്രീയവൽക്കരിക്കപ്പെടരുതെന്നും വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയിലും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ സർക്കാർ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയതായും യുവജനങ്ങളുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഡൽഹിയിൽ സമരരംഗത്തുള്ള വിദ്യാർത്ഥികളെക്കുറിച്ച് ഭീഷണിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തുന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പ്രസ്താവന രാജ്യരക്ഷാമന്ത്രി നടത്തിയിട്ടില്ലെന്നും വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണെന്നും PIB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹിയിലെ 16 മെട്രോ സ്റ്റേഷനുകൾ ഇന്നും രാവിലെ മുതൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിട്ടതായി മെട്രോ റെയിൽ കോർപ്പറേഷൻ. എന്നാൽ രാജീവ് ചൌക്ക്, മൌണ്ടി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ നിന്ന് ട്രെയിൻ മാറിക്കയറാനുള്ള സൌകര്യം ലഭ്യമായിരിക്കും. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെ ബുക്കാറസ്റ്റിൽ എത്തും. റൊമാനിയൻ പ്രസിഡന്റ് നിക്കുഷോർ ഡാനുമായി രാഷ്ട്രപതി പ്രതിനിധിതല ചർച്ചകൾ നടത്തും. നാളെ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും. അതിർത്തി കടന്നുള്ള ഭീകരതയെ ദേശീയ നയത്തിന്റെ ഉപകരണമാക്കുന്ന പാകിസ്ഥാൻ നിലപാടിനെ വിമർശിച്ച് ഇന്ത്യ. കശ്മീർ ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമായി തുടരുമെന്ന് UN സുരക്ഷാ കൌൺസിലിന്റെ തുറന്ന ചർച്ചയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി PHARISH പറഞ്ഞു. ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചു. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടം അന്വേഷിക്കാൻ 4 ഉന്നതതല സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. 15 ദിവസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അപകടസ്ഥലത്ത് നിന്ന് ഇതുവരെ 22 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് സ്ഥലം സന്ദർശിക്കും. ദുരന്ത കാരണം കണ്ടെത്തൽ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ വിലയിരുത്തൽ, കരാർ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ തുടങ്ങിയവ പരിശോധിക്കുന്ന സമിതി 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. രാജ്യത്തെ ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖലയിൽ പുത്തൻ ഉണർവ് നൽകാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. തമിഴ്നാട്ടിൽ 1012 കോടിയിലധികം രൂപ നിക്ഷേപത്തിൽ ഇലക്ട്രോണിക്സ് നിർമ്മാണ ക്ലസ്റ്ററുകൾക്ക് സർക്കാർ അനുമതി നൽകി. വിശദാംശങ്ങളിൽ

0: ഇലക്ട്രോണിക്സ് ഉൽപ്പാദന മേഖലയ്ക്ക് കരുത്തേകാനും ഈ രംഗത്ത് രാജ്യത്തിന് സ്വയം പര്യാപ്തത കൈവരിക്കാനുമുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് തമിഴ്നാട്ടിലെ മണല്ലൂർ, പിള്ളപ്പാക്കം എന്നിവിടങ്ങളിൽ രണ്ട് ക്ലസ്റ്ററുകൾ വികസിപ്പിക്കുന്നത്. 2014-15 ഏകദേശം 1.9 ലക്ഷം കോടി രൂപയായിരുന്ന രാജ്യത്തെ ഇലക്ട്രോണിക്സ് ഉൽപ്പാദനം 2025-26 13.11 ലക്ഷം കോടി രൂപയായി. ഇതേ കാലയളവിൽ കയറ്റുമതി 38,000 കോടി രൂപയിൽ നിന്ന് 4.24 ലക്ഷം കോടി രൂപയായും വർദ്ധിച്ചു. മൊബൈൽ ഫോൺ ഉൽപ്പാദനം 30-ലധികം മടങ്ങ് വർദ്ധിച്ച് 6.27 ലക്ഷം കോടി രൂപയിലെത്തി. പുതിയ ഇലക്ട്രോണിക്സ് നിർമ്മാണ ക്ലസ്റ്ററുകൾ കൂടി വരുന്നതോടെ രാജ്യം ഈ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30 മത്സരം ആരംഭിക്കും. പരമ്പരയിലെ രണ്ടാം മത്സരം ശനിയാഴ്ചയും മൂന്നാം മത്സരം ഞായറാഴ്ചയും ഇതേ വേദിയിൽ നടക്കും. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാവും. 10 ദിവസം നീളുന്ന മത്സരങ്ങളിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. ഒരു റിപ്പോർട്ട്.
0: അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാഭായ് ചാനു, ലവ്ലിന ബോർഗോഹെയ്ൻ എന്നിവരാണ് ഇന്ത്യയെ നയിക്കുന്നത്. പാരാ അത്ലറ്റിക്സ് ഉൾപ്പെടെ 125 അംഗ സംഘവും ഗെയിംസിന്റെ ഭാഗമാകും. ഇത്തവണ 10 കായിക ഇനങ്ങൾ മാത്രമാണ് ഗെയിംസിൽ ഉണ്ടാവുക. കഴിഞ്ഞ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 61 മെഡലുകൾ നേടി 4th കരസ്ഥമാക്കിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സ്വാതന്ത്ര്യസമര സേനാനി ബാലഗംഗാധര തിലകിന്റെ ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാജ്യം. അദ്ദേഹത്തിന്റെ അചഞ്ചലമായ ദേശസ്നേഹവും സ്വരാജ്യത്തിനായുള്ള ദൃഢനിശ്ചയവും വരും തലമുറകൾക്ക് പ്രചോദനമാണെന്ന് കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും രാജ്നാഥ് സിംഗും അനുസ്മരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവെച്ചു. ചോദ്യപേപ്പർ വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന നിലപാട് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയിലും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. റൊമാനിയൻ പ്രസിഡന്റുമായി ചർച്ച നടത്തും. തുരങ്ക അപകടം അന്വേഷിക്കാൻ 4 ഉന്നതതല സമിതിയെ നിയോഗിച്ച് സിക്കിം സർക്കാർ. അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശിയുടെ മൃതദേഹം കണ്ടെടുത്തു. അതിർത്തി കടന്നുള്ള ഭീകരതയെ ദേശീയ നയത്തിന്റെ ഉപകരണമാക്കുന്ന പാകിസ്ഥാൻ നിലപാടിനെ വിമർശിച്ച് ഇന്ത്യ. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിൽ തുടക്കമാകും. അത്ലറ്റിക്സിലും ബോക്സിംഗിലും ഇന്ത്യയ്ക്ക് മെഡൽ പ്രതീക്ഷ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി തൃശൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. ആകാശവാണി പൊതുജന പ്രക്ഷേപണത്തിന്റെ 90 വർഷങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം എത്തുന്ന ഈ ദേശീയ പ്രക്ഷേപണ ദിനത്തിൽ ആകാശവാണിയെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന പ്രിയ ശ്രോതാക്കൾക്കായി തൃശൂർ നിലയം ഒരു ഉപഹാരം സമർപ്പിക്കുകയാണ്. കേൾവിയുടെ പൂക്കാലം സമ്മാനിക്കുന്ന ആകാശവാണി തൃശൂർ നിലയത്തിലെ പ്രക്ഷേപകർ പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ചേരുകയാണ് ഈ സുദിനത്തിൽ. ഉണരുമ്പോൾ മുതൽ ചാരത്തുള്ള ആകാശവാണിയെ ഏറെ സ്നേഹിക്കുന്ന ശ്രോതാക്കൾക്ക് ഈ തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 04872323571, 23235772. തിടുക്കപ്പെട്ട് കോളിലേക്ക് കടക്കണ്ട കേട്ടോ. ഏതൊരു ആഘോഷത്തിനും ഒരു മധുരം പതിവുണ്ടല്ലോ. കോളുകളിലേക്ക് കടക്കും മുമ്പ് ആ മധുരം നുകർന്നു തന്നെ നമുക്ക് ആരംഭിക്കാം. ആകാശവാണി തൃശൂർ നിലയത്തിന്റെ പ്രോഗ്രാം മേധാവി CR ജയ, പ്രോഗ്രാം എക്സിക്യൂട്ടീവ്സായ അഞ്ജു പി അർജുനൻ, നീതി എലിസബത്ത് ജോസഫ്, വയലിൻ വിദ്വാനായ CS അനുരൂപ് എന്നിവർ ഇപ്പോൾ ഈ ലൈവ് സ്റ്റുഡിയോയിൽ ഉണ്ട്. മൃദംഗ വിദ്വാനായ ഡോക്ടർ K ജയകൃഷ്ണൻ ഈ ദിനത്തിൽ പ്രിയ ശ്രോതാക്കൾക്ക് ആശംസകളും അറിയിച്ചിട്ടുണ്ട്. ഞാൻ YS പൗർണമി, എനിക്കൊപ്പം നിഷ പി മേനോൻ. ആദ്യം നമുക്ക് പ്രോഗ്രാം മേധാവി ജയ CRന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് തന്നെ തുടങ്ങാം.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഏവർക്കും നമസ്കാരം.

0: ദേശീയ പ്രക്ഷേപണ ദിനമാണ്. 1927 ഈ ദിവസമാണ് ബോംബെ സ്റ്റേഷനിൽ നിന്ന് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. പിന്നീട് 1956 ദേശീയ പ്രക്ഷേപകനായി ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. രാജ്യത്തെ ജനജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ആകാശവാണി. ഏകദേശം 99% ജനങ്ങളിലേക്കും വിനോദമായും വിജ്ഞാനമായും ഒക്കെ ഇന്ന് ഈ പൊതുജന പ്രക്ഷേപണ മാധ്യമം എത്തുന്നു. ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന മുദ്രാവാക്യം നിറവേറ്റിക്കൊണ്ട് ജനങ്ങൾക്ക് വിനോദവും വിജ്ഞാനവും നൽകിക്കൊണ്ട് ആകാശവാണി എന്നും നിങ്ങളോടൊപ്പമുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം തൃശ്ശൂർ ആകാശവാണി നിലയത്തിലെ പ്രക്ഷേപകരുണ്ട്. ആദ്യം നമുക്ക് പ്രോഗ്രാം എക്സിക്യൂട്ടീവായ അഞ്ജു പി അർജുനൻ എന്താണ് പറയാൻ, നിങ്ങളോട് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാം.
1: 1936 ജൂൺ 8 ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിലാവുന്നത്, തുടർന്ന് ആകാശവാണി എന്ന പേരും ഔദ്യോഗികമായി സ്വീകരിക്കപ്പെട്ടു. ദേശീയ പ്രക്ഷേപണ ദിനം ജനങ്ങളിലേക്ക് വാർത്തകളും വിദ്യാഭ്യാസവും സംസ്കാരവും സംഗീതവും കാർഷിക വിവരങ്ങളും ആരോഗ്യ സന്ദേശങ്ങളും ദുരന്ത നിവാരണ മുന്നറിയിപ്പുകളും എത്തിക്കുന്ന പ്രക്ഷേപണ മാധ്യമങ്ങളുടെ വിലമതിക്കാനാകാത്ത സംഭാവനയെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിലും റേഡിയോ വിശ്വാസ്യതയുടെയും ജനസേവനത്തിൻ്റെയും പ്രതീകമായി നിലകൊള്ളുകയാണ്. ദുരന്തകാലങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലും ഏറ്റവും വിശ്വസനീയമായ ആശയവിനിമയ മാർഗങ്ങളിലൊന്നായി ആകാശവാണി ഇന്നും ജൈത്രയാത്ര തുടരുകയാണ്. പ്രക്ഷേപണം എന്നത് സമൂഹത്തെ അറിവിലേക്കും ഐക്യത്തിലേക്കും പുരോഗതിയിലേക്കും നയിക്കുന്ന ജനസേവനം തന്നെയാണ്. ദേശീയ പ്രക്ഷേപണ ദിനത്തിൽ ഈ മഹത്തായ സേവനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രക്ഷേപകരെയും ഞങ്ങൾക്കെന്നും പ്രചോദനമാകുന്ന എല്ലാ ശ്രോതാക്കളെയും ഞങ്ങൾ ഓർക്കുകയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ദേശീയ പ്രക്ഷേപണ ദിന ആശംസകൾ.
2: ആകാശവാണി തൃശൂർ നിലയത്തിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ദേശീയ പ്രക്ഷേപണ ദിനത്തിന്റെ ആശംസകൾ.
3: നീതി എലിസബത്ത് ജോസഫ് എന്ന പ്രോഗ്രാം എക്സിക്യൂട്ടീവാണ് ഇനി നിങ്ങളോട് സംസാരിക്കുന്നത്.
2: സംഗീത സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ ആകാശവാണിയുടെ സംഭാവനകൾ എണ്ണമറ്റതാണ്. റേഡിയോ എന്ന മാധ്യമം കേൾവിയുടെ സൗന്ദര്യത്തിൽ ഒതുക്കി നിർത്താതെ ഹൃദയസ്പർശിയാക്കുന്ന ആകാശവാണി എന്നും നിങ്ങളോടൊപ്പം.
3: നേരത്തെ പറഞ്ഞ ആ മധുരം നുകർന്നുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശ്രീ സി എസ് അനുരൂപ് വയലിൻ തന്ത്രികളിൽ ഇന്ദ്രജാലം തീർക്കുന്ന ശ്രീ സി എസ് അനുരൂപിൻ്റെ മധുരം നമുക്ക് നുകരാം.

പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് തീർച്ചയായും ഈ വയലിൻ മാധുര്യം ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുകയാണ്. ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രക്ഷേപകർ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആസ്വദിച്ച് കാണുമെന്നും കരുതുകയാണ്. നമുക്ക് ഒരു ഗാനത്തോടെ ഇന്നത്തെ കേൾവിയുടെ പൂക്കാലം എന്ന പ്രത്യേക ഫോണിൻ പരിപാടി അതിലേക്ക് കടക്കാം. വിളിക്കേണ്ട നമ്പർ നിങ്ങൾക്കറിയാമല്ലോ, 0487-23-23571, 0487-23-23572.

0: ഹലോ.
1: ഹലോ, നമസ്കാരം
0: ആ
1: മാഡം.
0: നമസ്കാരം. കേൾവിയുടെ പൂക്കാലം, ദേശീയ പ്രക്ഷേപണ
1: കേൾവിയുടെ
0: ദിനത്തോടനുബന്ധിച്ചുള്ള
1: പൂക്കാലം,
0: പ്രത്യേക ഫോൺ
1: അതെ
0: ഇൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം.
1: ഓക്കെ
0: പറയൂ,
1: ഓക്കെ.
0: ആരാണ്?
1: താങ്ക് യു.
0: ആ,
1: ഞാൻ സത്യൻ നടത്തറ.
0: സത്യൻ നടത്തറ. ഓക്കെ. ആ,
1: ആ
0: അപ്പൊ ഇന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് അവരുടെ ആകാശവാണി ഓർമ്മകള് അല്ലെ പങ്കുവെക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ആ, അപ്പൊ പറഞ്ഞോളൂ ആകാശവാണിയായിട്ടുള്ള ഒരു ബന്ധം.
1: 58 വയസ്സ് എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതലേ ഞാൻ ആകാശവാണി കേട്ടോണ്ടിരിക്കുന്ന വ്യക്തി
0: കേൾക്കുന്ന
1: ആളാണ്. ആ, അത് അച്ഛനെ എങ്ങനെയാന്ന് ചെയ്യാൻ, അച്ഛൻ അന്ന് കറണ്ട് ഒന്നും ഇല്ലാത്ത വീടായിരുന്നു, ചെറിയൊരു വീടായിരുന്നു കോലപ്പുര. അപ്പൊ അതിലെ അച്ഛൻ റേഡിയോ, അന്ന് അച്ഛൻ റേഡിയോ വാങ്ങിക്കൊണ്ട്

0: വന്നിട്ട് മെച്ചിട്ടുള്ള ഒരു അനുഭവം തൊട്ട്
1: അതെല്ലേ, അന്നത്തെ ആ ഒരു ഇത് ഇന്നും അല്ലെ ആകാശവാണി ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് കൊണ്ട് നടക്കുന്ന ആളാണ്.
0: ആകാശവാണി എന്ന് പറയുന്ന ഒരു മാധ്യമം നമുക്ക് എല്ലാ വാർത്തകളും അതാത് സമയത്തുള്ള സമയങ്ങളും പിന്നെ തന്നെ ഓരോ അറിവുകളും ഓരോ അറിവ് ഓരോന്നിനുള്ള അറിവുകളും നമുക്ക് തന്നോണ്ടിരുന്ന ആകാശവാണിയാണ്.
1: തീർച്ചയായും
0: നാടകങ്ങള് രാത്രി 9 മുതലുള്ള 10 വരെയുള്ള നാടകം രാത്രി ആയിരിക്കും മിക്കതും നാടകോത്സവം പറഞ്ഞിട്ടുണ്ടാവാം. അതൊക്കെ കേട്ട് കഴിഞ്ഞ ശേഷം ഞങ്ങൾ കിടന്നുറങ്ങാറേയുള്ളൂ.
1: അത് ശരി, ആ നാടകം മുഴുവൻ കേട്ട് ആസ്വദിച്ച് അല്ലേ കുട്ടിക്കാലത്തും അങ്ങനെയായിരുന്നു അല്ലേ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഗാനത്തരങ്ങണി അതൊക്കെ അത് ചൂവിൻ ബുധന അല്ല ബുധനും വെള്ളി അങ്ങനെ ആയിരുന്നു തോന്നുന്നു അന്നത്തെ
1: പരിപാടി.
0: അത് കേട്ട് കഴിഞ്ഞാൽ ആ കേട്ട് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കിടന്നു തുടങ്ങുന്നത് ഗാനത്തരങ്ങണി ഒന്ന് 9 to 10 വരെ.
1: അപ്പൊ അങ്ങനെയുള്ള ചെറുപ്പം മുതലുള്ള ബന്ധമാണ് ആകാശവാണിയായിട്ട് അല്ലേ.
0: തീർച്ചയായിട്ടും ആകാശവാണിയായിട്ട് ഇപ്പൊ 58 വയസ്സായി. 58 വയസ്സിനുള്ളിൽ ഓർമ്മ ചെന്ന ആള് മുതല് ആകാശവാണി കൂടിയുണ്ട്.
1: ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇത്രയും കാലം നമ്മളുടെ ഒപ്പം അല്ലേ, അതായത് അത്രയും നല്ലൊരു ശ്രോതാവിനോടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇന്ന് സംസാരിക്കാൻ സാധിച്ചതില്. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? ഓക്കെ, ഏതാണ്? അമ്പലപ്പുഴ അതാണോ വേണ്ടത്? എം ജി ശ്രീകുമാറും ചിത്രയും
0: പാടിയതാണ്. കുഞ്ഞുകുട്ടൻ പിന്നെ നബീസ കുഞ്ഞപ്പ പന്താവൂര് അവരൊക്കെ ഞാൻ ചെറുപ്പം മുതലേ
1: കേട്ടുതുടങ്ങിയിട്ടുള്ള
0: പേരാണ് അവരൊക്കെ.
1: അതെ തീർച്ചയായിട്ടും, വർഷങ്ങളായിട്ട് നമ്മളോടൊപ്പം.
0: അപ്പൊ
1: തീർച്ചയായിട്ടും നമുക്ക് ഈ ഗാനം കേൾക്കാം ഇവർക്ക് എല്ലാവർക്കും അല്ലെ, ഡെഡിക്കേറ്റ് ചെയ്യണം അല്ലെ.
0: ഓക്കെ,
1: അപ്പൊ ഒരിക്കൽ കൂടി നമുക്ക് സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ട്ടോ. ഓക്കെ, അപ്പൊ ഇനിതാ ഇഷ്ടഗാനം കേട്ടോ. അദ്വൈതം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് എഴുതിയിട്ടുള്ളത്. എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകിയിരിക്കുന്നു. ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, താങ്ക് യു.

0: जन जन का रखे ध्यान टीबी मुक्त भारत अभियान। जन जन का रखे ध्यान टीबी मुक्त भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते। टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन जन का रखे ध्यान टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: ഹലോ, നമസ്കാരം, ഇതാരാണ്? ഗിരിജ പെരുവമ്പ്. ഓക്കെ, തൃശ്ശൂർ ആകാശവാണിയുടെ ദേശീയ പ്രക്ഷേപണ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മോടൊപ്പം പ്രോഗ്രാം എക്സിക്യൂട്ടീവുമാരായ അഞ്ജു പി അർജുനനും നീതി എലിസബത്ത് ജോസഫും ഉണ്ട്. അപ്പോ അഞ്ജു പി അർജുനനോട് സംസാരിക്കാം. ഓക്കെ,
4: ശരി.
3: ഓക്കെ,
5: ഹലോ. ഹലോ,
4: നമസ്കാരം.
5: നമസ്കാരം. നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്. ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിലും മറ്റ് പ്രിയഗീതം, ഗാനസല്ലാപം എന്നീ പരിപാടികളിലേക്കൊക്കെ സ്ഥിരമായി കത്തെഴുതുന്ന ശ്രോതാവാണ്.
4: എന്തായാലും
5: നല്ലൊരു ദിവസം തന്നെയാണ് കോള് കിട്ടിയിരിക്കുന്നത് അല്ലേ?
4: ആ, ഇതുവരെ ഇങ്ങനെ വിളിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് വിളിക്കുന്നത്.
5: അതെ അതെ, ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം ആചരിക്കുകയാണ് നമ്മള്.
4: അതെ അതെ അതെ.
5: ആ, അപ്പൊ അതിലെ നല്ലൊരു ശ്രോതാവിനോട് തന്നെ സംസാരിക്കാം.

0: പറ്റിയതിൽ സന്തോഷിക്കുന്നു.
1: സന്തോഷം.
0: ആ പിന്നെ റേഡിയോ ആയിട്ടുള്ള ഒരു ബന്ധത്തെ കുറിച്ചിട്ട് നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് ഒന്ന് പറയാമോ?
1: ഞാൻ റേഡിയോ എന്ന് പറയുമ്പോൾ ഓർമ്മ വെച്ച കാലം തൊട്ട് തന്നെ റേഡിയോ കേൾക്കുന്ന ഒരാളാണ്. കാരണം എന്താ വെച്ചാല് അച്ഛനാണ് റേഡിയോന്റെ ഈ കേൾവിയിലേക്ക് എന്നെ എത്തിച്ചത്. കാരണം അച്ഛന്റെ അവിടെ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞു വെച്ചാൽ ആദ്യം ചെയ്യുന്ന ഒരു ജോലി റേഡിയോ ഓൺ ചെയ്യുക എന്നുള്ളത്. ഒരു അഞ്ചു ദിവസം അച്ഛൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ റേഡിയോ ഓൺ ചെയ്യും. സത്യം പറഞ്ഞ റേഡിയോ ഓൺ ചെയ്തിട്ട് നല്ല ഉച്ചത്തിൽ ശബ്ദം വെച്ചിട്ടാണ് അച്ഛൻ അതിനടുത്തിരിക്കുക. അപ്പൊ പലപ്പോഴും ഞാൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നത് ആകാശവാണിയുടെ സിഗ്നേച്ചർ ട്യൂൺ കേട്ടിട്ടാണ് എന്നുള്ളതാണ് സത്യം. ആദ്യമൊക്കെ അതൊരു ബുദ്ധിമുട്ടായി തോന്നി. കാരണം ഉറക്കം നഷ്ടപ്പെടുത്തുന്നതിന്റെ ഒരു പ്രയാസം വിഷമമൊക്കെ തോന്നിയിരുന്നു. അന്ന് ആകാശവാണിയുടെ സത്യത്തിലെ ഒരു നിരത്വമാണ് ആദ്യം എനിക്ക് തോന്നിയെന്നുള്ളതാണ് സത്യം. പക്ഷെ പിന്നെ പിന്നെ പിന്നെ ഒരു സിനിമയിൽ പറയുന്നത് പോലെ എന്താ പറയാ, വെറുത്തു വെറുത്ത് കുട്ടിശകന് ഇഷ്ടപ്പെട്ടു പോയി പറയുന്ന പോലെ അത് നേരത്തം തോന്നി തോന്നി പിന്നീട് ഞാൻ ആകാശവാണിയോട് ഇഷ്ടം കൂടിയ ഒരാളാണ്. പിന്നെ എല്ലാ പരിപാടികളും കേൾക്കാൻ തുടങ്ങി. കേൾക്കുന്നത് മാത്രമല്ല പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞ ശേഷം ഞാൻ ആകാശവാണിയിലേക്ക് സ്ഥിരമായിട്ട് കത്ത് എഴുതാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ഒരു ആകാശവാണിയോട് അടുപ്പുണ്ടായി. ആകാശവാണിയുടെ എല്ലാ പരിപാടികളും കേൾക്കുമായിരുന്നു. സ്കൂളിലേക്ക് പോകുന്നത് വരെയുള്ള സമയത്ത് പരിപാടികളും, സ്കൂൾ വിട്ട് വന്നതിന് ശേഷം വൈകിട്ടുള്ള പഠിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള പരിപാടികൾ കേൾക്കും. അന്ന് തുടങ്ങിയ ഒരു ആത്മബന്ധം ഞാൻ ഇപ്പോഴും അതേപോലെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. എല്ലാ പരിപാടികളും കേൾക്കുകയും കത്തെഴുതിയും ചെയ്തത് കൊണ്ടുള്ള എനിക്കുണ്ടായൊരു വലിയൊരു നേട്ടം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് 15 വയസ്സുള്ള സമയത്താണ് എൻ്റെ അച്ഛൻ മരണപ്പെടുന്നത്. അതിനുശേഷമുള്ള ഒരു ജീവിതം എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമാവസ്ഥയിലും പ്രയാസത്തിലും കൂടെ കടന്നുപോയൊരു ജീവിതമായിരുന്നു. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ, അതായത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രതിസന്ധികളോട് ഏറ്റുമുട്ടുന്ന ഒരു സമയത്ത് ഒരു ആശ്വാസമായിട്ടും ഒരു ആശ്രയമായിട്ടും ഞാൻ കണ്ടിരുന്നത് ആകാശവാണിയായിരുന്നു. ആ സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ആകാശവാണി പരിപാടികൾ കേട്ടിരിക്കുന്നതും ആകാശവാണിയിലേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ കത്തുകൾ എഴുതിയിരുന്നതുമായ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അതാണ്. ഒരു 85, 90, 95 കാലഘട്ടങ്ങളിൽ കത്തുകൾ എഴുതി, ഒരുപാട് കത്തുകൾ എഴുതിയിട്ടുണ്ട്. അന്ന് സത്യത്തിൽ എനിക്കൊരു ഏറ്റവും വലിയൊരു കൂട്ടുകാരി, എൻ്റെ കൂട്ടുകാരി എന്ന് പറയുന്നത് ആകാശവാണി തന്നെയായിരുന്നു. അപ്പൊ ആകാശവാണിയിൽ നിന്ന് കിട്ടിയ നുറഞ്ഞ അറിവുകളും ആകാശവാണിയിലേക്ക് ഞാൻ സ്ഥിരമായിട്ട് കത്തെഴുതിയിലൂടെ സ്വായത്തമാക്കിയ കൈവച്ചതും കൊണ്ടാണ് PSC പരീക്ഷ എഴുതി വിജയിച്ചത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ. അങ്ങനെയാണ് ഞാൻ എനിക്ക് PSC എഴുതി ജോലി കിട്ടുന്നത്. ട്രഷറി ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി കയറി ട്രഷറി ഓഫീസറായിട്ടുള്ള ഒരു പോസ്റ്റിലെത്തി. ഇക്കഴിഞ്ഞ മാർച്ച് മാസം ഞാൻ റിട്ടയർ ചെയ്തു. അപ്പോ ഒരു ചെന്നായി വളർത്തിയ കുട്ടി എന്ന് പറയുന്ന ഒരു സിനിമ പേരുണ്ട്. അപ്പൊ ഞാൻ പറയാറുണ്ട് ആകാശവാണി വളർത്തിയ കുട്ടിയാണ് ഞാൻ എന്നാണ് ഞാൻ പറയാറുള്ളത്. അത്രത്തോളം ആകാശവാണിയൊക്കെ ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ആകാശവാണി ഞാൻ എന്റെ ഹൃദയത്തിൽ അത്രത്തോളം ആഴത്തിൽ ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരാളാണ്.
0: ആകാശവാണി ഇങ്ങനെ ഒരുപാട് പേർക്ക് താങ്ങും തണലുമായി തന്നെയാണ് നിൽക്കുന്നത്. ഒരുപാട് ശ്രോതാക്കൾക്ക് ആശ്വാസമാണ് എന്നതും ഞങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പൊ എന്തായാലും
1: ഞാൻ അതുകൊണ്ടാണ് ഞാനിപ്പോ ചോദിച്ചിരിക്കുന്ന പാട്ട് ദൈവത്തിന്റെ പ്രകൃതികൾ എന്നുള്ള സിനിമയിലെ മഹാനിദ്രയിൽ എന്നുള്ള ഒരു പാട്ടാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. ഈ പാട്ട് തെരഞ്ഞെടുക്കാൻ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് എഴുതിയ മധുസൂദൻ നായർ, അദ്ദേഹം ഈ കവിത എഴുതിയും പാടും ചെയ്ത അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ കവിത ഓരോരുത്തരും അവരവരുടെ ജീവിതാനുഭവങ്ങളെ ചേർത്ത് വെച്ചിട്ടാണ് ഇത് ആസ്വദിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഞാനും എന്റെ ജീവിതമായിട്ട് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് ആകാശവാണിയായിട്ടുള്ള ആത്മബന്ധം, അല്ലെങ്കിൽ ആകാശവാണി എനിക്ക് തന്നിട്ടുള്ള ആ ഒരു നേട്ടം, അത് കുറിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താവുന്ന ഒരു കവിതയാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വിരളിൻ മഹാനിദ്രയിൽ നിന്നുള്ള തിന്നി നിറമുള്ള ജീവിതം എന്ന് പറയുന്ന പോലെ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് എനിക്കൊരു ജീവിതത്തിലേക്കൊരു വഴി തുറന്നു തന്ന ഒരു മാധ്യമമാണ് ആകാശവാണി. അതുകൊണ്ട് ആകാശവാണിയാണ് എനിക്ക് ജീവിതത്തിന്റെ ഒരു എന്താ പറയാ, മഴവെല്ലിയൻ പറഞ്ഞ ചരതയുള്ളൊരു ജീവിതം പകർന്നു തന്ന ഒരു മാധ്യമമായിട്ടാണ് ഞാൻ ആകാശവാണിയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ കവിതയിൽ പറയുന്നത് പോലെ, അടരുവാൻ വയ്യാതെ ഹൃദയത്തിൽ നിന്ന് എനിക്ക് ഏത് സ്വർഗം വിളിച്ചാലും എന്നൊരു വാക്യം ആകാശവാണിയോട് ചേർത്ത് വയ്ക്കാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് തിരഞ്ഞെടുക്കാൻ ഉണ്ടായ കാരണം.
0: സന്തോഷം. തുടർന്നും ആകാശവാണിയോട് തന്നെ ചേർന്ന് നിന്ന് ഞങ്ങളുടെ പരിപാടികൾ ആസ്വദിക്കുക. നമുക്ക് ഇന്ന് പാട്ട് കേൾക്കാം അല്ലേ?
1: ആകാശവാണിയിലെ എല്ലാ വർത്തം ഞങ്ങൾക്കായി ഒരു നല്ല നല്ല പ്രോഗ്രാം ഒരുക്കി തന്ന എല്ലാ ആൾക്കാർക്കും, ഇന്ന് അവിടെയുള്ള ഓർണമി നിഷാമേനോൻ എല്ലാവർക്കും, ജയ മാഡത്തിനും എല്ലാവർക്കും ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്.
0: ഓക്കെ, നമുക്ക് ഇനി പാട്ട് കേൾക്കാം.
2: ദൈവത്തിന്റെ വികൃതികൾ എന്ന ചിത്രത്തിൽ മധുസൂദൻ

0: 失敬。
1: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
2: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 6:30.
3: പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
2: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
4: റീഗൽ ജ്വല്ലേഴ്സ്, സ്റ്റോൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാർ, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
6: വെള്ളി രാവിലെ 7:20.
5: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
7: ഹലോ.
8: ഹലോ,
7: നമസ്കാരം. കേൾവിയുടെ പൂക്കാലത്തിലേക്ക് സ്വാഗതം. പറയൂ, ഇതാരാണ്?
8: ഞാൻ തൃശ്ശൂരെ എങ്ങണ്ടൂർന്ന്, എങ്ങണ്ടൂർ 5-ാം കല്ലിന് ഷീബ.
7: ഷീബ, ഓക്കെ. അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം പ്രോഗ്രാം എക്സിക്യൂട്ടീവുമാരും ചേർന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്രോഗ്രാം എക്സിക്യൂട്ടീവായ നീതി എലിസബത്ത് ജോസഫിനോട് സംസാരിക്കാം. ഓക്കെ, സംസാരിച്ചോളൂ.
8: ഹലോ.
9: ഹലോ, നമസ്കാരം ഷീബ.
8: ഹായ്. കൊറേ നാളായി വിളിച്ചോണ്ടിരിക്കുന്നു, പക്ഷെ കിട്ടുന്നില്ല. ഇപ്പൊ കിട്ടിയപ്പോ എന്താ പറയണ്ടേന്ന് അറിയില്ല. സന്തോഷം കൊണ്ട്.
9: സന്തോഷം. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനമാണ്. ഇന്ന് തന്നെ കിട്ടിയതിൽ വളരെയധികം സന്തോഷിക്കണം. ആശംസകൾ നേരുന്നു. ദേശീയ പ്രക്ഷേപണ ദിനത്തിന്റെ എല്ലാ ആശംസകളും. ആകാശവാണി കേൾക്കുന്ന ശീലം എന്നാ തുടങ്ങിയത്?
8: രാവിലെ ഞാൻ എണീറ്റ് കഴിഞ്ഞ ഉടനെ റെഡിയോണാക്കും. ഞാൻ ടൈലറാണ്, തയ്ക്കാൻ പോകും.
9: ആകാശവാണി ഒരു വഴികാട്ടിയായതിൻ്റെയും ആകാശവാണി ഒരു കൂട്ടുകാരിയായതിൻ്റെയും ഒരു ജീവിതാനുഭവം പങ്കുവെക്കാമോ? പേടിക്കണ്ട, പേടിക്കണ്ട, പറഞ്ഞോളൂ.
8: കേൾക്കുന്ന ആളാണ്, പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും എനിക്ക് കേൾക്കാം പറ്റുന്ന സമയത്തൊക്കെ.

0: ആണെങ്കിലും പരിപാടികളൊക്കെ കേൾക്കാറുണ്ട്.
1: ഒത്തിരി സന്തോഷം ഷീബയോട് സംസാരിക്കാൻ പറ്റിയതിൽ. ഏത് പാട്ടാണ് വേണ്ടത്?
0: കാതോട് കാതോരെന്ന ചിത്രത്തിലെ ഒരു പാട്ട്.
1: ശരി ശരി, നന്ദി ഷീബ, വിളിച്ചതിൽ നന്ദി.
0: ഓക്കെ ഓക്കെ ഓക്കെ മാം, താങ്ക് യു. എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. ശരി ശരി, ഓക്കെ മാം,
1: താങ്ക് യു,
0: താങ്ക് യു.
2: കാതോട് കാതോരം എന്ന ചിത്രത്തിൽ എൻ ലതിക പാടിയ ഗാനം കേൾക്കാം. ഒ എൻ വി കുറുപ്പ് എഴുതി, ഭരതൻ ഈണം പകർന്ന ഗാനം.

0: and diamonds.
1: Thrissur Lane number 1 wholesale jewelry. Leo's Gold and Diamonds. Pandikulam Road, Thrissur.
2: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
4: ഇന്നർ ഷോപ്പി എം ജെ റോഡ് തൃശൂർ ഗാനസ്മൃതി. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജെ റോഡ് തൃശൂർ.
5: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
6: ഹലോ, നമസ്കാരം. കേൾവിയുടെ പൂക്കാലത്തിലേക്ക് സ്വാഗതം.
7: താങ്ക് യു, താങ്ക് യു.
6: പറയൂ, ഇത് ആരാണ്?
7: ഇത് എടപ്പാളെ പൊൽപ്പാക്കര, സുകുമാരൻ.
6: ഓക്കെ, സുകുമാരൻ പൊൽപ്പാക്കരന്ന് അല്ലേ. ഞങ്ങളുടെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് അഞ്ജു പി അർജുനനോട് സംസാരിക്കാം.
7: ഓക്കെ
6: ഓക്കെ.
8: ഹലോ
7: ഹലോ,
8: നമസ്കാരം.
7: നമസ്കാരം മാഡം.
8: ഇന്നത്തെ പ്രത്യേക ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം.
7: ഇതിൽ പങ്കെടുക്കാൻ പറ്റിയതിന് വളരെ ഭാഗ്യം.
8: ദേശീയ
7: ശ്രോതാവാണ്, ഗാനതരംഗിണി ഗാനസല്ലാവൊക്കെ പങ്കെടുക്കുന്ന ആളാണ്.
8: അപ്പൊ നല്ലൊരു ദിവസം തന്നെ കിട്ടിയല്ലേ.
7: അതന്നെ, അതാണ് ഏറ്റവും ഭാഗ്യാണ്. എപ്പോ കിട്ടുമ്പോഴും നിഷാമയുടെ ആവും ചെയ്യും.
8: ഞങ്ങളിങ്ങനെ പ്രത്യേക ദിനങ്ങളിലൊക്കെയാണ് ഈ പരിപാടിയിലേക്ക് വരുന്നത്. അപ്പൊ ഇടയ്ക്ക് നിങ്ങള് ശ്രോതാക്കളുമായിട്ട് സംവദിക്കാമല്ലോ. പിന്നെ നിങ്ങളുടെ ശ്രോതാക്കൾക്കൊപ്പം കത്തുകളിലൂടെയും ഒക്കെ നിങ്ങളെ പരിചിതമാണ്. സുകുമാരൻ എന്താ ചെയ്യുന്നത്?
7: ഞാന് എനിക്ക് ഞങ്ങള് ബ്രാഹ്മണസ്ഥാന അമ്പലത്തിൽ അമ്പലപ്പണിയാണ്. ഇതൊക്കെയാണ്.
8: ഏത് ക്ഷേത്രത്തിലാണ്?
7: അതിവിടെ വടക്കേ മണലിയർക്കാവ് എന്ന് പറയുന്ന നടുവട്ടം. ശങ്കരംകുളത്തുനിന്ന് കുറച്ചിപ്പുറം.
8: അപ്പൊ അങ്ങനെ നമ്മുടെ ഈ ജോലിയോടൊപ്പം തന്നെ നമ്മുടെ ആകാശവാണി കേൾക്കുന്നതും ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ. കേൾക്കാനും സമയം കണ്ടത്.
7: ഞാൻ 6-ാം ക്ലാസ് മുതല് ആണ് റേഡിയോ ഇവിടെ വാങ്ങിയത്. അന്ന് മുതല് സ്ഥിരം ശ്രോതാവ് തന്നെയാണ്.
8: ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
7: ജലോത്സവത്തിലെ കേരനിരകളാടുന്നുള്ള.
8: നല്ലൊരു ഗാനമാണ്. നമ്മുടെ കേരളത്തിന്റെ
7: നമ്മുടെ എല്ലാ പ്രകൃതി ഭംഗിയിലും ഉണ്ടല്ലോ.
8: അതെ അതെ അതെ അതെ അതെ. അപ്പൊ ആ പാട്ട് കേൾക്കാം അല്ലേ.
7: ഓക്കെ ഓക്കെ.
8: എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
7: താങ്ക് യു, താങ്ക് യു. ഞാനും അതെ.
8: ദേശീയ പ്രക്ഷേപണ ദിനത്തിന്റെ ആശംസകൾ കൂടി നേരുകയാണ് കേട്ടോ.
7: താങ്ക് യു, താങ്ക് യു.
8: ഓക്കെ, നമുക്ക് പാട്ട് കേൾക്കാം.
7: ഓക്കെ.
6: ജലോത്സവം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയത്. ബി ആർ പ്രസാദിന്റെ വരികൾക്ക് അൽഫോൺസ് ജോസഫ് ഈണം നൽകിയിരിക്കുന്നു.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം
0: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ
1: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ രാവിലെ 7:40
4: നമ്മുടെ ഒറ്റപ്പാലം കണ്ണാശുപത്രിയിലെ അവിടെ പോയാൽ ചെലവ് കുറയും
5: ഒറ്റപ്പാലം കണ്ണാശുപത്രി തോട്ടക്കര ഒറ്റപ്പാലം
6: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50
1: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ
7: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35 പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
8: ഹലോ.
9: ഹലോ,
8: നമസ്കാരം. കേൾവിയുടെ പൂക്കാലത്തിലേക്ക് സ്വാഗതം. പറയൂ, ആരാണ്?
9: ഷംല.
8: അപ്പൊ ഇന്നത്തെ പരിപാടിയുടെ പ്രത്യേകത അറിയാലോ, ദേശീയ പ്രക്ഷേപണ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ഫോണിംഗ് പരിപാടിയാണ്.
9: ഞാൻ 12 മണിക്കോട്ട് വാർത്ത വെച്ചു, 1 മണിയിൽ ഇതിൽ കേട്ടു.
8: ഓക്കെ, അപ്പൊ നമ്മളുടെ പ്രോഗ്രാം മേധാവിയോട് സംസാരിക്കാം.
9: കൊറേ എന്താ പറയാ, വർഷങ്ങളായി ഞാൻ ഇതിലേക്ക് വിളിച്ചു തുടങ്ങിയിട്ട് ഇന്നവരെ എനിക്ക് കിട്ടിയിട്ടില്ല.
8: ഓക്കെ, അപ്പൊ ഞങ്ങളുടെ പ്രോഗ്രാം മേധാവി നമ്മോടൊപ്പം ചേരുന്നുണ്ട്, സംസാരിച്ചോളൂ കേട്ടോ.
10: ഷംല, നമസ്കാരം.
9: ആ നമസ്കാരം മാഡം.
10: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
9: നല്ല തന്നെ, തയ്യലാണ് ജോലി.
10: ആഹാ.
9: അപ്പോ തയ്ക്കുന്നപ്പോ ഞാൻ വാർത്തകളും ഇതൊക്കെ കേൾക്കും. അപ്പൊ ഞാൻ എപ്പോഴും പറയും, TV വാർത്തയൊക്കെ കാണുമ്പോ കേൾക്കുകയാണെങ്കിൽ റേഡിയോ വാർത്ത കേൾക്ക, 10 വാക്കുള്ളെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും എന്ന് പറയും.
10: സന്തോഷം, സന്തോഷം.
9: തയ്ക്കുമ്പോ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഇങ്ങനെ കേൾക്കാലോ.
10: അതെ, അതെ, അതെ.
9: ആ ഇപ്പഴും തയ്ച്ചു കൊണ്ടിരിക്കയാണ്. അപ്പൊ ഞാനൊരു ടൈലർ കുട്ടി വിളിച്ചിരുന്നല്ലോ നേരത്തെ.
10: ഷംല, എവിടെ നിന്നാ വിളിക്കുന്നേ? സ്ഥലം എവിടെയാ?
9: മുപ്പിളിയല്ലേ.
10: ആരൊക്കെ ഉണ്ട് വീട്ടില്?
9: വീട്ടില് 2 പെൺകുട്ടികളും ഒരു മോനും.
10: എല്ലാവരും കേൾക്കോ?
9: രണ്ടാളെ കല്യാണം കഴിഞ്ഞു, മോനെ കല്യാണം കഴിഞ്ഞു, 2 പേരക്കുട്ടികളുണ്ട്.
10: എല്ലാവരും എല്ലാവരും റേഡിയോ കേൾക്കുന്ന ആൾക്കാരാണോ?
9: എല്ലാവർക്കും കേൾക്കാൻ പറ്റില്ല, പെൺകുട്ടികൾ

0: കോണത്തുകുന്ന് പവർ സ്റ്റേഷന്റെ അടുത്ത് അവർക്ക് റേഡിയോ വെക്കാൻ പറ്റില്ല.
1: മൊബൈലിൽ കേൾക്കാട്ടോ, നമുക്ക് നമ്മുടെ പരിപാടികൾ മൊബൈലിൽ കൂടെ ലഭ്യമാണ്.
0: നമ്മളിവിടെ റേഡിയോ മേടിച്ചിട്ട് അത് ഞാൻ ഇവിടെ സൂക്ഷിച്ചു വെച്ചേക്ക.
1: മൊബൈൽ കൊടുത്തു വിടില്ല അല്ലേ?
0: ഇലക്ട്രിസിറ്റിയുടെ വലിയ ഓഫീസ് ആ കറന്റ് പോയ അതിന്റെ തൊട്ട് ഗേറ്റ് ആണ് ഇവരും ഗേറ്റ്. അതാണ് റേഡിയോ കേൾക്കാൻ ബുദ്ധിമുട്ടാ, പിന്നെ ജോലിക്കും പോവാണല്ലോ.
1: എങ്ങനെ തയ്യലൊക്കെ നന്നായി പുരോഗമിച്ചുകൊണ്ടിരിക്കണ്ടോ?
0: വയസ്സായി, തയ്യലൊക്കെ പുരോഗമിക്കുന്നൊക്കെ ഉണ്ട്.
1: വയസ്സാകുമ്പോഴാണോ എക്സ്പെർട്ടൈസ് കൂടുന്നത്? കുറച്ചും കൂടി കാര്യക്ഷമമായിട്ട്
0: മൊബൈലും കൊണ്ടാ പിള്ളേര് വരിക. അത് മനസ്സിൽ, എനിക്ക് വലിയ മൊബൈലും ഇല്ല, മനസ്സിൽ നിന്ന് പോകുമ്പോഴേക്ക് അങ്ങ് അടിക്കണം.
1: എല്ലാ തരം വസ്ത്രങ്ങളും തയ്ക്കോ അതോ പ്രത്യേകതമായിട്ട്?
0: പെൺകുട്ടികളുടെ ഷർട്ട്, പാന്റ്, എന്റെ മക്കളുടെ ഷർട്ട്, ട്രൗസർ ഒക്കെ ഞാൻ അടിക്കുക. സിബിട്ട് അടിക്കാറില്ല ട്രൗസർ. ഈ കൊല്ലം ഉണ്ണിമോന് സിബിട്ട ട്രൗസർ വേണമെന്ന് പറഞ്ഞു, അപ്പൊ ഞാൻ ട്രൈ ചെയ്ത് അടിച്ചു. അവന് ഒരു കുഴപ്പമില്ല, തൊട്ട് വീട്ടിലെ കുട്ടികൾക്ക് അടിച്ചു കൊടുത്തു.
1: അതെ അതെ അതെ, സന്തോഷമായി അവന്.
0: ആ സന്തോഷമായി.
1: പിന്നെ എന്തൊക്കെയുണ്ട്? റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാണ്? ഏത് പരിപാടിയൊക്കെ കേൾക്കാറുള്ള
0: ആളാണ്? ഞാൻ അല്ലാന്ന് ഇങ്ങനെ വെക്കുമ്പോ പറ്റാത്തവങ്ങി അങ്ങ് ഓഫ് ചെയ്യും, അത്രയ്ക്കുള്ള. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഞാൻ പുറത്തു പോകുമ്പോഴും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ.
1: ഏത് പരിപാടിയാ കൂടുതൽ ഇഷ്ടം? തൃശ്ശൂർ ആകാശവാണിയുടെ
0: ചലച്ചിത്ര ഗാനം.
1: അതെ അല്ലേ? അപ്പോ ഏറ്റവും
0: കൂടുതൽ പഴയ പാട്ടും കലാഭവൻ മണിയുടെ പാട്ടും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ എന്നും വിചാരിക്കും, ഇങ്ങനെ ഇരുന്ന് ഡെയിലി നമ്മളിത് കേൾക്കുകയാണല്ലോ, ഞാൻ വിചാരിക്കും ആർക്കെങ്കിലും ഒരാൾക്ക് ആ മണിയുടെ ഒരു പാട്ട് ചോദിച്ചൂടെ, നമുക്കാണെങ്കിൽ ഇത് വിളിച്ചാൽ കിട്ടണോല്ല, അങ്ങനെയും കരുതാറുണ്ട്.
1: അത് ശരി. അപ്പൊ എന്തായാലും ഷംല, ഇന്നത്തെ പ്രത്യേകത അറിയാലോ ഞങ്ങൾക്കൊക്കെ.
0: മാഡം പറഞ്ഞു.
1: വളരെ അധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. പറഞ്ഞല്ലോ,
0: അല്ല ഇത്ര കാലത്തിന്റെ ശ്രമത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു ദിവസം കിട്ടിയാല് അതിലേറ്റവും സന്തോഷമുണ്ട്.
1: സന്തോഷം. ഏത് പാട്ടാ ഷംലക്ക് വേണ്ടേ? നമ്മൾ അത് പറഞ്ഞില്ലല്ലോ. അതെ അതെ അതെ, കലാഭവമണിയുടെ പാട്ട് അല്ലേ? അപ്പോ ഷംല വിളിച്ചതിന് വളരെ നന്ദി. ഇനിയും പരിപാടികൾ കേൾക്കുക, ഞങ്ങളെ വിളിക്കുക, ഞങ്ങളോട് സംസാരിക്കുക ഒക്കെ
0: ചെയ്യാം.
1: താങ്ക് യു സോ മച്ച്. താങ്ക് യു.
2: കബഡി കബഡി എന്ന ചിത്രത്തിൽ കലാഭവൻ മണി പാടിയ ഗാനം ബാബുരാജ് തൃപ്പൂണിത്തുറയുടെ വരികൾക്ക് നാദിർഷ ഈണം പകർന്നിരിക്കുന്നു.

0: പ്രിയപ്പെട്ടവരെ, ഇനിയും ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകൂ. നിങ്ങൾ നൽകുന്ന ഊർജവും പ്രചോദനവും വിലമതിക്കാനാവാത്തതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ദേശീയ പ്രക്ഷേപണ ദിനാശംസകൾ. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത എൻ്റെ സഹപ്രവർത്തകർക്കും പ്രിയ ശ്രോതാക്കൾക്കും വളരെ അധികം നന്ദി, സ്നേഹം.
1: പ്രിയപ്പെട്ടവരെ, ഈ ഗാനത്തിൽ പറയുന്നത് പോലെ ഒറ്റയ്ക്കായവർക്കും കൂട്ടില്ലാത്തവർക്കും ഒക്കെ ഒപ്പം കൂട്ടായി തണലായി എന്നും ആകാശവാണി ഉണ്ടാകും. പ്രക്ഷേപണത്തിൻ്റെ മധുരം നികർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ദേശീയ പ്രക്ഷേപണ ദിനത്തിൽ എത്താൻ കഴിയാത്തവർക്കും നമുക്കൊപ്പം ചേരാൻ കഴിയാത്തവർക്കും ഒക്കെ ആശംസകൾ പകർന്നുകൊണ്ട് നമുക്ക് ഈ പ്രത്യേക ഗാനതരംഗിണി അവസാനിപ്പിക്കാം. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം ഒരുക്കിയത് എബി ശ്രീകുമാർ, സിനി പോൾ, അനന്തു വിനയൻ എന്നിവരാണ്. എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ദേശീയ പ്രക്ഷേപണ ദിനാശംസകൾ നേരുകയാണ്. നന്ദി. ആകാശവാണി തൃശൂർ. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: in 40 revenue circles. Relief and rescue operations are continuing in the affected districts as several rivers continue to flow above the danger level. The Intermeteorological Department has issued a red colour warning for very heavy to extremely heavy rainfall over parts of Gujarat and Madhya Maharashtra for today. East Rajasthan, Madhya Pradesh, Konkan, Goa, Manipur, Mizoram, Tripura and Nagaland may experience heavy to very heavy rainfall for the day. The weather agency has forecast heavy rainfall over northeast Gangetic, West Bengal, Bihar and Jharkhand till Sunday. The 23rd Commonwealth Games will begin in Glasgow, Scotland this evening. Teams from 74 nations will participate in the 10-day event. Olympic medalists Neeraj Chopra, Mirabai Chanu and Lovlina Borgohain are set to represent India at the Games. It will feature just 10 sports, 9 fewer than at Birmingham in 2022, with competitions spread across 4 venues with an 8-mile corridor. Athletics, swimming, 3x3 basketball, track cycling, weightlifting, bowls, artistic gymnastics, netball, boxing and judo make up the schedule for the game. The Indian contingent comprises 125 members, including para-athletics. And now before we end the bulletin, the headlines once again. Centre to set up fast-track courts to ensure swift and stringent punishment for persons involved in paper leaks. Prime Minister Narendra Modi assures that protecting students' future remains government's top priority. Government ready to discuss any issue, including NEAT, in Parliament, says Parliamentary Affairs Minister Kiran Rijiju. India calls for zero tolerance against terrorism at ASEAN ministerial meeting in Manila. India rejects Pakistan's remarks on the Indus Waters Treaty at UNSC, says treaty to stay in abeyance until cross-border terror ends. And Glasgow Commonwealth Games set to begin this evening, 125 Indian athletes to participate. And with that, we end the midday news. Akashavani.
1: മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം 19-ാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ജിജിൻ അതിയന്നൂർ, ലൈസ അഗസ്റ്റിൻ, രഘു ചന്ദ്രിക, എ ജെ സലീം, ജയദേവ് കോട്ടയം, അനീഷ് നായർ. സംവിധാനം റൂബി ബാബു.
2: പക്ഷേ അന്വേഷണത്തിലൂടെ നിങ്ങൾ കണ്ടെത്തിയത്
3: അതിലേക്കാണ് വരുന്നത്. മേഘ, അതായിരുന്നു ചന്ദ്രുവിന്റെ കാണാതായ ആദ്യ ഭാര്യയുടെ പേര്. മേഘയുടെ തിരോധാനത്തിന്റെ വഴിയെ ചെന്നപ്പോഴാണ് ആത്മഹത്യയെന്ന് കരുതിയ ഒരു മരണം കൊലപാതകമാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്.
4: കൊലപാതകമോ? ദൈവമേ, ആരാ കൊല്ലപ്പെട്ടത്?
5: കൊല്ലപ്പെട്ടത് ബാംഗ്ലൂരിലെ ഒരു പ്രശസ്തനായ റേഡിയോ ജോക്കിയായിരുന്നു, വൺ മിസ്റ്റർ ഡേവിഡ് ആരോഗ്യസ്വാമി. ചിത്രയുടെ സുഹൃത്തു കൂടിയാണ് അയാൾ.
4: ചിത്രയുടെ സുഹൃത്തെന്ന് പറയുമ്പോൾ?
3: പെട്ടെന്ന് തന്നെ അസ്തമിച്ചു പോയ ആ സൗഹൃദത്തെപ്പറ്റി വിശദമായി തന്നെ ചിത്ര നിങ്ങളോട് പറയും. ഇപ്പോഴല്ല, പിന്നീടൊരവസരത്തിൽ.
6: ഗോവിന്ദേട്ടാ, ചിത്ര ഡേവിഡിനെ പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്.
3: കമലാൻ്റെ ഇവിടെ ഉണ്ടായിരുന്നോ?
6: ഓവ്, പക്ഷേ ഈ അടുത്താണ് അവൾ എന്നോട് എല്ലാം തുറന്നു പറഞ്ഞത്.
4: ഓഹോ, അമ്മയും മോളും കൂടി ഇനി എന്തൊക്കെ ഒളിച്ചും മറച്ചും വെച്ചിട്ടുണ്ട്?
6: സമയം പോലെ അച്ഛനെ അറിയിക്കൂ എന്ന് അവൾ എന്നോട് ഫോൺ ചെയ്ത് പറയുകയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്.
3: ഡേവിഡിന്റെ മരണത്തെപ്പറ്റി ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കവേയായിരിക്കണം.
5: ആത്മഹത്യയെന്ന് കരുതിയ ഡേവിഡിന്റെ മരണം കൊലപാതകമാണെന്ന് ഞങ്ങൾ കണ്ടെത്തിയത് പക്ഷേ വേറൊരു സത്യത്തിലേക്കാണ് വാതിൽ തുറന്നു തന്നത്.

0: അശ്രദ്ധയും അവഗണനയും അതിവേഗതയും എല്ലാം കൂടി ഇളവേണിയുടെ കുഞ്ഞു ജീവൻ കവർന്നെടുത്തപ്പോൾ അതൊരു ക്രൂരതയായി ഞാൻ കണക്കാക്കിയിരുന്നില്ല. ആകസ്മികമായിരുന്നല്ലോ എന്ന് കരുതി ഞാൻ ഉള്ളാലെ ഡേവിഡിന് മാപ്പ് നൽകി. ശിക്ഷ വിധിക്കാൻ നമ്മളാരും ദൈവങ്ങളല്ലോ.
1: ധനപതി, ഡേവിഡ് എന്താണ് ചെയ്തതെന്ന് പറയൂ.
0: അതേ ദിവസം തന്നെ ഡേവിഡ് മറ്റൊരു ജീവനെ ഇല്ലാതാക്കിയിരുന്നു. അറിയാതെയല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ.
2: ആരെയാണ് അയാൾ ഇല്ലാതാക്കിയത്
0: പറയാം. ഞങ്ങളെ ഇടിച്ചിട്ട് നിർത്താതെ പോയ ബൈക്കിനെ തടഞ്ഞു നിർത്തിയത് അവരായിരുന്നു. ഒരു സ്ത്രീ. ഓപ്പോസിറ്റ് വഴിയിലൂടെ അവർ നടന്നു വരികയായിരുന്നു. അപകടം കണ്ട ഉടനെ അവർ ഓടിയെത്തി. നിർത്താതെ പോയ ഡേവിഡിൻ്റെ ബൈക്കിനെ അവർ തടുത്തു നിർത്തി.
1: എന്നിട്ട്
0: അവർ തന്നെയായിരുന്നു ആംബുലൻസിന് ഫോൺ ചെയ്തതും അപകടം നടന്ന ഇടത്തേക്ക് വരാൻ പറഞ്ഞതും.
2: പിന്നീട് എന്താ സംഭവിച്ചത് പറയൂ.
0: അവർ ഫോൺ ചെയ്ത തക്കം നോക്കി ഡേവിഡ് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഓടുവഴികൾ നിറഞ്ഞ ആ സ്ഥലത്തു കൂടി ഡേവിഡ് ബൈക്കും കൊണ്ട് മുങ്ങിയെങ്കിലും അവർ ഡേവിഡിനെ കണ്ടെത്തുക തന്നെ ചെയ്തു. അവൻ്റെ വിദേശ ബൈക്കിനെ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
2: പക്ഷേ ധനപതി, നിങ്ങൾ ഇക്കാര്യം എങ്ങനെ അറിഞ്ഞു? അതും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം.
0: ഡേവിഡ് തന്നെ പറഞ്ഞു. അല്ലല്ല, അവനെ കൊണ്ട് ഞാൻ പറയിച്ചു.
1: പറയിച്ചെന്നോ? എങ്ങനെ?
0: ഡേവിഡിൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ ബൈക്കിൻ്റെ പടങ്ങൾ കണ്ടു എന്ന് പറഞ്ഞില്ലേ? പക്ഷേ അതുകൊണ്ട് മാത്രം അവനെ സംശയിക്കാൻ പറ്റില്ലല്ലോ. അതിനാൽ സംഭവിച്ച എന്താണെന്ന് അവൻ്റെ വായാൽ തന്നെ ഞാൻ പറയിച്ചു.
2: ഒന്നും മനസ്സിലായില്ലല്ലോ. എങ്ങനെ പറയിച്ചു നിങ്ങൾ? നിങ്ങൾ അയാളെ മർദ്ദിച്ചോ?
0: മെലിഞ്ഞുണങ്ങിയ ഞാൻ എങ്ങനെ പേര് പോലെ ആരോഗ്യം മുറ്റിയ ഡേവിഡിനെ മർദ്ദിക്കും? വേറൊരു വിദ്യയെപ്പറ്റി ഞാൻ ഇന്റർനെറ്റിലൂടെ മനസ്സിലാക്കി.
1: എന്ത് വിദ്യ?
0: സോഡിയം പെന്റാത്തോൾ. അത് ഞാൻ ഡേവിഡിൽ ഇഞ്ചെക്ട് ചെയ്തു.
2: ഓ മൈ ഗോഡ്! പോളിഗ്രാഫ് ടെസ്റ്റോ ബ്രെയിൻ മാപ്പിങ്ങോ പോലെ തന്നെയാണ് സോഡിയം പെന്റാത്തോൾ കുത്തിവെച്ച് നമ്മൾ ഒരാളെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ ശ്രമിക്കുന്നത്.
1: പക്ഷേ ഇത്...
2: അതേ ചിദംബരം, ഇല്ലീഗലാണത്, വളരെ അപകടകരവും. ഈ അധോലോക മാഫിയ ഗ്രൂപ്പുകളൊക്കെ ഇതുപയോഗിച്ച് തങ്ങളുടെ ഒറ്റുകാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാറുണ്ടെന്ന് ഞാൻ പലപ്പോഴും വായിച്ചിട്ടുണ്ട്.
0: പോളിഗ്രാഫ് ടെസ്റ്റ് നടത്താൻ പോലീസും കോടതിയും ഒക്കെ വേണ്ടേ? ആ സംവിധാനമൊന്നുമില്ലാത്ത ഒരു പാവം ഓഡിയോ എഞ്ചിനീയർ എന്ത് ചെയ്യും? ഡാർക്ക് വെബിൽ വാങ്ങാൻ കിട്ടാത്തതൊന്നുമില്ല. അല്പനേരത്തേക്ക് സാറ് പറഞ്ഞതുപോലെ ഞാനും ഒരു മാഫിയായി. ഒരു ദിവസം റെക്കോർഡിങ് കഴിഞ്ഞിറങ്ങാൻ തുടങ്ങിയ ഡേവിഡിൻ്റെ പിൻകഴുത്തിൽ നേരത്തെ തയ്യാറാക്കി വെച്ച ഇഞ്ചക്ഷൻ സിറിഞ്ച് ഞാൻ കുത്തി ഇറക്കുക തന്നെ ചെയ്തു.

0: ഡേവിഡ്, ഡേവിഡ് കേൾക്കാമോ? കുത്തിവെച്ച ഡോസ് കൂടിപ്പോയോ? ഇവനെന്താ സംസാരിക്കാത്തത്?
1: ആരാ ആരാ? ഞാനിത് എവിടെയാ?
0: ഹൗ, അർത്ഥബോധത്തില. എവിടെ നിങ്ങളുടെ ആ ഫോറിൻ ബൈക്ക്? എന്താ ഡേവിഡ് അതിപ്പോ ഓടിക്കാത്തത്?
1: ബൈക്കോ? ബൈക്ക് പോയി, ഇപ്പൊ ബൈക്കൊന്നുമില്ല.
0: അയ്യോ, എന്തു പറ്റിയതാ?
1: ആക്സിഡന്റ് ആയില്ലേ?
0: ആക്സിഡന്റോ? എപ്പോ, എവിടെ വെച്ച്?
1: അത് അത് വളരെ മുമ്പാ. ഒരു ഒരു കുട്ടി ഇടിച്ചിട്ടില്ലേ, അതിനുശേഷം ബൈക്ക് കൊടുത്തു.

0: ആ ബൈക്ക് കണ്ട് പോലീസ് എങ്ങാനും വന്നാലോ?
1: എന്തിനാ പോലീസ് വരുന്നത്?
0: കുട്ടിക്ക് അപകടം പറ്റിയില്ലേ? അച്ഛനും അമ്മയും കുട്ടിയും കൂടി റോഡിൽ വീണു. ഗൗണൊക്കെ ഇട്ട കുട്ടിയായിരുന്നു അത്.
1: ആണോ? എന്നിട്ട് അവർക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ലേ?
0: അറിയില്ല, എനിക്കറിയില്ല. പക്ഷേ അവർ പുറകെ തന്നെ വന്നു. എന്നോട് പോലീസിനെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞു.
1: എന്നിട്ട്?
0: എന്നിട്ട് പുറകെ വന്ന് എന്നെ തടയാൻ നോക്കി. എന്റെ ഷർട്ടിലെ പിടിച്ച് നിർത്താനും ശ്രമിച്ചു.
1: ഓഹോ, എന്നിട്ട്?
0: ഞാൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. പക്ഷെ അവര് കേട്ടില്ല. ഫോണെടുത്ത് ആരെയോ വിളിച്ചു. അപ്പോഴാ
1: അപ്പോ ഡേവിഡ് എന്ത് ചെയ്തു?
0: ഞാൻ അത് പിന്നെ അവള് ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല. അതാ.
1: എന്നിട്ട് എന്ത് ചെയ്തു?
0: അവളെന്നോട് ഷൗട്ട് ചെയ്തപ്പോ ഞാൻ അവളുടെ മൂക്കും വായും പൊത്തിപ്പിടിച്ചു. അത് പിന്നെ ഒച്ച വെച്ചതുകൊണ്ടാ, അല്ലാതൊന്നുമല്ല.
1: അവൾക്ക് എന്ത് സംഭവിച്ചു ഡേവിഡ്?
2: മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം 19-ാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ കമല ലൈസ അഗസ്റ്റിൻ, ഗോവിന്ദൻ രഘു ചന്ദ്രിക, ചിദംബരം ജിജിൻ അതിയന്നൂർ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം, ധനപതി ജയദേവ് കോട്ടയം, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ അവസാന ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
4: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ.

അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 26-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 26-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ

അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 31 മാസം. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി തൃശൂർ. സ്വരസാഗരം. സ്വരസാഗരത്തിൽ ഇപ്പോൾ ടി വി ശങ്കരനാരായണൻ പാടിയ കൃതികൾ കേൾക്കാം. ടി കെ വി രാമാനുജാചാര്യലു വയലിൻ, ബി ഹരികുമാർ മൃദംഗം. ആദ്യം അഠാണരാഗത്തിലുള്ള നാരദഗാനലോല, ത്യാഗരാജകൃതി, രൂപകതാളം.

അടുത്തത് വിരുത്തം, തുടർന്ന് തിരുപ്പതിവാസ എന്നു തുടങ്ങുന്ന കൃതി. രാഗം ഹംസാനന്ദി, ആദിതാളം ഇന്ദിരാ നടേശന്റെ കൃതി.

0: സ്വരസാഗരത്തിൽ ഇതുവരെ പാടിയത് ടി വി ശങ്കരനാരായണൻ, ടി കെ വി രാമാനുജാചാര്യലു വയലിൻ, ബി ഹരികുമാർ മൃദംഗം. സ്വരസാഗരം സമാപിക്കുന്നു.
1: സ്വരസാഗരം.
2: ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗൈ ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൗജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൗജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.

0: വിളംബരവും കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: റീഗൽ ജുവല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
3: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജുവല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 26 ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. സമയം 3 മണി കഴിഞ്ഞ് 7 സെക്കൻഡ്. 476.2 മീറ്ററിൽ മീഡിയം വേവ്, 630 കിലോ ഹെർട്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 MHz. കണ്യാർ കളിപ്പാട്ട്, മേലാർക്കോട് ശിവദാസും സംഘവും അവതരിപ്പിച്ചത്.

വെള്ളാർക്കോട് ശിവദാസും സംഘവും അവതരിപ്പിച്ച കണ്ണീർ കളിപ്പാട്ടാണ് കേട്ടത്. ഇനി ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം വന്ദനം എന്ന ചിത്രത്തിൽ ഷിബു ചക്രവർത്തി എഴുതി, ഔസേപ്പച്ചൻ ഈണം പകർന്ന്. എം ജി ശ്രീകുമാർ, സുജാത മോഹൻ, നെടുമുടി വേണു, ഔസേപ്പച്ചൻ എന്നിവർ പാടിയ ഏതാനും ഗാനങ്ങൾ.

വന്ദനം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഇനി എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് ഈ ചിത്രത്തിലെ ഗാനങ്ങൾ. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ജെറി അമൽദേവ്, യേശുദാസ്, ചിത്ര എന്നിവർ ആലപിച്ചത്.

ആകാശവാണി തൃശൂർ FM 101.1 MHz ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ മൗസം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം.

0: ആകാശവാണി തൃശൂർ.
1: സമകാലികം വാർത്താ ഡയറി. സമകാലികം വാർത്താ ഡയറി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കേരള കൗമുദി ചീഫ് റിപ്പോർട്ടർ ഭാസി പാങ്ങിൽ.
2: പോയ നാളുകൾ ലോകം ഒരു പന്തിനു പിന്നാലെ ഓടുകയായിരുന്നു. ഒടുവിൽ ലോക ഫുട്ബോളിന്റെ ചക്രവാളത്തിൽ ചെങ്കിരണങ്ങൾ പരത്തി സ്പാനിഷ് സൂര്യൻ കത്തിജ്വലിച്ചു. മൂന്ന് രാജ്യങ്ങൾ ആതിഥ്യം വഹിച്ച 23-ാമത് ലോകകപ്പ് ഫുട്ബോളിന്റെ ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായിരുന്ന ലയണൽ മെസ്സിയുടെ അർജന്റീനയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് കീഴടക്കിയാണ് സ്പെയിൻ കിരീടമണിഞ്ഞത്. കലാശക്കളി അധിക സമയത്തേക്ക് നീണ്ടു. 106-ാം മിനിറ്റിൽ നിക്കോ വില്യംസിന്റെ പാസിൽ നിന്ന് ഫെറാൻ ടോറസ് നേടിയ ഗോളാണ് അടുത്ത 4 വർഷത്തേക്കുള്ള ലോക ചാമ്പ്യന്മാരെ സൃഷ്ടിച്ചത്. കേപ്പ് വെർദെ എന്ന അരങ്ങേറ്റ രാജ്യത്തിനു മുന്നിൽ ഗോളടിക്കാൻ കഴിയാതെ സമനില വഴങ്ങിയിരുന്ന സ്പെയിൻ പിന്നീട് ഒറ്റ മത്സരത്തിൽ പോലും തോറ്റില്ല, ലീഡ് വഴങ്ങിയുമില്ല. ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരമായിരുന്നു മറുവശത്ത്. പക്ഷേ സ്പാനിഷ് പ്രതിരോധം ഇതിഹാസകാരനും കത്രിക പൂട്ടിട്ടു. ഗോൾ വഴങ്ങിയാലേ ഉയർത്തെഴുന്നേൽക്കൂവെന്നാണ് അർജന്റീനയെക്കുറിച്ചുള്ള ചൊല്ല്. ഫൈനലിലും ഒന്ന് കിട്ടിയപ്പോൾ തിരിച്ചടിക്കാൻ ശ്രമിച്ചതാണ്, പക്ഷേ സമയമുണ്ടായില്ല. ഭാഗ്യവും മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ സ്പാനിഷ് ക്യാപ്റ്റൻ റോഡ്രിയെയും ഗോളിക്കുള്ള ഗോൾഡൻ ഗ്ലൗ ഉനൈസ് സിമോനെയും മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം 19-ാരൻ ഡിഫൻഡർ പാവു കുബാർസിയെയും തേടിയെത്തി. പ്രതിരോധ നിരകളെ തട്ടിനിരത്തുന്ന ശൈലിക്കുടമയായ കൗമാരതാരം ലാമിൻ യമാലാണ് സ്പാനിഷ് നിരയിൽ നിറഞ്ഞുനിന്നത്. 10 ഗോളുകളുമായി ഫ്രഞ്ച് നായകൻ കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കി. രണ്ടാംവട്ടമാണ് സ്പെയിൻ ലോക ചാമ്പ്യന്മാരാകുന്നത്. കണ്ണീരോടെ മടങ്ങേണ്ടി വന്നെങ്കിലും തുടർച്ചയായി 2 ലോകകപ്പ് ഫൈനലുകളിൽ കളിക്കുകയെന്ന അർജന്റീനയുടെ നേട്ടം ചെറുതല്ല. ഈ ലോകകപ്പ് കാലത്തും ഒരു സ്വപ്നം ചർച്ചയായി. മലയാളികൾ അടങ്ങുന്ന ഒരു ഇന്ത്യൻ ടീം ലോകകപ്പിനിറങ്ങുന്ന മുഹൂർത്തം പിറക്കുമെന്ന സുന്ദര സ്വപ്നം. എത്രയും വേഗം അത് സഫലമാകട്ടെ. വേഷപ്പകർച്ചകളുടെ ഗിരി ശൃംഖങ്ങളിലേക്ക് ആരോഹണം തുടരുകയാണ് മമ്മൂട്ടി. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ തേടിയെത്തിയത് 4-ാമത്തെ ദേശീയ ചലച്ചിത്ര അവാർഡ്. ഇന്ത്യയിലെ തന്നെ മഹാനടനാണെന്ന് വിശേഷിപ്പിക്കുമ്പോഴും വീഴാതിരിക്കാൻ കരുതലെടുത്ത് പിച്ചുവെച്ച് നടക്കുന്ന കൊച്ചുകുട്ടിയെപ്പോലെ ശ്രദ്ധാലുവാണ് മമ്മൂട്ടി. ഒരു താപസനെ പോലെ ഏകാഗ്രമായി കലാലോകത്ത് അദ്ദേഹം നിലകൊള്ളുന്നു. ഇന്ത്യൻ സിനിമാ ലോകത്ത് ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടുന്ന താരം എന്ന റെക്കോർഡ് അമിതാഭ് ബച്ചനൊപ്പം മമ്മൂട്ടിയും പങ്കിടുകയാണ്. 5 പതിറ്റാണ്ടിലേറെ നീണ്ട അഭിനയ ജീവിതം. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലായി 400-ലധികം ചിത്രങ്ങൾ. ഒടുവിൽ ഭ്രമയുഗത്തിൽ ഒരേ സമയം കൊടുമൻ പോറ്റിയായും ചാത്തനായും നിറഞ്ഞു നിന്ന നടനെക്കുറിച്ച് മലയാളിക്ക് പറയാൻ ഏറെയുണ്ട്. കാഴ്ചകളുടെ പരിമിതികളെ പ്രതിഭയാലും ശബ്ദമാധുര്യം കൊണ്ടും അതിജീവിച്ച പാട്ടുകാരി വൈക്കം വിജയലക്ഷ്മിക്ക് ലഭിച്ച അംഗീകാരവും മലയാളിയുടെ അഭിമാനമായി. AR എന്ന സിനിമയിലെ അങ്ങുവാനക്കോണിലെ എന്ന ഹിറ്റ് ഗാനത്തിലൂടെയാണ് വിജയലക്ഷ്മിയുടെ ഈ നേട്ടം. ഭ്രമയുഗത്തിന് യുക്തമായ ദൃശ്യങ്ങൾ പകർന്നു നൽകിയ ഷഹനാദ് ജലാൽ ആണ് ഏറ്റവും മികച്ച ഛായാഗ്രാഹകനായത്. ദൃശ്യചാരുതയ്ക്കപ്പുറം കഥാപാത്രങ്ങളുടെ മാനസിക ഘടനകളിലേക്കുള്ള യാത്രയുടെ ദൃശ്യാവിഷ്കരണമാണ് ഷഹനാദ് സമ്മാനിച്ചത്. ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയായിരുന്നു മികച്ച മലയാള ചിത്രം. ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയതും രാജ്യത്തെ ആദ്യത്തേതുമായ ഹൈഡ്രജൻ ട്രെയിനാണ് ഹരിയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ്

ഓഫ് ചെയ്തത്. അമേരിക്ക, ജപ്പാൻ, ചൈന, ജർമ്മനി എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇതോടെ ഇന്ത്യയും സ്ഥാനം പിടിച്ചു. ലോകത്ത് ഏറ്റവും ശക്തമായ ഹൈഡ്രജൻ എഞ്ചിനും ഇന്ത്യയുടേതാണ്. പൂർണ്ണമായും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് ഈ ഹൈഡ്രജൻ എഞ്ചിൻ. പുകയും മലിനീകരണവും ഇല്ല, ശബ്ദവും അറിയില്ല. ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ച് എഞ്ചിൻ പ്രവർത്തിപ്പിക്കാനുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ഇതിനുള്ള ഹൈഡ്രജൻ ഫ്യൂൽ സെല്ലും ഇന്ത്യ വികസിപ്പിച്ചതാണ്. ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലായിരുന്നു ഡിസൈനും നിർമ്മാണവും. അതേസമയം കേരളത്തിന്റെ അതിവേഗ റെയിൽപാത വിവാദങ്ങളിൽ കുരുങ്ങി ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. ട്രെയിനിൽ കൃത്യമായ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവരാണ് മലയാളികൾ. ആ ഒരു പരിഗണന ഇക്കാര്യത്തിൽ റെയിൽവേ കേരളത്തോട് കാണിക്കുമെന്ന പ്രതീക്ഷയാണ് മലയാളികൾക്കുള്ളത്. വൈദ്യുതി തടസ്സമാണ് ഈയിടെയായി വാർത്തകളിൽ നിറയുന്നത്. കൃത്യമായി വൈദ്യുതി ബില്ലടയ്ക്കുന്നവർ മുടങ്ങാതെ വൈദ്യുതി ലഭിക്കാനും ആഗ്രഹിക്കും. അതിന് തടസ്സമുണ്ടാകുകയാണെങ്കിൽ അതറിയിക്കാനുള്ള ബാധ്യത KICBക്കാണ്. സാങ്കേതിക കാര്യങ്ങളിൽ തൂങ്ങി ആ ബാധ്യതകളിൽ നിന്ന് കൈകഴുകി മാറരുത്.

0: വൈദ്യുതി തടസ്സമാണ് ഈയിടെയായി വാർത്തകളിൽ നിറയുന്നത്. കൃത്യമായി വൈദ്യുതി ബില്ലടയ്ക്കുന്നവർ മുടങ്ങാതെ വൈദ്യുതി ലഭിക്കാനും ആഗ്രഹിക്കും. അതിന് തടസ്സമുണ്ടാകുകയാണെങ്കിൽ അതറിയിക്കാനുള്ള ബാധ്യത KICBക്കാണ്. സാങ്കേതിക കാര്യങ്ങളിൽ തൂങ്ങി ആ ബാധ്യതകളിൽ നിന്ന് കൈകഴുകി മാറരുത്. ഈ ഡിജിറ്റൽ കാലത്ത് മുൻകൂട്ടി അറിയിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നത് അത്ര പ്രയാസമുള്ളതല്ല. എല്ലാം സിസ്റ്റത്തിന്റെ തലയിൽ വെച്ചാൽ ജനങ്ങൾ അംഗീകരിച്ചു തരില്ല. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നതിലുള്ള വേഗവും ശുഷ്കാന്തിയും ഉപഭോക്താക്കൾക്ക് മുടങ്ങാതെ വൈദ്യുതി എത്തിക്കുന്നതിൽ KICB കാട്ടാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആര് ആരുമായി എപ്പോൾ കരാറുണ്ടാക്കുന്നു എന്നൊന്നും വ്യവസ്ഥകൾ എന്തെന്നും സാധാരണക്കാർക്ക് അറിയേണ്ടതില്ലല്ലോ. വൈദ്യുതിയും വെള്ളവും എപ്പോൾ മുടങ്ങും, പുനഃസ്ഥാപിക്കും എന്ന് അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. മുൻകൂട്ടി അറിയിക്കാതെ പകലും രാത്രിയും വൈദ്യുതി മുടങ്ങുന്നത് ഇപ്പോൾ പതിവാകുന്നത് വിവിധ മേഖലകളെ സാരമായി ബാധിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള സമരം ശക്തമായതോടെ രാജ്യതലസ്ഥാനത്ത് വൻ പ്രതിഷേധവും സംഘർഷവുമാണ് ഉണ്ടായത്. ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, MPമാരായ ഷാഫി പറമ്പിൽ, KC വേണുഗോപാൽ എന്നിവരെയടക്കം സമരവേദിയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പ്രധാനമന്ത്രിയുടെ വസതി സ്ഥിതി ചെയ്യുന്ന ലോക് കല്യാൺ മാർഗിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിലാണ് സംഘർഷാവസ്ഥ ഉടലെടുത്തത്. കേരളത്തിൽ നിന്നും മുഖ്യമന്ത്രി VD സതീശൻ, കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നു. രാഹുൽ ഗാന്ധിയാണ് പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകിയത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ശ്രമിച്ച നടപടിക്കെതിരെ കളത്തിലിറങ്ങിയും സമരമുഖം തുറക്കുകയായിരുന്നു കോൺഗ്രസ്. CPM, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി, MPമാരായ KRാധാകൃഷ്ണൻ, V ശിവദാസൻ എന്നിവരും സമരക്കാർക്ക് പിന്തുണ അറിയിച്ച് ജന്തർമന്ദറിലെത്തി. CPI അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി DRാജയും ആനിരാജയും സമരക്കാർക്ക് പിന്തുണ അറിയിച്ച് സ്ഥലത്തെത്തിയിരുന്നു. ഇതുപോലെ മഴ കുറഞ്ഞ കർക്കടകം അടുത്തെങ്ങും ഉണ്ടായിട്ടില്ല. മലയോരങ്ങളായ ഇടുക്കിയിലും വയനാട്ടിലുമെല്ലാം മഴ കുറഞ്ഞു. ഈ മാസം അവസാനത്തോടെ കൂടുതൽ മഴ കിട്ടുമെന്ന പ്രതീക്ഷയാണ് ബാക്കിയുള്ളത്. കേരളത്തിലെ താപനിലയിലും കാര്യമായ വ്യതിയാനം ഉണ്ടായിട്ടുണ്ട്. പസഫിക് സമുദ്രത്തിലുണ്ടാകുന്ന എൽനിനോ പ്രതിഭാസത്തിന്റെ ആഘാതം ഇന്ത്യൻ മൺസൂണിന്റെ ശക്തി കുറച്ചതാണ് മഴക്കുറവിന് പ്രധാന കാരണമെന്നാണ് നിഗമനം. മഴക്കുറവ് തുടർന്നാൽ വലിയ കാലാവസ്ഥ പ്രതിസന്ധി ഉണ്ടാകും. മഴക്കുറവ് വൈദ്യുതി ഉൽപ്പാദനത്തെയും കാർഷിക മേഖലയെയും സാരമായി ബാധിക്കുന്നുണ്ട്. പെട്ടെന്നുള്ള താപനില വ്യതിയാനം കാരണം പകർച്ചവ്യാധികളും കൂടും. ഇടവപ്പാതി വലിയ പ്രകൃതി പ്രതിഭാസങ്ങളിലൊന്നാണ്. ആ പ്രതിഭാസത്തിന്റെ സ്വഭാവം പാടെ മാറിയിരിക്കുന്നു. മഴയുടെ വലിയൊരു അളവ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പെയ്യുന്നു. മഴ ദിവസങ്ങൾ കുറയുന്നു. പെയ്യുന്ന ദിവസം അതിശക്തമാകുന്നു. വാർഷിക മഴയുടെ അളവിനേക്കാൾ മണിക്കൂറിൽ എത്ര മഴ പെയ്യുന്നു എന്ന കണക്കാണ് ഇനി നഗരങ്ങൾക്ക് കൂടുതൽ നിർണായകമാകുന്നത്. കഴിഞ്ഞ ദിവസം മുംബൈയിലുണ്ടായ അതിശക്തമായ മഴ അത്തരമൊരു വലിയ ചോദ്യം ഉയർത്തുന്നുണ്ട്. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിന്റെ മുറിവ് ഇനിയും ഉണങ്ങിയിട്ടില്ല. മഴയെ ദുരന്തമാക്കാതിരിക്കാൻ മനുഷ്യനാണ് കഴിയുക. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ മുഖവിലിക്കെടുക്കണം. പ്രകൃതിയുടെ സ്വാഭാവിക വഴികൾ അടച്ചുകെട്ടാതെ വികസന നിർമ്മിതികൾ ഉണ്ടാകണം. നിത്യോപയോഗ സാധനങ്ങളുടെയും പച്ചക്കറികളുടെയും വില കുതിച്ചുയർന്നത് സാധാരണക്കാരുടെ കുടുംബ ബഡ്ജറ്റിനെ തകിടമറിച്ചിരിക്കുകയാണ്. ഓരോ മാസം കഴിയുന്തോറും വീട്ടുചെലവുകൾ കൂടിക്കൂടി വരുന്നു. വിലക്കയറ്റത്തിന് കാരണങ്ങൾ പലതാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷം സൃഷ്ടിച്ച ഇന്ധന പാചക വാതക വിലയിലെ ഉയർച്ചയും ക്ഷാമവും മുതൽ വിലക്കയറ്റം തുടങ്ങിയതാണെങ്കിലും പിന്നീട് മഴക്കുറവ് കൂടി ആയതോടെ പല സാധനങ്ങളുടെയും വില പിടിച്ചാൽ കിട്ടാത്ത മട്ടിൽ ഉയർന്നു. ഇതിന്റെ ഫലമായി വീട്ടുചെലവ് മാത്രമല്ല ഹോട്ടൽ ഭക്ഷണത്തിന്റെയും വരെ ചെലവ് താങ്ങാവുന്നതിന് അപ്പുറമാവുകയാണ്. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് പ്രവാസി കുടുംബങ്ങളുടെ പരാധീനതകളും. ഗൾഫിൽ നിന്നും മറ്റും നാട്ടിൽ വന്നവർക്ക് ഇനി തിരിച്ചു പോകാൻ കഴിയുമോ എന്ന് നിശ്ചയമില്ലാത്ത അവസ്ഥയാണ്. ഗൾഫിൽ പിടിച്ചു നിൽക്കുന്നവർക്കാകട്ടെ ഇനി എത്രനാൾ തുടരാനാവുമെന്നും ഉറപ്പില്ല. ഗൾഫ് മേഖലയിലാകെ ഏതാണ്ട് ബിസിനസ്സുകളെല്ലാം സ്തംഭിച്ച നിലയിലാണ്. ഇത് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായും പ്രതികൂലമായും ബാധിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ജീവനോപാധി തേടി ഏതാണ്ട് 25 ലക്ഷത്തോളം മലയാളികളാണ് വിവിധ ഗൾഫ് രാജ്യങ്ങളിലായി ഉള്ളത്. ഇപ്പോഴത്തെ വിലക്കയറ്റം സർക്കാരിന്റെ വിപണി ഇടപെടലുകളിലൂടെ നിയന്ത്രിക്കാനായില്ലെങ്കിൽ വരുന്ന ഓണക്കാലത്ത് ഇത് കൈവിട്ടുപോകാനാണ് സാധ്യത. മലയാളികൾ ഭൂരിപക്ഷവും മത്സ്യമാംസാദികൾ ഉപയോഗിക്കുന്നവരാണല്ലോ. വിലക്കയറ്റം ആദ്യം തീൻമേശയെ തന്നെയാണ് ഏറ്റവും ഗുരുതരമായി ബാധിക്കുന്നത്. ട്രോളിംഗ് നിരോധനം നിലനിൽക്കുന്നതിനാൽ മത്സ്യബന്ധന തൊഴിലാളികളും നട്ടം തിരികുകയാണ്. വികസന പദ്ധതികൾക്ക് മുൻപേ മനുഷ്യരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് അടിയന്തര പ്രാധാന്യം നൽകേണ്ടതുണ്ട്.
1: സമകാലികം വാർത്താ ഡയറി സമാപിക്കുന്നു.

0: ഇന്നത്തെ വാർത്താ ഡയറി തയ്യാറാക്കി അവതരിപ്പിച്ചത് കേരള കൗമുദി ചീഫ് റിപ്പോർട്ടർ ഭാസി പാങ്ങിൽ.
1: അവതരണം നിർവഹണം ജയ സിയാർ,
2: നിർവഹണ സഹായം ശാലിനി പടിയത്ത്.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
4: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കുക.

FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. സമയം 4:45. ചലച്ചിത്രഗാനങ്ങൾ. ചിത്രം ആശ ബ്ലാക്ക്. ആലാപനം സച്ചിൻ വാര്യർ. വരികൾ ദിന്നത്ത് പുത്തഞ്ചേരി. സംഗീതം ജെസിൻ ജോർജ്.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
1: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20
0: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 6:30
3: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും
4: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി
6: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ച രാവിലെ 6:30 കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം
7: ശ്രീ വത്സൻ ജയമേനോൻ ഞാൻ എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനം വരികൾ റഫീഖ് അഹമ്മദ് ഈണമിട്ടത് ബിജിപാൽ

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം,
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
5: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. അറിയിപ്പ്: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് പ്രഭാഷണം ഈ മാസം 26 ഞായറാഴ്ച രാവിലെ 11 എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിൻ്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 26 ഞായറാഴ്ച രാത്രി 8 പ്രഭാഷണത്തിൻ്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും

ആകാശവാണി തൃശൂർ ചലച്ചിത്രഗാനം. ചിത്രം ജവാൻ ഓഫ് വെള്ളിമല. ആലാപനം ഹരീഷ് ശിവരാമകൃഷ്ണൻ. ഗാനരചന ആർ വേണുഗോപാൽ. സംഗീതം ബിജിപാൽ.

0: ആകാശവാണി
1: രാമായണ പാരായണം ഏഴാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: അഭിഷേക വിഘ്നം, വിഛിന്നാഭിഷേകം തുടങ്ങിയ കഥാഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത്

നിർണയം ദുർഭഗേ മൂഢേ മഹാഗർവിതെ കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടൊന്നറിയാതെ ഏറിയോരാപത്തു വന്നടുത്തു നിനക്കാരുമൊരു ബന്ധുവില്ല.

0: ആകാശവാണി തൃശൂർ തൊഴിലവസര വാർത്തകൾ. കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഡയറി പ്ലാന്റിൽ പ്രോസസ്സിംഗ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ഒരു വർഷത്തേക്കുള്ള താൽക്കാലിക നിയമനത്തിനായി നേരിട്ടുള്ള അഭിമുഖം നാളെ രാവിലെ 11 മണിക്ക് ഡയറി പ്ലാന്റിൽ വെച്ച് നടത്തുന്നു. താൽപ്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന രേഖകളുമായി അന്നേ ദിവസം രാവിലെ 10 മണിക്ക് രേഖ പരിശോധനയ്ക്കായി എത്തിച്ചേരേണ്ടതാണ്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നാളെ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം. തസ്തിക പ്രോസസ്സിംഗ് അസിസ്റ്റന്റ്, പ്രായപരിധി 18-നും 40-നും മധ്യേ. യോഗ്യത ITI സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. എക്സ്പീരിയൻസ് ഇൻ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെൻറ്റ്സ് ഇൻ എ റെക്കഗ്നൈസ്ഡ് ഡയറി പ്ലാന്റ്. ഒരു ഒഴിവ്. കൂടുതൽ വിവരങ്ങൾക്ക് kvasu.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ അല്ലെങ്കിൽ 9496562748 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. തൃശൂർ ജനറൽ ആശുപത്രിയിൽ താൽക്കാലികമായി ദിവസ വേതനാടിസ്ഥാനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കം മൾട്ടിപർപ്പസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു. നാളെ രാവിലെ 10:30 സൂപ്രണ്ടിൻ്റെ ചേംബറിൽ അഭിമുഖം നടത്തും. +2 DCA, KGTE, ഇംഗ്ലീഷ് ഹയർ ആൻഡ് മലയാളം ലോവർ എന്നീ തസ്തികകളുള്ളവർക്ക് അപേക്ഷിക്കാം. എന്നീ യോഗ്യതകൾ ഉള്ളവർക്ക് അപേക്ഷിക്കാം. 41 വയസ്സാണ് പ്രായപരിധി. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 675 രൂപ ദിവസ വേതനമായി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ജനറൽ ആശുപത്രി ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487-24-27778. വയനാട് പൂക്കോട് പ്രവർത്തിക്കുന്ന കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയിൽ വിവിധ താൽക്കാലിക ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ടീച്ചിംഗ് അസിസ്റ്റന്റ്, ലാബോറട്ടറി അസിസ്റ്റന്റ്, ഗസ്റ്റ് ഫാക്കൽറ്റി എന്നീ തസ്തികകളിലേക്കാണ് നിലവിൽ അവസരമുള്ളത്. വിശദാംശങ്ങളും അപേക്ഷാ ഫോമിൻ്റെ മാതൃകയും kvasu.ac.in വെബ്സൈറ്റിൽ ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും മേൽവിലാസം എഴുതി 5 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച തപാൽ കവറും ഉള്ളടക്കം ചെയ്യണം. ഈ മാസം 25 വരെ അപേക്ഷ സമർപ്പിക്കാം. വിലാസം: ദി കോഴ്സ് ഡയറക്ടർ, ഡിപ്ലോമ ഇൻ ഡയറി സയൻസ്, കോളേജ് ഓഫ് വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസസ്, പൂക്കോട്, ലക്കിടി PO, വയനാട്, കേരള 673-576. തൊഴിലവസര വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
4: ശനി ഒഴികെ എന്നും രാവിലെ 10:25.
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
3: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൻസിനും സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ഈ മാസം 31 വരെ.
6: ആകാശവാണി തൃശൂർ. അറിയിപ്പുകൾ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം, ചിന്താവിഷയം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 നാടകഗാനങ്ങൾ. അർച്ചനപ്പൂക്കൾ എന്ന നാടകത്തിൽ രാജീവ് കോടമ്പള്ളി പാടിയ ഗാനം. തുടർന്ന് മുന്തിരിത്തോപ്പിലെ കുറുക്കൻ എന്ന നാടകത്തിൽ MG സുരേഷ്, പന്തളം ശുഭ എന്നിവർ പാടിയ ഗാനങ്ങൾ. 8 ചലച്ചിത്ര ഗാനങ്ങൾ.

0: 8:15 ടുഡേ ഇൻ പാർലമെൻറ്റ്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും 9 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം, സർവലിഖിത വിജ്ഞാനീയം അവതരിപ്പിക്കുന്നത് അർച്ചന RS. 9:30 കഥകളി പദങ്ങൾ, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 11:10 കാലാവസ്ഥ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നത് പെരിങ്ങര രാമൻ നമ്പൂതിരി. 6:00 ഉഷമലരെ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ, 6:15 പ്രഭാതവന്ദനം, അധ്യാത്മ രാമായണ പാരായണം, അയോധ്യാകാന്ഡം പാരായണം ചെയ്യുന്നത് കോട്ടയ്ക്കൽ മധു, തുടർന്ന് ഗായത്രി ഗിരീഷ് പാടിയ ശ്രീരാമ കീർത്തനം. 6:30 സൈമർദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ. ഇതിൽ കാർഷിക സർവകലാശാല വാർത്തകൾ. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:85 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 പുലരിപ്പൂക്കൾ ഡോക്ടർ പ്രിൻസിപ്പൻ സക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം. 6 കണ്ടൽ ആവാസ വ്യവസ്ഥ സംരക്ഷണത്തിനായുള്ള അന്താരാഷ്ട്ര ദിനം. തൃശൂർ സോഷ്യൽ ഫോറസ്റ്ററി ഡിവിഷനിലെ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ശ്രീ കെ മനോജ് സംസാരിക്കുന്നു. 7:10 ഗാന്ധിമാർഗം, ഗാന്ധിജിയെ സ്വാധീനിച്ചവർ പ്രഭാഷണം. എഴുതി അവതരിപ്പിക്കുന്നത് ഡോക്ടർ PV കൃഷ്ണൻ നായർ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ ഗാന സന്ദേശം. 7:40 തൊഴിലവസര വാർത്തകൾ. 7:45 8:45 10:15 വൈകിട്ട് 4:45 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്ര ഗാന പരിപാടി. പങ്കെടുക്കുന്നത് പരിമളം, മേഴത്തൂർ, തൃത്താല. 9:30 CS അനുരൂപിൻ്റെ വയലിൻ കച്ചേരി. ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം. ഹരിപ്പാട് MS രാജശേഖരൻ കടം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വലേ സിക്കണ്ട വാര്യർ റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണ്ണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 കൈമുട്ട് മാപ്പിളപ്പാട്ട് AA ഇബ്രാഹിമും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയഗീതം. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർനാടകം മേഘയുടെ തിരോധാനം അവസാന ഭാഗം. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. 2:30 സ്വരസാഗരം. പാലക്കാട് KS നാരായണസ്വാമി പാടിയ കൃതികൾ. ബാംഗ്ലൂർ TG ത്യാഗരാജൻ വയലിൻ. മാവേലിക്കര RV രാജീവ് മൃദംഗം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 5:00 ഹിന്ദി പാഠം. 5:15 മാപ്പിളപ്പാട്ട് അഫ്സൽ രഹന എന്നിവർ പാടിയത്. 5:20 അധ്യാത്മ രാമായണ പാരായണം 8 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 കർണാടക സംഗീത പാഠം. പഠിപ്പിക്കുന്നത് AI വാമനൻ നമ്പൂതിരി. പഠിക്കുന്നത് അഞ്ജന വിജയ്, TS ദിനി. 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 യുവവാണി. 8:00 സാഹിത്യവേദി. 8:15 ടുഡേ ഇൻ പാർലമെൻറ്റ്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ഇംഗ്ലീഷ് പരിപാടി. 9:45 മൊഴിയാമൊരു കഥ. 10:00 പാർലമെൻറ്റ് ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. FM 101.1 MHz രാവിലെ 10:30 സ്വരരാഗലയം പുനഃപ്രക്ഷേപണം. 10:50 ഉച്ചകഴിഞ്ഞ് 3:30 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:00 ലളിതം മധുരം പുനഃപ്രക്ഷേപണം. 4:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. അറിയിപ്പുകളാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ തുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. കാർഷിക അഭിവൃദ്ധിക്ക് ഉൽപാദന വർധനവിനും സംഭരണത്തിനും വിപണനത്തിനും ഒപ്പം തന്നെ സംസ്കരണത്തിലൂടെയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വികസനത്തിനും അവയുടെ വ്യാപനത്തിനും വിപണനത്തിനും പ്രാധാന്യം നൽകേണ്ടതുണ്ട്. കൃഷിയെ ഒരു സംരംഭമാക്കി മാറ്റുന്നതിനും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും മൂല്യവർദ്ധനവ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് സംസ്കരണത്തിലൂടെയുള്ള നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇതിൽ ലഘുസംസ്കരണം എന്ന രീതി മുതൽ നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വരെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇന്ന് നമുക്ക് പഴം പച്ചക്കറി സംസ്കരണത്തിലെ നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് വിശദമാക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം മേധാവി ഡോക്ടർ പി ആർ ഗീതാലക്ഷ്മി.
4: പഴം പച്ചക്കറി സംസ്കരണം എന്ന് പറയുമ്പോൾ തന്നെ പരമ്പരാഗത രീതിയിലുള്ള മാർഗങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. പക്ഷേ ഈ മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ പലപ്പോഴും ഉപഭോക്താക്കൾക്ക് സ്വീകാര്യം ആകണമെന്നില്ല. അവിടെയാണ് നമ്മുടെ നൂതനമായ സാങ്കേതിക വിദ്യകളുടെ പ്രാധാന്യം വരുന്നത്. ഇന്ന് നമ്മുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എല്ലാം തന്നെ നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി പോഷകങ്ങളുടെയും ഗുണനിലവാരത്തിൻ്റെയും കാര്യത്തിൽ വളരെ മുൻപന്തിയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനത്തിനായി നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന സാങ്കേതിക വിദ്യകളാണ് സ്പ്രേ ഡ്രൈ. ഇത് നമ്മുടെ പഴത്തിൻ്റെ ചാറ് അല്ലെങ്കിൽ പഴത്തിൻ്റെ ജ്യൂസിൽ നിന്നും ജ്യൂസ് പൗഡറുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യയാണ്. അതായത് നമ്മൾ പഴച്ചാറെടുക്കുന്നു, അതിൽ നിന്ന് പൊടി ഉണ്ടാക്കുന്നു. ഈ പൊടി നമ്മൾ വെള്ളത്തിലേക്ക് കലക്കിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് പഴത്തിൻ്റെ ജ്യൂസ് നമുക്ക് ലഭിക്കുന്നു. ഇത്തരത്തിലുള്ള പഴച്ചാറുകൾ വിപണിയിൽ ലഭ്യമാണ്. പക്ഷേ അവ പലപ്പോഴും 100% പഴരസം അല്ലെങ്കിൽ പഴത്തിൻ്റെ ജ്യൂസ് ആകണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള സ്പ്രേ ഡ്രൈയിങ് സാങ്കേതിക വിദ്യയിൽ കൂടെ നമുക്ക് പഴച്ചാറിനെ ജ്യൂസ് പൗഡറുകളാക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നു. ഇതിൽ പഴച്ചാറിനോടൊപ്പം തന്നെ കരിയർ മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു മാൾട്ടോട്രെക്സിൻ സ്റ്റാർച്ച് പോലെയുള്ള മെറ്റീരിയലുകൾ ചേർത്ത് അവയെ സ്പ്രേ ഡ്രൈയിങ്ങിൻ്റെ മെഷീനിൽ കൂടി കടത്തിവിട്ടതിന് ശേഷം ആറ്റോമൈസേഷൻ വരി അതിൻ്റെ പാർട്ടിക്കിൾ സൈസ് അല്ലെങ്കിൽ പൊടി രൂപത്തിലാക്കിയെടുത്താണ് ഫ്രൂട്ട് ജ്യൂസ് പൗഡേഴ്സ് തയ്യാറാക്കാനായിട്ട് സാധിക്കുന്നത്. പലപ്പോഴും നമ്മുടെ പഴങ്ങളെയും പച്ചക്കറികളെയും ഉണക്കിയെടുക്കുന്നത് വളരെയധികം ഉയർന്ന താപനിലയിലാണ്. എത്രത്തോളം താപനില ഉയരുന്നു അതിനുള്ളിലെ പോഷക ഗുണങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ അത്തരത്തിലുള്ള നിറവും മണവും രുചിയും പോഷകഗുണങ്ങളും ഉൽപ്പന്നങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഉണക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഫ്രീസ് ഡ്രൈയിങ്. ഈ ഫ്രീസ് ഡ്രൈയിങ് സാങ്കേതിക വിദ്യയിൽ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഈർപ്പം നീക്കം ചെയ്യുന്നത് വളരെ താഴ്ന്ന താപനിലയിലാണ്. -18°C താപനിലയിൽ ഈ ഉൽപ്പന്നങ്ങളെ ശീതീകരിച്ച ശേഷം -50 മുതൽ -80°C വരെ താപനിലയിൽ ഇവയെ ഉണക്കിയെടുക്കുന്നത് കൊണ്ട് കരരൂപത്തിലുള്ള ജലാംശം അങ്ങനെ തന്നെ വാതക രൂപത്തിലേക്ക് മാറ്റപ്പെടുന്നു. അതിനെ നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ വളരെ കുറഞ്ഞ താപനിലയിൽ നമ്മൾ ഉണക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ ഉൽപ്പന്നങ്ങളുടെ നിറം, രുചി, പോഷകം, ഘടന എന്നിവയെല്ലാം തന്നെ പരമാവധി നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കുന്നു. സാധാരണഗതിയിൽ നമ്മൾ ഉൽപ്പന്നങ്ങളെ സൂര്യപ്രകാശത്തിൽ ഉണക്കിയെടുക്കുകയോ അതുപോലുള്ള ഡ്രയറുകളിൽ ഉയർന്ന താപനിലയിൽ ഉണക്കിയെടുക്കുമ്പോഴോ

നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ നിറം മാറുന്നതായിട്ട് കാണാം. ഒരു ബ്രൗൺ നിറമോ അല്ലെങ്കിൽ കറുത്ത നിറമോ ഒക്കെ ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുമ്പോഴും ഒക്കെ ആയിത്തീരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ നമ്മുടെ ഈ ഫ്രീസ് ഡ്രൈയിങ് സാങ്കേതിക വിദ്യയിൽ കാണാനായിട്ട് സാധിക്കില്ല. അതേപോലെ തന്നെ പഴങ്ങളുടെ ഏതാണോ നിറം, ആ നിറവും ആ മണവും രുചിയും എല്ലാം തന്നെ ഫ്രീസ് ഡ്രൈയിങ് ഉൽപ്പന്നങ്ങളിൽ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. മറ്റൊരു സാങ്കേതിക വിദ്യയാണ് അതിസമ്മർദ്ദ സംസ്കരണം അഥവാ ഹൈ പ്രഷർ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇവിടെയും നമ്മുടെ ഉൽപ്പന്നത്തിനെ താഴ്ന്ന താപനിലയിൽ പ്രോസസ്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഹൈ പ്രഷർ പ്രോസസ്സിംഗിൽ അണുക്കളെ നിർജീവമാക്കുന്നതിനും രാസപ്രക്രിയകളെ തടയുന്നതിനും ഉയർന്ന താപത്തിന് പകരം ഉയർന്ന മർദ്ദമാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഇതുമൂലം നമ്മുടെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം നിലനിർത്താനായിട്ട് സാധിക്കുന്നു. പോഷക നഷ്ടങ്ങൾ ഉണ്ടാവുന്നില്ല, നിറവും മണവും രുചിയും നഷ്ടപ്പെടുന്നില്ല എന്നത് മാത്രമല്ല അവയുടെ തനതായ ഘടന നിലനിർത്താനും നമുക്ക് സാധിക്കുന്നുണ്ട്. അതിസമ്മർദ്ദ സംസ്കരണ രീതിയിൽ നമുക്ക് ദ്രാവക രൂപത്തിലുള്ളതോ അതല്ലെങ്കിൽ ഖരരൂപത്തിലുള്ളതോ ആയ ഭക്ഷ്യവസ്തുക്കളെ വായു കടക്കാത്തതും ഉയർന്ന മർദ്ദത്തെ അതിജീവിക്കാൻ ശേഷിയുള്ളതുമായ പാക്കറ്റുകളിലാക്കി HPP അല്ലെങ്കിൽ ഹൈ പ്രഷർ പ്രോസസ്സിംഗ് മെഷീനുകളിലേക്ക് കടത്തിവിടുന്നു. ഈ സാങ്കേതിക വിദ്യയിൽ ഉൽപ്പന്നത്തിന് കേട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള അണുജീവികളുടെ പ്രവർത്തനത്തിൽ

ഏകദേശം 50% ഉള്ള ജലാംശത്തിനെ നീക്കം ചെയ്യുന്നു. ഇങ്ങനെ നീക്കം ചെയ്യപ്പെടുന്ന ഉൽപ്പന്നങ്ങളെ വീണ്ടും ഡ്രയറുകളിൽ ഉണക്കിയെടുത്താണ് നമ്മുടെ ഓസ്മോ ഡീഹൈഡ്രേഷൻ സാങ്കേതിക വിദ്യ പ്രാവർത്തികമാക്കുന്നത്. ഇന്ന് നമ്മൾ ബേക്കറികളിൽ കാണുന്ന സംസ്കരിച്ച വിവിധ തരത്തിലുള്ള പഴങ്ങളെ ഈ ഓസ്മോ ഡീഹൈഡ്രേഷൻ സാങ്കേതിക വിദ്യയിൽ കൂടിയാണ് ഉണക്കിയെടുത്തിട്ടുള്ളത്. നേരിട്ട് ഡ്രയറുകളിൽ ഉണക്കിയെടുക്കുന്ന പഴം പച്ചക്കറികളുടെ നിറവും ഘടനയും ഒക്കെ മാറുമെങ്കിൽ ഓസ്മോ ഡീഹൈഡ്രേഷൻ സാങ്കേതിക വിദ്യയിലൂടെ ഉണക്കിയെടുക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഘടനയും മണവും രുചിയും എല്ലാം തന്നെ നമുക്ക് കൂടുതലായി നിലനിർത്താനായിട്ട് സാധിക്കുന്നു. മറ്റൊരു നൂതനമായ ഉണക്കൽ പ്രക്രിയയാണ് വാക്വം ഡ്രൈയിങ് എന്ന് പറയുന്നത്. പഴങ്ങളും പച്ചക്കറികളും ഗുണമേന്മയോടെ സ്വാദിഷ്ടമായും ആരോഗ്യപ്രദമായ രീതിയിലും ഉണക്കിയെടുക്കുന്നതിന് ഈ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നു. ഇവിടെയും ഉയർന്ന താപനിലയിൽ ഉണക്കുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് വാക്വം ആണ്. ഇതിൽ ജലാംശം നീക്കം ചെയ്യുന്നതിനായി ഉൽപ്പന്നങ്ങളെ 100 kPa താഴെ മർദ്ദമുള്ള ഒരു വാക്വം ചേംബറിൽ വെച്ചതിന് ശേഷം അതിനുള്ളിലെ മർദ്ദം കുറയ്ക്കുന്നു. തന്മൂലം താഴ്ന്ന താപനിലയിൽ തന്നെ ഭക്ഷണപദാർത്ഥത്തിൽ നിന്നുള്ള ജലാംശം നീക്കം ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും മറ്റു ഉൽപ്പന്നങ്ങളുടെയും ഗുണനിലവാരം സംരക്ഷിക്കുന്നതിനും ഓക്സിഡേഷൻ, അതായത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ബ്രൗൺ നിറം അല്ലെങ്കിൽ കറുപ്പ് നിറം ആകുന്നതിനുള്ള രാസപ്രക്രിയകളെ തടയുന്നതിനും ഇത് സാധിക്കുന്നു. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന നൂതന സാങ്കേതിക വിദ്യയുടെ ഉൽപ്പന്നങ്ങളാണ് വാക്വം ഫ്രൈഡ് ചിപ്സ്. ആധുനിക ഭക്ഷ്യ സംസ്കരണ രംഗത്ത് ഒരു വിപ്ലവകരമായ മാറ്റം ഈ വാക്വം ഫ്രൈയിങ് കൊണ്ടുവന്നു എന്ന് തന്നെ നമുക്ക് പറയാം. സാധാരണ ചിപ്സ് ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ കൂടുതൽ താപനിലയിൽ എണ്ണയിൽ വറുത്തെടുക്കുന്ന രീതിയാണ് പ്രാവർത്തികമായിട്ട് ഉള്ളത്. നമ്മുടെ പരമ്പരാഗത രീതിയും ഇതുതന്നെയാണ്. എന്നാൽ കുറഞ്ഞ മർദ്ദത്തിലും കുറഞ്ഞ താപനിലയും പഴങ്ങളും പച്ചക്കറികളും വറുത്തെടുക്കുന്ന സാങ്കേതിക വിദ്യയാണ് വാക്വം ഫ്രൈയിങ്. ഇത്തരത്തിലൂടെ ഗുണനിലവാരമുള്ള കൊഴുപ്പ് കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കാനായിട്ട് സാധിക്കുന്നു. വാക്വം ഫ്രൈയിങ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നമുക്ക് പഴുത്ത പഴങ്ങളെയും ചിപ്സുകളാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മാർക്കറ്റിൽ നമുക്ക് പഴുത്ത ചക്കപ്പഴവും പഴുത്ത ഏത്തപ്പഴത്തിൻ്റെയും ഒക്കെ ചിപ്സ് ലഭ്യമാകുന്നത്. ചക്ക, മാങ്ങ, കൈതച്ചക്ക മുതലായ പഴങ്ങളിൽ നിന്നും കിഴങ്ങ് വർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും എല്ലാം തന്നെ നമുക്ക് വാക്വം ഫ്രൈയിങ് സാങ്കേതിക വിദ്യയിൽ കൂടെ ചിപ്സുകൾ നിർമ്മിച്ചെടുക്കാവുന്നതാണ്. ഇന്ന് വിപണിയിൽ ഉപഭോക്താക്കൾ അന്വേഷിച്ചു വരുന്നതും ഇത്തരത്തിലുള്ള വാക്വം ഫ്രൈഡ് ചിപ്സുകളാണ്. മറ്റൊരു സാങ്കേതിക വിദ്യയാണ് റിട്ടോർട്ട് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ റിട്ടോർട്ട് പാക്കേജിംഗ്. ഇവയിൽ റെഡി ടു ഈറ്റ് ഉൽപ്പന്നങ്ങളായ അവിയൽ, അതല്ലെങ്കിൽ മീൻകറി, പനീർ കറി, രാമശ്ശേരി ഇഡലി, ഇങ്ങനെയുള്ള റെഡി ടു ഈറ്റ് ഉൽപ്പന്നങ്ങളെ പാക്കറ്റുകളിനുള്ളിലാക്കി റിട്ടോർട്ട് പ്രോസസ്സിങ്ങിൽ കൂടി നമുക്ക് സ്റ്റെറിലൈസ് ചെയ്ത് കൂടുതൽ നാൾ സൂക്ഷിച്ചു വയ്ക്കുവാനും ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുവാനും സാധിക്കുന്നു. ഇത്തരത്തിലുള്ള നൂതനമായ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കിയാൽ ഉപഭോക്താക്കൾക്ക് ഗുണനിലവാരമുള്ള പോഷക സമൃദ്ധമായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നൽകുവാൻ നമുക്ക് സാധിക്കും. എങ്കിൽ മാത്രമേ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിലൂടെ നമുക്ക് കൃഷിയെ ഒരു വ്യവസായമായും സംരംഭമായും മാറ്റുവാനായി സാധിക്കുകയുള്ളൂ. ഈ പറഞ്ഞ നൂതനമായ സാങ്കേതിക വിദ്യകളുടെ മെഷീനുകൾ ഓരോ സംരംഭകർക്കും വാങ്ങിക്കുക എന്നുള്ളത് പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അവയെല്ലാം തന്നെ ഉയർന്ന വിലയുള്ളവയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ടാണ് നമുക്ക് ഇന്ന് ഇൻക്യുബേഷൻ സെൻ്ററുകൾ നിലവിലുള്ളത്. കേരള കാർഷിക സർവകലാശാലയുടെ ഇൻക്യുബേഷൻ സെൻ്ററുകളിൽ വെള്ളായണിയിലും അതുപോലെ തന്നെ വെള്ളാണിക്കരയിലുമുള്ള അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻ്ററുകളിൽ ഇത്തരത്തിലുള്ള നൂതനമായ സാങ്കേതിക വിദ്യകളുടെ യന്ത്രങ്ങൾ ലഭ്യമാണ്. കർഷകർക്ക് ഈ ഇൻക്യുബേഷൻ സെൻ്ററുകളിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അവർക്ക് ഈ ഇൻക്യുബേഷൻ സെൻ്ററുകളിൽ വന്ന് മെഷീനുകൾ കാണാനും ഉൽപ്പന്നങ്ങൾ അവിടെ കൊണ്ടുവന്ന് വികസിപ്പിച്ചെടുക്കുന്നതിനും ഈ മെഷീനുകൾ ഉപയോഗിച്ച് അവർക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി എടുക്കുന്നതിനുമുള്ള സൗകര്യങ്ങൾ ഇന്ന് ലഭ്യമാണ്. അതുകൊണ്ട് ഓരോ സംരംഭകർക്കും അല്ലെങ്കിൽ വ്യവസായം തുടങ്ങുന്നവരും ഉടനെ തന്നെ പോയി ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള മെഷീനുകൾ വാങ്ങണമെന്ന് ആവശ്യമില്ല. അവർക്ക് ഇത്തരം ഇൻക്യുബേഷൻ സെൻ്ററുകൾ പ്രയോജനപ്പെടുത്തി പരിശീലന പരിപാടികളായാലും പുതിയ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി എടുക്കുന്നതിനായാലും അതുപോലെ തന്നെ വാണിജ്യാടിസ്ഥാനത്തിലേക്ക് ഉൽപ്പന്നങ്ങളെ കൊണ്ടുപോകുന്നതിനും ഇത്തരത്തിലുള്ള ഇൻക്യുബേഷൻ സെൻ്ററുകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾ പലപ്പോഴും സീസണലാണ്.
അതായത് ചക്ക മാങ്ങ എന്നിവയെല്ലാം തന്നെ ഒരു പ്രത്യേക കാലയളവിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു.

0: അപ്പം ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളെ നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി സൂക്ഷിച്ചു വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവയുടെ സൂക്ഷിപ്പുകാലം കൂട്ടുന്നതിനും വിപണിയിലേക്ക് പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിനും അതുവഴി കർഷകരുടെ വരുമാനം മെച്ചപ്പെടുത്തുന്നതിനും നമുക്ക് സാധിക്കും. അത്തരത്തിലുള്ള കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നതിന് ഇത്തരം നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുകയാണ് എങ്കിൽ ഉപഭോക്താക്കൾക്ക് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നൽകുന്നതിനും അതുവഴി നമുക്ക് വിപണി കൈയടക്കുന്നതിനും സാധിക്കും.
1: പഴം പച്ചക്കറി സംസ്കരണത്തിലെ നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് ഇതുവരെ വിശദമാക്കിയത് വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം മേധാവി ഡോക്ടർ പി ആർ ഗീതാലക്ഷ്മി.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി സമാപിച്ചു. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ. ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. NSM അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ. ഈ പദ്ധതിയെക്കുറിച്ച് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഫൽ എൻ സംസാരിക്കുന്നു.
3: അക്കാദമിക്, ഗവേഷകർ, MSMEകൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ വർദ്ധിച്ചുവരുന്ന കമ്പ്യൂട്ടേഷണൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രാജ്യത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ നൽകുന്നതിനായി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ സ്ഥാപിച്ചു. രാജ്യത്തിന്റെ കമ്പ്യൂട്ടിംഗ് ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ആദ്യ ശ്രമമാണിത് എന്ന് പറയാം. പൂനെയിലെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗും ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ദേശീയ അക്കാദമിക് ഗവേഷണ വികസന സ്ഥാപനങ്ങളെ 7 വർഷ കാലയളവിൽ 4,500 കോടി രൂപ ചിലവിൽ 70-ലധികം ഉയർന്ന ശേഷിയുള്ള കമ്പ്യൂട്ടിംഗ് സൗകര്യങ്ങളുടെ ഒരു ഗ്രിഡുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രഖ്യാപിച്ചത്. പ്രസ്തുത പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ സംരംഭങ്ങളുടെ ഭാഗമാണ്. ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ എണ്ണം മെച്ചപ്പെടുത്താനുള്ള ശ്രമം കൂടിയാണ് ഈ പദ്ധതി. ഈ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ നാഷണൽ നോളജ് നെറ്റ്വർക്ക് വഴി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഗ്രിഡിലും നെറ്റ്വർക്ക് ചെയ്യും. മിഷന്റെ ഭാഗമായി അക്കാദമിക് സ്ഥാപനങ്ങളെയും ഗവേഷണ വികസന ലാബുകളെയും ഒരു അതിവേഗ നെറ്റ്വർക്കിലൂടെ ബന്ധിപ്പിക്കുന്നു. സാങ്കേതിക ഉപദേശക സമിതിയുടെയും എക്സിക്യൂട്ടീവ് ബോർഡിൻ്റെയും അംഗീകാരത്തോടെ വാങ്ങൽ നിർമ്മാണം സമീപനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതുക്കിയ പദ്ധതി എന്ന നിലയിലാണ് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ നടപ്പിലാക്കിയിട്ടുള്ളത്. തദ്ദേശീയമായി അസംബിൾ ചെയ്ത ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരംശിവായി IIT സ്ഥാപിക്കുകയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അതുപോലെ 14-ാമത്തെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി ഗുവാഹത്തി IIT രാഷ്ട്രത്തിന് സമർപ്പിച്ചു. കാലാവസ്ഥാ നിരീക്ഷണം, കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ്, ബയോ ഇൻഫർമാറ്റിക്സ്, മെറ്റീരിയൽ സയൻസ് തുടങ്ങിയ മേഖലകളെ പഠിക്കുന്ന

0: ഉൾപ്പെടുത്തുന്നതിനുള്ള ആപ്ലിക്കേഷനുകൾ ഈ പദ്ധതിയുടെ ഭാഗമായി സജ്ജീകരിച്ചിരിക്കുന്നു. NSM-ൻ്റെ പ്രധാന നേട്ടങ്ങൾ താഴെ പറയുന്നവയാണ്. മൊത്തം 24.83 PF HPC മെഷീനുകളുടെ ശേഷി പ്രാദേശികമായി നിർമ്മിച്ച് രാജ്യത്തുടനീളം കമ്മീഷൻ ചെയ്യാൻ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞു. രുദ്ര സെർവർ ബോർഡ് 1.0, ത്രിനേത്ര HPC ഇന്റർകണക്റ്റുകൾ, HPC സിസ്റ്റം സോഫ്റ്റ്വെയർ സ്റ്റാക്ക് 1.1, വിവിധ ബെഞ്ച്മാർക്കുകൾ, ആപ്ലിക്കേഷനുകൾ എന്നിവയുടെ വികസനം ഈ പദ്ധതിയിലൂടെ സാധ്യമാക്കി. ഉയർന്ന പെർഫോമൻസ് കമ്പ്യൂട്ടിംഗിൽ ഇതുവരെ 17,500 പേർക്ക് ഈ പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നൽകി. NSM-ൻ്റെ പുരോഗതി. 2019 വാരണാസിയിലെ IIT BHU പരംശിവായ് എന്ന് പേരിട്ടിരുന്ന NSM-ൻ്റെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ സ്ഥാപിച്ചു. ഇതിന് 837 ടെറാഫ്ലോപ്പ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ശേഷിയുണ്ട്. രണ്ടാമത്തെ സംവിധാനമായ പരംബ്രഹ്മ 1.66 പെറ്റാഫ്ലോപ്പ് ശേഷിയുള്ള രണ്ടാമത്തെ സൂപ്പർ കമ്പ്യൂട്ടർ IIT ഖരഗ്പൂരിൽ സ്ഥാപിച്ചു. മൂന്നാമത്തെ സംവിധാനമായ പരംബ്രഹ്മ 797 ടെറാഫ്ലോപ്പ് ശേഷിയുള്ള IISER പൂനെയിൽ സ്ഥാപിച്ചു. സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിൽ ഇന്ത്യ വരാനിരിക്കുന്ന കാലങ്ങളിൽ ആർജിക്കുന്ന നേട്ടങ്ങളുടെ അടിത്തറയായി സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രവർത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മേഖലയിലും മറ്റ് അനുബന്ധ മേഖലകളിലുമുള്ള കുതിച്ചുചാട്ടത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിലെ വളർച്ച അനിവാര്യമായതുകൊണ്ട് തന്നെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രതീക്ഷയോടെയാണ് രാജ്യം കണക്കാക്കുന്നത്.
1: NSM അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഷാദ് എൻ. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയറിലെ
2: This is Akashvani, the news read by Abhishek Mukhopadhyay. Union Minister Dr. Jitendra Singh has appealed to the protesting students of the NEET paper leak issue to come for talks, saying government is ready for discussions on all issues. Talking to media, the minister said that in the last 24 hours, as many as 4 offers were made to the student representatives of the ongoing protest for a dialogue. He gave a standing invitation for discussions to the protesting youth, adding that Union Minister J.P. Nadda and he will be present with the dialogue. He also informed that the talks can be held with an open mind at the residence of Union Minister J.P. Nadda or at his office. He added that without a dialogue, a solution will not be found. Prime Minister Narendra Modi announced that the centre will set up fast-track courts to ensure swift and stringent punishment for those involved in paper leaks and asserted that protecting students' future remains the government's top priority. In a social media post, the Prime Minister said that nothing is more important than the welfare and future of the youth of the country. His statement comes amid ongoing student protests at Delhi's Jantar Mantar over the NEET paper leak case. The Prime Minister said he has directed the concerned authorities and officials to take all necessary steps in this regard. Both the Houses of Parliament have been adjourned for the day following the opposition protest over various issues, including the NEET paper leak case and student protests. Meanwhile, Parliamentary Affairs Minister Kiran Rijiju appealed to the opposition parties, particularly the Congress, to cooperate in holding a discussion on the NEET paper leak issue. He added that the government has already conveyed its willingness to hold a discussion on the issue in both houses as per the date and duration desired by the opposition. Mr. Rijiju appealed to the Congress party not to impose conditions, stating that such conditions may be seen as an attempt to avoid discussion. Union Minister and Leader of the House Jagat Prakash Nadda criticized the opposition, terming its conduct as highly irresponsible. He alleged that the opposition neither wants a discussion nor is willing to allow the House to function. Leader of the opposition Mallikarjun Kharge demanded the resignation of the Union Education Minister, saying that without his resignation, the discussion will not happen. He said that Congress is not shying away from

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ.
1: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഖാദി ഓണം റിബേറ്റ് മേള ആലപ്പുഴയിൽ തുടങ്ങി. ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ കേന്ദ്ര ഓഫീസിലാണ് മേള നടക്കുന്നത്. ആഗസ്റ്റ് 25 സമാപിക്കും. മറ്റന്നാൾ മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം രാവിലെ 11 ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. മേളയിൽ ഖാദി തുണിത്തരങ്ങൾക്ക് 30% വരെ റിബേറ്റ് അനുവദിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്ട്രേഷൻ ശനിയാഴ്ച നടക്കും. മിനിമം പ്ലസ് ടു യോഗ്യതയുള്ള 40 താഴെ പ്രായമുള്ള ITI ഡിപ്ലോമ ബിരുദ PG ഉദ്യോഗാർത്ഥികൾക്ക് പേര് രജിസ്റ്റർ ചെയ്യാം. ഒറ്റത്തവണ രജിസ്ട്രേഷനിലൂടെ ആലപ്പുഴ ജില്ലയ്ക്ക് പുറത്തുള്ള തൊഴിലവസരങ്ങളും ലഭിക്കും. കൈനഗിരി ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റ് ഹിയറിംഗ് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ധന്യ വിനോദ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സെന്റ് മേരീസ് LPS പ്രധാനാധ്യാപിക സോണിയ ജോസഫ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വരുമാനത്തിന്റെ പ്രധാന സ്രോതസ്സും സാധാരണക്കാരുടെ ജീവനോപാധിയുമാണ് ഭാഗ്യക്കുറിയെന്ന് മുൻമന്ത്രി ജി സുധാകരൻ MLA പറഞ്ഞു. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം മുന്നോട്ട് വെച്ച വിജയകരമായ പദ്ധതിയാണ് ലോട്ടറി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമ്മേളനത്തിൽ AD തോമസ് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A മഹേന്ദ്രൻ ആദ്യ ടിക്കറ്റ് വിൽപ്പന ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ്, ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ VS അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചേർത്തല മുഹമ്മയിലെ ചീരപ്പഞ്ചിറ സ്വാമി അയ്യപ്പൻ പഠനക്കളരിയിൽ ഗുരുദേവ ദർശന പഠന പരിപാടി സംഘടിപ്പിച്ചു. ബിൻസി സനൽ തുറവൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മാധവ ബാലസുബ്രഹ്മണ്യം അധ്യക്ഷത വഹിച്ചു. ബേബിപ്പാളിൽ പൊന്നാമളി ശ്യാംകുമാർ, പത്മജ ബാലസുബ്രഹ്മണ്യം തുടങ്ങിയവർ സംസാരിച്ചു. BJP കാർത്തിക മണ്ഡലം കമ്മിറ്റിയുടെ

0: നേതൃത്വത്തിൽ പഠനശിബിരം സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സോമൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് എം മഹേഷ് അധ്യക്ഷത വഹിച്ചു. കെ എസ് വിനോദ്, പ്രണവം ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഫോറൻസിക് സർജനെ നിയമിച്ച് ഉത്തരവായി. കായംകുളം എം എൽ എ മന്ത്രി എം ലിജുവിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഈ നിയമനം. ഇനി മുതൽ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്താം. നേരത്തെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയെയാണ് പോസ്റ്റ്മോർട്ടത്തിനായി കായംകുളംകാർ ആശ്രയിച്ചിരുന്നത്. ചേർത്തലയിൽ ജപ്പാൻ കുടിവെള്ള വിതരണത്തിന്റെ പൈപ്പ് പൊട്ടൽ പതിവായി മാറി. അടുത്തിടെ പൂച്ചാക്കലിലെ പാണാവള്ളി പഞ്ചായത്തിലാണ് പൈപ്പ് പൊട്ടിയത്. ഇതേ തുടർന്ന് അരൂക്കുറ്റി, പാണാവള്ളി, പെരുമ്പുളം എന്നീ പഞ്ചായത്തുകളിൽ രണ്ടു ദിവസമായി കുടിവെള്ളം ലഭിക്കുന്നില്ല. ചേർത്തലയിലെ കഞ്ഞിക്കുടിയിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള പൈപ്പ് പൊട്ടിയിട്ട് ഇതുവരെയും നന്നാക്കിയിട്ടില്ല. ദേശീയപാത പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി പലയിടങ്ങളിലും ജപ്പാൻ കുടിവെള്ള വിതരണ പൈപ്പുകൾ പൊട്ടുന്നുണ്ട്. തകരാറുകൾ കൃത്യസമയത്ത് പരിഹരിക്കാത്തതിനാൽ മിക്കയിടങ്ങളിലും കുടിവെള്ളം പതിവായി മുടങ്ങുന്നു. അഴിമുഖങ്ങളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മണൽ നീക്കം ചെയ്യണമെന്ന് മത്സ്യത്തൊഴിലാളി സംഘ് BMS ആലപ്പുഴ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ഹാർബറുകളുടെയും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളുടെയും അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് MD ഉണ്ണികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റായി എം സന്തോഷ് കുമാറിനെ തെരഞ്ഞെടുത്തു. ആലപ്പുഴ സെന്റ് ജോസഫ് വനിതാ കോളേജിന് സ്വയംഭരണ പദവി ലഭിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജിയം ജോൺ, AD തോമസ് MLA, ആലപ്പുഴ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് റാഫേൽ തുടങ്ങിയവർ സംസാരിച്ചു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

0: ആകാശവാണി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം. ചോദ്യം: എന്നാണ് ദേശീയ പ്രക്ഷേപണ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം: ജൂലൈ 23. 1927 ജൂലൈ 23-നാണ് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിലുള്ള ബോംബെ സ്റ്റേഷനിൽ നിന്ന് ഭാരതത്തിലെ ആദ്യ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. ചോദ്യം: എന്നാണ് ദേശീയ പ്രക്ഷേപണ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം: ജൂലൈ 23. 1927 ജൂലൈ 23-നാണ് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിലുള്ള ബോംബെ സ്റ്റേഷനിൽ നിന്ന് ഭാരതത്തിലെ ആദ്യ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി. ഇനി ചിന്താവിഷയം. സൗന്ദര്യം കാണുവാനുള്ള കഴിവുള്ളതിനാൽ യുവത്വം സന്തുഷ്ടപൂർണമാണ്. ഏതൊരാളും സൗന്ദര്യം കാണുവാനുള്ള കഴിവ് നിലനിർത്തിയാൽ അവർക്ക് ഒരിക്കലും പ്രായമാവുകയില്ല. ഫ്രാൻസ് കാഫ്ക. സൗന്ദര്യം കാണുവാനുള്ള കഴിവുള്ളതിനാൽ യുവത്വം സന്തുഷ്ടപൂർണമാണ്. ഏതൊരാളും സൗന്ദര്യം കാണുവാനുള്ള കഴിവ് നിലനിർത്തിയാൽ അവർക്ക് ഒരിക്കലും പ്രായമാവുകയില്ല. ഫ്രാൻസ് കാഫ്ക. ഇതുവരെ കേട്ടത് ചോദ്യം ഉത്തരം ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
3: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
5: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
4: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: അറിവിന്റെ അക്ഷയഖനി.

0: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവിധി,
0: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
0: വിദ്യാഭ്യാസ രംഗം.
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
0: വിദ്യാഭ്യാസ രംഗം.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
3: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധി മാർഗം.

0: ഇന്ന് 9:15 വിദ്യാഭ്യാസ രംഗം സർവ്വലിഖിത വിജ്ഞാനീയം അവതരിപ്പിക്കുന്നത് അർച്ചന RS. ആകാശവാണി തൃശ്ശൂർ. സമയം 6 മണി കഴിഞ്ഞ് 19:51. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. ഡൽഹി റിലേ.
1: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചക ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഹ. കേന്ദ്രീയ സർവകാരഃ പ്രശ്നപത്ര ഗോപ്യതാഭംഗ പ്രകരണേ സംലിപ്തേഭ്യഃ ദണ്ഡപ്രദാനാർത്ഥം ത്വരിത ന്യായാലയം സ്ഥാപയിഷ്യതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശ്വാസയത് യത് ഛാത്രാണാം ഭവിഷ്യരക്ഷണം സർവകാരസ്യ വർത്തതെ ശീർഷ പ്രാഥമികത. സംസദീയ കാര്യമന്ത്രി കിരൺ റിജിജുഃ പ്രാവോചത് യത് സർവകാരഃ സംസദി നീട്ട് സംബദ്ധ പ്രകരണേഷു ചർച്ചയൈ സർവഥാ സന്നദ്ധഃ. മനിലായാം ആയോജിത്തെ ആസിയാൻ മന്ത്രിസ്തരീയ സമ്മേളനെ ഭാരതം ആതങ്കവാദം വിരുദ്ധ്യ അസഹിഷ്ണുതായാഃ നീതിഃ പുനഃ പ്രത്യപാദയത്. സംയുക്തരാഷ്ട്ര സുരക്ഷാ പരിഷദി സിന്ധു ജലസന്ധേഹ വിഷയെ പാകിസ്ഥാൻ ദേശസ്യ വക്തവ്യേഷു ഭാരതേന പ്രകടിതാ വിപ്രതിപത്തിഃ. ഭാരതേന സ്പഷ്ടീകൃതം യത് അതിസീമ്നി ആതങ്കവാദസ്യ സമാപ്താവേവ യഥാവസ്ഥം ഭവേത് ജലസന്ധിഃ. അപി ച ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ക്രീഡാഃ അദ്യ സായം സമാരപ്സ്യന്തേ. ക്രീഡാമഹോത്സവേ താവത് 25,000 ഭാരതീയ ക്രീഡികാഃ ഭാഗം ഭജിഷ്യന്തി. അഥ വാർത്താഹ വിശദീകൃത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യപാദയത് യത് നീട്ട പ്രശ്നപത്ര ഗോപ്യതാഭംഗ പ്രകരണേ സംലിപ്തേഭ്യഃ ദണ്ഡപ്രദാനാർത്ഥം കേന്ദ്രീയ സർവകാരഃ ത്വരിത ന്യായാലയാനാം സ്ഥാപനം വിധാസ്യതി. സഹ ദൃഢതയാ ന്യഗാദീത് യത് ഛാത്രാണാം ഭവിഷ്യസ്യ രക്ഷണം സർവകാരസ്യ സർവോച്ച പ്രാഥമികത വർത്തതെ. സാമാജിക സഞ്ജാലീയ പട്ടലേ പ്രധാനമന്ത്രി പ്രാകടയത് യത് ദേശസ്യ യൂനാം കല്യാണാത് ഭവിഷ്യാച്ച അധിക മഹത്വപൂർണം കിമപി നാസ്തി. ദില്ല്യാഹ ജന്തർമന്തരസ്ഥലേ നീട്ട പ്രശ്നപത്ര ഗോപ്യതാഭംഗ പ്രകരണമധികൃത്യ ഛാത്രാണാം ജായമാനസ്യ വിരോധ പ്രദർശനസ്യ മധ്യേ ഏതത് വക്തവ്യം സമാഗതം. പ്രധാനമന്ത്രിണാ പ്രോക്തം യത് തേന സംബദ്ധാധികാരിണഃ അസ്മിൻ വിഷയേ ആവശ്യക പദക്ഷേപാൻ ഉത്ഥാപയിതും നിർദിഷ്ടാഃ. ശ്രീമോദി ദൃഢതയാ പ്രാവോചത് യത് യേ യൂനാം ഭവിഷ്യ

0: कम्पनी इत्यस्याः तत्वावधाने मुंबई केन्द्रात् देशस्य प्रथमं रेडियो प्रसारणं नभसि गुञ्जितम्। तदनन्तरं 37-19 वर्षस्य जून मासस्य अष्टमे दिनांके इंडियन स्टेट ब्रॉडकास्टिंग सर्विस इति संस्था ऑल इंडिया रेडियो इति नामना परिगणिता। अस्माकं वार्ताहरस्यानुसारम् अयम् उत्सवः सूचना प्रदाने, शिक्षा प्रसारे, मनोरंजन विधाने, राष्ट्रस्य एकसूत्रे निबंधने च प्रसारण जगतः प्रायः एकशताब्द्याः अवदानं स्मरति। दिवसोयं भारतस्य विकासयात्रायां शैक्षणिक प्रसारे, सांस्कृतिक संरक्षणे च प्रसारणस्य मुख्य भूमिकां विशेषतः प्रकाशयति। स्वातंत्र्य आंदोलनात् आरभ्य राष्ट्रनिर्माण पर्यन्तं विशेषतः ग्रामीण भारते सूचना प्रसारणे, साक्षरता संवर्धने, स्वास्थ्य जागरूकतायां, कृषि ज्ञानस्य विचारे च आकाशवाण्याः अभूतपूर्वा भूमिका आसीत्। 57-19 वर्षे राष्ट्रीय प्रसाराय आकाशवाणी इति दिव्यं नाम स्वीकृतं। ततः लोकप्रिय चलच्चित्र संगीत प्रधानयुक्ता विविध भारती सेवा प्रारब्धा। युगात् युगं यावत् जनसामान्यस्य सेवां कुर्वती आकाशवाणी बहुजनहिताय बहुजनसुखाय इति स्वकीयस्य ध्येयवाक्यस्य यथार्थं पालनं करोति। राष्ट्रीय प्रसारण दिवसः केवलं तांत्रिक प्रगतेः न अपि तु विविधतापूर्णस्य राष्ट्रस्य एकीकरणस्य, सूचना शिक्षा मनोरञ्जनानां च तस्याः शाश्वत शक्तेः उत्सवः वर्तते। अद्य सायं स्कॉटलैंड देशस्य ग्लास्गो नगरे 23वां राष्ट्रमंडल क्रीडा महोत्सव समारप्स्यते। 10-दिनात्मक दीर्घेस्मिन् महास्पर्धा आयोजने 74 राष्ट्राणां क्रीडा दलानि भागं ग्रहीष्यन्ति। ओलंपिक पदक विजेतारौ नीरज चोपड़ा, मीराबाई चानू, लोवलीना बोरगोहेन चस्मिन् महाकुंभे भारतस्य प्रतिनिधित्वं विधास्यन्ति। इति वार्ताः।
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
5: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് പിങ്ക് ബസ് സർവീസ് ആരംഭിച്ച് KSRTC. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ നീറ്റ് വിഷയത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിഷേധിച്ചു. പ്രതിപക്ഷ ബഹളത്തിൽ നിരവധി തവണ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. അതേസമയം വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും വിദ്യാർത്ഥി

0: വിദ്യാർത്ഥികളുടെ നന്മ മുൻനിർത്തി പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നതിന് പ്രതിപക്ഷം സഹകരിക്കണമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള ആശങ്കകളെ സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ സർക്കാർ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. കരട് പട്ടിക അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക് വില്ലേജ് ഓഫീസുകളിലും കമ്മീഷന്റെ വെബ്സൈറ്റിലും പരിശോധിക്കാം. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് ഓഗസ്റ്റ് 5 വരെ പേര് ചേർക്കാൻ അവസരമുണ്ട്. അന്തിമ വോട്ടർ പട്ടിക 19 പ്രസിദ്ധീകരിക്കും. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് കെഎസ്ആർടിസിയുടെ പിങ്ക് ബസ് സർവീസിന് തിരുവനന്തപുരത്ത് തുടക്കമായി. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ മന്ത്രി സി.പി. ജോൺ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതവും സൌകര്യപ്രദവുമായ യാത്ര ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. രാത്രി 8:00-10:00 പിങ്ക് ബസ് സർവീസുകൾ ഉണ്ടാകും. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം നാളെ മുതൽ. ഇതിനായി 1,095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമാണെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ വിലയിരുത്തൽ. അപകടസ്ഥലം സന്ദർശിച്ച ശേഷം സമിതി അംഗമായ ഭൌമ ശാസ്ത്രജ്ഞൻ ഡോക്ടർ സി.പി. രാജേന്ദ്രനാണ് ഇക്കാര്യം അറിയിച്ചത്. മേഖലയിൽ അശാസ്ത്രീയ നിർമ്മാണം നടന്നിട്ടുണ്ടോ എന്ന് വിശദമായി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എറണാകുളത്ത് നിർവഹിച്ചു. സ്ത്രീകളെയും പിന്നാക്ക വിഭാഗങ്ങളെയും സ്വയം പര്യാപ്തമാക്കുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വനിതാ സംരംഭകർക്ക് പ്രത്യേക പലിശരഹിത വായ്പാ പദ്ധതി, പ്രിയദർശിനി സ്വയം തൊഴിൽ വായ്പാ പദ്ധതി, സർവീസിൽ നിന്ന് വിരമിച്ചവർക്കും കുടുംബ പെൻഷൻ ലഭിക്കുന്നവർക്കുമുള്ള വായ്പാ പദ്ധതി എന്നിവയാണ് ക്ഷേമ പദ്ധതികൾ. നെല്ലിന്റെ സംഭരണ വില വിതരണം പുനരാരംഭിക്കാൻ സംസ്ഥാന പ്രോത്സാഹന ബോണസ് ഇനത്തിൽ സർക്കാർ 104.79 കോടി രൂപ അനുവദിച്ചു. അടുത്തയാഴ്ച മുതൽ വില വിതരണം പുനരാരംഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: പാലക്കാട് ജില്ലയിൽ മാത്രം ഇനിയും 300 കോടിയിലേറെ രൂപയാണ് കർഷകർക്ക് നെല്ല് സംഭരണ വിലയായി ലഭിക്കാനുള്ളത്. നിശ്ചിത വായ്പാ പരിധി എത്തിയതോടെ 2 ആഴ്ച മുൻപാണ് വില വിതരണം നിർത്തിവെച്ചത്. കഴിഞ്ഞ ആഴ്ച താങ്ങുവിലയായി കേന്ദ്രം അനുവദിച്ച 90 കോടി രൂപ വിതരണം ചെയ്ത് തീർന്നിരുന്നു. ഈ മാസം 31 മുൻപ് 2ാം വിള നെല്ലെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ വില വിതരണം വൈകുന്നത് ജില്ലയിലെ കർഷകരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. ഓഗസ്റ്റ് 1 മുതൽ ഈ സീസണിലെ നെല്ലെടുപ്പ് നടപടികളും ജില്ലയിൽ ആരംഭിക്കും.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ

0: ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും @AIRNews_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി SFI. ലോക്ഭവനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മറ്റ് ജില്ലകളിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ പിന്നീട് സംഘർഷത്തിൽ കലാശിച്ചു. നാളെ SFIയുടെ വിദ്യാഭ്യാസ ബന്ദാണ്. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിലെ ചർച്ചയിൽ നിന്ന് കോൺഗ്രസ് ഒളിച്ചോടുന്നതായി BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് നാളെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ മാർച്ച് നടക്കും. ശബരിമല സ്വർണ അപഹരണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്തെ വസതിയിൽ നിന്ന് ഇന്ന് രാവിലെയാണ് കസ്റ്റഡിയിൽ എടുത്തത്. കൊല്ലം പോലീസ് ക്ലബ്ബിലെ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. നടിയെ ആക്രമിച്ച കേസിലെ 5-6 പ്രതികളുടെ ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. 5-ാം പ്രതി സലീം, 6-ാം പ്രതി പ്രദീപ് എന്നിവർ നൽകിയ ഹർജികളാണ് ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. നേരത്തെ 1-ാം പ്രതി പൾസർ സുനിയുടെ ഇതേ ആവശ്യവും ഹൈക്കോടതി തള്ളിയിരുന്നു. 2025 ഡിസംബറിലാണ് എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി 6 പ്രതികൾക്ക് 20 വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചത്. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതേസമയം അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 4-അംഗ ഉന്നതതല സമിതിയെ സിക്കിം സർക്കാർ നിയോഗിച്ചു. ഇസ്ലാമിക പണ്ഡിതൻ കെ ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 2016 മുതൽ സമസ്ത സെക്രട്ടറിയായിരുന്നു അദ്ദേഹം. ആലിക്കുട്ടി മുസ്ലിയാറുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. 1076 എന്ന ടോൾ ഫ്രീ നമ്പറിൽ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിൽ ബന്ധപ്പെടാൻ സാധിക്കുമെന്ന് അധികൃതർ. ഇത് സംബന്ധിച്ച് സാമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തി നടത്തുന്ന പ്രചാരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ അറിയിച്ചു. കൊല്ലം കോർപ്പറേഷന്റെ അറബ്ശാല പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
2: അറബ്ശാല വർഷങ്ങളോളം പ്രവർത്തനരഹിതമായി കിടന്നതുമൂലം അനധികൃത കശാപ്പ് നഗരത്തിൽ വ്യാപകമാണ്. കശാപ്പ് മാലിന്യങ്ങൾ ജലാശയങ്ങളിലും റോഡരികുകളിലും കൊണ്ടു തള്ളുന്നതും പതിവാണ്. കശാപ്പ് ചെയ്ത് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന മൃഗങ്ങളുടെ ആരോഗ്യ പരിശോധനയും ഉണ്ടായിരുന്നില്ല. അറബ്ശാല പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങിയതോടെ ഗുരുതരമായ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. കൊല്ലം കോർപ്പറേഷൻ 56 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അറബ്ശാല പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത്. അറബ്ശാലയിലെ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളുടെ കാര്യക്ഷമത പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങും.
1: പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ സിംബാബ്വെ 7 വിക്കറ്റ് നഷ്ടത്തിൽ 125 റൺ എടുത്തു. പരമ്പരയിലെ 2-ാം മത്സരം ശനിയാഴ്ചയും 3-ാം മത്സരം ഞായറാഴ്ചയും നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് പിങ്ക് ബസ് സർവീസ് ആരംഭിച്ച് KSRTC. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ജ്ഞാനസുന്ദരി എന്ന ചിത്രത്തിൽ P. ലീല പാടിയ ഗാനം. രചന അഭയദേവ്. സംഗീതം V. ദക്ഷിണമൂർത്തി.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ ഈണം പകർന്ന്, വാണി ജയറാം, ബി വസന്ത എന്നിവർ പാടിയത്. ചിത്രം മോഹവും മുക്തിയും.

പി മാധുരി പാടിയ ഗാനം. ചിത്രം വീട് ഒരു സ്വർഗം. യൂസഫലി കേച്ചേരിയുടെ രചനയ്ക്ക് ജി ദേവരാജൻ്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ. ആകാശവാണി. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയനും വേണം.

നമസ്കാരം പ്രിയ വയലുംവീടും ശ്രോതാക്കളെ, വായന അറിവിന്റെ അളവുകോലല്ല. വായിച്ചത് ഓർമ്മയിൽ സൂക്ഷിച്ച് അതിനെ അവസരങ്ങളാക്കി മാറ്റുമ്പോൾ മാത്രമാണ് ഒരാൾ അറിവുള്ളവനാകുന്നത്. ഈ നല്ല വാക്കുകൾ സ്മരിച്ചുകൊണ്ടാകാം ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ തുടക്കം. കൃഷി നമ്മുടെ ജീവവായുവാണ്. മലയാളികൾ കൃഷിയിൽ നിന്നും അകന്നുപോയെങ്കിൽ

0: നമ്മൾ സുഖമായി ജീവിച്ചു പോകുന്നത് മറ്റുള്ളവർ നമുക്ക് വേണ്ടി കൃഷി ചെയ്യുന്നതുകൊണ്ടാണ്. എന്നാലും പുതുതലമുറയിൽപ്പെട്ട യുവതി യുവാക്കളിൽ പലരും കാർഷിക മേഖലയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആധുനിക കൃഷി രീതികളും വിപണിയിലെ ആവശ്യങ്ങളുമൊക്കെ മനസ്സിലാക്കി നാം കൃഷി ചെയ്താൽ അതിലൂടെ മികച്ച വരുമാനം നേടാമെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അതായത് ജൈവ പച്ചക്കറികൾ, വിദേശ ഫലവർഗ്ഗങ്ങൾ, വൈവിധ്യമാർന്ന ഓർക്കിഡുകൾ എന്നിവയുടെയൊക്കെ കൃഷി ഉയർന്ന ലാഭം തരുന്നവയാണ്. അതിലൂടെ നമുക്കൊരു സ്ഥിര വരുമാനം ഉറപ്പാക്കുകയും ചെയ്യാം. ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നീണ്ട പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തി കൃഷിയിലൂടെ മെച്ചപ്പെട്ട വരുമാനവും അതിലൂടെ ജീവിത വിജയവും കരസ്ഥമാക്കിയ ഒരു കർഷകന്റെ അനുഭവ സാക്ഷ്യമാണ്. അതിനു മുൻപായി ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഒരു തെങ്ങിൻ തൈ നട്ടതിന് ശേഷം എത്ര വർഷം ഇടവിളകൾ കൃഷി ചെയ്യാം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. കൃഷി നഷ്ടമാണെന്ന് പറഞ്ഞ് നാടുവിടുന്ന ഒരു തലമുറയ്ക്ക് മാതൃകയാണ് പത്തനംതിട്ട ജില്ലയിലെ ചിങ്കൽത്തടം സ്വദേശി ശ്രീ ബെന്നി മുടയ്ക്കമണ്ണിൽ. മണ്ണാറക്കുളഞ്ഞി കോട്ടമലയിൽ ഗാർഡൻ രീതിയിൽ ചെയ്തിട്ടുള്ള മനോഹരമായ ഹൈബ്രിഡ് കൃഷിത്തോട്ടത്തിൽ വൈവിധ്യമാർന്ന കാർഷിക വിളകളാണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത്. കൃഷിയിലൂടെ അന്തസ്സോടെയും ആത്മാഭിമാനത്തോടെയും മികച്ച വരുമാനം നേടി ജീവിക്കാമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച ബെന്നിയുടെ കാർഷിക അനുഭവങ്ങൾ മനസ്സിലാക്കാം. ഷിബു ജോർജാണ് അദ്ദേഹവുമായി സംസാരിക്കുന്നത്.
1: ബെന്നി സാർ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: താങ്കളൊരു പ്രവാസിയായിരുന്നു, ഇപ്പം വന്നിട്ട് കൃഷിയിലോട്ട് ഏർപ്പെട്ടിട്ടുണ്ടല്ലോ. താങ്കൾ നല്ല സിസ്റ്റമാറ്റിക്കലിയാണ് കൃഷി ചെയ്യുന്നത്, പ്ലാന്റ് വേയിൽ, ഗാർഡൻ രീതിയിൽ. ഒന്ന് പറയാമോ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ചെയ്യുന്നത്?
2: ഞങ്ങൾ ഈ വസ്തു വാങ്ങിക്കുന്നത് 2021. അപ്പം എൻ്റെ ഒരു കസിനാണ് ജോസ് തോമസ്, പുള്ളി പ്രവാസിയാണ് ഇപ്പോഴും. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു വസ്തു ഇങ്ങനെ കൊടുക്കാനുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പോയി കണ്ടു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ വസ്തു വാങ്ങിച്ചു. അപ്പോൾ തന്നെ ഞങ്ങളത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. പുള്ളിക്ക് ഒരു പാഷൻ ഒരു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പോകണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ റംബുട്ടാനാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ ഹോം ഗ്രൗണ്ടുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് റംബുട്ടാൻ കൊണ്ടുവന്നു. അത് നല്ല രീതിയിൽ തന്നെ അവരുടെ പ്ലാനും പ്രകാരം നല്ല രീതിയിൽ തന്നെ ഒരു ഗാർഡൻ ലെവലിൽ തന്നെ നമ്മളത് ചെയ്തു. അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്തതാണ് കുരുമുളക്, കമുക്, തെങ്ങ്, മാവ്, പ്ലാവ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഫ്രൂട്ട്സ് ഐറ്റംസ് തന്നെ ഇത് ധാരാളമുണ്ട്.
1: അപ്പോൾ ഇത് നിങ്ങൾ സൂചിപ്പിച്ച മാതിരി തന്നെ ഒരു ഗാർഡൻ രീതി എന്ന് പറയുമ്പോൾ ആദ്യമേ നമ്മൾ സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അതൊരു പ്ലാൻ ചെയ്തു, ടോട്ടൽ എവിടെ എന്തുവാണ് നടന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ ആദ്യമേ ഒരു പ്ലാൻ ചെയ്തു അതോ ക്രമേണ അത് ചെയ്തുകൊണ്ട് പോയോ?
2: ഇല്ല, ആദ്യമേ തന്നെ അത് പ്ലാൻ ചെയ്യുമായിരുന്നു. കാരണം ഇത്ര ഡിസ്റ്റൻസിൽ റംബുട്ടാൻ വെക്കണമെന്നും അതിന് ഇത്ര ഏക്കറിൽ, നമ്മുടെ ഉള്ളത് 8 ഏക്കറാണ്, 8 ഏക്കർ ഇത്ര തൈകൾ വെക്കാൻ പറ്റും എന്നുള്ള ഒരു പ്ലാനിങ് നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കി. അങ്ങനെ സർവേറെ കൊണ്ടുവന്നിട്ട് വസ്തുവൊക്കെ നോക്കി അതിൻ്റെ പ്ലാനൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഗ്യാപ്പിൽ കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ മറ്റുള്ളതൊക്കെ ചെയ്തിരിക്കുന്നത്. എല്ലാം നമ്മൾ 30 അടി അകലത്തിലാണ് റംബുട്ടാൻ വെച്ചിരിക്കുന്നത്.
1: അപ്പോൾ ടോട്ടൽ എത്ര റംബുട്ടാനുണ്ട്
2: ഇപ്പോൾ നമ്മളിൽ? നിലവിലുള്ളത് ആ പ്ലോട്ടിലുള്ളത് 200.
1: അപ്പോൾ റംബുട്ടാനാണ് പ്രധാനമായിട്ടുള്ളത്.
2: റംബുട്ടാനാണ്, ഒപ്പം തന്നെ കുരുമുളകും ഉണ്ട്, കയറി വരുന്നുണ്ട്. കുരുമുളക് PVC പൈപ്പിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഒരു ഹൈബ്രിഡ് രീതി തന്നെ, അത് നമ്മൾ കുമ്പക്കലിൻ്റെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു കൃഷി രീതി നമ്മൾ മനസ്സിലാക്കി അവരുമായിട്ട് സംസാരിച്ച് അവർ പറയുന്ന വളപ്രയോഗവും എല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്താൽ പോകുന്നത്.
1: അപ്പോൾ ഈ കുരുമുളക് കൃഷി അതിൻ്റെ നടുക്കെന്ന് പറഞ്ഞാൽ PVC പൈപ്പ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്?
2: ആ, അത് തന്നെ 4 ഇഞ്ചിൻ്റെ PVC പൈപ്പ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്.
1: അപ്പോൾ ഈ റംബുട്ടാനൊക്കെ ഇപ്പം കായ്ക്കാൻ തുടങ്ങിയോ?
2: റംബുട്ടാൻ കഴിഞ്ഞ വർഷം കുറച്ച് കായ്ച്ചിരുന്നു. ഈ വർഷം നമുക്കൊരു 75% കായ്ച്ചു. ഇപ്രാവശ്യം നമ്മളത് സെയിൽ ചെയ്തു. ഏജൻസികൾ വന്നിട്ട് അത് ഓൾറെഡി സെയിൽ ചെയ്ത് കഴിഞ്ഞതാണ്. അവളുടെ പഴുക്കുന്നതനുസരിച്ച് അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു.
1: അപ്പോൾ ഇത് റംബുട്ടാനിൽ പ്രത്യേകമായിട്ട് ഈ വവ്വാലിൻ്റെ ഒക്കെ ഭയങ്കര ശല്യം ഉണ്ടല്ലോ, അപ്പോൾ എല്ലാം നെറ്റിംഗ് ചെയ്ത് വെച്ചിരിക്കുകയാണ്?
2: എല്ലാം നെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. വവ്വാലിൻ്റെ ശല്യങ്ങളൊന്നുമില്ല.
1: അപ്പം സാർ സൂചിപ്പിച്ച മാതിരി ആദ്യം റംബുട്ടാൻ നമ്മൾ പ്ലാൻ ചെയ്ത് തന്നെ നട്ട്, അപ്പോൾ ഇതിൻ്റെ ഒരു പരിപാലനം എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്ന് പറയാമോ? വളപ്രയോഗമൊക്കെ എങ്ങനെയാണ്? ജലസേചനം ഇമ്പോർട്ടൻ്റ് ആണല്ലോ.
2: ജലസേചനത്തിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്ത് ഇവർ പറഞ്ഞതും പ്രകാരം നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുത്തിരുന്നു. ഒരു ലോ ബഡ്ജറ്റിൽ തന്നെ ഒരു ടീമിനെ നമുക്ക് കിട്ടി, തിരുവനന്തപുരത്തുള്ള ഒരു ടീമിനെ തന്നെ കിട്ടി. ലോ ബഡ്ജറ്റിൽ തന്നെ അതിൻ്റെ ഫിൽട്ടറൊക്കെ ചെയ്ത് നമ്മൾ ചെയ്തിരുന്നു. അന്ന് നമുക്ക് കുഴൽക്കിണർ ഉറനെ ഉള്ളായിരുന്നു. പിന്നീട് നമ്മൾ 4 കുഴൽക്കിണറുകൂടെ എക്സ്ട്രാ ഉണ്ടാക്കി നല്ല രീതിയിൽ തന്നെ. അപ്പം വെള്ളത്തിൻ്റെ ആവശ്യമനുസരിച്ച് നമുക്ക് ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഇപ്പോൾ. അതുകൂടാതെ നമുക്കൊരു വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ വസ്തുവിൻ്റെ അകത്ത് നമുക്കൊരു കുളമുണ്ട്, എന്നും വെള്ളം ഉണ്ടാകുന്ന കുളം. അതിൽ ആ വെള്ളം നമ്മൾ കുറച്ചൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, എന്നാലും നമ്മൾ പോരാ, അതിനുവേണ്ടി നമ്മൾ കുഴൽക്കിണർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ.
1: ഈ കിണറിൽ നിന്നുള്ള വെള്ളം നിങ്ങൾ ഓവർഹെഡ് ടാങ്കിൽ
2: പമ്പ് ചെയ്തിട്ട് നമ്മൾ ടവർ ഉണ്ടാക്കി, ടവറിൻ്റെ മണ്ടയ്ക്ക് ടാങ്ക് ഉണ്ട്, ടാങ്കിൽ നിന്നാണ് എല്ലാ ചെടികളുടെയും ചവിട്ടി കൊടുക്കുന്നത്.

0: ഈ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുമ്പം മിക്കവാറും കർഷകർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുമ്പം ഫിൽട്രേഷനൊക്കെ നമ്മൾ ചെയ്യും, എന്നാലും ഇതിൻ്റെ അകത്ത് ഈ മണ്ണൊക്കെ അടിഞ്ഞ് അല്ലെങ്കിൽ ഒരു നോസിലൊക്കെ അടയാറുള്ള പ്രശ്നമൊക്കെ ഉണ്ട്. അങ്ങനത്തെ വല്ല പ്രതിസന്ധി നിങ്ങൾ നേരിട്ടിട്ടുണ്ടോ?
1: ഒരു 10% വരും. അപ്പം നമ്മൾ ഇങ്ങനെ വെള്ളം തുറന്നു വിടുന്ന ആ ഏരിയയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പം നമുക്കത് കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പം നമ്മൾ അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വിട്ടാൽ മതി, അത് ക്ലിയർ ആയിട്ട് കിട്ടും. അത് നമുക്കത് വലിയ പ്രയാസമായിട്ട് വരുന്നില്ല, നല്ല ഫിൽട്ടറിങ് നമ്മൾ ചെയ്യുന്നുണ്ട്.
0: അപ്പോൾ ഈ റംബൂട്ടാനുണ്ട്, പിന്നെ കുരുമുളക് ഉണ്ടെന്ന് പറഞ്ഞ്.
1: കുരുമുളക് ഒരു 85% നമുക്കിപ്പോൾ കായ്ക്കുന്നുണ്ട്.
0: എങ്ങനെയാണ് ഇതിനെ കയറ്റുന്നത്?
1: 70% അതും ഒരു അതിൻ്റെ ആ അട്ടക്കാലി പിടിക്കും. എന്നാലും നമ്മൾ നേരെ മേലോട്ട് പോകുന്നത് കെട്ടിക്കൊടുക്കും. ഒരു 2 മാസം കൂടുമ്പോൾ നമ്മൾ ലേബേഴ്സ് പോയിട്ട് അത് കെട്ടിക്കൊടുക്കുന്നുണ്ട്.
0: അപ്പോൾ ഇത് എത്ര ഫീറ്റ് വരെയാണ് ഇത് നമുക്ക് വളരാൻ അനുവദിക്കുന്നത്?
1: 15-അടി പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതിലൊരു 2.5-അടി നമ്മൾ ഭൂമിക്കടിയിൽ, കോൺക്രീറ്റ് ഒക്കെ ആയിട്ട് ഭൂമിക്കടിയിലുണ്ട്. ബാക്കിയുള്ള 12.5 നമുക്ക് മേലോട്ടുണ്ട്. ഈ ടോപ്പിൽ ചെന്നിട്ട് നമ്മൾ കമ്പി വയ്ക്കും, ക്രോസ് കമ്പി വെച്ചിട്ട് ആ കമ്പിയെ കൊടുത്ത് തിരിച്ച് താഴോട്ട് ഇറങ്ങും. നമ്മളിപ്പോൾ ഒരു 9-10-11 വരെയൊക്കെ ആയിട്ടുണ്ട്.
0: അപ്പോൾ നമ്മൾ ഈ എന്താ പറയുന്നത്, ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്ത മാതിരി തന്നെ അവിടുന്ന് തിരിച്ച് താഴോട്ട്?
1: അത് തിരിച്ച് താഴോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ലെവലിൽ വരെ ആവുന്നതേ ഉള്ളൂ നമ്മുടെ. ഇപ്പം നമുക്ക് കുരുമുളക് പറിക്കാനുണ്ട്, ഈ സീസണിലുണ്ട് നമുക്ക് കുരുമുളക് പറിക്കാനുണ്ട്.
0: അപ്പോൾ ഈ കുരുമുളക് നമ്മളിങ്ങനെ ചെയ്യുമ്പം, കുരുമുളക് വിളയെന്ന് പറയുമ്പോൾ അതിന് ഇച്ചിരി ഒരു ഷെയ്ഡ് വേണമെന്നാണല്ലോ പറയുന്നത്, പക്ഷേ ഇത് ഷെയ്ഡുണ്ടോ? ഇത് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ കീഴെയല്ലേ ഇത്?
1: ആ ഷെയ്ഡിൻ്റെ ആവശ്യമില്ല. നമ്മൾ വലിയ ചൂട് വരുന്ന സമയത്ത് നമ്മൾ ഗ്രീൻ നെറ്റ് വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ടായിരുന്നു, വലിയ ചൂട് സമയത്ത് മാത്രം.
0: അല്ലെങ്കിൽ അത് അങ്ങനെയാണ്
1: നോർമലായിട്ട് തന്നെ.
0: അപ്പം അതിനും നമ്മുടെ ഇറിഗേഷൻ, നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷൻ തന്നെ എല്ലാത്തിനും ഉണ്ട്?
1: എല്ലാത്തിനും. കുരുമുളകിന് പ്രത്യേകിച്ച് നമ്മൾ 100% ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുത്തോണ്ടിരുന്നു, അതായത് എല്ലാ ദിവസവും. മറ്റുള്ളതിനൊക്കെ ഒരു ദിവസം കൊടുത്തില്ലെങ്കിൽ പോലും കുരുമുളകിന് കറക്റ്റായിട്ട് കൊടുക്കുമായിരുന്നു.
0: വേറെ ഏതൊക്കെ ഫലവർഗ വൃക്ഷങ്ങളാണ് താങ്കളുടെ കയ്യിലുള്ളത്?
1: നമ്മുടെ കുറ്റിയാടി തെങ്ങുണ്ട്, ഇന്റർമംഗള കമുകുണ്ട്, അത് കൂടുതൽ ഒരുപാടുണ്ട്. പിന്നീടുള്ളത്
0: ഒരുപാടെന്ന് പറഞ്ഞാൽ
1: ഒരു 1000-1200 ഇന്റർമംഗള കമുകുണ്ട്.
0: അതുമല്ല ഈ റംബൂട്ടാൻ്റെ
1: റംബൂട്ടാൻ്റെ ഇടയ്ക്ക് അടുത്ത ഒരു ലൈനിൽ, ഇത് രണ്ട് കുമ്പ് റംബൂട്ടാൻ വരുന്ന ഒരു ലൈനിൽ നമ്മൾ അതേ സെയിം ലൈനിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നീട് നമ്മുടെ ഉള്ളത് മാവുണ്ട്, പ്ലാവുണ്ട്, വെറൈറ്റി ടൈപ്പ് പ്ലാവുകൾ. പിന്നെ അതുകൂടാതെ നമ്മുടെ
0: പ്ലാവെന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാം ഈ
1: വിയറ്റ്നാം ഏർലി അങ്ങനെയുള്ളത് ഇപ്പം ഇപ്രാവശ്യം കായ്ക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇതിൽ നാടൻ ലെമനുണ്ട്, നാടൻ നാരകമുണ്ട്. പിന്നെ അതുകൂടാതെ സീഡ്ലെസ് ലെമൻ നല്ലതായിട്ട് കായ്ച്ചു നിൽക്കുന്നു. ഇപ്പം കായുള്ളത് റംബൂട്ടാന്, സീഡ്ലെസ് ലെമന്, കുരുമുളക്, പ്ലാവ്, സപ്പോട്ട, ഇങ്ങനെയുള്ളതെല്ലാം പേര, ഇതെല്ലാം കായ്ച്ചു നിൽക്കുന്നുണ്ട്.
0: പേരയൊക്കെ നമ്മുടെ പുതിയ ഇനങ്ങളാണോ യൂസ് ചെയ്തത്? നമ്മുടെ നാടകമാണോ അതൊക്കെ?
1: ഇല്ല, പേരയൊക്കെ പുതിയ ഇനം തന്നെ. എല്ലാം 1/2 കിലോ ഒക്കെ ഉണ്ട്. 1 കിലോ ഒരു പേരയ്ക്ക പറയുമ്പോൾ 1/2 കിലോ ഒക്കെ ഉണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനം, പല വെറൈറ്റിയാണ്.
0: ചക്ക അതേമാതിരിയൊക്കെ തന്നെ?
1: ചക്ക അതേമാതിരി തന്നെ. വിയറ്റ്നാം ഏർലിയാണ് കൂടുതലുള്ളത്. അപ്പോൾ അതൊക്കെ നല്ല ടേസ്റ്റിയാണ്. അത് ചക്ക വലിയ വലുപ്പം ആകുന്നില്ല, എങ്കിലും നല്ല ടേസ്റ്റിയാണ്.
0: മാവ് ഏതൊക്കെ വെറൈറ്റിയാണ് താങ്കൾ യൂസ് ചെയ്തത്?
1: മാവ് 19 വെറൈറ്റി ഉണ്ട്. കാട്ട്പാടി 4 കിലോ, അങ്ങനെ അൽഫോൻസോ മാങ്ക, അങ്ങനെ 19 വെറൈറ്റി മാവ് നമ്മുടെ ഉണ്ട്. ഏറ്റവും കൂടുതലുള്ളത് അൽഫോൻസോ ആണ്.
0: പൂക്കാൻ തുടങ്ങിയോ?
1: കഴിഞ്ഞ വർഷം കുറച്ച് ഒരു 6 വെറൈറ്റി പൂത്തിട്ടുണ്ട്.
0: ഈ മാവിൽ പ്രത്യേകമായിട്ട് നമ്മൾ കാണുന്നത് പറഞ്ഞാൽ പൂക്കാൻ ഇച്ചിരി പ്രശ്നമാണ് നമ്മുടെ ഇവിടെ.
1: നമ്മളും അത് ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ വാങ്ങിച്ച ഇപ്രാവശ്യം ഞാൻ സെപ്പറേറ്റ് ഒരു മരുന്ന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പൂക്കാനായിട്ടുള്ള. അപ്പം അത് ചെയ്യണമെന്ന് ഈ പ്രാവശ്യം സെപ്റ്റംബറിൽ ഒക്ടോബറിൽ അത് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നു.
0: അപ്പം ബിനി സാറേ, താങ്കൾ പറഞ്ഞ ഇതെല്ലാം ഒരു സിസ്റ്റമാറ്റിക് ഗാർഡൻ രീതിയിൽ റോ ടു റോ എല്ലാം ഡിസ്റ്റൻസൊക്കെ കീപ്പ് ചെയ്ത് കാണാനൊരു ഭംഗി വേണം, അതനുസരിച്ചാണ് താങ്കൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വളപ്രയോഗമൊക്കെ എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്?
1: ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം വളപ്രയോഗം, അതായത് കമ്പനി, നമ്മൾ കമ്പനിക്കാർ പറഞ്ഞിരിക്കുന്ന അതേ വളപ്രയോഗമാണ് ചെയ്യുന്നത്. കൃഷിഭവനുമായിട്ട് സംസാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. മൈലപ്ര കൃഷിഭവൻ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൈലപ്ര എന്ന് പറഞ്ഞ പഞ്ചായത്താണ് ഞങ്ങളുടെ വില്ലേജ് ഓഫീസും. അവിടെ ഒരു കൃഷി ഓഫീസർ നിമിഷാമാടും ഷെഫീഖ് സാറും ഒക്കെ നമ്മളെ ശരിയായ രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
0: ഇതിനുവേണ്ടി വല്ലതും പരിശീലനം അല്ലെങ്കിൽ ട്രെയിനിങ് വല്ലതും അങ്ങനത്തെ പരിപാടിയൊക്കെ പങ്കെടുക്കാറുണ്ടോ?
1: മിക്കവാറും ട്രെയിനിങ്ങിനൊക്കെ നമ്മളെ അവർ വിളിക്കാറുണ്ട്. ഇപ്പോൾ ഈ ലാസ്റ്റ് വീക്കിലും കോന്നിയിലൊരു ട്രെയിനിങ്ങിന് പോയിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞ എറണാകുളത്തൊരെണ്ണം പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ കൃഷി എന്ന് പറയുമ്പോൾ അവർ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർ നമ്മളെ അതിനകത്ത് ഒത്തിരി പ്രൊമോട്ട് ചെയ്യുന്നുമുണ്ട്. 2 വർഷം മുന്നേ നമുക്ക് കാർഷിക സർവകലാശാലയിൽ നിന്ന് അവിടുത്തെ വലിയൊരു ടീം വന്നിട്ട് നമുക്ക് വലിയ ഡ്രോൺ കൊണ്ടുവന്ന്, ഡ്രോൺ ത്രൂ നമുക്ക് മരുന്ന്, അവരുടെ ഈ വിളകൾക്കുള്ള മരുന്ന് അവർ അടിച്ചിരുന്നു. അത് കൃഷിഭവൻ്റെ ഒരു സപ്പോർട്ടായിരുന്നു. അത്
0: മൈക്രോ ന്യൂട്രിയന്റ് ആണ്.
1: അതെ, തീർച്ചയായിട്ടും.
0: നമ്മുടെ സൂക്ഷ്മമൂലക അത്രയും വലിയൊരു ഏരിയ ആവുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഹെൽപ്പ് ആയിരിക്കും.
1: തീർച്ചയായിട്ടും നല്ല ഹെൽപ്പായിരുന്നു.
0: അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല
1: ഇല്ല ഇല്ല ഇല്ല, പിന്നീട് അവർ വന്നില്ല. അപ്പോൾ അവർ പല സ്ഥലങ്ങളിലും പോകുന്നതായതുകൊണ്ട് നമ്മുടെ ഒരു പ്രാവശ്യം വന്നു, ഇനിയും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ഈ വിളകളൊക്കെ ഇത്രയും കുറച്ച്

0: ഇതായി കഴിയുമ്പം ഇങ്ങനത്തെ സംവിധാനമൊക്കെ സ്വന്തം ചെയ്യാനുള്ള വല്ലതും പ്ലാനുണ്ടോ?
1: ഒത്തിരി പ്ലാനിംഗ് ഉണ്ട് റിസോർട്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ കിട്ടുന്ന ഈ റംബൂട്ടാൻ എന്ത് ചെയ്യണം, നാളെ എന്ത് ചെയ്യണം, കൂടുതൽ വിളവ് വന്നു കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യണം, അങ്ങനെ കുറച്ച് ശരിയായൊരു പ്ലാനിംഗ് ഉണ്ട്.
0: പച്ചക്കറിയൊക്കെ ഉണ്ടോ?
1: പച്ചക്കറി ഉണ്ട്. പച്ചക്കറി നമ്മുടെ ഇപ്പം നമ്മൾ ഈ വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന മത്തന്, വെള്ളരി, പയർ, ചീര, അങ്ങനെ കുറേ അധികം പച്ചമുളക്, അങ്ങനെ കുറേ അധികം ഈ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്.
0: അപ്പോൾ ഇതൊക്കെ സെപ്പറേറ്റ് പ്ലോട്ടിലാണോ അതോ ഇതിൻ്റെ നടുക്ക് തന്നെയാണ്?
1: ഈ ഇപ്പം നമുക്ക് റംബൂട്ടാൻ ഒരു ആവറേജ് ലെവലിലേ ആയിട്ടുള്ളൂ, വെച്ചിട്ട് നമ്മൾ 4-5 വർഷം ആകുന്നുള്ളൂ. അതുകൊണ്ട് ഒരു 10-12 വർഷം കഴിഞ്ഞിട്ടേ ഇത് ഫുൾ കവറിങ് ആകത്തുള്ളൂ, രണ്ടെണ്ണം ടച്ച് ചെയ്യുന്ന രീതിയിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ ആ കിട്ടുന്ന ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ നമ്മൾ ചെറിയ ചെറിയ കൃഷികൾ ചെയ്യുന്നുണ്ട്.
0: പച്ചക്കറി മാത്രമുള്ളോ അതോ കിഴങ്ങുവർഗ്ഗ വിളകൾ?
1: കപ്പ, കപ്പ, ചേന, കാച്ചിൽ, അതുപോലെ തന്നെ ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ, ഇതെല്ലാം ഇതിനകത്ത് ചെയ്യുന്നുണ്ട്.
0: ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഇതിനുവേണ്ടി ജോലിക്കാരൊക്കെ വെച്ചിട്ടുണ്ട്?
1: സ്ഥിരം ജോലിക്കാരുണ്ട്. അതുകൂടാതെ നമ്മുടെ വളവിടിയിൽ അങ്ങനെയുള്ള പണികൾ സമയത്ത് ജോലിക്കാരെ എക്സ്ട്രാ എടുക്കുന്നുണ്ട്. നല്ലപോലെ പണി ജോലിക്കാരെ കിട്ടുന്നുണ്ട്. നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
0: അപ്പോൾ ഇത് കാർഷിക മേഖലയിലൊരു തൊഴിൽ നമ്മൾക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ സാധിക്കുമ്പോൾ അതും വലിയൊരു കാര്യമാണ്.
1: തീർച്ചയായിട്ടും ഈ ജോസോംസ് എന്ന് പറഞ്ഞ ആള് ഒരു മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ളൊരു മെന്റാലിറ്റി ഉള്ള ആളാണ്. പുള്ളി ഫസ്റ്റേ പറഞ്ഞിരുന്നു ഒരു വീട്ടിൽ ഒരാൾക്ക് ജോലി കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ആദ്യമൊക്കെ മനസ്സിലുണ്ടായിരുന്നു, അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ ആൾക്കാർ കുറവായതുകൊണ്ട് ദൂരെ നിന്നുകൂടെ ആൾക്കാരെ കൊണ്ടുവന്ന് ജോലികൾ കംപ്ലീറ്റ് ചെയ്യാൻ.
0: മിക്കവാറും ആ സൈഡിലൊക്കെ ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്ഥലം ഉണ്ടെങ്കിൽ റബ്ബർ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആ സൈഡിലോട്ട് ചിന്തിച്ചില്ലല്ലേ?
1: റബ്ബർ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ കളഞ്ഞതാണ്. ഞങ്ങൾ കൃഷിയായിരുന്നു പുള്ളിക്ക് ഒരാഗ്രഹം. ഞങ്ങൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത്, ഇതുകൊണ്ട് നല്ല ബെനിഫിറ്റും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ്. ഇപ്പം നമുക്ക് ഇൻകം ആയി തുടങ്ങി.
0: അപ്പോൾ ഈ സെയിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ആൾക്കാർ വന്ന് തന്നെ ഓൾറെഡി റംബൂട്ടാനൊക്കെ ബുക്ക് ചെയ്ത് അവർ തന്നെ ഹാർവെസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കോളൂ?
1: അതെ, തീർച്ചയായും.
0: നമുക്ക് പ്രശ്നമില്ല?
1: ഇല്ല. അവർ വന്നിട്ട് ആദ്യമേ വന്നിട്ട് പല ആൾ, നമ്മളൊരു കൃഷി വ്യവസായം നമ്മൾ വേറെ രീതിയിലാണ് ചെയ്യുന്നത്. നാട്ടിൽ ആൾക്കാർ ചെയ്യുന്നത് നമ്മളൊരു 10,000 രൂപ ചോദിച്ച് അവർ 8 പറഞ്ഞു 5 പറഞ്ഞു ആ ഒരു രീതിയല്ല. നമ്മൾ ചെയ്യുന്നത് ഒരു ടൈം വെക്ക്, ഈ ആ ടൈമിൽ ലാസ്റ്റിൽ ആരാണ് കൂടുതൽ എമൗണ്ട് തരുന്നത് അവർക്ക് നമ്മൾ ഫിക്സ് ചെയ്യുക. അല്ലാതെ ആൾക്കോട്ട്
0: നമ്മുടെ ഒരു കോമ്പറ്റീഷൻ
1: നമ്മൾ അങ്ങോട്ട് ചോദിക്കത്തു. ഒരു സാധനം കൊടുക്കുമ്പോൾ അങ്ങോട്ട് ആരോടും വില ചോദിക്കത്തില്ല. സത്യത്തിൽ അത് നമുക്കൊരു ബെനിഫിറ്റ് ആണ്. നിങ്ങൾക്ക് നഷ്ടമുണ്ടാവാത്ത രീതിയിൽ നിങ്ങൾക്ക് മാക്സിമം എത്ര രൂപ ഞങ്ങൾക്ക് തരാൻ പറ്റും അത് നിങ്ങൾ പറയും. ഞാനപ്പോഴേ ഡയറിക്ക് അത് എഴുതി വെക്കും. അതിൽ ഏറ്റവും കൂടുതൽ തരുന്ന 3 പേരെ വിളിക്കും, ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് റേറ്റ്, ഇതിന് മേലെ പോയിട്ടുണ്ട്, എമൗണ്ട് പറയത്തില്ല. അപ്പോൾ ആ ടൈമിൽ ഉള്ളിൽ ഒരു ലേലമുളി മാതിരി. അപ്പോൾ നമുക്കും പ്രയോജനം, വാങ്ങിക്കുന്നവർക്കും സന്തോഷമായിരിക്കും.
0: പച്ചക്കറിയൊക്കെ പുറത്ത് കൊടുക്കാനുള്ളതുണ്ടോ?
1: ആകുന്നുള്ള പ്രതീക്ഷയാണ്. ഇപ്പൊ നല്ലതുപോലെ
0: ഫസ്റ്റ് ടൈമാണ്. ഇതിലൊക്കെ രോഗങ്ങളും കീടങ്ങളും ഒക്കെ വരാറുണ്ടോ നമ്മുടെ ഈ ഫ്രൂട്ട് പ്ലാന്റ്സിലും പച്ചക്കറിക്കും ഒക്കെ?
1: കുരുമുളകിനും തെങ്ങിനുമാണ് ഈ രോഗങ്ങൾ കൂടുതൽ വരുന്നത്. തെങ്ങ് നമുക്ക് ഒത്തിരി നഷ്ടപ്പെട്ടിട്ടുണ്ട്. കൃഷിഭവൻ പറയുന്ന മരുന്നുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും
0: കൊമ്പൻ ചെല്ലിയാണ്
1: നമ്മുടെ വിദഗ്ധരായ ജോലിക്കാരുണ്ട് നമ്മുടെ, അവരത് എടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ വർഷത്തിൽ നമ്മൾ 4-5 പ്രാവശ്യം ഇതിന് മരുന്നൊഴിക്കുന്നുണ്ട്. എങ്കിലും ഒത്തിരി തെങ്ങുകൾ, തെങ്ങിൻ തോപ്പ് തന്നെ നമുക്കൊരു 1.5 ഏക്കർ തെങ്ങിൻ തോപ്പ് തന്നെയുണ്ട്, വേറെയുണ്ട്. അവിടെയും ഒത്തിരി തെങ്ങ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കായ്വായിട്ടുണ്ട്.
0: കൊമ്പൻ ചെല്ലി ഒരു
1: വലിയ പ്രശ്നം തന്നെ. പണ്ടത്തെ വലിയ തെങ്ങിനൊന്നും അമ്മനെ ബാധിക്കത്തില്ല, ഈ പുതിയ തെങ്ങിനെല്ലാം അത് ബാധിക്കുന്നുണ്ട്.
0: കുരുമുളകിൽ എന്തോ പ്രശ്നമായിരുന്നു?
1: കുരുമുളകിന് അതിൻ്റെ ഇലകൾക്ക് കളർ വ്യത്യാസം വരും ഈ ചൂട് സമയത്ത്. അപ്പോൾ ആ സമയത്ത് അവർ പറഞ്ഞ മരുന്ന് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തെ അതൊരു 15-20 ദിവസം കൊണ്ട് ആ പ്രശ്നം അങ്ങ് മാറും. അപ്പോൾ വേര് ചെയ്യൽ പോലൊരു സംവിധാനം വരുന്നതാണ്, ആ ചൂട് സമയത്ത് വരുന്നതാണെന്ന് പറയുന്നത്.
0: സ്ഥലം എങ്ങനെയാണ്? വെള്ളം നിൽക്കുന്ന സ്ഥലമാണോ കെട്ടുന്ന സ്ഥലമാണോ?
1: നമ്മുടെ ഇച്ചിരി ഉയർന്ന സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങോട്ട് ഉയർന്ന സ്ഥലമെങ്കിലും കുറച്ച് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു നമ്മുടെ ഈ 8.5 ഏക്കർ സ്ഥലത്തിലും 4 ഏക്കറും ഫുൾ ലെവലാണ്.
0: നല്ല മഴയൊക്കെ വരുമ്പോൾ വെള്ളം കെട്ടി നിൽക്കുമോ?
1: കെട്ടി നിൽക്കത്തില്ല.
0: ആ പ്രശ്നമില്ല?
1: ഇല്ല, കെട്ടി നിൽക്കത്തില്ല. അങ്ങനത്തെ ശല്യങ്ങളൊന്നും വരുന്നില്ല.
0: ഇപ്പോൾ കുളമുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ മീൻ വെല്ലം വളർത്താറുണ്ടോ? അങ്ങനെ
1: തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്ലാനുണ്ട്. അത് കരിങ്കൽ പാറയുണ്ട്, പാറയ്ക്കിടയിലാണ് ഈ ഇത് നിൽക്കുന്നത്. അതുകൊണ്ട് വെള്ളത്തിന് എപ്പോഴും ഒരു സാധ്യതയുണ്ട് അവിടെ. അത് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു പ്ലാനുണ്ട് ഞങ്ങളുടെ.
0: ഇപ്പം ബിനി സാർ, ഇത്രയും പ്ലാനായിട്ടൊരു കൃഷിയിൽ നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട്, പ്രതിസന്ധികൾ ആദ്യഘട്ടത്തിലൊക്കെ എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടോ?
1: പ്രതിസന്ധികൾ അങ്ങനെ, ജോലിക്കാരായിരുന്നു ആദ്യത്തെ ഒരു മെയിൻ പ്രശ്നം, ജോലിക്കാർ തന്നെയായിരുന്നു. ടൈമിങ്ങിനുള്ള പ്രശ്നം, നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം 8 മണിക്കൂർ ജോലി ചെയ്യണം എന്നുള്ള സ്ട്രിക്റ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നു. എങ്കിലും അവരൊക്കെ മെയിൻറ്റെയിൻ, അവരെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് തന്നെ പറയാം. അതായിരുന്നു ആദ്യത്തെ ഒരു പ്രശ്നം. വെള്ളത്തിൻ്റെയോ കറണ്ടിൻ്റെയോ മറ്റ് വഴി ഒന്നും പ്രശ്നങ്ങളും, നമ്മളിതിനകത്ത് തന്നെ നല്ല റോഡ് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മൾ 1.5 കിലോമീറ്ററിൽ കൂടുതൽ റോഡുണ്ട് ഇതിനകത്തൂടെ, നമ്മുടെ പ്രൈവറ്റ് റോഡ്. ഈ റോഡ് അതിൻ്റെ 2 സൈഡിലും നമ്മൾ നല്ല രീതിയിലുള്ള ബൊഗൈൻ വില്ല വെച്ചിട്ട് നല്ല ഭംഗിയാക്കി നിർത്തിയിരിക്കുക. അപ്പോൾ ഈ പൂക്കുന്ന സമയത്ത് കാണാനൊക്കെ നല്ല ഷോയായിരിക്കും. ആ രീതിയിലേക്കൊക്കെ നല്ലൊരു രീതിയിലാണ് കൊണ്ടുവരുന്നത്.
0: ഇതിനകത്ത് കോഴി, താറാവ് ഇങ്ങനത്തെയൊക്കെ എന്തെങ്കിലും ഇപ്പം
1: അങ്ങനെയുള്ളതൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല.
0: ഓക്കെ, അപ്പോൾ ഫ്യൂച്ചർ പ്ലാനിൽ അതൊക്കെ

0: കാണുമല്ലേ?
1: ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ട്. അതിനുള്ളൊരു സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ഷെഡുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ. അതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് സ്ഥലം വെറുതെ ഇട്ടിട്ടുണ്ട് അതിന് വേണ്ടി.
0: ഓക്കെ, ബെന്നി സാർ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് താങ്കളുടെ എക്സ്പീരിയൻസ് നമ്മോടൊപ്പം ഷെയർ ചെയ്ത് ഒരു പ്ലാൻഡ് വേയിൽ തന്നെ നിങ്ങൾ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വളരെ നന്ദി.
1: ഓക്കെ, താങ്ക് യു സാർ.
2: അധ്വാനിക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ കൃഷി വൻ സാധ്യതയാണ്. മണ്ണിനെ പ്രണയിച്ച് കാർഷിക രംഗത്ത് വിജയഗാഥ രചിച്ച ശ്രീ ബെന്നി മുടയ്ക്കമണ്ണിൽ എന്ന കർഷകന്റെ അനുഭവ സാക്ഷ്യമാണ് ഇതുവരെ കേട്ടത്. ഷിബു ജോർജാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത്. ശ്രീ ബെന്നി മുടയ്ക്കമണ്ണിലിന്റെ ഫോൺ നമ്പർ 8547103436. നമ്പർ ഒരിക്കൽ കൂടി 8547103436.

0: സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ. കൃഷിയെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരവുമായ മേഖലയാക്കുന്നതിൽ യന്ത്രവൽക്കരണത്തിന് നിർണായകമായ പങ്കുണ്ട്. കൃഷിയിലെ തൊഴിലാളി ക്ഷാമം, ഉയർന്ന ചെലവ്, സമയബന്ധിതമായ കൃഷിച്ചടങ്ങുകൾ എന്നിവയെ നേരിടുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ അഥവാ SMAM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കൃഷിയന്ത്രങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ട്രാക്ടറുകൾ, പവർ ടില്ലറുകൾ, വിത്ത് വിതരണ യന്ത്രങ്ങൾ, സ്പ്രേയറുകൾ, കൊയ്ത്ത് യന്ത്രങ്ങൾ തുടങ്ങി വിവിധ കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി കർഷകർക്ക് സബ്സിഡി നൽകുന്നു. പ്രത്യേകിച്ച് ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് ഈ പദ്ധതി വലിയ സഹായമാണ്. SMAM പദ്ധതിയുടെ മറ്റൊരു പ്രധാന ഘടകം കസ്റ്റം ഹയറിംഗ് സെന്ററുകളാണ്. കൃഷിയന്ത്രങ്ങൾ സ്വന്തമായി വാങ്ങാൻ കഴിയാത്ത കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ യന്ത്രങ്ങൾ വാടകയ്ക്ക് ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിലൂടെ യന്ത്രവൽക്കരണത്തിന്റെ ഗുണം എല്ലാ കർഷകരിലേക്കും എത്തുന്നു. ഈ പദ്ധതി വഴി കൃഷിപ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുന്നു. ഇതോടെ വിളവെടുപ്പ് വർദ്ധിക്കുകയും കൃഷി ചെലവ് കുറയുകയും ചെയ്യുന്നു. കൂടാതെ കൃഷിയന്ത്രങ്ങളുടെ ഉപയോഗം യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും കാർഷിക സേവന മേഖലയിലായി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായിക്കുന്നു. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ കൃഷിയെ പരമ്പരാഗത രീതികളിൽ നിന്ന് ആധുനികതയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ്. യന്ത്രവൽക്കരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ലാഭവും വർദ്ധിപ്പിച്ച് കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.
1: അടുത്തതായി കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ.
2: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്ക് വേണ്ടി ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകുന്ന കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിനാണ്. വരുന്ന ഒരാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇനി കാലാവസ്ഥാ അധിഷ്ഠിത കാർഷിക നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പൊതുനിർദ്ദേശങ്ങളാണ്. സാധ്യമാകുന്നിടത്തോളം മഴയില്ലാത്ത സമയങ്ങളിൽ കളനീക്കവും മറ്റിടവിള പരിപാലന പ്രവർത്തനങ്ങളും നടത്തുക. ഉയർന്ന അന്തരീക്ഷ ഈർപ്പവും ഇടവിട്ടുള്ള മഴയും കീടരോഗങ്ങളുടെ വ്യാപനത്തിന് അനുകൂലമായതിനാൽ വിളകളിൽ ഇവയുടെ ആക്രമണം പതിവായി നിരീക്ഷിക്കുക. രോഗബാധിതമായ ചെടിഭാഗങ്ങളും വിള അവശിഷ്ടങ്ങളും ശേഖരിച്ച് നശിപ്പിച്ച് രോഗവ്യാപനം തടയുക. പടർന്നുവരുന്ന പച്ചക്കറി വിളകൾക്ക് താങ് നൽകുകയും വാഴ ഉൾപ്പെടെയുള്ള ഉയരമുള്ള വിളകൾക്ക് താങ് ഉറപ്പാക്കുകയും ചെയ്ത് ശക്തമായ കാറ്റിൽ ചെടികൾ വീഴുന്നത് തടയുക. ഇനി വാഴകൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വാഴയിൽ തടതുരപ്പൻ പുഴുവിന്റെ ആക്രമണം മൂലം വാഴത്തടയിലെ ദ്വാരങ്ങളിലൂടെ നിറമില്ലാത്ത ജെല്ലി പോലുള്ള ദ്രാവകം ഊറിവരുന്നത് കാണാം. രൂക്ഷമായ ആക്രമണത്തിൽ വാഴയിലകൾ വാടി തൂങ്ങുകയും കുലകൾ പൂർണ്ണ വളർച്ചയും പാകവും എത്തുന്നതിന് മുൻപ് ഒടിഞ്ഞു വീഴുകയോ തൂങ്ങിക്കിടക്കുകയോ ചെയ്യാം. പ്രതിരോധത്തിനായി 3 മുതൽ 5 മാസം പ്രായമാകുമ്പോൾ ഓരോ വാഴയുടെയും ഇലപ്പോളകൾക്കിടയിൽ 50 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് നൽകുക. ഉണങ്ങി തൂങ്ങി നിൽക്കുന്ന ഇലകൾ മുറിച്ചുമാറ്റി നശിപ്പിക്കുക. കൂടാതെ ബ്യുവേറിയ ബാസിയാന ഉപയോഗിച്ച് കെണികൾ സ്ഥാപിക്കുകയോ ബ്യുവേറിയ ബാസിയാന 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി വാഴത്തടയിലും ഇലപ്പോളകൾക്കിടയിലും തളിക്കുകയോ ചെയ്യുക. ഇനി തെങ്ങ് കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. തെങ്ങിൽ കൊമ്പൻ ചെല്ലിയുടെ ആക്രമണം രൂക്ഷമായി കണ്ടുവരുന്നു. ആക്രമണത്തിന്റെ ഫലമായി പിരിഞ്ഞുവരുന്ന കൂമ്പോലകളിൽ ത്രികോണാകൃതിയിലുള്ള മുറിവുകൾ കാണപ്പെടുന്നു. കൊമ്പൻ ചെല്ലിയെ നിയന്ത്രിക്കുന്നതിനായി തെങ്ങിന്റെ മണ്ട നന്നായി വൃത്തിയാക്കിയ ശേഷം കാർട്ടാപ് ഹൈഡ്രോക്ലോറൈഡ് 20 ഗ്രാം അല്ലെങ്കിൽ ഫിപ്രോനിൽ 0.3 g 25 ഗ്രാം 200 ഗ്രാം മണലുമായി ചേർത്ത് മണ്ടയുടെ ഉൾഭാഗത്തുള്ള 2-3 മടലുകളുടെ കവിളുകളിൽ ഇട്ടുകൊടുക്കുക. കൊമ്പൻ ജെല്ലിയുടെ പുഴുക്കളെ നിയന്ത്രിക്കുന്നതിനായി ചാണകക്കുഴികൾ, കമ്പോസ്റ്റ് കുഴികൾ, മറ്റ് പ്രജനന കേന്ദ്രങ്ങൾ എന്നിവയിൽ മെറ്റാറൈസിയ അനിസോപ്ലിയെ

0: പ്രയോഗിക്കുക. ഒരു ക്യൂബിക് മീറ്റർ ജൈവ വസ്തുവിന് 250 ഗ്രാം മെറ്റാറൈസിയം കൾച്ചർ 750 മില്ലി വെള്ളത്തിൽ കലക്കി വളക്കുഴികളിലും ചാണകക്കുഴികളിലും ഒഴിച്ചു കൊടുക്കുക. കൊമ്പൻ ചെല്ലിയുടെ ആക്രമണമേറ്റ തെങ്ങുകളിൽ മഴക്കാലത്ത് കൂമ്പുചീൽ രോഗമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രതിരോധ നടപടിയായി 1% ബോർഡോ മിശ്രിതം തെങ്ങിന്റെ മണ്ടയിലും ഇലകളിലും നന്നായി തളിക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ സമർത്ഥ് 3 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തയ്യാറാക്കിയ ലായനിയിൽ നിന്ന് ഒരു തെങ്ങിന് 300 മില്ലി വീതം മണ്ടയിലും ഇലകളിലും നന്നായി തളിച്ച് രോഗം നിയന്ത്രിക്കുക. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകിയ കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിനാണ് കേട്ടത്.
1: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുകയാണ്. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യമിതായിരുന്നു, ഒരു തെങ്ങിൻ തൈ നട്ടതിന് ശേഷം എത്ര വർഷം ഇടവിളകൾ കൃഷി ചെയ്യാം? ഉത്തരം, തെങ്ങിൻ തൈ നട്ട് ആദ്യത്തെ 3 മുതൽ 4 വർഷം വരെ ഇടവിളകൾ കൃഷി ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വ്യത്യസ്തവും വിജ്ഞാനപ്രദവുമായ മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.

ആകാശവാണി തൃശൂർ, സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ നടത്തുന്ന BSc അഗ്രികൾച്ചർ, പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം കുമരകം കോട്ടയം, BSc ഹോർട്ടിക്കൾച്ചർ കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളാനിക്കര തൃശൂർ, BTech അഗ്രികൾച്ചറൽ എൻജിനീയറിംഗ് കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എൻജിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജി തവനൂർ മലപ്പുറം എന്നീ പ്രോഗ്രാമുകളിലെ CUET സീറ്റുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 28. അന്വേഷണങ്ങൾക്ക് 0

0: നാല് എട്ട് ഏഴ് രണ്ട് നാല് മൂന്ന് എട്ട് ഒന്ന് മൂന്ന് ഒൻപത് എന്ന നമ്പറിൽ ഓഫീസ് സമയത്ത്, അതായത് രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04 8 7 2 4 3 8 1 3 9. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ജൈവരോഗ കീട നിയന്ത്രണ സൂക്ഷ്മാണുക്കളും ജീവാണുവളങ്ങളും വ്യാപകമായി ഉൽപ്പാദിപ്പിച്ച് വിതരണത്തിന് തയ്യാറായിരിക്കുന്നു. രോഗനിയന്ത്രണത്തിന് സൂക്ഷ്മാണുക്കളായ സ്യൂഡോമോണാസ് ഫ്ലോറസൻസ്, ട്രൈക്കോഡർമ വിരിഡെ എന്നിവ പൊടി രൂപത്തിലും ദ്രാവക രൂപത്തിലും ലഭ്യമാണ്. കീടനിയന്ത്രണ ഉപാധികളായ ബ്യുവേറിയ ബാസിയാന, ലക്കാനിസീലിയം, ലക്കാനി മെറ്റാറൈസിയം, പേസിലോമൈസസ് തുടങ്ങിയവ ലഭ്യമാണ്. ജീവാണുവളങ്ങളായ മൈക്കോറൈസ, ഫോസ്ഫറസ് ജീവാണുവളം, അസോസ്പൈറിലം എന്നിവയും ജൈവ കീടരോഗ നിയന്ത്രണ കോമ്പി പാക്കറ്റുകൾ, വെർമി കമ്പോസ്റ്റ്, നീം ഗാർലിക് സോപ്പ് എന്നിവയും തയ്യാറാണ്. ആവശ്യക്കാർക്ക് വേണ്ട അളവിൽ പാക്ക് ചെയ്ത് നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയത്ത് ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 9 7 4 7 2 3 8 5 3 2. ഒരു നമ്പർ കൂടി 04 8 7 2 6 9 9 0 8 7. വിളപരിപാലന നിർദ്ദേശങ്ങൾ. മഴക്കാലമായതിനാൽ വാഴയിൽ കുമിൾ രോഗമായ ഇലുപ്പുള്ളി രോഗത്തിന് മുൻകരുതലായി 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കുളിർക്കെ തളിക്കുക. 2 ആഴ്ചയ്ക്ക് ശേഷവും രോഗത്തിന് കുറവില്ലെങ്കിൽ 1 മില്ലി ടെബുകൊണാസോൾ 1 ലിറ്റർ വെള്ളത്തിൽ പശ ചേർത്ത് ഇലയുടെ അടിയിൽ പതിയത്തക്ക വിധം 2 ആഴ്ചയിൽ ഒരിക്കൽ തളിക്കുക. നീർവാർച്ചയുള്ളതും വളക്കൂറുള്ള പശിമരാശി മണ്ണാണ് പച്ചക്കറി കൃഷിക്ക് ഉചിതമായത്. മണൽ മണ്ണാണെങ്കിൽ ജൈവവളം കൂടുതലായി ചേർക്കണം. വെള്ളവും വെളിച്ചവും കിട്ടുന്ന സ്ഥലമാണ് പച്ചക്കറി കൃഷിക്ക് അനുയോജ്യം. നമ്മുടെ വീട്ടുവളപ്പിൽ തണലില്ലാത്ത സ്ഥലം ലഭിക്കുക അത്ര എളുപ്പമല്ലാത്തതിനാൽ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം പച്ചക്കറി കൃഷിക്കായി തിരഞ്ഞെടുക്കണം. നല്ല വിളവ് തരുന്ന രോഗപ്രതിരോധ ശേഷിയുള്ള പച്ചക്കറി ഇനങ്ങൾ നടാനായി തിരഞ്ഞെടുക്കണം. ഗ്രാമക്ഷേമ വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
5: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
0: ആകാശവാണി തൃശൂർ. സമയം 7 മണി കഴിഞ്ഞ് 24:44. 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

ಆಕಾಶವಾಣಿ നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി റൊമാനിയയിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചർച്ചയ്ക്ക് സന്നദ്ധതയറിയിച്ച കേന്ദ്ര സർക്കാർ. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അന്താരാഷ്ട്ര സമുദ്രപാതകൾ സുരക്ഷിതമായി തുടരണമെന്ന് 21st ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ. ഉപതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ.

0: 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ ഇന്ന് തുടക്കം. 125 ഇന്ത്യൻ താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി റൊമാനിയയിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് ബുക്കാരസ്റ്റിൽ രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. റൊമാനിയൻ പ്രസിഡന്റ് നിക്കുസർ ഡാനുമായി രാഷ്ട്രപതി പ്രതിനിധിതല ചർച്ച നടത്തും. നിരവധി ധാരണാപത്രങ്ങളിലും ഒപ്പുവയ്ക്കും. നാളെ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ ശ്രീമതി മുർമു അഭിസംബോധന ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സഭ ആരംഭിച്ചതു മുതൽ പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങിയതിനാൽ നടപടികൾ നിരവധി തവണ തടസ്സപ്പെട്ടിരുന്നു. ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഇരുസഭകളിലും ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ പറഞ്ഞു. സംഭവത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇതിനായി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകിയതായും ശ്രീ റിജിജു വ്യക്തമാക്കി. എന്നാൽ പ്രതിഷേധം വീണ്ടും തുടർന്നതോടെയാണ് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞത്. രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. യുവതലമുറയുടെ ക്ഷേമത്തിനും ഭാവിക്കുമാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അഭ്യർത്ഥിച്ചു. എല്ലാ വിഷയങ്ങളിലും ചർച്ച നടത്താൻ സർക്കാർ പൂർണ്ണമായി സന്നദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡയുടെ വസതിയിലോ ഓഫീസിലോ ചർച്ചകൾ നടത്താമെന്നും ശ്രീ ജിതേന്ദ്ര സിംഗ് അറിയിച്ചു.
1: It is my humble appeal to the students on education that the government is ready for talks whenever you want, at whichever hour of the day, and for as much length of time that you wish to. We are ready to discuss the issue on which the agitation has happened and all the other related issues as well with an open mind, and the talks can be held at the residence of Shri Nadda, because the talks will be led by the health minister of India and the senior leader Shri Nadda ji, and of course I will be accompanying him. The talks could be held at Shri Nadda ji's residence or at office, whichever of the two you wish to.
0: ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള ആശങ്കകളെ സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. രാജ്യത്തെ യുവാക്കളുടെ പ്രതീക്ഷകളും ആവശ്യങ്ങളും നിറവേറ്റുന്നതിനായി സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ചർച്ചകളിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വിമർശനമുയർത്തി. നീറ്റ് വിഷയത്തിൽ NDA എംപിമാരും പ്രതിപക്ഷ എംപിമാരും ഇന്ന് പാർലമെന്റ് മന്ദിര പരിസരത്ത് പ്രതിഷേധം നടത്തി. വിഷയം പാർലമെന്റ് ചർച്ച ചെയ്യണമെന്ന് NDA എംപിമാരും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ എംപിമാരും ആവശ്യപ്പെട്ടു. പ്രതിഷേധം നടത്തുന്ന വിദ്യാർത്ഥികളുമായി പ്രധാനമന്ത്രി നേരിട്ട് സംസാരിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞു.
2: कि सरकार के एमपी बाहर खड़े होकर प्रदर्शन कर रहे हैं. कितने सत्रों से ये चल रहा है, चला ही नहीं पा रहे हैं. बाहर जो हो रहा है देखिए, कमजोर है एकदम. थिंक अबाउट इट, चिल्ड्रन आर प्रोटेस्टिंग, दे आर ऑल यंग, दे हैव कट ऑल द इंटरनेट.
0: അന്താരാഷ്ട്ര സമുദ്രപാതകൾ സുരക്ഷിതമായി തുടരണമെന്ന് 21st ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ. ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും പശ്ചിമേഷ്യൻ പ്രതിസന്ധി പരിഹരിക്കണമെന്നും ഫിലിപ്പീൻസിലെ മനിലയിൽ നടന്ന ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാ നിലപാട് സ്വീകരിക്കണമെന്നും 33rd ആസിയാൻ റീജിയണൽ ഫോറം മന്ത്രിതല യോഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. എഥനോൾ കലർത്തിയ ഇന്ധനം ഉപയോഗിക്കുന്നതുമൂലം എഞ്ചിൻ തകരാറോ വാഹനങ്ങൾ കേടാകുന്നതോ ആയ വ്യാപക പരാതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ലോക്സഭയിൽ ഇക്കാര്യം രേഖാമൂലം അറിയിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ. അന്തിമ വോട്ടർ പട്ടിക August 19 പ്രസിദ്ധീകരിക്കും. 3,06,947 വോട്ടർമാരാണ് പട്ടികയിലുള്ളത്. KSRTCയുടെ പിങ്ക് ബസ് ലേഡീസ് ഒൺലി സർവീസിന് സംസ്ഥാനത്ത് തുടക്കമായി. ഉദ്ഘാടനം മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.

0: ടെക്നോ പാർക്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വനിതകൾക്ക് രാത്രികാല യാത്രയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി രാത്രി 8 മണിക്കും 10 മണിക്കും പിങ്ക് ബസ് സർവീസുകൾ നടത്തും. വൈകാതെ മറ്റു ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും. രാത്രി സർവീസുകൾക്ക് പുറമെ പകൽ സമയങ്ങളിലും പിങ്ക് ബസിന്റെ സേവനം ലഭ്യമാക്കും. ട്രെയിനിലെത്തുന്ന സ്ത്രീകൾ, ചെറിയ കുട്ടികളുമായി യാത്ര ചെയ്യുന്ന അമ്മമാർ, രോഗികൾ തുടങ്ങിയവർക്ക് മെഡിക്കൽ കോളേജിലേക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നതിനാണ് രാവിലെയും പിങ്ക് ബസ് സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്.
1: സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അപകടത്തിൽ കാണാതായ 25 പേരുടെയും മൃതദേഹങ്ങൾ ഇതിനകം കണ്ടെടുത്തതായി അധികൃതർ അറിയിച്ചു. ഗുജറാത്തിന്റെ വിവിധ മേഖലകളിൽ കനത്ത മഴ ജനജീവിതത്തെ ബാധിച്ചു. സൂറത്ത്, വൽസാദ് ജില്ലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ താനെ, പാൽഘർ, നാസിക്, പൂനെ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പുറപ്പെടുവിച്ചു. പൂനെയിലേക്കും കൊങ്കൺ മേഖലയിലേക്കും പോകുന്ന വിനോദസഞ്ചാരികൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. ഹിമാചൽ പ്രദേശിലെ കാംഗ്ര ജില്ലയിൽ ഗാർഗുൺ, സ്പാഡ ഗ്രാമങ്ങളിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ വൻ നാശനഷ്ടം രേഖപ്പെടുത്തി. ദുരന്തത്തിൽ 25 വീടുകൾ പൂർണ്ണമായും നശിച്ചു. ആളപായം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മുൻകരുതലിന്റെ ഭാഗമായി 2 ഗ്രാമങ്ങളും പൂർണ്ണമായും ഒഴിപ്പിച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദിറിൽ പ്രതിഷേധത്തിനിടെ ഒരു സ്ത്രീ മരിച്ചതായി സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് ഡൽഹി പോലീസ്. പ്രതിഷേധത്തിനിടെ മരിച്ചതായി പ്രചരിക്കുന്ന സ്ത്രീ നിലവിൽ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും പോലീസ് അറിയിച്ചു. ഡൽഹി പോലീസ് കമ്മീഷണർക്ക് ദേശീയ സുരക്ഷാ നിയമം പ്രകാരം അനുവദിച്ചിരിക്കുന്ന കരുതൽ തടങ്കൽ അധികാരങ്ങൾ പുതിയതല്ലെന്നും ഓരോ 3 മാസത്തിലും ഈ ഉത്തരവ് പുറപ്പെടുവിക്കാറുണ്ടെന്നും ഡൽഹി പോലീസ്. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ആരംഭിക്കുന്നതിന് വളരെ മുൻപ് തന്നെ 18 ഒക്ടോബർ വരെയുള്ള കാലയളവിലേക്ക് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നതായും പ്രസ്താവനയിൽ പറയുന്നു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കം. 10 ദിവസം നീളുന്ന മത്സരങ്ങളിൽ 10 ഇനങ്ങളിലായി 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. 125 അംഗ ഇന്ത്യൻ സംഘത്തെ ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാഭായ് ചാനു, ലവ്നിന ബോർഗോഹെയ്ക്ക് എന്നിവർ നയിക്കും. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺസ് വിജയലക്ഷ്യം. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 11th ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 112 റൺസ് എന്ന നിലയിലാണ്. പരമ്പരയിലെ 2nd മത്സരം ശനിയാഴ്ചയും 3rd മത്സരം ഞായറാഴ്ചയും നടക്കും. സിന്ധു നദീജല കരാറിനെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാൻ നടത്തിയ പരാമർശങ്ങളെ തള്ളി ഇന്ത്യ. അതിർത്തി കടന്നുള്ള ഭീകരതയെ രാഷ്ട്രനയത്തിന്റെ ഭാഗമാക്കുന്ന പാകിസ്ഥാന്റെ നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് യു എൻ സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെയിൽ നിന്ന് രാജ്യത്തെ ആദ്യ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചത്. കഴിഞ്ഞ 99 വർഷത്തിനിടയിൽ പ്രക്ഷേപണ മേഖല റേഡിയോയിൽ നിന്നും അത്യാധുനിക ഡിജിറ്റൽ സ്ട്രീമിംഗിലേക്ക് അതിവേഗം വളർന്നതായി പ്രസാർ ഭാരതി CEO ഗൗരവ് ദ്വിവേദി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി റൊമാനിയയിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചർച്ചയ്ക്ക് സന്നദ്ധതയറിയിച്ച് കേന്ദ്ര സർക്കാർ. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അന്താരാഷ്ട്ര സമുദ്രപാതകൾ സുരക്ഷിതമായി തുടരണമെന്ന് 21st ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ ഇന്ന് തുടക്കം. 125 ഇന്ത്യൻ താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി തൃശൂർ. നാടകഗാനങ്ങൾ. ആദ്യം അർച്ചനപ്പൂക്കൾ എന്ന നാടകത്തിൽ രാജീവ് കോടമ്പുള്ളി പാടിയ ഗാനം

നാടക ഗാനങ്ങളിൽ അവസാനമായി തെന്നലും പട്ടണക്കാട് പുരുഷോത്തമനും ഗാന്ധീവൻ തേടുന്ന പാർത്ഥൻ എന്ന നാടകത്തിൽ പാടിയ ഗാനം.

ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. ഫോർ ഇയേഴ്സ് എന്ന ചിത്രത്തിൽ ഗോകുൽ ഗോപകുമാർ പാടിയത്, രചന സാന്ദ്ര മാധവ്, ഈണം പകർന്നത് ശങ്കർ ശർമ്മ.

ഇത്രമാത്രം എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാൽ ആലപിച്ച ഗാനം. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ജെയ്സൺ ജെ നായർ.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. സമയം 8 മണി കഴിഞ്ഞ് 14:44. അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: Parliamentary Affairs Minister Kiren Rijiju again said that the government wants to carry out a discussion on the issue of leak in NEET examination, but the leader of the opposition is putting conditions. Noisy scenes ensued in the House, and amid uproar, the deputy chairman adjourned the House for the day. Earlier, in a written reply to a question, Minister of State for External Affairs Keerthivardhan Singh informed that India has reiterated that dialogue and diplomacy should be pursued to arrive at a peaceful and lasting solution to the West Asia conflict. Mr. Singh said, India also underlined the need to ensure unimpeded freedom of navigation and the safe flow of energy and commerce in and around the Strait of Hormuz. He said continued conflict in West Asia and related developments are a matter of utmost concern to India. The minister said, since the start of the conflict, the government has been in close contact with the parties to the conflict, including Iran and other regional and international interlocutors. He said the Prime Minister has spoken to the Iranian President thrice and the Minister of External Affairs has spoken to the Iranian counterpart 8 times. Mr. Singh said, the well-being and security of the Indian community in Iran is the government's overriding priority. Mr. Singh said, the Indian embassy in Iran has issued timely advisories to guide Indian nationals based on the prevailing situation and has activated emergency helplines and email to assist the Indian nationals in Iran. He said the embassy is also assisting Indian nationals who wish to cross over international borders from Iran through Armenia and Azerbaijan. The minister informed that as on the 17th of this month, a total of 2,557 Indian nationals, including 1,091 students and 657 fishermen, have been facilitated to cross through the land route. He said the government remains in close coordination with Iran on issues of mutual interest. In another written reply, Minister of State for Atomic Energy, Dr. Jitendra Singh, informed the House that government has drawn up a roadmap for reaching the 100 gigawatt nuclear power capacity by 2047, as announced in the Nuclear Energy Mission. Dr. Singh said, as per the roadmap, the present nuclear power capacity of 8.78 gigawatt is expected to reach about 22 gigawatt by 2031-32 on progressive completion of projects presently at various stages of implementation. He said, another 32 gigawatt of nuclear power capacity is envisaged to be set up beyond 2032 by Nuclear Power Corporation of India Limited, comprising indigenous pressurized heavy water reactors and light water reactors by 2047, taking the capacity to about 54 gigawatt. The minister said as per the roadmap, the balance of 46 gigawatt is expected to be set up by other public sector enterprises, state governments, private sector and joint ventures. And that's all in today's Parliament Review.
1: Agashavani. പദ്ധതികൾ ജനനന്മയ്ക്ക് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന. ഇന്ത്യയുടെ കാർഷിക മേഖല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി നിലകൊള്ളുന്നു. ഈ മേഖലയിലാണ് രാജ്യത്തെ തൊഴിലാളികളുടെ ഒരു പ്രധാന ഭാഗം ജോലി ചെയ്യുകയും ദേശീയ ഭക്ഷ്യസുരക്ഷയിൽ ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്യുന്നത്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഈ നിർണായക വിടവ് പരിഹരിക്കാനും കർഷകർക്ക് അവരുടെ വാർദ്ധക്യകാലത്ത് ആവശ്യമായ സാമ്പത്തിക സുരക്ഷ നൽകാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സർക്കാർ സംരംഭമാണ്. ചെറുകിട നാമമാത്ര കർഷകർക്കുള്ള സാമൂഹിക സുരക്ഷയുടെ അനിവാര്യമായ ആവശ്യം തിരിച്ചറിഞ്ഞ് 2019 ഇന്ത്യ ഗവൺമെന്റ് PMKMY പദ്ധതി ആരംഭിച്ചു. യോഗ്യരായ കർഷകർക്ക് കുറഞ്ഞത് 3,000 രൂപ പ്രതിമാസ പെൻഷൻ നൽകാനാണ് ഈ സന്നദ്ധ സംഭാവന പെൻഷൻ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഭൂരേഖകൾ പ്രകാരം 2 ഹെക്ടർ വരെ കൃഷിയോഗ്യമായ ഭൂമിയുള്ള 18-40 ഇടയിൽ പ്രായമുള്ള ചെറുകിട നാമമാത്ര കർഷകരെയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കർഷകനും സർക്കാരും പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു മാതൃകയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പദ്ധതിയിലേക്കുള്ള കർഷകന്റെ തുടക്ക പ്രായമനുസരിച്ച് പ്രതിമാസ സംഭാവന തുക വ്യത്യാസപ്പെടുന്നു. ഈ സഹസംഭാവന മാതൃക കർഷകർക്കിടയിൽ ഉടമസ്ഥ അവകാശ ബോധം വളർത്തുകയും പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. PMKMY യോഗ്യരായ കർഷകർക്ക് സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. 3,000 രൂപയുടെ ഉറപ്പായ പ്രതിമാസ പെൻഷൻ അവരുടെ വാർദ്ധക്യത്തിൽ വളരെ ആവശ്യമായ വരുമാന സ്രോതസ് നൽകുന്നു. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും മാന്യമായ ജീവിത നിലവാരം നിലനിർത്തുന്നതിനും അവരെ സഹായിക്കുന്നു. ഈ സാമ്പത്തിക ഭദ്രത

0: അവരുടെ കുട്ടികളെയോ മറ്റു കുടുംബാംഗങ്ങളെയോ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു. വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കപ്പുറം പദ്ധതി കാർഷിക മേഖലയെ മൊത്തത്തിൽ ഗുണപരമായി ബാധിക്കുന്നു. വാർദ്ധക്യത്തിലെ സാമ്പത്തിക ആശങ്കകൾ ലഘൂകരിക്കുന്നതിലൂടെ കർഷകർക്ക് അവരുടെ തൊഴിൽ വർഷങ്ങളിൽ കാർഷിക രീതികളും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് അനുവദിക്കുന്നു. കൂടാതെ ചെറുകിട നാമമാത്ര കർഷകരെ ഘടനാപരമായ സാമ്പത്തിക വ്യവസ്ഥയുടെ പരിധിയിൽ കൊണ്ടുവന്ന് കാർഷിക മേഖലയുടെ ഔപചാരികവൽക്കരണത്തെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. PMKMYക്ക് അപാരമായ സാധ്യതകളുണ്ടെങ്കിലും സുസ്ഥിരമായ സ്വാധീനത്തിനായി ചില വെല്ലുവിളികൾ പരിഹരിക്കേണ്ടതുണ്ട്. ബോധവൽക്കരണവും വ്യാപനവും യോഗ്യരായ കർഷകരിലേക്ക് പ്രത്യേകിച്ച് വിദൂര പ്രദേശങ്ങളിൽ പദ്ധതിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നത് നിർണായകമാണ്. വിപുലമായ എൻറോൾമെന്റ് ഉറപ്പാക്കുന്നതിന് ഫലപ്രദമായ ആശയവിനിമയ തന്ത്രങ്ങളും നിലവിലുള്ള കർഷക ശൃംഖലകൾ പ്രയോജനപ്പെടുത്തലും അത്യാവശ്യമാണ്. ദീർഘകാല സുസ്ഥിരത പദ്ധതിയുടെ ദീർഘകാല സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് പെൻഷൻ ഫണ്ടിന്റെ കൃത്യമായ ആസൂത്രണവും മാനേജ്മെന്റും ആവശ്യമാണ്. അനൗപചാരികമായ ഭൂ ഉടമസ്ഥതയും പാട്ടവും ഭൂമിക്കുമേൽ ഔപചാരികമായ ഉടമസ്ഥാവകാശ രേഖകൾ ഇല്ലാതെ ഗണ്യമായ എണ്ണം കർഷകർ കൃഷി ചെയ്യുന്നു. ഉൾപ്പെടുത്തൽ ഉറപ്പാക്കുന്നതിന് ഈ കർഷകരുടെ ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനായി പദ്ധതി പൊരുത്തപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് PMKMY അടയാളപ്പെടുത്തുന്നത്. നിലവിലുള്ള വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിലൂടെയും വിപുലമായ പങ്കാളിത്തം വളർത്തിയെടുക്കുന്നതിലൂടെയും കാർഷിക മേഖലയ്ക്കും അതിന്റെ ദശലക്ഷക്കണക്കിന് സംഭാവന ചെയ്യുന്നവർക്കും കൂടുതൽ സുരക്ഷിതവും സമൃദ്ധവുമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ ഈ പദ്ധതിക്ക് നിർണായക പങ്ക് വഹിക്കാനാവും. കൂടാതെ PMKMYയെ മറ്റ് സാമൂഹിക സുരക്ഷാ പദ്ധതികളുമായി സംയോജിപ്പിക്കുന്നതിനുള്ള വഴികൾ പര്യവേക്ഷണം ചെയ്യുന്നത് കർഷകർക്ക് കൂടുതൽ സമഗ്രമായ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരെ ശാക്തീകരിക്കുന്നതിനുള്ള കാഴ്ചപ്പാടാണ് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന അവതരിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള അവരുടെ സുപ്രധാന സംഭാവനകളെ ഇത് അംഗീകരിക്കുകയും അവരുടെ വാർദ്ധക്യ വർഷങ്ങളിൽ അവർക്ക് അർഹമായ സാമ്പത്തിക സുരക്ഷ നൽകുകയും ചെയ്യുന്നു. ഫലപ്രദമായ നടപ്പാക്കൽ ഉറപ്പാക്കുകയും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും വിപുലമായ പങ്കാളിത്തം വളർത്തുകയും ചെയ്യുന്നതിലൂടെ കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും കാർഷിക മേഖലയെ മൊത്തത്തിൽ ശക്തിപ്പെടുത്തുന്നതിനും പദ്ധതിക്ക് ഗണ്യമായ സംഭാവന നൽകാൻ കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ച വിഷയം ഇരുസഭകളിലും ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ പറഞ്ഞു. സംഭവത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇതിനായി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകിയതായും ശ്രീ റിജിജു വ്യക്തമാക്കി. എന്നാൽ പ്രതിഷേധം വീണ്ടും തുടർന്നതോടെയാണ് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞത്. രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അഭ്യർത്ഥിച്ചു. എല്ലാ വിഷയങ്ങളിലും ചർച്ച നടത്താൻ സർക്കാർ പൂർണ്ണമായും സന്നദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ആവശ്യപ്പെട്ടു. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കും. 3,06,947 വോട്ടർമാരാണ് പട്ടികയിലുള്ളത്. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും. ഇതിനായി 1,095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. പി കെ കാളൻ ഭവന പദ്ധതിയിൽ ആലപ്പുഴ ജില്ലയിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നതായ മാധ്യമ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ വിഷയത്തിൽ അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി. പുന്നപ്ര, മാരാരിക്കുളം, മണ്ണഞ്ചേരി, ആര്യ

യാർഡ് എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിലെയും ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെയും നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ് ക്രമക്കേടുകൾ ആരോപിക്കപ്പെട്ടിട്ടുള്ളത്. നെല്ല് സംഭരണം, പൊതുവിതരണം എന്നിവയിൽ രാജ്യത്തെ തന്നെ മികച്ച മാതൃകകൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി മന്ത്രി അനൂപ് ജേക്കബ് ആന്ധ്രാപ്രദേശ് ഭക്ഷ്യമന്ത്രിയുമായി ചർച്ച നടത്തി. വിജയവാഡയിലെത്തിയ മന്ത്രി കർഷക സേവാ കേന്ദ്രവും അരിമില്ലും സന്ദർശിച്ചു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത്, മുൻ മെമ്പർ അജികുമാർ എന്നിവരെ കൊല്ലം വിജിലൻസ് കോടതി 13 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പി എസ് പ്രശാന്തിനെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്ന് ഇന്ന് രാവിലെയാണ് കസ്റ്റഡിയിലെടുത്തത്. കൊല്ലം പോലീസ് ക്ലബിലെ

0: അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത്, മുൻ മെമ്പർ അജികുമാർ എന്നിവരെ കൊല്ലം വിജിലൻസ് കോടതി 13 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പി എസ് പ്രശാന്തിനെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്ന് ഇന്ന് രാവിലെയാണ് കസ്റ്റഡിയിലെടുത്തത്. കൊല്ലം പോലീസ് ക്ലബ്ബിലെ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോവിൽ തുടക്കം. 10 ദിവസം നീളുന്ന മത്സരങ്ങളിൽ 10 ഇനങ്ങളിലായി 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. 125 അംഗ ഇന്ത്യൻ സംഘത്തെ ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാബായ് ചാനു, ലവ്ലിന ബോർഗഹെയ്ൻ എന്നിവരാണ് നയിക്കുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. സിംബാബ്വെക്കെതിരായ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 7 വിക്കറ്റ് ജയം. 126 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ 13.2 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. പരമ്പരയിലെ 2nd മത്സരം ശനിയാഴ്ചയും 3rd മത്സരം ഞായറാഴ്ചയും നടക്കും. പശ്ചിമേഷ്യൻ സാഹചര്യം രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ വർധന. ബ്രെൻഡ് ക്രൂഡ് ഓയിൽ 6.8% ഉയർന്ന് $100, WTI ക്രൂഡ് വില 5.7% ഉയർന്ന് ബാരലിന് $92. യമനിലെ ഹൂതികൾ കപ്പലുകൾക്ക് നേരെ കൂടുതൽ ആക്രമണം നടത്തിയാൽ ഇറാനായിരിക്കും ഉത്തരവാദിത്വമെന്ന മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 2 സൗദി അറേബ്യൻ കപ്പലുകൾക്ക് നേരെ ഇന്നലെ ഹൂതികൾ ആക്രമണം നടത്തിയത് ചൂണ്ടിക്കാട്ടിയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 70 പേർ കൂടി അറസ്റ്റിലായി. 68 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതോടെ ആകെ കേസുകളുടെ എണ്ണം 7771. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് KSRTCയുടെ പിങ്ക് ബസ് സർവീസിന് തിരുവനന്തപുരത്ത് തുടക്കമായി. സെൻട്രൽ ഡിപ്പോയിൽ മന്ത്രി CP ജോൺ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതവും സൌകര്യപ്രദവുമായ യാത്ര ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. രാത്രി 8:00-10:00 പിങ്ക് ബസ് സർവീസ് നടത്തും. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. വയനാട്, കള്ളാടി, മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമാണെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ വിലയിരുത്തൽ. അപകടസ്ഥലം സന്ദർശിച്ച ശേഷം സമിതി അംഗമായ ഭൗമശാസ്ത്രജ്ഞൻ ഡോക്ടർ CP രാജേന്ദ്രനാണ് ഇക്കാര്യം അറിയിച്ചത്. മേഖലയിൽ അശാസ്ത്രീയ നിർമ്മാണം നടന്നിട്ടുണ്ടോയെന്ന് വിശദമായി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ. സേവന വാർത്തകൾ. കേരള ലോകായുക്ത കോട്ടയത്ത് നാളെ രാവിലെ 10:30 മുതൽ കോട്ടയം PWD റെസ്റ്റ് മിനി ഹൗസ് കോൺഫറൻസ് ഹാളിൽ ക്യാമ്പ് സിറ്റിംഗ് നടത്തും. ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ, ഉപലോകായുക്ത ജസ്റ്റിസ് അശോക് മേനോൻ എന്നിവർ പരാതികൾ പരിഗണിക്കും. സിറ്റിംഗ് ദിവസത്തിൽ നിശ്ചിത ഫോമിലുള്ള പുതിയ പരാതികൾ സ്വീകരിക്കുമെന്ന് ലോകായുക്ത രജിസ്ട്രാർ അറിയിച്ചു. കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഡയറി പ്ലാന്റിൽ ഇനി പറയുന്ന സ്റ്റൈപ്പൻഡറി പരിശീലന പരിപാടികളിലേക്ക് നേരിട്ടുള്ള അഭിമുഖം ഡയറി പ്ലാന്റിൽ നാളെ രാവിലെ 9:30 നടത്തുന്നു. താല്പര്യമുള്ളവർക്ക് യോഗ്യത തെളിയിക്കുന്ന രേഖകളുമായി അന്നേ ദിവസം അഭിമുഖത്തിൽ പങ്കെടുക്കാം. സ്റ്റൈപ്പൻഡറി പരിശീലന പരിപാടികൾ: ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഡയറി മെഷീനിസ്റ്റ്, പ്രതിമാസ സ്റ്റൈപ്പൻഡ് 5,500 രൂപ. യോഗ്യത: റെഫ്രിജറേഷൻ, ഇലക്ട്രിക്കൽ ട്രേഡുകളിൽ ITA, ITI, VHSE എന്നിവയിൽ ഏതെങ്കിലും പാസ്സായവർ. 4 ഒഴിവുകൾ. ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, പ്രതിമാസ സ്റ്റൈപ്പൻഡ് 6,000 രൂപ. കെമിസ്ട്രി, മൈക്രോബയോളജി, ബയോടെക്നോളജി, ഫുഡ് സയൻസ്, ടെക്നോളജി എന്നിവയിൽ ഡിഗ്രി കോഴ്സ് പാസ്സായിട്ടുണ്ടാകണം. 2 ഒഴിവുകൾ. പാലുൽപ്പന്ന നിർമ്മാണവും ഗുണനിയന്ത്രണവും, പ്രതിമാസ സ്റ്റൈപ്പൻഡ് 5,500 രൂപ. VHSE, ലൈവ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ്, ഹസ്ബൻഡറി എന്നീ വിഷയങ്ങളിൽ പാസ്സായിട്ടുണ്ടാകണം. 2 ഒഴിവുകൾ. ഡയറി പ്ലാന്റിലെ ശുചിത്വ മുറികളും പാൽ സംസ്കരണവും, പ്രതിമാസ സ്റ്റൈപ്പൻഡ് 4,500 രൂപ. 10ാം ക്ലാസ് പൂർത്തിയായിരിക്കണം, പാസ്സായിരിക്കണമെന്ന നിബന്ധന ഇല്ല. 8 ഒഴിവുകൾ. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഈ മാസം 25

0: ആകാശവാണി വിദ്യാഭ്യാസ രംഗം.
1: ഹസ്തലിഖിത വിജ്ഞാനീയം, ഈ വിഷയത്തെക്കുറിച്ച് അവലോകനം ചെയ്യുന്നത് വിദുര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഡോക്ടർ അർച്ചന ആർ എസ്.
2: ഏതൊരു ഭാഷയിലെയും ആദ്യകാല കൃതികൾ വായ്ത്താരികളായാണ് വിനിമയം ചെയ്യപ്പെട്ടിരുന്നത്. അതുതന്നെയായിരുന്നു ആ കാലഘട്ടത്തിലെ കൃതികളുടെ നിലനിൽപ്പിനുള്ള പ്രതിബന്ധവും. ലിപികളുടെ ആവിർഭാവത്തോടെ ആ അവസ്ഥയ്ക്ക് വിപ്ലവകരമായ മാറ്റം കൈവന്നു. സൃഷ്ടികൾ എന്തും എഴുതി സൂക്ഷിക്കാമെന്നുള്ള സ്ഥിതി വന്നു. മനുഷ്യർ ഇന്നേവരെ കൈവരിച്ച നേട്ടങ്ങളിലും അതിർവരമ്പുകളില്ലാത്ത വളർച്ചയിലും എഴുത്തിനുള്ള പങ്ക് നിസ്തുലമാണ്. സാംസ്കാരികമായ നമ്മുടെ മുന്നേറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമായി എഴുത്തിനെ കണക്കാക്കാം. ഹസ്തലിഖിതം എന്ന വാക്കിന്റെ അർത്ഥം കൈകൊണ്ട് എഴുതുന്നത് എന്നാണ്. ഇംഗ്ലീഷിൽ ഇതിനു തുല്യമായി ഉപയോഗിക്കുന്ന പദമാണ് മാനുസ്ക്രിപ്റ്റ്. മാനസ്, സ്ക്രിപ്റ്റസ് എന്നീ രണ്ട് ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് മാനുസ്ക്രിപ്റ്റ് എന്ന പദം രൂപം കൊണ്ടത്. മാനസ് എന്നതിൻ്റെ അർത്ഥം കൈകൊണ്ട് എന്നും സ്ക്രിപ്റ്റസ് എന്നതിൻ്റെ അർത്ഥം എഴുതിയത് എന്നുമാണ്. അതായത് മാനുസ്ക്രിപ്റ്റ് എന്നാൽ കൈകൊണ്ട് എഴുതുന്നത് എന്നാണ് അർത്ഥം. ആധുനിക വിവക്ഷയിൽ കൈകൊണ്ട് എഴുതുന്നതും ടൈപ്പ് ചെയ്യുന്നതും മറ്റ് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് രേഖപ്പെടുത്തുന്നതുമായ യഥാർത്ഥ രേഖയാണ് മാനുസ്ക്രിപ്റ്റ്. എന്നാൽ അച്ചടി വിദ്യ നിലവിൽ വരുന്നതിനു മുൻപ് വ്യത്യസ്ത പ്രതലങ്ങളിൽ കൈകൊണ്ട് എഴുതിയിരുന്ന രേഖകളാണ് ഹസ്തലിഖിത വിജ്ഞാനീയത്തിൻ്റെ പരിധിയിൽ വരുന്ന ഹസ്തലിഖിതങ്ങൾ. എഴുതുന്ന കാര്യത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും കണക്കിലെടുത്തുകൊണ്ടാണ് പ്രാചീന ഭാരതത്തിൽ എഴുത്തു സാമഗ്രികൾ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. മൃദുവായ പ്രതലങ്ങളിൽ പേന, മഷി, നാരായം പോലുള്ളവയും കടുപ്പമേറിയ പ്രതലങ്ങളിൽ ഉളി പോലുള്ള കൂർത്ത എഴുത്തു സാമഗ്രികളുമാണ് ഉപയോഗിച്ചിരുന്നത്.

പ്രാചീന ലിഖിതങ്ങൾ, ശിലകൾ, ലോഹങ്ങൾ, തടി, തുണി, ഭോർജപത്രം, പനയോല, തുകൽ, ദന്തം, മൃഗങ്ങളുടെ തോല്, അസ്ഥികൾ, ആലില, കളിമൺ കട്ടകൾ തുടങ്ങിയവയിലാണ് പ്രധാനമായും എഴുതപ്പെട്ടിരുന്നത്. കടലാസിൻ്റെ വ്യാപകമായ ഉപയോഗത്തിനു മുൻപ് ദേശഭേദമെന്നേ എഴുത്തിന് പ്രധാനമായും ഉപയോഗിച്ചിരുന്ന ഒരു മാധ്യമമായിരുന്നു പനയോലകൾ. ലഭ്യത, തയ്യാറാക്കുന്നതിലെ കുറഞ്ഞ ചെലവ്, കൈകാര്യം ചെയ്യുന്നതിലും യാത്രകളിൽ കൂടെ കരുതുന്നതിലുമുള്ള സൗകര്യം എന്നിവ മുൻനിർത്തി ലേഖന മാധ്യമങ്ങളിൽ അഗ്രിമസ്ഥാനം താളിയോലകൾക്ക് ലഭിച്ചു. നമ്മുടെ സംസ്കാരത്തിൻ്റെ എഴുതപ്പെട്ട രേഖകളാണ് താളിയോല ഗ്രന്ഥങ്ങൾ. ഒരു കാലത്ത് ഹസ്തലിഖിതങ്ങൾ എന്നാൽ താളിയോലകൾ എന്നാണ് അർത്ഥമാക്കിയിരുന്നത്. ഹസ്തലിഖിത വിജ്ഞാനീയം ഹസ്തലിഖിതങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ്. ഈ പദത്തിൽ ഹസ്തലിഖിതം, വിജ്ഞാനീയം എന്നീ രണ്ട് വാക്കുകൾ ഉൾച്ചേർന്നിരിക്കുന്നു. ആദ്യത്തേത് കയ്യെഴുത്ത് എന്നും രണ്ടാമത്തേത് വിജ്ഞാനശാഖ എന്നും മനസ്സിലാക്കാം. ഹസ്തലിഖിതം എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ കൈകൊണ്ട് ഏതു പ്രതലത്തിൽ എന്തെഴുതിയാലും അത് ഹസ്തലിഖിതത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടും. പ്രാചീന കാലത്ത് ഉള്ളടക്കത്തിൻ്റെ പ്രാധാന്യമനുസരിച്ച് എഴുത്തിൻ്റെ പ്രതലം നിശ്ചയിച്ചിരുന്നു. വളരെ കാലം നിലനിൽക്കേണ്ട ഒന്നായതിനാൽ പണ്ടുകാലത്ത് രാജകീയ ശാസനങ്ങൾ എളുപ്പം നശിക്കാത്ത ശിലാപ്രതലങ്ങളിലാണ് ആലേഖനം ചെയ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് ഏതു വിധത്തിലുള്ള എഴുത്തിനും കടലാസാണ് ഉപയോഗിക്കുന്നത്. ശാസന പഠനത്തെയും ഹസ്തലിഖിത വിജ്ഞാനീയത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്താമെങ്കിലും അതിവിപുലമായ ഒരു പഠനശാഖ എന്ന നിലയിൽ ശിലാശാസന പഠനങ്ങൾ ഒഴിച്ചു നിർത്തിക്കൊണ്ട് താരതമ്യേന ഭാരം കുറഞ്ഞതും കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ളതുമായ പ്രതലങ്ങളിലുള്ള എഴുത്തുകളാണ് ഹസ്തലിഖിത വിജ്ഞാനീയത്തിൻ്റെ പരിധിയിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ലിപി പരിണാമത്തിൻ്റെയും എഴുത്തിൻ്റെയും ചരിത്രത്തിൽ ഇവയെ ഒഴിച്ചു നിർത്താനാവില്ല. ഇന്ന് താളിയോല, മരത്തോൽ തുടങ്ങി കൈയൊതുക്കമുള്ള പ്രതലങ്ങളിലെ കൈയെഴുത്തിനാണ് ഹസ്തലിഖിത വിജ്ഞാനീയം പ്രധാന പരിഗണന നൽകുന്നത്. പാശ്ചാത്യ നാടുകളിൽ വികസിച്ചു വന്ന കോഡിക്കോളജിക്ക് സമാനമായ ഒരു പഠനശാഖയാണ് ഇത്. എന്നാൽ കോഡിക്കോളജിയിൽ നിന്ന് വ്യത്യസ്തമായി ഹസ്തലിഖിത വിജ്ഞാനീയം എന്ന ഈ പഠനശാഖയിൽ പ്രാചീന ഹസ്തലിഖിതങ്ങളുടെ ശേഖരണം, സംരക്ഷണം, പരിരക്ഷണം, എഴുത്തുപ്രതലം, എഴുത്തുപകരണങ്ങൾ, മഷി പോലുള്ള എഴുത്തു സാമഗ്രികൾ, കൃതികളുടെ ഉള്ളടക്ക സംബന്ധമായ പഠനങ്ങൾ, പഠനത്തിനും ഗവേഷണത്തിനും വേണ്ടിയുള്ള അവയുടെ ശേഖരണം, കാറ്റലോഗ് തുടങ്ങിയ സമസ്ത മേഖലകളും ഇതിൻ്റെ പരിധിയിൽപ്പെടുന്നു. ഹസ്തലിഖിതങ്ങൾ നശിച്ചു പോകാൻ പല കാരണങ്ങളുമുണ്ട്. ആദ്യകാല എഴുത്തു പ്രതലങ്ങൾ എല്ലാം തന്നെ ജൈവപ്രതലങ്ങളായതിനാൽ കാലപ്പഴക്കം കൊണ്ട് അവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുക സ്വാഭാവികമാണ്. ഗ്രന്ഥങ്ങളെ സൂക്ഷ്മതയോടെ സംരക്ഷിക്കുക മാത്രമാണ് ഇത് തടയാനുള്ള ഏക മാർഗം. ഹസ്തലിഖിത സംരക്ഷണത്തിൽ പ്രാധാന്യമുള്ള രണ്ടു പദങ്ങളാണ് സംരക്ഷണവും പരിരക്ഷണവും. പ്രാചീന ഹസ്തലിഖിതങ്ങൾ ദീർഘകാലം ഈടുനിൽക്കുന്നതിന് വേണ്ടി നടത്തുന്ന സംരക്ഷണ പ്രക്രിയയാണ് സംരക്ഷണം അഥവാ കൺസർവേഷൻ. വളരെ ശാസ്ത്രീയമായിട്ടാണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. ഇത് മൂന്ന് വിധത്തിലുണ്ട്. ഒന്ന്, പ്രിവെൻറ്റീവ് കൺസർവേഷൻ. ശേഖരിക്കുന്ന ഹസ്തലിഖിതങ്ങൾ നശിച്ചു പോകാതെ നശീകരണ പ്രക്രിയകളെ പ്രതിരോധിക്കുന്നതിനാവശ്യമായ സംരക്ഷണ പ്രക്രിയയാണ് ഇത്. കൈയെഴുത്തു പ്രതികളുടെ നിരന്തരമായ പരിശോധന, മൈക്രോഫിലിമിംഗ്, ലാമിനേഷൻ എന്നിവ ഇതിൻ്റെ രീതികളിൽ ഉൾപ്പെടുന്നു. രണ്ട്, ക്യൂറേറ്റീവ് കൺസർവേഷൻ. ഹസ്തലിഖിതങ്ങൾ സ്വീകരിക്കുമ്പോൾ അത് ഏതവസ്ഥയിലാണോ ഉള്ളത് ആ ജീർണാവസ്ഥയെ പരിഹരിച്ച് കൈയെഴുത്തു പ്രതി നശിച്ചു പോകാതെ നിലനിൽക്കുന്നതിനായി പ്രയോഗിക്കുന്ന സംരക്ഷണ രീതിയാണ് ഇത്. പുൽത്തൈലം ഉപയോഗിക്കൽ, പുകയ്ക്കൽ എന്നിവയെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. മൂന്ന്, റെമഡിയൽ കൺസർവേഷൻ. പൂപ്പൽ ബാധ, ദ്രവിക്കൽ, മറ്റു കേടുപാടുകൾ തുടങ്ങി ഒരു ഹസ്തലിഖിതത്തിൻ്റെ നാശത്തിന് കാരണമായ വസ്തുക്കളെ തിരിച്ചറിഞ്ഞുള്ള സംരക്ഷണ രീതിയാണ് ഇത്. പരിരക്ഷണം എന്നത് ഒരു പൊതുവായ പദമാണ്. മനുഷ്യനിർമ്മിതവും പാരിസ്ഥിതികവുമായ ഘടകങ്ങളുടെ പ്രേരണയാൽ നാശോന്മുഖമാകുന്ന ഹസ്തലിഖിതങ്ങളെ ജീർണതയിൽ നിന്ന് നിരന്തരമായി പരിരക്ഷിച്ച് സൂക്ഷിക്കേണ്ടതുണ്ട്. അതിനാൽ പരിരക്ഷണം ഒരു തുടർ പ്രക്രിയയാണ്. താളിയോല ഗ്രന്ഥത്തിൻ്റെയോ റെക്കോർഡുകളുടെയോ ആയുസ് വർദ്ധിപ്പിക്കുന്നതിനായി ചെയ്യുന്ന പ്രവൃത്തികളുടെ

ആകെ തുകയാണ് പരിരക്ഷണം അഥവാ പ്രിസർവേഷൻ. സംരക്ഷണം പ്രവർത്തനങ്ങൾ ചെയ്ത താളിയോല ഗ്രന്ഥങ്ങളെയും റെക്കോർഡുകളെയും ദീർഘകാലം നിലനിർത്തുന്നതിന് ആവശ്യമായ പ്രക്രിയകളെയാണ് പരിരക്ഷ എന്ന് വിളിക്കുന്നത്. പ്രകൃതിദത്തങ്ങളായ ഔഷധക്കൂട്ടുകളും മറ്റും ഉപയോഗിച്ച് സംരക്ഷിക്കുന്നതും ചിതലെടുക്കാത്ത രീതിയിലുള്ള തടി കൊണ്ടോ ചൂരൽ കൊണ്ടോ ഉള്ള പെട്ടികളിൽ സൂക്ഷിക്കുന്നതും ഇടയ്ക്കിടെ വെളിയിൽ വെയിൽ കൊള്ളിക്കുന്നതും പുകയത്ത് സൂക്ഷിക്കുന്നതും പരിരക്ഷണത്തിൻ്റെ പരമ്പരാഗത രീതികളാണ്. ശീതീകരണം അഥവാ എയർ കണ്ടീഷനിങ്, താഴ്ന്ന ഊഷ്മാവിൽ സൂക്ഷിക്കൽ അഥവാ ഡീപ്പ് ഫ്രീസിംഗ്, പുകയ്ക്കൽ അഥവാ ഫ്യൂമിഗേഷൻ, ഈർപ്പശോഷക വസ്തുക്കൾ അഥവാ മോയിസ്റ്റർ അബ്സോർബൻസ്, പകർപ്പെടുക്കൽ, സൂക്ഷ്മരൂപ ഛായാഗ്രഹണം അഥവാ മൈക്രോഫിലിമിംഗ്, പുരാവസ്തുങ്കനം അഥവാ ഡിജിറ്റൽ ആർക്കൈവിംഗ്, പുനഃസ്ഥാപനം അഥവാ റെസ്റ്റോറേഷൻ, ഇവയെല്ലാം പരിരക്ഷണത്തിൻ്റെ ആധുനിക മാർഗങ്ങളാണ്. ഹസ്തലിഖിത വിജ്ഞാനിയുമായി ബന്ധപ്പെട്ട ചില പദങ്ങൾ നമുക്ക് പരിചയപ്പെട്ടാലോ. ഇംഗ്ലീഷിലെ ടെക്സ്റ്റ് എന്ന പദത്തിനു തുല്യമായി മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് പാഠം. ടെക്സീർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ടെക്സ്റ്റ് എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത്. നെയ്തെടുത്തത് എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം. ഹസ്തലിഖിത വിജ്ഞാനീയത്തിൽ പാഠം എന്നാൽ ഗ്രന്ഥകർത്താവോ പകർപ്പെഴുത്തുകാരനോ എഴുതിയ അവസ്ഥയിലുള്ള കൃതി എന്നാണ് അർത്ഥം. പാഠം പ്രധാനമായും രണ്ട് രീതിയിലുണ്ട്. ഗ്രന്ഥകർത്താവ് എഴുതിയ അതേ രൂപത്തിൽ തന്നെ നിലനിൽക്കുന്നതാണ് ഒന്നാമത്തേത്, പകർപ്പുകളിലൂടെ പ്രചരിക്കുന്നതാണ് രണ്ടാമത്തെ രീതി. ഗ്രന്ഥകർത്താവ് നേരിട്ടെഴുതുകയോ പറഞ്ഞുകൊടുത്ത് എഴുതിക്കുകയോ ചെയ്യുന്നതാണ് കർത്തൃപാഠം. ഗ്രന്ഥകർത്താവിൻ്റെ സ്വന്തം കൈപ്പടയിലുള്ള പാഠം ഓട്ടോഗ്രാഫ് എന്നാണ് അറിയപ്പെടുന്നത്. കർത്തൃപാഠം പകർപ്പുകളിലൂടെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത ഇടങ്ങളിൽ പ്രചരിക്കുന്നതിനെ പ്രേഷിത പാഠം എന്ന് പറയുന്നു. കൃതികൾക്ക് ധാരാളം പകർപ്പുകൾ ഉണ്ടാകുമ്പോഴാണ് പ്രേഷിത പാഠങ്ങൾ ഉണ്ടാകുന്നത്. പ്രേഷിത പാഠങ്ങൾ ഉണ്ടാകുന്തോറും കൃതി ഗ്രന്ഥകർത്തൃപാഠത്തിൽ നിന്ന് കെട്ടിലും മട്ടിലും ഏറെ അകന്നുപോകും. പ്രാചീന കൃതികളെ സംബന്ധിച്ചിടത്തോളം എല്ലായ്പ്പോഴും കർത്തൃപാഠം തിരിച്ചറിയാൻ സാധിച്ചെന്ന് വരില്ല. കർത്തൃപാഠം ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ പാഠത്തിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന, അതായത് കർത്തൃപാഠത്തിൽ നിന്ന് നേരിട്ട് പകർത്തിയിട്ടുള്ള പകർപ്പുകളാണ് പാഠവിമർശനത്തിനായി ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കർത്തൃപാഠത്തിൻ്റെ സവിശേഷതകൾ ഏറ്റവും കൂടുതൽ നിലനിർത്തുന്ന സമീപ പകർപ്പിനെ മൂലപാഠം അഥവാ ആർക്കിടൈപ്പ് എന്ന് പറയുന്നു. ഗ്രന്ഥരചനാവേളയിൽ ഗ്രന്ഥകർത്താവ് ആദ്യം എഴുതുന്ന പാഠം തന്നെ രചനയുടെ അവസാനത്തിലും നിലനിർത്തണമെന്നില്ല. ഇങ്ങനെ രചനാവേളയിൽ ഗ്രന്ഥകർത്താവ് ആദ്യം എഴുതുന്ന പാഠമാണ് പ്രാഥമിക പാഠം. പ്രാഥമിക പാഠത്തെക്കുറിച്ചുള്ള പുനരാലോചനകൾക്കു ശേഷം ഗ്രന്ഥകർത്താവ് വായനക്കാർക്കു വേണ്ടി തീർച്ചപ്പെടുത്തി എഴുതുന്ന പാഠമാണ് ആപ്തപാഠം. അച്ചടി വ്യാപകമായതോടുകൂടി ഒരു കൃതിക്ക് വ്യത്യസ്ത പതിപ്പുകൾ ഉണ്ടാകുമ്പോൾ ഗ്രന്ഥകർത്താവ് തന്നെ പുതുപതിപ്പുകളിൽ പരിഷ്കരിച്ച പാഠങ്ങൾ ചേർക്കാറുണ്ട്. അപ്പോൾ ആദ്യ പതിപ്പിൽ പ്രാഥമിക പാഠവും പിന്നീടുള്ള പതിപ്പുകളിൽ ആപ്തപാഠവും നിലനിൽക്കും. അടുത്തത് പാഠഭേദം. ഗ്രന്ഥകർത്താവിൻ്റെ മേൽനോട്ടത്തിലോ അല്ലാതെയോ പകർത്തി എഴുതപ്പെടുന്ന കൃതികൾ അജ്ഞത, അശ്രദ്ധ, പാണ്ഡിത്യം, കാലദേശ വ്യത്യാസങ്ങൾ തുടങ്ങിയ വിവിധ കാരണങ്ങൾ കൊണ്ട് മൂലകൃതിയിൽ നിന്ന് അകന്നു പോകാറുണ്ട്. പലപ്പോഴും ഒരേ കൃതിയുടെ വ്യത്യസ്ത പകർപ്പുകൾ തമ്മിൽ പുലർത്തുന്ന വൈജാത്യങ്ങൾ കാരണം ഏതാണ് ശരിയായ പാഠമെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിൽ പാഠവിമർശകരെ ആശങ്കയിലാക്കാറുണ്ട്. ഇങ്ങനെ ഒരു കൃതിയുടെ മൂലപാഠത്തിൽ നിന്ന് പ്രേഷിത പാഠങ്ങളിൽ കാണുന്ന പാഠവ്യത്യാസങ്ങളെയാണ് പാഠഭേദങ്ങൾ എന്ന് പറയുന്നത്. ഇനി പാഠവിമർശനം എന്താണെന്ന് നോക്കാം. ഹസ്തലിഖിത വിജ്ഞാനീയത്തിൻ്റെ പരിധിയിൽ വരുന്ന ഗവേഷണ പദ്ധതിയാണ് പാഠവിമർശനം. പാഠവിമർശന പ്രക്രിയ സംശോധിത സംസ്കരണം എന്നും അറിയപ്പെടുന്നു. പകർപ്പുകളുടെ ആധിക്യം മൂലം ഗ്രന്ഥകർത്തൃപാഠത്തിൽ നിന്നും അകന്നുപോയ ഹസ്തലിഖിതങ്ങളുടെയോ അച്ചടിച്ച കൃതികളുടെയോ ഗ്രന്ഥകർത്തൃപാഠമോ അതിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന പാഠമോ കണ്ടെത്തുന്ന ഗവേഷണ പ്രക്രിയയാണ് പാഠവിമർശനം. ഗ്രന്ഥങ്ങൾ പകർത്തി എഴുതുന്നതിന് പരിശീലനം സിദ്ധിച്ച പകർപ്പെഴുത്തുകാർ ഉണ്ടായിരുന്നു. ഗ്രന്ഥകർത്താവിൻ്റെ മേൽനോട്ടത്തിലോ അല്ലാതെയോ കൃതികൾ പകർത്തി എഴുതപ്പെടാറുണ്ട്. ഇങ്ങനെ പകർത്തി എഴുതപ്പെടുന്ന കൃതികൾ പലപ്പോഴും മൂലകൃതിയിൽ നിന്നും വളരെ അകന്നു പോകാറുണ്ട്. ഇത് അർത്ഥഗ്രഹ

0: പഠനത്തിന് പോലും തടസ്സമായിത്തീരുന്നു. പ്രധാനമായും പാഠവിമർശനത്തിന് നാല് ഘട്ടങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഉപാദാന വിചാരം; രണ്ട്, വംശബന്ധകൽപ്പന; മൂന്ന്, പാഠപരിഷ്കരണം; നാല്, ഉപരിവിമർശനം. ആദ്യത്തെ മൂന്ന് ഘട്ടങ്ങളെയും ചേർത്ത് അടിസ്ഥാന വിമർശനമെന്ന് പറയുന്നു. ഈ ഘട്ടങ്ങൾക്ക് ഉപാദാന സ്വീകരണം, വംശാവലി നിർണയം, പാഠപരിഷ്കരണം, പ്രാഥമിക നിരൂപണം എന്നീ പദങ്ങളും പാഠവിമർശകർ ഉപയോഗിച്ച് കാണുന്നുണ്ട്. ഹസ്തലിഖിതങ്ങൾ ചരിത്രപരവും സാമൂഹികവും സാംസ്കാരികവും ഭാഷാപരവുമായ നിരവധി പ്രത്യേകതകൾ അടങ്ങുന്നതാണ്. ആകയാൽ ഇവയെ ശേഖരിച്ച് സംരക്ഷിച്ച് പരിരക്ഷിക്കുന്ന ധാരാളം സ്ഥാപനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ഒരു ഹസ്തലിഖിതത്തിന് 75 വർഷമെങ്കിലും പഴക്കമുണ്ടെങ്കിൽ മാത്രമേ അതിനെ ഒരു പുരാരേഖയായി പരിഗണിക്കാറുള്ളൂ. ഇന്ത്യയിലെ ഹസ്തലിഖിത ശേഖരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് സംസ്കൃത ഭാഷയിലുള്ള ഗ്രന്ഥങ്ങളാണ്. തമിഴ്, തെലുഗു, കന്നഡ, മലയാളം തുടങ്ങി ഭാഷാവൈവിധ്യങ്ങൾ ഈ ശേഖരത്തിൽ നിരവധിയാണ്. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെ സംരക്ഷിക്കുന്നതിനും വിവിധ മേഖലകളിലുള്ള ഗവേഷണ പഠനങ്ങൾക്കും ഇത്തരം ശേഖരങ്ങൾ അനിവാര്യമാണ്. തഞ്ചാവൂരിലെ സരസ്വതി മഹൽ ലൈബ്രറി, ജോധ്പൂരിലെ രാജസ്ഥാൻ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, പൂനെയിലെ ഭണ്ഡാർക്കർ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഭുവനേശ്വറിലെ ഒറീസ സ്റ്റേറ്റ് മ്യൂസിയം, കേരളത്തിലെ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് മാനുസ്ക്രിപ്റ്റ്സ് ലൈബ്രറി എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹസ്തലിഖിത ഗ്രന്ഥാലയങ്ങൾ. ചുരുക്കത്തിൽ, ഹസ്തലിഖിതങ്ങൾ ചരിത്രപരവും സാമൂഹികവും സാംസ്കാരികവും ഭാഷാപരവുമായ നിരവധി പ്രത്യേകതകൾ അടങ്ങുന്നതാകയാൽ അവയെ നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും കുറിച്ച് പഠിക്കുന്നതിനുള്ള പ്രാഥമിക പ്രമാണങ്ങളായി പരിഗണിക്കേണ്ടവയാണ്. ഹസ്തലിഖിതങ്ങൾ ഭൂതകാലത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന പൈതൃകങ്ങൾ ആയതിനാൽ വളരെയേറെ പ്രാധാന്യത്തോടെ സംരക്ഷിക്കേണ്ടതുണ്ട്. നമുക്കും അതിൻ്റെ സംരക്ഷകരാകാം.
1: ഹസ്തലിഖിത വിജ്ഞാനീയം, ഈ വിഷയത്തെക്കുറിച്ചുള്ള അവലോകനമാണ് ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് വിദുര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഡോക്ടർ അർച്ചന RS.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: ആകാശവാണി കഥകളി പദങ്ങൾ കലാമണ്ഡലം PG രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്. കൂടെ പാടിയത് കലാമണ്ഡലം കൃഷ്ണൻകുട്ടി, കലാമണ്ഡലം ശിവദാസ് ചെണ്ട, കലാഭാരതി അജികുമാർ മദളം.
4: മണ്ഡവപ്പിള്ളി ഇട്ടിരാരിശമേനോൻ രചിച്ച സന്താനഗോപാലം ആട്ടക്കഥയിൽ നിന്നുള്ള ചില പദങ്ങൾ. ഒന്നൊഴിയാതെ 9 മക്കളെയും നഷ്ടപ്പെട്ട ഒരു ബ്രാഹ്മണൻ 9-ാമത്തെ ശിശുവിൻ്റെ മൃതദേഹവുമായി യാദവസഭയിൽ എത്തി. പക്ഷേ ബ്രാഹ്മണനെ ഒന്ന് നോക്കുവാനോ ആ വിലാപം ശ്രദ്ധിക്കുവാനോ പോലുമുള്ള സൗമനസ്യം ആരും കാട്ടിയില്ല. ആ സമയത്ത് സഭയിലുണ്ടായിരുന്ന അർജുനൻ ബ്രാഹ്മണന്റെ അവസ്ഥ കണ്ട് അലിവ് തോന്നി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. തൻ്റെ ആശ്വാസവചനങ്ങൾ ബ്രാഹ്മണനെ തൃപ്തിപ്പെടുത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇനി ജനിക്കുന്ന പുത്രനെ രക്ഷിക്കാനായില്ല എങ്കിൽ താൻ അഗ്നിപ്രവേശം ചെയ്യുമെന്ന് അർജുനൻ ബ്രാഹ്മണന് വാക്ക് നൽകി. ഇതാണ് ഇന്ന് അവതരിപ്പിക്കുന്ന കഥാഭാഗത്തിൻ്റെ പശ്ചാത്തലം.

ആദ്യരംഗം. സ്വഗൃഹത്തിൽ മടങ്ങിയെത്തുന്ന ബ്രാഹ്മണൻ യാദവസഭയിൽ നടന്ന കാര്യങ്ങൾ പത്നിയെ അറിയിക്കുന്നു. വിധിയെ മറികടക്കുവാൻ ആർക്ക് കഴിയും എന്നാണ് ബ്രാഹ്മണ പത്നിയുടെ പ്രതികരണം. തുടർന്ന് അർജുനന്റെ ശപഥത്തെക്കുറിച്ചുകൂടി സൂചിപ്പിച്ച് ദുഃഖിതയായ പത്നിയെ ആശ്വസിപ്പിക്കുവാനാണ് ബ്രാഹ്മണന്റെ ശ്രമം. ബ്രാഹ്മണന്റെ പദം കോമള സരോജമുഖി, രാഗം കാംബോജി. ബ്രാഹ്മണ പത്നിയുടെ വിധിമതം നിരസിച്ചിടാമോ ദേശരാഗത്തിലാണ് പാടിയിട്ടുള്ളത്.

രണ്ടാം രംഗം. ബ്രാഹ്മണപത്നി വീണ്ടും ഗർഭം ധരിക്കുന്നു. അർജുനന്റെ ശപഥത്തെക്കുറിച്ച് ഓർക്കുന്ന ബ്രാഹ്മണൻ അർജുനനെ കൂട്ടിക്കൊണ്ടുവരുവാൻ ദ്വാരകയിലേക്ക് പുറപ്പെടുകയാണ്.

ബ്രാഹ്മണൻ ദ്വാരകയിലെത്തി വിവരം അർജുനനെ അറിയിക്കുന്നു. തുടർന്ന് ഇരുവരും ബ്രാഹ്മണഗൃഹത്തിലേക്ക് യാത്ര തിരിക്കുന്നു. ഈ രംഗത്തിൽ മധ്യമാവതി, അഠാണ എന്നീ രാഗങ്ങളിലാണ് പദങ്ങൾ പാടിയിട്ടുള്ളത്.

ബ്രാഹ്മണ ഗ്രഹത്തിലെത്തിയ അർജുനൻ ബ്രാഹ്മണപത്നിയെ ശരങ്ങൾ കൊണ്ടുള്ള ഒരു ഗ്രഹത്തിലാക്കി കാവിൽ നിൽക്കുകയാണ്. പക്ഷേ ഇപ്രാവശ്യം ജനിച്ച ശിശുവിൻ്റെ ശരീരം പോലും അപ്രത്യക്ഷമാവുന്നു. വിവരമറിയുന്ന ബ്രാഹ്മണൻ സ്വയം മറന്ന് അർജുനനെ

പരിഹസിക്കുകയും ശകാരിക്കുകയും ചെയ്യുമ്പോൾ പരാജയത്തിൽ തളർന്നുപോയ അർജുനൻ വാക്കുപാലിക്കാനായി ഒരു തീക്കുണ്ടമൊരുക്കി ചാടുവാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് അവിടെ എത്തിയ കൃഷ്ണൻ അർജുനനെ തടയുന്നു. ഇരുവരും ബ്രാഹ്മണന്റെ പുത്രന്മാരെ പലയിടത്തും തിരിഞ്ഞ് ഒടുവിൽ വൈകുണ്ഠത്തിൽ എത്തിച്ചേരുന്നു. ബ്രാഹ്മണപുത്രന്മാരെ വൈകുണ്ഠത്തിൽ കണ്ട കൃഷ്ണാർജുനന്മാർക്കുണ്ടായ അമ്പരപ്പ് മനസ്സിലാക്കിയ മഹാവിഷ്ണു നരനെയും നാരായണനെയും ഒരുമിച്ച് കാണുവാൻ വേണ്ടിയാണ് ഇപ്രകാരം ചെയ്തത് എന്നറിയിച്ച ശേഷം ബ്രാഹ്മണന്റെ 10 പുത്രന്മാരെയും കൃഷ്ണാർജുനന്മാർക്കൊപ്പം അയക്കുകയാണ്.

0: കൃഷ്ണനും അർജുനനും ബ്രാഹ്മണഗൃഹത്തിലെത്തി പത്തു മക്കളെയും ബ്രാഹ്മണനും പത്നിക്കും നൽകുന്നു. അതീവ സന്തുഷ്ടനായ ബ്രാഹ്മണൻ ഇരുവരെയും അനുഗ്രഹിക്കുന്നതോടെ സന്താനഗോപാലം കഥ സമാപിക്കുകയാണ്.
1: ധ്വംസമം

സന്താനഗോപാലം ആട്ടക്കഥയിൽ നിന്നുള്ള പദങ്ങൾ പാടിയത് കലാമണ്ഡലം പി ജി രാധാകൃഷ്ണൻ, കലാമണ്ഡലം കൃഷ്ണൻകുട്ടി, ചെണ്ട കലാമണ്ഡലം ശിവദാസ്, മദ്ദളം കലാഭാരതി അജികുമാർ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

ആകാശവാണി തൃശ്ശൂർ. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി വരികളെഴുതി ഔസേപ്പച്ചൻ സംഗീതം നൽകി ബിജു നാരായണനും സംഘവും ആലപിച്ച ഗാനം. ചിത്രം സുവർണ സിംഹാസനം.

കൃഷ്ണപ്പരുന്ത് എന്ന ചിത്രത്തിൽ യേശുദാസും പി സുശീലയും പാടിയ ഗാനം. രചന ഓണക്കൂർ രാധാകൃഷ്ണൻ, ശ്യാമിൻ്റെ സംഗീതം.

പി ജയചന്ദ്രനും വാണി ജയറാമും പ്രശ്നം ഗുരുതരം എന്ന ചിത്രത്തിനു വേണ്ടി പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾ, സംഗീതം രവീന്ദ്രൻ.

0: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പെരിങ്ങര രാമൻ നമ്പൂതിരി.
1: ചപലാരസനാനിത്യം ആർദ്രസ്ഥലനിവാസിനീ സ്ഥലത്തേവ സുഖം തസ്മാത് താം ധീതാമ്നാ നിബന്ധയേത്. ഏറെ പ്രാധാന്യമുള്ളതും ഏവരും ധരിച്ചിരിക്കേണ്ടതും നിത്യജീവിതത്തിൽ ഏറെ പ്രസക്തിയുള്ളതുമായ ഒരു സുഭാഷിത ശ്ലോകമാണിത്. സ്വന്തം ഭാഷണം ഉയർച്ചയിലേക്കും താഴ്ചയിലേക്കും അഥവാ നന്മയിലേക്കും തിന്മയിലേക്കും അല്ലെങ്കിൽ നേട്ടങ്ങളിലേക്കും കോട്ടങ്ങളിലേക്കും നയിക്കുന്നു എന്ന സത്യം ഏറെ സുവിദിതമാണല്ലോ. ആ പ്രവൃത്തിയെ നിയന്ത്രിക്കുന്നതാകട്ടെ രസന അഥവാ നാവ് എന്ന അവയവവും. ലോകത്തിൽ കാര്യമാത്രപ്രസക്തമായി സംസാരിക്കാൻ കഴിവുള്ള ഒരേയൊരു ജീവി മനുഷ്യൻ മാത്രം എന്ന സത്യം സർവവിദിതമാണല്ലോ. ഈ സംസാരത്തെ നിയന്ത്രിക്കുന്നതാകട്ടെ രസനയും, അവളാകട്ടെ ഏറെ ചപലയും. ചപല എന്നാൽ ചാവല്യത്തോടുകൂടിയവൾ, അതായത് കൃത്യമായി സ്ഥിരതയോടുകൂടി ഒരു പ്രവൃത്തിയും ചെയ്യാത്തവൾ. അതും പോരാ, അവളുടെ വാസസ്ഥാനമാകട്ടെ നിത്യമായി ആർദ്രതയുള്ള സ്ഥലത്ത്, അതായത് വായിൽ ആണുതാനും നല്ല വഴുക്കലുള്ള ഇടം തന്നെ, ആടിക്കളിക്കാൻ പറ്റിയ ഇടം. മർക്കടസ്യ സുരാപാനം എന്ന് പറഞ്ഞതുപോലെ ഈ ഓടിക്കളിയും ചാടിക്കളിയും തന്നെ ആണ് അവളെ സ്ഥിരതയില്ലാത്ത നിലവാരമില്ലാത്ത വാക്കുകൾ സൃഷ്ടിക്കുന്നതും. ഈ വാക്കുകൾ തന്നെയാണ് മനുഷ്യൻ്റെ നേട്ടങ്ങൾക്കും കോട്ടങ്ങൾക്കും നിദാനവും. അവളെ വേണ്ടതുപോലെ നിയന്ത്രിച്ചാൽ നേട്ടങ്ങളും തുറന്നുവിട്ടാൽ കോട്ടങ്ങളും കൈവരുമെന്ന് സാരം. നല്ല വാക്കുകളെ കൊണ്ട് നമുക്ക് പല സിദ്ധികളും കൈവരുമ്പോൾ തിരിച്ചായാൽ അത് നമ്മെ തന്നെ അധപ്പതനത്തിലേക്ക് നയിക്കുമെന്ന് മനസ്സിലാക്കണം. ഇതാകട്ടെ ഏവർക്കും അനുഭവമാണല്ലോ. ആർദ്രസ്ഥലനിവാസിനിയായ ഈ രസനയെ, അതായത് രസനാസൃഷ്ടികളായ വാക്കുകളെ എങ്ങനെ നിയന്ത്രിക്കാമെന്നാണ് കവി ഇനി കാണിച്ചു തരുന്നത്. സത്തുക്കൾ അതിനെ ബുദ്ധിയാകുന്ന ദാമം കൊണ്ട് അഥവാ കയറുകൊണ്ട് നിയന്ത്രിച്ചു നടത്തണം എന്നാണ് കവി നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ നല്ല വാക്കുകൾ മാത്രം പുറത്തേക്ക് വരും, അതാകട്ടെ നമുക്ക് നേട്ടങ്ങളെ മാത്രമേ പ്രദാനം ചെയ്യൂ. എന്നാൽ ആർദ്രസ്ഥലനിവാസിനിയും അതിനാൽ തന്നെ ഏറെ ചപലയുമായ, അതായത് ഓടിക്കളിക്കുന്ന സ്വഭാവമുള്ളവളുമായ രസനയെ അതിൻ്റെ തന്നെ വഴിക്ക് വിട്ടാലോ, തീരെ നിയന്ത്രിക്കാതെ വിട്ടാലോ ചപലങ്ങളായ വാക്കുകൾ മാത്രം പുറത്തുവരും. വഴുക്കലുള്ള വായിൽ അവൾ ആടിക്കളിച്ചുകൊണ്ടേയിരിക്കും. അതുതന്നെയാണല്ലോ നമ്മുടെ സകലമാനവും കോട്ടങ്ങൾക്കും കാരണമാകുന്നതും. അതിനാൽ സത്തുക്കൾ ഈ രസനയെ ബുദ്ധിയാകുന്ന കയറുകൊണ്ട് ബന്ധിച്ച് അതിനെ ഏറെ നിയന്ത്രിച്ചു തന്നെ കൊണ്ടുപോകണം എന്ന് സാരം. ഇല്ലെങ്കിൽ വന്നുചേരുന്ന അനർത്ഥങ്ങൾ ഒട്ടും തന്നെ നിസ്സാരമാവില്ല എന്നും അറിയണം. തീരെ മെരുങ്ങാത്തതും ഏറെ വെകിളിയുള്ളതുമായൊരു കുതിരയെ അഭ്യാസി കടിഞ്ഞാൺ കൊണ്ട് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് പോലെ തന്നെ. അതുതന്നെയാണ് ഈ ലോകത്തിൻ്റെ സർവശ്രേയസ്സുകൾക്കും കാരണമായിത്തീരുന്നതും. ബുദ്ധി, ദാമം എന്നീ വാക്കുകൾ ഏറെ കൗശലത്തോടുകൂടി തന്നെയാണ് കവി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് എടുത്തു പറയാതെ വയ്യ തന്നെ.
0: പെരിങ്ങര രാമൻ നമ്പൂതിരി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
1: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ.

ആകാശവാണി തൃശൂർ. സമയം 11:04:46. 11:05 ഇംഗ്ലീഷിലെ വാർത്തകൾ ഡൽഹി റിലേ.

ആകാശവാണി തൃശൂർ. സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. കാലാവസ്ഥ: കേരളത്തിൽ പരക്കെ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 kHz FM 101.1 MHz ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.